0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8 മണിക്ക് ലിറ്റററി വേൾഡ്, 8:30 അക്ഷരമുദ്ര, 9 മണിക്ക് ടെക് ബൈറ്റ്സ്, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 3 മണിക്ക് ഇഷ്ടഗാനങ്ങളിലൂടെ, വൈകിട്ട് 4:30 സ്പെഷ്യൽ പ്രോഗ്രാം ഹെൽമറ്റ് അവയർനെസ്, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ഗാനമന്ദാരം, 8:30 അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45, 7:25, ഉച്ചയ്ക്ക് 12:30, 12:50, വൈകിട്ട് 6:30, 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 2. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതും ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതും ആന്ധ്രാപ്രദേശ് സ്ഥാപിതമായതുമൊക്കെ ഒരു സെപ്റ്റംബർ 2-നായിരുന്നു. സെപ്റ്റംബർ 2

0: ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 2. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച് ജപ്പാൻ 1945 സെപ്റ്റംബർ 2 കീഴടങ്ങിയതിന്റെ ഓർമ്മയ്ക്ക് വിക്ടോറി ഓവർ ജപ്പാൻ്റെ US ആഘോഷിക്കുന്നത് ഇന്നേ ദിവസമാണ്. അഹമ്മദ് നഗർ കോട്ട അക്ബർ കീഴടക്കിയത് 1573 സെപ്റ്റംബർ 2. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നത് 1946 സെപ്റ്റംബർ 2. ടിബറ്റിൽ പ്രഥമ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് 1960 ഇന്നേ ദിവസമായിരുന്നു. ടിബറ്റിലെ അഭയാർത്ഥികൾ ഇന്ന് ജനാധിപത്യ വിജയദിനമായി ആചരിക്കുന്നു. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന VV ഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചത് 1970 ഇന്നേ ദിവസമായിരുന്നു. പൈലറ്റ് രഹിത എയർക്രാഫ്റ്റ് നിഷാന്ത് വിജയകരമായി DRDO പരീക്ഷിച്ചത് 1998 സെപ്റ്റംബർ 2. വിയറ്റ്നാം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1945 സെപ്റ്റംബർ 2. ഇന്ത്യയിൽ നിയമലംഘനത്തിന് ഗാന്ധിജി 1 വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് 1933 സെപ്റ്റംബർ 2. ആന്ധ്രാപ്രദേശ് സ്ഥാപിതമായത് 1953 സെപ്റ്റംബർ 2. ഹൈദരാബാദ് ആന്ധ്രാപ്രദേശിലെ തലസ്ഥാനമായി. ഇന്ത്യൻ നീന്തൽ താരം ബുല ചൌധരി ഇംഗ്ലീഷ് ചാനൽ 2 തവണ നീന്തിക്കടന്ന ആദ്യ ഏഷ്യൻ വനിതയായി മാറിയത് 1999 സെപ്റ്റംബർ 2.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6th, 2026 at 5:45 p.m. Location, Queensboro Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: ും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സന്തുലം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30.

ഇടാം അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: തിയേറ്റർ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 കടന്നു. 163 ഇന്ത്യൻ പൗരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് ലോക നാളികേര ദിനം. ദേശീയതല പരിപാടി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. ടീം ഇന്ത്യ എന്ന മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം കൂടുതൽ ദൃഢമാക്കുന്നതിനും പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വകുപ്പുതല ഉച്ചകോടിയുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇന്നലെ ന്യൂഡൽഹിയിൽ ആരംഭിച്ച ദ്വിദിന സമ്മേളനം. ഡെസ്ക് റിപ്പോർട്ട്.
2: നിർണായക മേഖലകളിലെ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും സമയബന്ധിതമായ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകുന്നതിനും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ ഓർമ്മിപ്പിക്കുന്നതാണ് ജലശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടി. ജല അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ സമയബന്ധിതമായ നടപ്പാക്കൽ, മഴവെള്ള സംഭരണത്തിൽ ജനപങ്കാളിത്തം എന്ന ആശയത്തിൽ ജലസഞ്ജയ് ജൻ ഭാഗിദാരി, ക്യാച്ച് ദ റെയിൻ പദ്ധതി, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ 4 പ്രധാന മേഖലകളിലാണ് ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പങ്കാളിത്ത ഉത്തരവാദിത്തം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഭരണ നിർവഹണത്തിലും സേവന വിതരണത്തിലും പുരോഗതി ഉറപ്പാക്കാനും ഉച്ചകോടി ലക്ഷ്യമിടുന്നു.
1: ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വേവറിന്റെ 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ബെൽജിയം സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേവറിന്റെ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ജർമ്മൻ ആണവ സുരക്ഷാ മന്ത്രി കാർസ്റ്റൻ ഷെയ്നൈഡറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സമ്പദ്വ്യവസ്ഥയിലെ സഹകരണം, മാലിന്യ സംസ്കരണം, പുനരുപയോഗ ഊർജ്ജം, നൂതന സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1050 ഉയർന്നു. 583 വിദേശികളും 83 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഏകദേശം 4000 പേരെ കാണാതായതായി നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു. പ്രളയത്തിൽപ്പെട്ട 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് 151 ഇന്ത്യൻ പൌരന്മാർ ചൈന അതിർത്തി വഴി സുരക്ഷിതമായി രാജ്യത്തേക്ക് മടങ്ങിയതായും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: നേപ്പാളിലെ ചിലിമയിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങളിൽ പ്രവേശിച്ച ഇന്ത്യൻ രക്ഷാപ്രവർത്തക സംഘത്തിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നൂതനമായ രീതികളും താൽക്കാലികമായി തയ്യാറാക്കിയ ഫ്ളോട്ടുകളും ഉപയോഗിച്ച് തുരങ്കത്തിനുള്ളിലേക്ക് കൂടുതൽ മുന്നോട്ടു പോകാൻ രക്ഷാസംഘത്തിന് സാധിച്ചിട്ടുണ്ട്. തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ ഇന്നും തുടരും. അതേസമയം ടിബറ്റ് അതിർത്തിയിലെ ഫോട്ടേകോശി നദിയിലൂടെ കഴിഞ്ഞ ആഴ്ച റാസുവയിലേക്ക് ഇരച്ചു കയറിയ വിനാശകരമായ പ്രളയത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്രഷാ അറിയിച്ചു. ഹിമാലയൻ മേഖലയിലെ താപനില 1.8 ഡിഗ്രി വർദ്ധിച്ചതായി സ്ഥിരീകരിച്ചതിനാൽ ദുരന്തത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്നതിൽ സംശയമില്ലെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ആഗോളതലത്തിലെ പ്രതിഭാസമാണെന്നും അത്തരം ദുരന്തങ്ങളെ നേരിടേണ്ടത് ആഗോള ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഉക്രൈനിൽ ഇന്നലെയുണ്ടായ റഷ്യൻ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 12 പേരിൽ ഒരു ഇന്ത്യൻ പൌരനും ഉൾപ്പെടുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും പതിച്ചതിനെ തുടർന്ന് നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും അടിസ്ഥാന സൌകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും സെലൻസ്കി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ച ഇന്ത്യക്കാരന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് ഉക്രൈനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഭക്ഷ്യവകുപ്പ് സെക്രട്ടറിമാരുടെ സമ്മേളനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് ചോപ്രയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ സംഭരണം, പൊതുവിതരണം എന്നിവ ചർച്ചയിൽ പ്രധാന വിഷയങ്ങളായി. ഖാരിഫ് സീസണിലെ നെല്ല് സംഭരണ ലക്ഷ്യം 708,00,000 മെട്രിക് ടണ്ണിലധികമായി നിശ്ചയിച്ചതായി ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഫൈസൽ ബാബു എംഎൽഎയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫ്യൂച്ചർ കാലിക്കറ്റ് 360 വികസന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ലോജിസ്റ്റിക് കണ്ടെയ്നർ, ഫെലിസിറ്റേഷൻ സെന്റർ, ട്രാൻസ്ഷിപ്മെന്റ് ഉൾപ്പെടെ നിരവധി തൊഴിൽ സാധ്യതയുള്ള പദ്ധതികൾ തുറമുഖങ്ങളോടനുബന്ധിച്ച് ആരംഭിക്കുമെന്നും സ്ഥലം ലഭ്യമായാൽ കോഴിക്കോട്ട് ക്രൂയിസ് ടെർമിനലും യാഥാർത്ഥ്യമാക്കും െന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യ ബജറ്റിൽ പ്രഖ്യാപിച്ച കോഴിക്കോട് ലൈറ്റ് മെട്രോയുടെ പഠനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോഴിക്കോട് നഗരത്തിൽ നിന്ന് എയർപോർട്ടിലെത്താൻ പുതിയ സംവിധാനമൊരുക്കും. വിമാനത്താവളവുമായും ബന്ധപ്പെട്ട വികസന പദ്ധതികളും ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കാലത്തിനനുസരിച്ച് സ്വയം നവീകരിക്കാത്ത രാഷ്ട്രീയ നേതാക്കളും ബിസിനസ്സുകാരും കാലഹരണപ്പെടുമെന്നും ഇവർക്ക് ദീർഘവീക്ഷണം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നല്ല സംഘത്തെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഖ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം ഇന്നും നാളെയും ഗോവ സന്ദർശിക്കും. ദ്വിദിന പരിപാടിയുടെ ഭാഗമായി മാർഗോവയിലെ രവീന്ദ്രഭവനിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ യോഗം ഇന്ന് ചേരും. വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് സംസ്ഥാന

0: ഗവൺമെന്റ് പുതുതായി രൂപീകരിച്ച വയോജനക്ഷേമ വകുപ്പിൽ ജീവനക്കാരുടെ തസ്തികകൾ പുനർവിന്യസിച്ചു. പൊതുവിതരണ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പുകളിൽ നിന്നും പ്രധാന തസ്തികകളായ അഡീഷണൽ സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റുമാർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റുകൾ എന്നിവയാണ് പുനർവിന്യസിപ്പിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ആഗോള നാളികേര ദിനം. ഇതോടനുബന്ധിച്ച് ദേശീയതല പരിപാടികൾ കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് താക്കൂർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: രാജ്യത്ത് നിന്നുള്ള നാളികേര ഉൽപ്പന്ന കയറ്റുമതി 7038 കോടി രൂപയിലേറെ എത്തിയ പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ ആഗോള നാളികേര ദിന പരിപാടികൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത്. 155 രാജ്യങ്ങളിലേക്ക് നിലവിൽ നാളികേര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കാണ് കൂടുതൽ ഡിമാൻഡ് എന്ന് നാളികേര വികസന ബോർഡ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക വിദ്യകൾ, സംസ്കരണ രീതികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക പ്രദർശനമാകും തിരുവനന്തപുരത്ത് നടത്തുന്ന ദേശീയതല പരിപാടിയുടെ മുഖ്യ സവിശേഷത. നാളികേര മേഖലയ്ക്ക് നൽകിയ മികച്ച സംഭാവനകൾക്കുള്ള ദേശീയ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും.
0: ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രമുഖ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ മുൻനിര താരങ്ങളായ സാത്വിക് സായിരാജ്, രങ്കി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഇന്ന് മത്സരിക്കും. ഇന്ത്യയുടെ ഉന്നതി ഹുഡ ഇന്നലെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരുന്നു. വനിതാ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ദക്ഷിണ കൊറിയൻ താരത്തോടാണ് ഉന്നതി പരാജയപ്പെട്ടത്. ദുബായ് KMCC കൊയിലാണ്ടി നിയോജകമണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ ബാഫയ്ക്ക് തങ്ങൾ കർമ്മശ്രേഷ്ഠ പുരസ്കാരം മുഖ്യമന്ത്രി വി ഡി സതീശൻ മുൻമന്ത്രി ഡോക്ടർ MK മുനീറിന് കോഴിക്കോട്ട് സമ്മാനിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായി. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജും ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചും സംയുക്ത ഗവേഷണത്തിനും അക്കാദമിക സഹകരണത്തിനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഔഷധ സസ്യങ്ങൾ, ഹോമിയോപ്പതി ഔഷധങ്ങൾ, സുസ്ഥിര കൃഷി, അനുബന്ധ ശാസ്ത്ര മേഖലകൾ എന്നിവയിൽ ഗവേഷണം ശക്തിപ്പെടുത്തുകയാണ് സഹകരണത്തിന്റെ പ്രധാന ലക്ഷ്യം. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കേരള സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ അംഗങ്ങൾക്കായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. ആനക്കയം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 150 അംഗങ്ങൾ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1,000 കടന്നു. 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ലോക നാളികേര ദിനം. ദേശീയതല പരിപാടി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.
2: आकाशवाणी संप्रति वार्ताः श्रूयन्ताम् प्रवाचिका रिचा झा.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗാനതാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
3: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
2: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
3: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ.
2: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
3: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
2: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
3: നസീം സിഗ്നേച്ചർ,
2: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.

0: റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിൽ റായ്പൂർ എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജൽശക്തി മന്ത്രാലയ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ന് ലോക നാളികേര ദിനം. ദിനാഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ പങ്കെടുക്കും. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിലെ റായ്പൂർ സന്ദർശിക്കും. പര്യടനത്തിന്റെ ഭാഗമായി റായ്പൂർ എയിംസിൽ സംഘടിപ്പിക്കുന്ന 3ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി.

0: കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം, കാലാവസ്ഥാ നടപടി, ഊർജ്ജം, ദുരന്ത നിവാരണം, ഡിജിറ്റൽ സഹകരണം എന്നിവ ഉൾപ്പെടെ 4 ധാരണാപത്രങ്ങളും 20-ലധികം സുപ്രധാന തീരുമാനങ്ങളും ഉച്ചകോടി അംഗീകരിച്ചതായി പടിഞ്ഞാറൻ മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചതായും വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
1: Besides the Bishkek declaration, 4 MOUs and over 20 decisions and statements were adopted at the summit in the fields ranging from climate, nuclear safety, energy conservation and combating drug addiction. India led and supported several initiatives in the Bishkek declaration, such as English in SEO charter as the official language, civilization dialogue forum, young scientists forum and young authors conclave.
0: ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് ബിഷ്കെക് പ്രഖ്യാപനത്തിൽ അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന ആശയത്തിനാണ് പ്രഖ്യാപനം ഊന്നൽ നൽകിയിരിക്കുന്നത്. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ടീം ഇന്ത്യ എന്ന മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന PMDDKYയുടെ പുരോഗതി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. തിരഞ്ഞെടുത്ത 100 ജില്ലകളിലും പദ്ധതിയുടെ നടത്തിപ്പ് ത്വരിതപ്പെടുത്തുക, പദ്ധതികൾ തമ്മിലുള്ള സംയോജനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, വിള വൈവിധ്യവൽക്കരണവും സുസ്ഥിര കാർഷിക രീതികളും പ്രോത്സാഹിപ്പിക്കുക, സംഭരണശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങി 6 പ്രധാന ലക്ഷ്യങ്ങളാണ് PMDDKY പദ്ധതിക്കുള്ളത്. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. ഹിമാലയൻ മേഖലയിലെ താപനില 1.8 ഡിഗ്രി വർദ്ധിച്ചതായി സ്ഥിരീകരണമുണ്ടെന്നും ഇത്തരം ദുരന്തങ്ങളെ നേരിടേണ്ടത് ആഗോള ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഓഗസ്റ്റ് 26-ന് നേപ്പാളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 1050 ഉയർന്നു. 583 വിദേശികളും 83 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഏകദേശം 4,000 പേരെ കാണാതായിട്ടുണ്ട് െന്ന് നേപ്പാളിലെ ദേശീയ ദുരന്ത ലഘൂകരണ അതോറിറ്റി അറിയിച്ചു. നേപ്പാളിൽ ഇതുവരെ 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. ഇന്ത്യയിൽ ഡാറ്റ സെന്റർ ആവാസ വ്യവസ്ഥ വിപുലീകരിക്കുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് വട്ടമേശ സമ്മേളനം സംഘടിപ്പിച്ചു. ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, മേഖലയിലെ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുക തുടങ്ങിയവ ചർച്ചയായതായി കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശക്തമായ വളർച്ചാ നിരക്ക്, ഡിജിറ്റൽ ശേഷി, നിക്ഷേപക സൌഹൃദ അന്തരീക്ഷം എന്നിവയിലൂടെ ലോകരാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഡാറ്റ സെന്റർ കേന്ദ്രമായി മാറാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നതായും ശ്രീ ഗോയൽ പറഞ്ഞു.
2: Undoubtedly, India is the world's best location to set up data centers. We are proud of the people of India who, even in these very unnerving and difficult times, with two wars raging on, global uncertainty and volatility, have given India 7.8% growth in the quarter April to June 26.
0: ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡേ വെയ്വർ 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ബിസിനസ് പരിപാടിയിൽ ഡേ വെയ്വർ മുഖ്യ പ്രഭാഷണം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. 29-നാണ് വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക നാളെ മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യം

സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യ സ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ന് ലോക നാളികേര ദിനം. നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദിനാചരണത്തിന്റെ ദേശീയതല ആഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥി.

0: ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ത്യൻ വ്യോമസേനയുടെ സമ്പന്നമായ ചരിത്രവും പാരമ്പര്യവും ധീരതയും വിളിച്ചോതുന്ന വിധത്തിലാണ് ആക്കുളത്തെ നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം. വ്യോമസേനയുടെ തുടക്കം മുതലുള്ള വിവിധ യുദ്ധങ്ങളിലും ദൌത്യങ്ങളിലും കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് സന്ദർശകരിൽ അവബോധം വളർത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിവിധ ചിത്രങ്ങൾ, 1971 യുദ്ധത്തിൽ അടക്കം വ്യോമസേന ഉപയോഗിച്ച വിമാനങ്ങളുടെയും ആയുധങ്ങളുടെയും മാതൃകകളും, MiG-29, സുഖോയ് എന്നിവയുടെ മിനിയേച്ചർ മോഡലുകൾ തുടങ്ങിയവയെല്ലാം മ്യൂസിയത്തിന്റെ സവിശേഷതകളാണെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു.
0: ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ, ദേവിക സിഹാഗ് എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യവും ഇന്ന് മത്സരിക്കും. അതേസമയം ഇന്ത്യയുടെ ഉന്നതി ഹൂഡ ടൂർണമെന്റിൽ നിന്നും പുറത്തായി. അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയ്ക്കുള്ള 15 ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ശ്രേയസ് അയ്യർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. ഫിറ്റ്നസ് പരിശോധന അനുകൂലമായാൽ ജസ്പ്രീത് ബുംറ ടീമിലേക്ക് തിരികെ എത്തും. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 13, 15, 17 തീയതികളിൽ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. മരിച്ചയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിനുള്ള എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും എംബസി അറിയിച്ചു. ഒഡേസ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചിരുന്നു. അമേരിക്ക തയ്യാറെങ്കിൽ ജൂണിലെ വെടിനിർത്തൽ കരാറിലേക്ക് തിരിച്ചുപോകാൻ ഇറാൻ സന്നദ്ധമാണെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ. കരാറിലെ വ്യവസ്ഥകൾ US പാലിച്ചാൽ ഇറാന്റെ ഭാഗത്തുനിന്നും അനുകൂല പ്രതികരണമുണ്ടാകുമെന്ന് കിർഗിസ്ഥാനിൽ SEO ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിൽ റായ്പൂർ എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജൽശക്തി മന്ത്രാലയ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 3 സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ന് ലോക നാളികേര ദിനം. ദിനാഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ പങ്കെടുക്കും. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

0: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കറിക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ

0: ലാബോസ് ക്ലിനിക് ഒന്നേയുള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ടെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സന്തുലം 90.4 FM.

റേഡിയോ സാന്ദ്രം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: You can text your suggestions to me on this WhatsApp number 8848558785. This is Parvati Jeevan signing off from Literary World. Stay tuned to Radio Santhanam 90.4 FM for soulful music, thoughtful talks and programs that touch the heart.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തിനങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd

3000 രൂപ, 4th സമ്മാനം 2000 രൂപ, 5th സമ്മാനം 1000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121216800.

0: Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4-ലെ ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. ഈ അക്ഷരമുദ്രയിലൂടെ മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികളുമായി അക്ഷരമുദ്രയിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു. കൂടാതെ പുതിയ തലമുറയിലെ നിരവധി എഴുത്തുകാരുടെ കൃതികളെയും നിരവധിയായ ലേഖനങ്ങളെയും ആത്മകഥയെയും ഒക്കെ കുറിച്ചും വളരെ ആഴത്തിൽ ശ്രോതാക്കളിലേക്ക് അറിവ് പകരുന്ന ഒരു പരിപാടിയാണ് അക്ഷരമുദ്ര എന്നത്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾക്കായി അറിവുകൾ പകരുന്നത് ചാർലി ചാപ്ലിൻ എൻ്റെ ആത്മകഥ എന്ന കൃതിയിലെ കുറേയധികം വിശേഷങ്ങളാണ്. ലോക സിനിമയിലെ എക്കാലത്തെയും മഹാനായ ചലച്ചിത്രകാരനായ ചാർലി ചാപ്ലിൻ്റെ ആത്മകഥയിലെ ഏതാനും കുറച്ച് ഭാഗങ്ങളാണ് അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ചാപ്ലിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും ചാപ്ലിൻ ലോക സിനിമയിലേക്ക് നടന്നുകയറിയ നിമിഷങ്ങളെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ചാർലി ചാപ്ലിൻ കുട്ടിക്കാലത്ത് തന്നെ അഭിനയം ആരംഭിച്ചു. നിശബ്ദ സിനിമാ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിയാണല്ലോ നമ്മുടെ ചാർലി ചാപ്ലിൻ. ശബ്ദ സിനിമകളുടെ പ്രാരംഭകാലത്ത് അതിലേക്ക് ചുവടുമാറ്റാൻ വിസമ്മതിച്ച വ്യക്തിയായിരുന്നു ചാപ്ലിൻ. ചാപ്ലിൻ്റെ മാസ്റ്റർ പീസുകളൊക്കെ ആ കാലഘട്ടത്തിൽ വളരെയധികം ഹിറ്റായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു വാക്കുപോലും ഉരിയാടാതെ മനുഷ്യരെ കുടുകുടെ ചിരിപ്പിച്ചു കൊണ്ടിരുന്നു ചാർലി ചാപ്ലിൻ. ചാപ്ലിൻ വിടവാങ്ങിയിട്ട് ഏകദേശം 4.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ലോകത്തിന് ഇന്നും ഹാസ്യ സാമ്രാട്ട് ചാർലി ചാപ്ലിൻ തന്നെയാണ് അല്ലേ? നമുക്ക് പൊട്ടിച്ചിരിയുടെ പര്യായമായി ചാപ്ലിനെ വിശേഷിപ്പിക്കാം. ചാപ്ലിനോളം നമ്മുടെ ലോകത്തെ ചിരിപ്പിച്ച മറ്റൊരാളുണ്ടോ? നമുക്ക് ചിരിയുടെ പര്യായമായി ചാപ്ലിൻ്റെ പേര് ചേർത്ത് വയ്ക്കാം അല്ലേ? ചാപ്ലിൻ തീർത്ത പൊട്ടിച്ചിരികൾ പുതുതലമുറയെപ്പോലും സ്വാധീനിച്ചിട്ടുണ്ട്. മോഡേൺ ആംസ്, ദ ഗ്രേറ്റ് ഡിറ്റക്ടർ, അങ്ങനെ കുറേയധികം സിനിമകൾ. മറ്റ് പല ഹാസ്യതാരങ്ങളെപ്പോലെയും കഠിനമായ ജീവിതവും വേദനകൾ നിറഞ്ഞ ബാല്യവും ഒക്കെയാണ് ചാപ്ലിൻ്റെ ഈ ഹാസ്യത്തിന് പിന്നിൽ എന്ന് ചാപ്ലിൻ തന്നെ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. 5 വയസ്സുള്ളപ്പോഴാണ് ചാപ്ലിൻ ആദ്യമായി അരങ്ങിലെത്തിയത്. ഒരു സ്റ്റേജ് ഷോയുടെ ഇടയിൽ മാതാവായ ഹന്നായ്ക്ക് ശബ്ദം നഷ്ടപ്പെട്ടപ്പോഴാണ് പാടാനാകാതെ തൻ്റെ മാതാവ് വേദിയിൽ സ്തബ്ധയായി പോയത് ചാപ്ലിനെ വളരെയധികം വിഷമത്തിലാക്കി. അങ്ങനെയാണ് ചാപ്ലിൻ ആ വേദിയിലേക്ക് കടന്നു വന്നത്. വളരെ അവിചാരിതമായിരുന്നു ചാപ്ലിൻ്റെ ആ രംഗപ്രവേശം. അങ്ങനെ ചാർലി ചാപ്ലിൻ എന്ന ഇതിഹാസ താരം അന്ന് അവിടെ ജനിക്കുകയായിരുന്നു. നാം ചാപ്ലിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു രൂപമുണ്ട് അല്ലേ? കറുത്ത തൊപ്പിയും നീളൻ വടിയും വലിയ പാൻസും മുറിമീശയും ഒക്കെ ചേർന്ന ചാപ്ലിനെ കണ്ടാൽ തന്നെ ചിരി വരുന്ന ഒരു രൂപമായി നമുക്ക് തോന്നും അല്ലേ? ചാപ്ലിൻ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ച ട്രാമ്പ് എന്ന കഥാപാത്രത്തിൻ്റെതാണ് ഈ വേഷവും രൂപവും എന്നൊക്കെ തന്നെ നമ്മിൽ എത്ര പേർക്കറിയാവുന്ന കാര്യമാണ്. ഇതിഹാസ തുല്യമായ രീതിയിൽ ചാപ്ലിൻ എത്തിയതിനു പിന്നിൽ ഈ കഥാപാത്രത്തിൻ്റെ വളരെ വലിയൊരു സ്വാധീനമുണ്ട് എന്ന് നമുക്ക് ചരിത്രം നോക്കിയാൽ മനസ്സിലാകും. വളരെ ഗൗരവതരമായ കാര്യങ്ങളെ ഏറെ നർമ്മഭാവത്തോടെ ലളിതമായി അവതരിപ്പിക്കാനുള്ള ചാപ്ലിൻ്റെ കഴിവ് വളരെ വലുതാണ്. ലോകത്തെ കിടുകിടാ വിറപ്പിച്ച അഡോൾഫ് ഹിറ്ററെ പരിഹസിച്ചുകൊണ്ട് 1940 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ ദ ഗ്രേറ്റ് ഡിറ്റക്ടർ അതുമാത്രം മതി

അദ്ദേഹത്തിൻ്റെ കുറിക്കുകൊള്ളുന്ന ഹാസ്യാത്മകമായ ആ ഒരു മികവിനെ നമുക്ക് വിലയിരുത്താൻ. കഥ, തിരക്കഥ, സംഗീത സംവിധാനം, നിർമ്മാണം തുടങ്ങി സിനിമയിൽ ചാപ്ലിൻ കൈവയ്ക്കാത്ത മേഖലകളില്ല. 2 തവണയാണ് ചാപ്ലിനെ തേടി ഓസ്കാർ അവാർഡ് എത്തിയത്. ചാപ്ലിനും ജ്യേഷ്ഠനായ സിഡ്നിക്കും അത്യന്തം സങ്കടകരമായ കാര്യമായിരുന്നു തൻ്റെ അമ്മയുടെ മാനസിക രോഗം. ഇടയ്ക്കിടയ്ക്ക് തങ്ങളെ അനാഥരാക്കിക്കൊണ്ട് അമ്മ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പുറപ്പെടുമായിരുന്നു. സമ്പന്നമായ ഒരു ബാല്യകാലത്തെക്കുറിച്ച് ചാപ്ലിൻ ഓർക്കുന്നുണ്ടായിരുന്നു. നിറയെ ഭക്ഷണമുള്ള, ഒരുപാട് മുറികളുള്ള ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ചാപ്ലിനും സിഡ്നിയും അച്ഛൻ തങ്ങളെ ഉപേക്ഷിച്ചു പോയതോടെ അനാഥമാക്കപ്പെട്ട ആ ഒരു കുടുംബം ഒരു ഒറ്റ മുറിയിലേക്ക് മാറുന്നതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ചയിലെ അക്ഷരമുദ്രയിൽ വളരെ വിശദമായി ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഈ ആത്മകഥയിലെ കുറച്ചൊരു ഭാഗം ഞാൻ വായിക്കാം. തൊഴിൽ കേന്ദ്രത്തിലേക്ക് താമസം മാറുന്നതിലെ അപമാനത്തെപ്പറ്റി ഞാനും ജ്യേഷ്ഠനായ സിഡ്നിയും ബോധവാന്മാരായിരുന്നു. അത് കൂടുതൽ രസകരവും ഇടുങ്ങിയ ഒറ്റമുറിയിലെ താമസത്തിൽ നിന്നൊരു മോചനവുമാണെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് ഒരു മാറ്റമായിരുന്നു. പക്ഷേ വിഷാദനിർഭരമായ ആ ദിവസം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചു. തൊഴിൽ കേന്ദ്രത്തിൻ്റെ കവാടം കടക്കുന്നതുവരെ ഞാൻ ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല. അവിടെ വെച്ച് വളരെ നിസ്സഹായമായ ഒരു പരിഭ്രാന്തി എന്നെയും ജ്യേഷ്ഠനായ സിഡ്നിയെയും ബാധിച്ചു. കാരണം ഞങ്ങൾക്ക് അമ്മയുമായി വേർപിരിയേണ്ടി വന്നു എന്ന നടുക്കുന്ന സത്യം ഞാനും സിഡ്നിയും തിരിച്ചറിഞ്ഞു. അമ്മയ്ക്ക് സ്ത്രീകളുടെ വിഭാഗത്തിലേക്കും ഞങ്ങൾക്ക് മറ്റൊരു ഭാഗത്തുള്ള കുട്ടികളുടെ വിഭാഗത്തിലേക്കുമായിരുന്നു പോകേണ്ടിയിരുന്നത്. പിന്നീട് പരസ്പരമുള്ള ആദ്യ സന്ദർശന ദിവസത്തെ ഹൃദയഭേദകമായ വേദനയോടെ ഞാൻ എത്ര നന്നായി ഓർക്കുന്നുവെന്നോ എന്നാണ് ചാപ്ലിൻ തന്റെ ആത്മകഥയിൽ പറയുന്നത്. തൊഴിൽ കേന്ദ്രത്തിലെ വസ്ത്രങ്ങൾ അണിഞ്ഞ് അമ്മ സന്ദർശക മുറിയിലേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോഴുണ്ടായ നടുക്കം എന്റെ മനസ്സിൽ മാറുകയില്ല. എത്ര നിസ്സഹായതയും സംഭ്രമവുമായിരുന്നു അമ്മയുടെ മുഖത്ത് അന്ന്. ഒരാഴ്ച കൊണ്ട് അമ്മ വളരെയധികം മെലിയുകയും പ്രായമാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങളെ കണ്ട മാത്രയിൽ ആ മുഖം പ്രകാശിച്ചു. ഞാനും ജ്യേഷ്ഠനായ സിഡ്നിയും തേങ്ങി തേങ്ങി കരഞ്ഞു. ഞങ്ങളുടെ വിഷമം അമ്മയെ വല്ലാതെയാക്കി. വലിയ കണ്ണുനീർത്തുള്ളികൾ അമ്മയുടെ കവിളിലൂടെ അങ്ങനെ ഒലിച്ചിറങ്ങി. ഒടുവിൽ അമ്മ സംയമനം വീണ്ടെടുക്കുകയും ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ പരുവരത്ത ബെഞ്ചിലിരിക്കുകയും ചെയ്തു. അമ്മ മടിയിൽ വെച്ചിരുന്ന ഞങ്ങളുടെ കൈകളെ മൃദുവായി തഴുകിക്കൊണ്ടേയിരുന്നു. അധികം താമസിയാതെ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് ചേരുമെന്നും പറഞ്ഞു. മുടി പറ്റ വെട്ടിയ ഞങ്ങളുടെ തലയിൽ അവർ സാന്ത്വനപൂർവ്വം വിരലോടിച്ചു. തൻ്റെ പുറംകുപ്പായ കീശയിൽ നിന്നും തേങ്ങാമിഠായിയുടെ ഒരു സഞ്ചി അമ്മ എടുത്തു തന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. നേഴ്സുമാരിലൊരാളുടെ കുപ്പായ കൈകളിൽ ലേസ് തുന്നിപ്പിടിപ്പിക്കുന്ന ജോലിയിൽ നിന്നും കിട്ടിയ പ്രതിഫലം കൊണ്ട് തൊഴിൽ കേന്ദ്രത്തിലെ കടയിൽ നിന്നും അമ്മ അന്ന് വാങ്ങിയതായിരുന്നു അത്. സന്ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം അമ്മ എത്ര പ്രായമായിരിക്കുന്നു എന്ന് സിഡ്നി ദുഃഖപൂർവ്വം എന്നോട് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അക്ഷരമുദ്രയിൽ ചെറിയൊരിട

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: അക്ഷരമുദ്രയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് തിരികെ എത്താം. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ കൃതികളുടെ ഒരവലോകനമാണ് അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോക സിനിമയിലെ അതുല്യ പ്രതിഭയായ ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തിൻ്റെ അവലോകനമാണ്. ചാപ്ലിൻ്റെ ആത്മകഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. തൻ്റെ ആത്മകഥയിൽ ചാപ്ലിൻ വേദനയോട് കുറിച്ചുവെച്ച കുറേയധികം കാര്യങ്ങളെ ശ്രോതാക്കളിലേക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ എത്തിക്കുന്നുണ്ട്. ദി ട്രാമ്പ് എന്ന അനശ്വര കഥാപാത്രത്തിലൂടെ ജീവിതവിധകളെ നർമ്മത്തിൽ ചാലിച്ച് ലോകത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഹാസ്യനടനും സംവിധായകനുമൊക്കെയായി തീർന്ന ചാർലി ചാപ്ലിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ചാപ്ലിൻ വിടവാങ്ങിയിട്ട് ഏകദേശം 4.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പുതുതലമുറയിലെ നിരവധി പേർ ചാപ്ലിൻ്റെ സിനിമകളെ ഇന്നും നെഞ്ചോട് ചേർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരേ തമാശ ആവർത്തിക്കുമ്പോൾ ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരേ സങ്കടമോർത്ത് നാം വീണ്ടും വീണ്ടും കരയുന്നത് എന്തിനാണ് എന്നാണ്

ചാർലി ചാപ്ലിൻ ചോദിച്ചത്. 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭയായിരുന്നു ചാർലി ചാപ്ലിൻ. ചാപ്ലിൻ തൻ്റെ ആത്മകഥയിൽ കുറിച്ച് കുറേ കാര്യങ്ങളാണ് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. സമ്പന്നമായ ഒരു ബാല്യത്തിൽ നിന്നും വളരെ പെട്ടെന്ന് അനാഥമായ തൻ്റെ കുടുംബവും ദിവസങ്ങൾ കഴിച്ചു കൂട്ടാൻ കഷ്ടപ്പെടുന്ന തൻ്റെ അമ്മയുമൊക്കെ ചാപ്ലിൻ്റെ മനസ്സിൽ ഒരു വേദനയായി ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. വിഷാദത്തിൻ്റെ ആവരണത്തിലായിരുന്നെങ്കിലും സിഡ്നിയും ഞാനും തൊഴിൽ കേന്ദ്രത്തിലെ ജീവിതവുമായി വേഗം തന്നെ പൊരുത്തപ്പെട്ടു എന്ന് ചാപ്ലിൻ പറയുന്നു. അവിടുത്തെ സംഭവങ്ങൾ കൂടുതലായി ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ നീണ്ട ഊണുമേശയിലെ ഉച്ചഭക്ഷണം ഹൃദ്യവും കാത്തിരിക്കാൻ തക്കതുമായിരുന്നു. തൊഴിൽ കേന്ദ്രത്തിലെ 75-കാരനായ ഒരു നല്ല വൃദ്ധന്റെ അധ്യക്ഷതയിലായിരുന്നു ഉച്ചഭക്ഷണ സമയം. നേരിയ താടിയും വിഷാദഭരിതമായ കണ്ണുകളുമുള്ള അദ്ദേഹത്തിന്റെ മുഖത്ത് ശാന്തത നിറഞ്ഞു നിന്നിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനും കൂടുതൽ ചുരുണ്ട മുടിയുള്ളവനും മുടി വെട്ടുന്നതിന് മുൻപ് ഞാനായിരുന്നതിനാൽ തൊട്ടടുത്തിരിക്കാൻ അദ്ദേഹം എന്നെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. അദ്ദേഹം എന്നെ ടൈഗർ എന്ന് വിളിച്ചു. വളർന്നു വലുതാകുമ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ പിൻസീറ്റിൽ കിന്നര തലപ്പാവണിഞ്ഞ് കൈകൾ പിണച്ചു വെച്ച് ഞാനിരിക്കുമെന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ ആ സന്തോഷത്തിന് അധികം നാളുണ്ടായിരുന്നില്ല എന്നും ചാപ്ലിൻ ഓർക്കുന്നു. അല്പ ദിവസങ്ങൾ കഴിഞ്ഞ് എന്നെക്കാൾ പ്രായം കുറഞ്ഞവനും കൂടുതൽ ചുരുണ്ട മുടിക്കാരനുമായ ഒരു കുട്ടി വരികയും അവൻ എന്റെ സ്ഥാനം അപഹരിക്കുകയും ചെയ്തു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ കൂടുതൽ ചുരുണ്ട മുടിയുള്ളവനാണ് പ്രഥമ സ്ഥാനം നൽകേണ്ടത് എന്നൊരു വിചിത്രമായ വിശദീകരണം അദ്ദേഹം നൽകുകയും ചെയ്തു. 3 ആഴ്ചകൾക്ക് ശേഷം ഞങ്ങളെ ലാമ്പത്തിലെ ആ തൊഴിൽ കേന്ദ്രത്തിൽ നിന്നും അനാഥരും അശരണരുമായ കുട്ടികൾക്ക് വേണ്ടി നടത്തിയിരുന്ന ഹാൻഡ്വെൽ സ്കൂളിലേക്ക് അയച്ചു. അത് അന്ന് ലണ്ടനിൽ നിന്നും ഏകദേശം 12 മൈൽ അകലെയായിരുന്നു. കുതിരകളെ പൂട്ടിയ ബേക്കറി വാനിലുള്ള യാത്ര ആവേശവും സന്തോഷവും നിറഞ്ഞതായിരുന്നു. എന്തെന്നാൽ ഹാൻവെല്ലിന്റെ ചുറ്റുപാടുമുള്ള ദേശം അക്കാലത്ത് ചെസ്റ്റ്നട്ട് മരങ്ങളുടെ നിരകളായിരുന്നു. വിളഞ്ഞുവരുന്ന ഗോതമ്പ് പാടങ്ങൾ, ഫലസമൃദ്ധമായ തോട്ടങ്ങൾ എന്നിവയാൽ വളരെ മനോഹരമായി അവിടം കാണപ്പെട്ടു. പിൽക്കാലത്ത് മഴ കഴിഞ്ഞുള്ള ഗ്രാമപ്രദേശങ്ങളുടെ സമൃദ്ധമായ ആ ഒരു സൗരഭ്യം എന്നിലെപ്പോഴും ഹാൻവെല്ലിന്റെ ഓർമ്മകൾ പകർത്തിയിരുന്നു എന്നും ചാപ്ലിൻ ഇവിടെ ഓർക്കുന്നു. എത്തിയ ഉടനെ അനുമതി ലഭിക്കാനുള്ള വിഭാഗത്തിലേക്കാണ് ഞങ്ങളെ അയച്ചത്. ശരിയായ സ്കൂളിലേക്കുള്ള പ്രവേശനത്തിന് മുൻപുള്ള വൈദ്യപരിശോധനയും മാനസിക ആരോഗ്യ നിരീക്ഷണവുമാണ് അന്ന് അവിടെ നടന്നത്. 300-400 കുട്ടികളിൽ ഒരാളെങ്കിലും മന്ദബുദ്ധിയായോ അസുഖമുള്ളവനായോ കാണപ്പെട്ടിരുന്നതിനാൽ അത്തരം കുട്ടികൾ സ്കൂളിന് തലവേദനയുളവാക്കും എന്നുള്ളതുകൊണ്ടാണ് അന്ന് ആ പരിശോധന നടത്തപ്പെട്ടത്. അങ്ങനെയുള്ള കുട്ടികൾക്കും ആ സ്കൂളിലെ പ്രവേശനം വിഷയമാകുമായിരുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ എനിക്ക് ദുഃഖവും വളരെ നിരാശയും അനുഭവപ്പെട്ടു എന്നും ചാപ്ലിൻ പറയുന്നു. എന്തെന്നാൽ തൊഴിൽ കേന്ദ്രത്തിൽ വെച്ച് അമ്മ അടുത്തെവിടെയോ ഉള്ളതായി എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഹാൻവെലാകട്ടെ മൈലുകളോളം ദൂരത്തിലും പ്രാഥമിക അനുമതി ലഭ്യമായ സിഡ്നിയും ഞാനും ശരിയായ സ്കൂളിലന്ന് പ്രവേശിക്കപ്പെട്ടു. അവിടെ ഞങ്ങൾ തമ്മിൽ വീണ്ടും വേർപിരിഞ്ഞു. സിഡ്നി മുതിർന്ന കുട്ടികളുടെ വിഭാഗത്തിലേക്കും ഞാൻ ശിശുവിഭാഗത്തിലേക്കുമായിരുന്നു പോയത്. വ്യത്യസ്ത കെട്ടിടങ്ങളിൽ ഉറങ്ങിയിരുന്നതിനാൽ വല്ലപ്പോഴുമേ ഞങ്ങൾ പരസ്പരം കണ്ടിരുന്നുള്ളൂ. 6 വയസ്സിൽ അല്പം കൂടുതൽ മാത്രം പ്രായമുള്ള ഞാൻ തനിച്ചായത് എന്നെ അന്ന് വല്ലാതെ അശരണനാക്കി. പ്രത്യേകിച്ച് വേനൽക്കാല സായന്തനത്തിൽ കിടക്കുന്നതിന് മുൻപുള്ള ആ ഒരു പ്രാർത്ഥനയ്ക്കായി മറ്റ് 20 കുട്ടികളോടൊപ്പം രാത്രിക്കുപ്പായം അണിഞ്ഞ് വാർഡിൻ്റെ നടുക്ക് മുത്തുകുത്തി നിന്ന് ഉയരമുള്ള ജാലകത്തിലൂടെ അസ്തമയത്തിൻ്റെ ആഴവും നിമ്നോന്നതമായ കുന്നിൻ പ്രദേശവും നോക്കിക്കൊണ്ട് പരസ്പര പൊരുത്തമില്ലാത്ത ഈണത്തിൽ തൊണ്ട തുറന്ന് പാടുമ്പോൾ എല്ലാത്തിനോടും എനിക്ക് അന്യഭാവം അന്ന് തോന്നിയിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് എന്നെ അതിശയകരമായി സന്തോഷിപ്പിച്ചുകൊണ്ട് 2 മാസത്തിനുള്ളിൽ അമ്മ ഞങ്ങളെ അവിടെ നിന്നും വിടുതൽ ചെയ്യിച്ചു എന്നുള്ളതാണ്. അന്ന് എൻ്റെ മനസ്സിൽ അത്യധികം സന്തോഷമാണ് ഉണ്ടായത്. അങ്ങനെ ലണ്ടനിലേക്കും ലാംബത്ത് തൊഴിൽ കേന്ദ്രത്തിലേക്കും ഞങ്ങൾ വീണ്ടും അയക്കപ്പെട്ടു. അമ്മ സ്വന്തം വസ്ത്രങ്ങൾ അണിഞ്ഞ് ഗേറ്റിൽ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. 2 ദിവസം മാത്രമായിരുന്നു തൻ്റെ മക്കളുടെ കൂടെ ചെലവഴിക്കാൻ അമ്മയ്ക്ക് പെർമിഷൻ കിട്ടിയത് എന്നും ചാപ്ലിൻ

0: നോക്കുന്നു.
1: ഏതാനും മണിക്കൂറുകൾ പുറത്ത് ചിലവഴിച്ചതിനു ശേഷം അന്ന് തന്നെ തിരിച്ചെത്താമെന്ന വ്യവസ്ഥയിൽ തൊഴിൽ കേന്ദ്രത്തിലെ അന്തേവാസി എന്ന നിലയിൽ ഞങ്ങളുടെ കൂടെ കഴിയാൻ അമ്മയ്ക്ക് ഇതുമാത്രമേ മാർഗമുണ്ടായിരുന്നു എന്നുള്ളത് അമ്മ എന്നോടും ജ്യേഷ്ഠനായ സിഡ്നിയോടും പറഞ്ഞുകൊണ്ടേയിരുന്നു. തൊഴിൽ കേന്ദ്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അവർ ഞങ്ങളുടെ വസ്ത്രങ്ങൾ വാങ്ങി കഴുകി വൃത്തിയാക്കിയിട്ടിരുന്നു. എന്നാലോ അവ മടക്കിത്തന്നത് ഇസ്തിരി ഇടാതെയായിരുന്നു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. അതിനാൽ അമ്മയും സിഡ്നിയും ഞാനുമൊക്കെ ചുക്കിച്ചുളിഞ്ഞ അവസ്ഥയിലാണ് അന്ന് വസ്ത്രങ്ങൾ ധരിച്ചിരുന്നത്. അതിരാവിലെ ആ സമയം ഞങ്ങൾക്ക് മറ്റെങ്ങും പോകാനില്ലാതിരുന്നതിനാൽ ഞങ്ങൾ ഏതാണ്ടൊരു മൈലകലെയുള്ള കെന്നിങ്ടൺ പാർക്കിലേക്ക് നടന്നു. സിഡ്നിയുടെ കയ്യിലെ തൂവാലയിൽ കെട്ടിവച്ചിരുന്ന 9 pence ഉപയോഗിച്ച് ഞങ്ങൾ 1.5 pound കറുത്ത ചെറിപ്പഴങ്ങൾ വാങ്ങുകയും അത് തിന്നുകൊണ്ട് പാർക്കിലെ സിമെന്റ് ബെഞ്ചിലിരുന്ന് ആ പ്രഭാതം കഴിച്ചുകൂട്ടുകയും ചെയ്തു. സിഡ്നി ഒരു പത്രത്താൾ ചുരുട്ടിയെടുത്ത് ഏതോ നാരുകൊണ്ട് കെട്ടി ഒരു പന്തുണ്ടാക്കുകയും കുറച്ചു നേരം ഞങ്ങൾ 3 pairs അതുപയോഗിച്ച് പന്ത് കളിക്കുകയും ചെയ്തു. ഉച്ചയ്ക്കാകട്ടെ ഞങ്ങളൊരു ഭക്ഷണശാലയിൽ പോയി ബാക്കി ഉണ്ടായിരുന്ന പണത്തിൽ നിന്ന് 2 pence 1 tea cake 1 pennyblotter മേടിച്ചു. 1/2 pence വീതമുള്ള 2 cups ചായയും അന്ന് സിഡ്നി വാങ്ങി. തമ്മിൽ അന്നത് പങ്കുവെച്ചു കഴിച്ചു. അത് കഴിഞ്ഞ് പാർക്കിലേക്ക് തന്നെ മടങ്ങി വരികയും സിഡ്നിയും ഞാനും കളി തുടരുകയും ചെയ്തു. അമ്മയ്ക്കപ്പോൾ തുന്നൽ ജോലിയിൽ ഏർപ്പെടാനുള്ള ഒരു സമയമായിരുന്നു. വൈകുന്നേരം ഞങ്ങളാകട്ടെ തൊഴിൽ കേന്ദ്രത്തിലേക്ക് മടങ്ങി. നമ്മൾ ചായ സമയത്ത് തന്നെ എത്തും എന്ന് അമ്മ ലാഘവത്തോടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. തൊഴിൽ കേന്ദ്രത്തിലെ അധികാരികൾക്ക് അന്ന് ഞങ്ങളോട് കടുത്ത അമർഷമുണ്ടായി. അവർക്ക് ഞങ്ങളുടെ വസ്ത്രങ്ങൾ വീണ്ടും കഴുകിയെടുക്കേണ്ടി വന്നു എന്നത് വളരെയധികം കോപം ഞങ്ങളോട് അവർക്ക് ജനിക്കാൻ കാരണമായിത്തീർന്നു. അങ്ങനെ ഞാനും അമ്മയും സിഡ്നിയും തമ്മിൽ വീണ്ടും വേർപിരിഞ്ഞു എന്നും ചാപ്ലിൻ തന്റെ ഈ ആത്മകഥയിൽ ഓർക്കുന്നുണ്ട്. നിശബ്ദ സിനിമകളുടെ കാലഘട്ടത്തിലായിരുന്നു ചാപ്ലിന്റെ വരവെങ്കിലും ശബ്ദ സിനിമകളിലും അദ്ദേഹം തന്റേതായ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. സെല്ലുലോയിഡുകളിൽ പൊട്ടിച്ചിരിക്കുമ്പോഴും ജീവിതത്തിന്റെ ഭ്രമകളിൽ ചാർലി ചാപ്ലിൻ കരയുകയായിരുന്നു. ചാപ്ലിന്റെ ഓരോ സിനിമയിലും ജീവിതത്തിന്റെ വഴിത്താരയിൽ അദ്ദേഹം നേരിട്ട കടുത്ത പ്രതിസന്ധികളെ വളരെ അനായാസമായി കൈകാര്യം ചെയ്തിരുന്നതും തരണം ചെയ്തിരുന്നതുമായ നിരവധി കാര്യങ്ങളെയാണ് ചാപ്ലിൻ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തിൽ എന്നും പതറാതെ മുന്നോട്ടു പോകണം എന്നൊരു സന്ദേശം ചാപ്ലിന്റെ മിക്ക സിനിമയിലും ഉണ്ടായിരുന്നു. വിഖ്യാത ചലച്ചിത്രകാരനായ ചാപ്ലിനെ ലോകം സ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെയാണ് 20th century കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭയെ നാം കാണുന്നത്. തന്റേതായ നിലപാടുകളിൽ ഉറച്ചുനിന്ന ചാപ്ലിന് ജീവിതത്തിൽ നിരവധി തിരസ്കാരങ്ങളും വിമർശനങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെ കടുത്ത വെല്ലുവിളികളെ വളരെ അനായാസമായി ചാപ്ലിൻ തരണം ചെയ്തതാണ് നാം ഈ ആത്മകഥയിൽ കാണുന്നത്. ചാപ്ലിന് അന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് ക്ഷണം ലഭിച്ചു. അദ്ദേഹം മരണം വരെ സ്വിറ്റ്സർലൻഡിൽ തുടർന്നു എന്നുമാണ് ഈ ആത്മകഥയിൽ പ്രതിപാദിക്കുന്നത്. മഹാനായ ഈ അത്ഭുത പ്രതിഭ 1977 ഒരു ക്രിസ്മസ് ദിനത്തിലായിരുന്നു മരിച്ചത്. ഉറക്കത്തിലുണ്ടായ ഒരു സ്ട്രോക്കാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണം. 88th year ചാർലി ചാപ്ലിൻ എന്ന ചിരിയുടെ ചക്രവർത്തി ഈ ലോകത്തോട് ഇടപറഞ്ഞു. കോർഷൻ വേവിലെ കൊച്ചുപള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അന്ന് സംസ്കരിക്കപ്പെട്ടു. എന്നാലോ അവിടെയും ഒരു വിവാദമുണ്ടായി എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമായിരുന്നു. ചാപ്ലിന്റെ കല്ലറ 2 months ശേഷം തുറന്നതായി കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ അന്ന് അതിൽ നിന്ന് ആരോ തുറന്നെടുത്തിരുന്നു. വൈകാതെ അദ്ദേഹത്തിന്റെ ഭാര്യയെ തേടി നിരവധി അജ്ഞാത ഫോൺ കോൾസ് എത്തി. $650,000 നൽകിയാൽ ചാപ്ലിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഞങ്ങൾ തിരികെ തരാം എന്നുള്ളതായിരുന്നു ആ ഫോൺ കോൾ. പണമായിരുന്നു അവരുടെ ആ ഒരു ഉദ്യമത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത്. പണത്തിനു വേണ്ടിയാണ് തങ്ങൾ ഇത് ചെയ്തത് എന്ന് പറഞ്ഞ അയാളോട് ചാപ്ലിന്റെ ഭാര്യ പക്ഷേ ക്ഷമിച്ചു എന്നും, എന്നാൽ അന്ന് സ്വിസ് പോലീസ് ഇവരെ പിടികൂടി ജയിലിലടച്ചു എന്നും ഈ ആത്മകഥയിൽ പ്രതിപാദിക്കുന്നുണ്ട്. വീണ്ടും ചാപ്ലിന്റെ ഭൗതിക ശരീരം ആ കല്ലറയിൽ തന്നെ സംസ്കരിച്ചു.

കലുഷിത മനസ്കരായ മനുഷ്യർ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ഹാസ്യത്തിന് ഇടമുണ്ടാക്കാം എന്ന ചിന്തയാണ് ചാപ്ലിന്റെ സിനിമകളിലൂടെ ചാപ്ലിനിലൂടെ ലോകം കണ്ടത് എന്ന് നമുക്കറിയാം. ഓരോ പുതിയ തലമുറയും തീർച്ചയായും ചാപ്ലിനെ ഓർക്കും. ഹാസ്യത്തിന് ഒരു മുഖമുണ്ടെങ്കിൽ അത് കറുത്ത തൊപ്പിയും മുറിമീശയും അതൊക്കെയുള്ള ചാപ്ലിന്റെ ആ മുഖമായിരിക്കും എന്നും നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ചാർലി ചാപ്ലിൻ തന്റെ ആത്മകഥ എന്ന കൃതിയിലെ വിശേഷങ്ങളാണ്. തന്റെ ജീവിതത്തിലുടനീളം താൻ പിന്നിട്ട വ്യഥകളെയും ദുഃഖങ്ങളെയും സന്തോഷത്തെയും തന്റെ അഭിനയ ജീവിതത്തെയും ഒക്കെ കുറിച്ച് വളരെ ആഴത്തിലാണ് ചാർലി ചാപ്ലിൻ ഈ ആത്മകഥയിൽ എഴുതി വച്ചിട്ടുള്ളത്. ചാപ്ലിന്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം നേരിട്ട നിരന്തരമായിട്ടുള്ള വെല്ലുവിളികളെ കുറിച്ചൊക്കെ ചാപ്ലിൻ വളരെ ആഴത്തിൽ നമ്മോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി അക്ഷരമുദ്രയിലൂടെ ചാപ്ലിന്റെ കുറേയധികം വിശേഷങ്ങൾ. ഈ ആത്മകഥയിൽ ചാപ്ലിൻ എഴുതിയിരിക്കുന്ന നാം അറിയേണ്ട നിരവധി വിശേഷങ്ങളുമായി തുടർന്നു വരുന്ന അക്ഷരമുദ്രയിലൂടെ ഞാൻ നിങ്ങളിലേക്കെത്താം. നിങ്ങളോടൊപ്പം ഞാൻ രജനി ഗിരീഷായിരുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
2: ഓണസദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങൂ. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി EMI, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ.

0: ഹോസ്പിറ്റൽസ് അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അനുവേട്ടാ, വെൽക്കം ബാക്ക്.
3: നമസ്കാരം
2: അനുവേട്ടാ. അപ്പൊ ഇന്ന് കുറച്ച് ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ ആണ് നമുക്കുള്ളത് അല്ലേ? ടെക് ലോകത്തിൽ മൊത്തം വലിയ സംസാര വിഷയങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് പല ന്യൂസുകളും കാര്യങ്ങളും.
3: ഞെട്ടിക്കുന്ന മാത്രമല്ല, തുല്യമായി സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം.
2: അതെ അതെ അതെ കാര്യം. അത് നമുക്ക് അതിലേക്ക് പോകുമ്പോഴത്തേക്ക് പറഞ്ഞു പറഞ്ഞു പോവാം അല്ലേ? അപ്പോ നമുക്ക് താമസിപ്പിക്കാതെ ആദ്യം തന്നെ ഫസ്റ്റ് ന്യൂസിലേക്ക് കയറാം. അതായത് ഒപ്പോ അവരുടെ പുതിയ A-series ഫോണും ആയിട്ട് വരുവാണ്. 1+ ആയിട്ട് ഒക്കെ ചേർന്നിട്ട് അവരുടെ മിഡ് റേഞ്ച് ഫോണും ഒപ്പോടെ ഫോണും ഒക്കെ ആയിട്ട് 10,000 mAh ബാറ്ററി ആയിട്ടൊക്കെയാണ് വരാൻ പോകുന്നതാണ് നമുക്ക് ചില ലീക്സ് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആ ലീക്സ്? ഏതൊക്കെ ഫോണുകളിലാണ് വരുന്നത്? 1+ ഒപ്പോയും വരുന്നുണ്ടോ, അതോ ഏതെങ്കിലും ഒരു ബ്രാൻഡ് മാത്രമാണോ വരുന്നത്?
3: അല്ല, രണ്ട് ഫോണുകളും വരുന്നുണ്ട്. ഇപ്പൊ ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി 10,000 mAh പോകുന്നതായിട്ട് ഇപ്പൊ എല്ലാ ഫോൺ മാനുഫാക്ചറേഴ്സും ചെയ്യുന്നതാണ്.
2: അതെ,
3: റിയൽമി, ഷൗമി, പിന്നെ IQ, അവരെല്ലാരും ഈ 10,000 mAh ബാറ്ററിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഓപ്പോ ഇപ്പം പുതുതായിട്ട് ഇറക്കാൻ പോകുന്ന ഫോണുകളിലെല്ലാം, ഓപ്പോയും 1+ ഇറക്കാൻ പോകുന്ന ഫോണുകളിലെല്ലാം 10,000 mAh ബാറ്ററി ആണ് വരാൻ പോകുന്നതെന്നുള്ളതാണ് നമുക്ക് ന്യൂസ് കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഭാഗം ഇപ്പം ഏറ്റവും ഹയസ്റ്റ് ബാറ്ററി കപ്പാസിറ്റി ഉള്ളത് ഓപ്പോയുടെ A6 Pro-ക്കാണ്. A6 Pro 5G അത് 7,000 mAh ആണ്. 80 W ഫാസ്റ്റ് ചാർജിങ് ജാനുവരി ലോഞ്ച് ചെയ്ത. 1+ കേസ് എടുക്കുകയാണെങ്കിൽ 1+ Note 6 ഏറ്റവും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി ഉള്ള ആ റേഞ്ചിൽ. അത് 9,000 mAh ഉണ്ട്, അതിനും 80 W ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പക്ഷെ അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് April 7th. അപ്പൊ ഇനി ഓപ്പോയുടെ ഒരു A-series ഫോൺ ഇറങ്ങാൻ പോകുന്നത്, അവരുടെ മാനുഫാക്ചറിംഗിൽ കിടക്കുന്ന ഒരു A-series ഫോൺ ഇറങ്ങാൻ പോകുന്ന 10,000 mAh സിംഗിൾ സെൽ ബാറ്ററി ആയിട്ടാണ്. അതായിരിക്കും ഈ 10,000 mAh ബാറ്ററിയുടെ സീരീസിലെ ഏറ്റവും ആദ്യത്തെ സീരീസ് ഫോൺ എന്ന് പറയുന്നത്. A-series ആണ് ആ A-series ഫോൺ ആയിരിക്കും. അപ്പൊ അതൊരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഓപ്പോ അത് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ 1+ ഒരു മിഡ് റേഞ്ച് ഫോൺ, ഒരു പ്രോ മോഡലിന് മിഡ് റേഞ്ച് ഫോണിന് 10,000, അതിന്റെ കോഡ് നെയിം SM8845 എന്നും പറഞ്ഞിട്ടാണ് കോഡ് നെയിം ഇട്ടേക്കുന്നത്. അതിന്റെ കപ്പാസിറ്റി 10,000 mAh ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ ആ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ പോലും 10,000 mAh ബാറ്ററി വരാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് അതാണ് അത് കാണിക്കുന്നത് അർത്ഥം. പിന്നെ ഇത് ശരിക്കും ഈ ട്രെൻഡ് ഈ ലാർജർ ബാറ്ററി, സിംഗിൾ സെൽ ലാർജർ ബാറ്ററീസിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡീൽ ബ്രേക്കർ ആയിട്ട് മാറുകയാണ്. കാരണം മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട്
2: സിംഗിൾ സെൽ ബാറ്ററി എന്ന് പറയുമ്പോൾ
3: സാധാരണഗതിയിൽ മൾട്ടി സെൽ ബാറ്ററീസ് ആണ്. അപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെല്ല് ഡാമേജ് ആയാലും മറ്റേ ബാക്കി 2-3 സെൽസിന്റെ കപ്പാസിറ്റി കൊണ്ട് നമുക്ക് ഫോൺ നമുക്ക് സാധ്യത യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇത് പക്ഷേ ഒറ്റ സെൽ, സിംഗിൾ സെല്ലാണ്, സിലിക്കൺ കാർബൺ ആണ്, ലിഥിയം അയൺ അല്ല, സിലിക്കൺ കാർബൺ ആണ്. അപ്പം കുറച്ചും കൂടെ ലൈഫ് കിട്ടും. ചാർജിങ് കപ്പാസിറ്റി, അതായത് ചാർജ് ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും, ചാർജിങ് ടൈമും കുറവായിരിക്കും.
2: പക്ഷെ ഞാനപ്പോൾ എൻ്റെ ഒരു ഡൗട്ട്, മറ്റേ പറഞ്ഞാലും നമുക്ക് ഒരു സെല്ല് കംപ്ലൈന്റ് ആയാലും മറ്റേ സെല്ല് വർക്ക് ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ ഇവിടെ സിംഗിൾ സെൽ ബാറ്ററി ആകുമ്പോഴത്തേക്ക് അത് ഒരെണ്ണം ഡാമേജ് ആയാലും മൊത്തത്തിൽ ഫോൺ ഡെഡ്
3: ആകും, ഫോൺ ഡെഡ് ആകും, അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും.
2: ഓ ശരി ശരി, ഓക്കെ.
3: പക്ഷെ ഇപ്പം ഈ സിലിക്കൺ കാർബൺ ആയതിനു ശേഷം അങ്ങനത്തെ ബാറ്ററി ഫെയിലിംഗ് റേറ്റ്സ് റേഷ്യോ കുറഞ്ഞോണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ എങ്ങനെ പോയാലും 4-5 ഒക്കെ ഒരു ബാറ്ററി ലാസ്റ്റ് ചെയ്യും. അപ്പൊ അത് ഇപ്പൊ ഇവിടെ കേസിലും കാറിന്റെ കേസിലും ഇപ്പൊ ലിഥിയം അയൺ മാറ്റി സിലിക്കൺ കാർബണിലേക്കാണ് അവർ മാറുന്നത്. ഇപ്പൊ ചാർജ് ഹോൾഡിംഗ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്, ചാർജിങ് ടൈം വളരെ കുറവാണ്. അപ്പൊ ഇത് രണ്ടുമാണ് അതിന്റെ മെയിൻ പോയിന്റ്സ്. അപ്പം ഇത് ശരിക്കും ഒരു മാർക്കറ്റിംഗ് ഗിമിക്കായിട്ട് മാത്രമല്ല, ഇനിയുള്ള ഫോണുകളെല്ലാം ഈ 10,000 mAh ആ ഒരു കപ്പാസിറ്റിയിലേക്ക് മാറാനുള്ള ചാൻസസ് ആണ് ഏറ്റവും കൂടുതൽ. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം പവർ ഇതിനാവശ്യമാണ് ഫോണുകൾക്ക്. കാരണം AI ഒക്കെ വരവോടുകൂടി കൂടുതൽ ഓപ്പറേഷൻസ്, അതായത് കൂടുതൽ കാൽക്കുലേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം,
2: പെർഫോമൻസ് കൺസംപ്ഷൻ കൂടുതലാണ്.
3: പിന്നെ അത് മാത്രമല്ല, ക്യാമറയുടെ കേസിൽ 200 MP ഒരു സ്റ്റാൻഡേർഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രോസസേഴ്സ് തന്നെ ഇപ്പം നമുക്ക് പിന്നെ സ്നാപ്ഡ്രാഗൺ 9 വരുന്നുണ്ട്, 2nm-ലേക്കുള്ള പ്രോസസേഴ്സ്. അപ്പോൾ അതിനെല്ലാം പവർ ഹംഗ്രിയാണ്, പവർ കൂടുതൽ വേണം, പവർ എഫിഷ്യൻ്റ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ബാറ്ററി സാധാരണ ഈ 7000 mAh 9000 mAh എന്നൊക്കെ ഒരു ജമ്പാണ് ഈ 10000 mAh എന്നുള്ളത്.
2: എനിക്ക് തോന്നുന്നു ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ ഇത്ര ഡീഗ്രേഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ബാറ്ററി എങ്കിലും കൊടുത്ത ആൾക്കാരെ കുറച്ചും
3: സമാധാനം. മിഡ് സെഗ്മെന്റിലാത്ത അങ്ങനെ ഇപ്പം ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് എന്തായാലും മെമ്മറി ഡിവൈസസിന്റെ ദൗർലഭ്യത അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് പിടിച്ചേക്കാൻ പറ്റുന്ന ഈ ബാറ്ററിയുടെ ഒരു കേസ് മാത്രമാണ്. പിന്നെ അത് മാത്രമല്ല റിവേഴ്സ് ചാർജിങ് നടക്കും നമുക്ക്.
2: ശരി ശരി, അതെ അതെ.
3: മറ്റൊരു ഡിവൈസസ്
2: 10000 mAh ഒക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ഒരു ഒരു പവർ ബാങ്ക് പോലെ നമുക്ക് മറ്റൊരു
3: ഫോൺ ചാർജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ. അപ്പം ഈ ഓപ്പോയും വൺ പ്ലസും ആണ് ഇപ്പം
2: വൺ പ്ലസിന്റെ ഏത് ഫോണാണ് എന്നുള്ളത് റിവീൽ ചെയ്യുന്നത്?
3: ഇല്ല, അത് ആ കോഡ് നെയിം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മോഡൽ SM8845 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അത് മിഡ് സെഗ്മെന്റിലുള്ള ഒരു പ്രോ മോഡലാണ്.
2: ശരി ശരി ശരി.
3: അപ്പൊ അത് ഇനിയിപ്പം വരുന്ന സമയങ്ങൾ, വരുന്ന മാസങ്ങളിലെല്ലാം അത് ലോഞ്ച് വരുന്നതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും അതിന്റെ സ്പെക് എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പൊ ഇത്രയാണ് ഇത്. പക്ഷേ കമ്പനി ഒഫീഷ്യലായിട്ടൊന്നും ഇൻഫോം ചെയ്തിട്ടില്ല, ലീക്സ് ആണ് പക്ഷെങ്കിലും വിശ്വാസമായ സോഴ്സ് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇത്രയാണ് നമുക്ക് ഓപ്പോയുടെ പുതിയ സീരീസ് എ സീരീസിന്റെയും വൺ പ്ലസ് മിഡ് റേഞ്ച് ഫോണിന്റെയും ബാറ്ററിയെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്.
2: ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. ഈ പറയുന്ന പോലെ ബാറ്ററിയുടെ കാര്യം തന്നെ ആയതുകൊണ്ട് നമുക്ക് ഒരു പരിധിയിൽ വിശ്വസനീയമാണ്. കാരണം ബിക്കോസ് എല്ലാ ഫോൺ മാനുഫാക്ചറേഴ്സും ഇപ്പോൾ ബാറ്ററിയിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ ബ്രാൻഡ്സും പറയുന്നുള്ള ലാർജർ കപ്പാസിറ്റി ഉള്ള ബാറ്ററി പ്രൊവൈഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട്.
3: അപ്പൊ
2: എന്തായാലും ഈ ഒരു ന്യൂസ് ഒരു പരിധി വരെയും കറക്റ്റ് ആവാൻ തന്നെയാണ് സാധ്യത. ഇനി നമുക്ക് അടുത്ത വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ആപ്പിളിന്റെ ഫോണൊക്കെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനോട് മുന്നോടിയായി തന്നെ ഗൂഗിൾ പിക്സൽ 11 ഒരു ടീസിംഗ് വന്നിരിക്കുകയാണ് അല്ലേ. ഓഗസ്റ്റ് 12 ലോഞ്ച് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഗൂഗിൾ പിക്സൽ 11 ചില ലീക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നു. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അപ്പോൾ ഓഗസ്റ്റ് 12 പിക്സൽ ലോഞ്ചിന് മുന്നോടിയായിട്ട് പിക്സൽ 11 കുറച്ച് ന്യൂസ് ലീക്സ് നമുക്ക് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഈ ലീക്സിൽ എന്തൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്? നമുക്ക് ഒരുവിധം ആക്യുറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടോ അതോ ഇപ്പോഴും ലീക്സ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഡീറ്റെയിൽസ് ആണ്?
1: ഓഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും ശരിക്കും ഗൂഗിൾ തന്നെ ടീസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ കുറേ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഓൾറെഡി നേരത്തെ അവൈലബിൾ ആയിരുന്നു, എങ്കിലും അതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് ഒരു ഫീച്ചറും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് ഒഫീഷ്യൽ ഇവന്റ് നടക്കുന്ന ഓഗസ്റ്റ് 12th ന്യൂയോർക്കിൽ വെച്ച് പ്രീ ഓർഡേഴ്സ് ആ സെയിം ഡേ തന്നെ ഓഗസ്റ്റ് 12th തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു കൺഫ്യൂഷൻ, ഈ പിക്സൽ 11 എന്നുള്ള പേര് തന്നെ വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളത്തെ കൺഫ്യൂഷന് ശേഷം ഇപ്പം ഗൂഗിൾ തന്നെ പിക്സൽ 11 എന്ന് അതിനെ പേരിട്ടിട്ടുണ്ട്, ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൺഫേമായി പിക്സൽ 11 തന്നെയാണ് എൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന അഡീഷണൽ ഫീച്ചർ എന്ന് വെച്ചാൽ പിക്സൽ ഗ്ലോ എന്ന് പറഞ്ഞൊരു ഫീച്ചർ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിക്സൽ ഗ്ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്യാമറ, ആ ക്യാമറ സർക്കുലാർ ഒരു ബമ്പുണ്ട്, ആ ബമ്പിന് ചുറ്റിനും ഒരു ലൈറ്റാണ്, ഒരു ഗ്ലോ ഫീച്ചറാണ്. ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഗ്ലോ ഫീച്ചറാണ് അത്. അത് ശരിക്കും നമ്മുടെ ട്രഡീഷണൽ എൽ ഇ ഡി സ്ട്രിപ്പ് ഒന്നും അല്ല, അതൊരു ഒരു ഒരു അതിൻ്റെ കൂടെ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് എന്തോ ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിനകത്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് നത്തിങ്ങിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അല്ല എങ്കിലും അത് ഒരു എന്താ പറയുന്ന ഒരു ട്രഡീഷണൽ ലൈറ്റ് സോഴ്സ് ആണോ ചോദിച്ചാൽ ലൈറ്റ് സോഴ്സ് അല്ല, മറ്റെന്തോ ഒരു ടെക്നോളജി അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഡീറ്റെയിൽസ് ഗൂഗിൾ പുറത്ത് വിട്ടിട്ടില്ല, എങ്കിലും നമുക്ക് ആ ലോഞ്ചിൽ നിന്ന് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിന് പേരിട്ടിരിക്കുന്ന ഒരു പിക്സൽ ഗ്ലോ എന്നാണ്. അവർ ഓൾറെഡി നമ്മുടെ ക്രോം ബുക്കിന്റെ ബാക്കിൽ ലാപ്ടോപ്പ് നമ്മൾ തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ ഗൂഗിളിന്റെ ലോഗോ ആ ഒരു ഫീച്ചറിലാണ് ഇരിക്കുന്നത്, ഗ്ലോ ഫീച്ചർ എന്ന് പറയുന്നത്. അതിപ്പോ ഒരു ഫോണിലേക്ക്
0: കൊണ്ടുവന്നതാണ്.
1: അതെ അതെ അതെ, കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ മൾട്ടി കളർ അനിമേഷൻസ് എല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നോട്ടിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലേർട്ട് സിസ്റ്റംസ്, അത് ആപ്പ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഇപ്പം നമുക്ക് മറ്റേ സ്വിഗ്ഗി സൊമാറ്റോ
0: കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും.
1: അങ്ങനത്തെ അതിൻ്റെ ഒക്കെ ആപ്പുകളിൽ നമുക്കിപ്പം യൂബറിൻ്റെ
0: ഒക്കെ കളറിൽ അങ്ങനെയൊക്കെ വർക്ക്.
1: അതെ അതെ, ഇപ്പം എത്ര ദൂരം ഉണ്ട് ഇനി ഡ്രൈവറിന് വരാൻ, അല്ലെങ്കിൽ ആ ഇത് ഡെലിവറി ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും എന്നൊക്കെയുള്ള അതെല്ലാം അതിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് കാണിക്കാൻ പറ്റും.
0: ഓക്കെ,
1: അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രഡീഷണൽ ലൈറ്റ് സിസ്റ്റമിന് പകരം അതൊരു ഒരു ഇൻറ്റഗ്രേഷൻ ആയിട്ടാണ്, ഇന്നോവേഷൻ ഒരു അത് അതിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു ഇൻറ്റഗ്രേഷൻ ആയിട്ടാണ് അവർ അതിനെ കണക്കാക്കിയേക്കുന്നത്. അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്താണെന്നുള്ളതിനെ കുറിച്ച് റിവീൽ ചെയ്തിട്ടില്ല, ലോഞ്ചിനെന്ന് നമുക്ക് അത് ഒരുപക്ഷെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുമായിരിക്കും.
0: ഓക്കെ,
1: പിന്നെ ഇപ്പോൾ വന്നേക്കുന്ന പ്രൊഡക്റ്റ് ലൈനപ്പ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിക്സൽ 11 വരുന്നുണ്ട്, 11 പ്രോ വരുന്നുണ്ട്, 11 പ്രോ എക്സലും പിന്നെ 11 പ്രോ ഫോൾഡും, ഇത്രയും മോഡൽസ് ആണ് അവർ ഇന്ന് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ പിക്സൽ വാച്ച് 5 ഒരു പക്ഷേ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ജെമിനി ഇന്റലിജൻസിന്റെ പുതിയ ഫീച്ചേഴ്സ് അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അന്ന് അറിയാൻ കഴിയും. പിന്നെ ഈ അമേരിക്കയിൽ മാത്രം, യു എസിൽ മാത്രം കുറച്ച് പ്രീ ഓർഡർ ഇൻസെന്റീവ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് സൈനപ്പ് ചെയ്യാനുള്ള വിൻഡോസ് ജൂലൈ 15th to August 7th വരെയാണ്. അതിനൊരു പ്രൊമോ കോഡ് കിട്ടും, പ്രൊമോ കോഡ് നമുക്ക് ഇമെയിൽ വഴി ഓഗസ്റ്റ് 11th തന്നെ കിട്ടി തുടങ്ങും. ആ കോഡ് ഓഗസ്റ്റ് 27th വരെ വാലിഡ് ആണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് അൺലോക്ക്ഡ് പിക്സൽ 11 മോഡൽസ്, ഗൂഗിൾ F5 മോഡൽസും പിക്സൽ 11 എല്ലാം നമുക്ക് മേടിക്കാൻ സാധിക്കും. പക്ഷേ ഇതിനകത്തുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിന് ഒരു കോഡേ ലഭിക്കുകയുള്ളൂ, ഒരു കോഡ് വെച്ച് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ കോഡ്സ് ലഭിക്കില്ല. യു എസ് റെസിഡന്റ് തന്നെ ആയിരിക്കണം, യു എസ് ഷിപ്പിംഗ് അഡ്രസ്സും ഉണ്ടാവണം, ഇത് രണ്ടും ഇത്രയും മാൻഡേറ്ററി ആണ്. അങ്ങനെയുള്ളവർക്ക് അത് കുറേ കാര്യങ്ങൾ അതിനകത്ത് കിട്ടും. പിന്നെ

0: ആ ഫോണിന്റെ സ്പെക്ക് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇത് സാംസങ്ങിന്റെ M16 OLED ഡിസ്പ്ലേ ആണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗൂഗിളിന്റെ ടെൻസർ G6 ചിപ്സെറ്റ് ആണ്, 2nm പ്രോസസ്സിലുള്ള. മീഡിയ ടെക്കിന്റെ M90 മോഡൽ ഉണ്ട്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടുള്ള. പിന്നെ ടൈറ്റൻ M3 സെക്യൂരിറ്റി ചിപ്പുണ്ട്, അപ്ഗ്രേഡഡ് ക്യാമറ ഹാർഡ്വെയർ വരുന്നുണ്ട്, അത് 200 MP ആയിരിക്കും എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. പിന്നെ സ്റ്റോറേജ് ഓപ്ഷൻസ് 128 GB ആയിരുന്നു പണ്ട് സ്റ്റാൻഡേർഡ്, അത് 256 GB ആക്കി. അപ്പൊ അതാണ്, ഇത്രയാണ് നമുക്ക് സ്പെക്കായിട്ട് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് മെയിൻ കാര്യം ഗൂഗിൾ ആയതുകൊണ്ട് ജെമിനൈ തന്നെ ആയിരിക്കും എന്റെ കോർ പില്ലർ. അപ്പൊ ആൻഡ്രോയിഡിന്റെ കേസിലും പുതിയ ആൻഡ്രോയിഡിന്റെ അകത്ത് ജെമിനൈയുടെ ഫീച്ചേഴ്സ് ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ കാണിക്കുന്നത്. പിന്നെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇന്റഗ്രേഷൻ ഒരു മെയിൻ കാര്യമാണ്, കാരണം ഇപ്പൊ AI കൂടി ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് ഈ ടെൻസർ ചിപ്പ് ഇതെങ്ങനെയാണ്, കാരണം G6 എന്ന് പറയുന്ന ചിപ്പ് ശരിക്കും AIക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി അവരുണ്ടാക്കിയേക്കുന്നതാണെന്ന് ഗൂഗിൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് നമുക്ക് അത് ഫോൺ ലോഞ്ച് ആയതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും.
1: ആൻഡ്രോയിഡ് 17 തന്നെ ആയിരിക്കുമല്ലോ ഇതിനകത്ത് വോയിസ് ആയിട്ട് വരുന്നത്?
0: അതെ അതെ, ആൻഡ്രോയിഡ് 17 പുതിയ ഫോണിന്റെ കൂടെ ലോഞ്ച് എപ്പോഴും പുതിയ വോയിസ് തന്നെ ആയിരിക്കും. ഇത്രയാണ് ഗൂഗിൾ പിക്സൽ 11 കുറിച്ചുള്ള അറിവ് നമുക്കിപ്പം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഇപ്പം ഈ പിക്സൽ ഗ്ലോ ഫീച്ചർ ആണ് പുതുതായിട്ട് വന്ന് ലീക്ക് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ.
1: എനിക്ക് തോന്നുന്നു പണ്ടത്തെ അത്ര പോലെ, പണ്ട് പിക്സൽ ഫോണുകൾ ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് എപ്പോഴും ഒരു കൗതുകമായിരുന്നു, എന്തായാലും വലിയ സംഭവം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം അത്ര വലിയൊരു ഒരു
0: കൗതുകം. അതെ അതെ അതെ, കാരണം പിക്സലിന്റെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഫോണുകളൊന്നും അത്ര വലിയ
1: വിജയമല്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ വർഷത്തെ ഫോണിലൊക്കെ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നിട്ടും പാളിപ്പോയി.
0: അതെ അതെ, പക്ഷെ ഡിസൈൻ വൈസ് കുറച്ചുകൂടെ കൊള്ളാമെങ്കിലും എന്തോ എന്തുകൊണ്ടോ അത് വലിയ ക്ലിക്ക് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു പിക്സലിന്റെ ഹിസ്റ്ററിയിൽ, ഗൂഗിളിന്റെ ഹിസ്റ്ററിയിൽ അവർ ഫോൺ ഇറക്കിയതിനു ശേഷം ഈ ഫോൺ വലിയ അവരുടെ വലിയ
1: പണ്ട് LGയുമായിട്ടൊക്കെ കൊളാബ് ചെയ്തിട്ട് അവരുടെ നെക്സസ് എന്ന്
0: നെക്സസ് 5 ഉണ്ടായിരുന്നു, പിന്നെ നെക്സസ് 9 ഉണ്ടായിരുന്നു, 9 വരെ ആയിരുന്നു അവര് ഇറക്കി, പിന്നെ ഗൂഗിൾ പിക്സൽ ഇറക്കി. ഗൂഗിൾ നെക്സസ് ഫോണും ശരിക്കും ഗൂഗിളിന്റെ പിക്സൽ ആദ്യത്തെ പിക്സൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള, പിന്നെ അങ്ങോട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. ഈ ഗീക്കുകളാണ് കൂടുതലും ഗൂഗിൾ യൂസ് ചെയ്യുന്നത്, പിക്സൽ ഫോൺസ് യൂസ് ചെയ്യുന്നത്, അതാണ് പ്രത്യേകത.
1: അപ്പോ എന്തായാലും അതാണ് ഗൂഗിൾ പിക്സൽ 11 പറ്റി നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സ്. ഈ പറഞ്ഞ പിക്സൽ ഗ്ലോ എന്ന് പറയുന്നതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ലീക്സിനകത്തുള്ള ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഈ പറഞ്ഞ വന്നതിന് ശേഷം ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം എത്രത്തോളം പെർഫോമൻസ് ഒക്കെ തരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അപ്പോ അടുത്ത് വരുന്ന ഒരു ന്യൂസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പോ ഞെട്ടിക്കുന്ന ന്യൂസ് ഞെട്ടിച്ചോണ്ട് തന്നെ പറയാം. അപ്പൊ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഇടാം, തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്ര 90.4 FM.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M-Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

0: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഒരുപാട് ഞെട്ടിക്കുന്ന ന്യൂസ്, അതായത് വൺ പ്ലസ് US യൂറോപ്പ് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് അടിക്കുവാണ്. അത് ഒന്നാമത്തെ ഞെട്ടിക്കുന്ന ന്യൂസ്. രണ്ടാമത്തത് ഇന്ത്യയിൽ നിന്നും എക്സിറ്റ് അടിക്കുവാണ്. മൂന്നാമത്തെ അത്ര ഞെട്ടിക്കുന്ന ന്യൂസ് അല്ലെങ്കിലും എല്ലാ നിലവിലുള്ള എല്ലാ വൺ പ്ലസ് ഫോണുകളിലും പുതിയ അപ്ഡേറ്റ് വരുമ്പോഴത്തേക്ക് അവരുടെ ഓക്സിജൻ ഓയിസിൽ നിന്നും കളർ ഓയിസിലേക്ക് ഓയിസ് എല്ലാം മാറാൻ പോവുകയാണ്. അപ്പോ നമ്മള് പലപ്പോഴും വൺ പ്ലസിന്റെ പല ന്യൂസുകളും ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവർ നിർത്തി പോകാനുള്ള പരിപാടി വല്ലതാണോ. അപ്പൊ അവസാനം അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോ എന്തൊക്കെയാണ് കറക്റ്റ് എക്സാക്ട്ലി വരുന്ന ഔട്ട് മീൻസ് ന്യൂസ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഇനി വൺ പ്ലസ് ഫോൺ ഉപയോഗിക്കുന്നവരുടെ ഒക്കെ അവസ്ഥ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും?
1: എനിക്ക് ഓർമ്മ വരുന്നത് മമ്മൂട്ടിയുടെ ഡയലോഗ് ചതിച്ചാശനെ ചതിച്ച് ചതിച്ച്. അതെ, കാരണം വൺ പ്ലസ് എടുത്തും പോയി എന്നുള്ള അവസ്ഥയാണ്. കാരണം വൺ പ്ലസ്
0: നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചു, കാരണം ലാസ്റ്റ് ഇയർ ഇറങ്ങിയ വൺ പ്ലസ് 15 ഒക്കെ ഗംഭീര ഫോണുകളായിരുന്നു.
1: തീർച്ചയായിട്ടും, കാരണം അവരുടെ ആ ഒരു മാനുഫാക്ചറിങ് പ്രോസസ് തന്നെ മാറി, പുതിയ നല്ലൊരു മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്ക് മാറി. ഫോണെല്ലാം ഭയങ്കര അടിപൊളിയായ നല്ല പെർഫോമൻസ് ഫോണുകൾ, നല്ല ക്യാമറ ഫോണുകൾ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതി അവർ എക്സിറ്റ് ആകുക എന്ന് പറയും. കാരണം അവർ ആദ്യമേ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇന്റഗ്രേഷൻ കൺസോൾഡേഷന്റെ പാർട്ടായിട്ടാണെന്നാണ് പറഞ്ഞത്. സർവീസ് സെന്ററെല്ലാം വൺ പ്ലസിന്റെ സർവീസ് സെന്ററെല്ലാം
0: ഓപ്പോയിലേക്ക് മാറ്റി.
1: അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഇത് വന്നതിന്റെ ഇടയ്ക്കാണ് ഇപ്പം പിന്നെയും ഇങ്ങനത്തെ ഒരു ന്യൂസും കൂടെ വരുന്നത്. ഇത് പക്ഷേ ഒഫീഷ്യലി കമ്പനി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ നിന്ന് കമ്പനിയിൽ നിന്ന് തന്നെ ഇൻസൈഡർ ഇൻഫർമേഷൻ്റെ അന്ന് കിട്ടുന്ന തന്നെയാണ്. പക്ഷെ പല വെബ്സൈറ്റുകളും ഇത് ഒഫീഷ്യൽ ആണെന്ന് തന്നെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും US ആൻഡ് യൂറോപ്പ് ഓപ്പറേഷൻസ് അവർ സ്റ്റോപ്പ് ചെയ്യാന്നുള്ള

0: ഓഫീഷ്യലാണ്.
1: ഇന്ത്യ
0: ഓപ്പറേഷൻസിനെ കുറിച്ച് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധാരണകൾ ഒന്നും പുറത്തിറക്കരുത് എന്ന് വെച്ചാൽ കമ്പനി പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ നീക്കുപോക്കുകൾ കണ്ടിട്ട് ഉടനെ തന്നെ എക്സിറ്റ് ആകും, അതായത് ബൈ 2027 എക്സിറ്റ് ആകും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ശരിക്കും ഇപ്പം എമിനന്റ് ആയിട്ട് ഈ US ആൻഡ് യൂറോപ്പ് ഓപ്പറേഷൻസ് അവർ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇന്ത്യയുടെ എക്സിറ്റ് ആന്റിസിപ്പേറ്റഡ് ബൈ 2027 ആണ്. ഇതെല്ലാം ശരിക്കും ഒരു ഫേസ്ഡ് വിത്ഡ്രോവലിന്റെ പാർട്ടായിട്ടാണ് അവർ ചെയ്യുന്നത്. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പല രാജ്യങ്ങളിൽ നിന്നും അവർ എക്സിറ്റ് ആകുകയാണ്. പക്ഷെ ചൈന ഓപ്പറേഷൻസ് അവർ നിലനിർത്തും. ചൈനയിൽ ഫോൺ ഉണ്ടാവും, വൺ പ്ലസിന്റെ ഫോണുകളും പുതിയ മോഡൽസ് എല്ലാം അവിടെ ഉണ്ടാവും. അവർ പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ US ആൻഡ് യൂറോപ്പിലൊക്കെ ശരിക്കും വൺ പ്ലസിന്റെ സെയിൽസ് ഭയങ്കര ഡൗൺ ആണെന്ന്, പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഈ മെമ്മറിയുടെ ദൗർലഭ്യത, പിന്നെ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട്. ഇപ്പോൾ അമേരിക്കയും ചൈനയുമായിട്ട് ഉള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കാരണം പല സാങ്ഷൻസും ഈ ടാക്സ് അഡീഷണൽ ടാക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വൺ ചൈനയിൽ നിന്ന് വരുന്ന ഫോണുകൾക്ക് പല രാജ്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇവർക്ക് ഒരുപാട് ഓവർ ഹെഡ്സ് ഉണ്ടാക്കുന്നത് കൊണ്ട് അത് കൺസോൾഡേറ്റ് ചെയ്യുന്നതായിട്ടാണ് അവർ പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഓപ്പോയിലേക്ക്, ഒറ്റ ഫോണിലേക്ക് മാറുകയാണ്, ഓപ്പോ എന്ന് പറഞ്ഞൊരു ഫോണിലേക്ക്. റിയൽമി അതേപോലെ ചൈന ഓപ്പറേഷൻസ് എക്സിറ്റ് ചെയ്തിട്ട് US-ലും യൂറോപ്പിലും മാത്രം ഉണ്ടാകും എന്നുള്ളൊരു ന്യൂസും വരുന്നുണ്ട്. ചൈനയിലേക്കാൾ സെയിൽസ് കൂടുതൽ അവർക്ക് US-ലും യൂറോപ്പിലും റിയൽമിക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കൺസോൾഡേഷൻ
1: ക്ലാരിഫൈഡ്
0: ആയിട്ടുള്ള ന്യൂസ് ആണ്, അത് കമ്പനി തന്നെ പുറത്തു വിട്ട ന്യൂസ് ആണ്. ശരിക്കും ഇത്രയാണ് ഇവര് പറയുന്ന റീസൺസ്.
1: റിയൽമിയുടെ ഇന്ത്യയിലെ പ്രസൻസ് എങ്ങനെയായിരിക്കും?
0: ഇന്ത്യയിലും ഉണ്ടാവും റിയൽമി, കാരണം റിയൽമി ഇപ്പൊ ശരിക്കും തോന്നുന്നത് എനിക്ക് തേർഡ് പ്ലേസിലാണ് റിയൽമി ഉണ്ട് വോളിയം സെയിൽസിൽ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ ഓപ്പറേഷൻസ് ഉണ്ടാവും. പിന്നെ ഈ ആപ്പിളുമായിട്ടൊരു ഓപ്പോയ്ക്ക് ശരിക്കും ആപ്പിളുമായിട്ട് ഒരു ഡിസ്പ്യൂട്ട് കിടപ്പുണ്ട്, അതും അഡീഷണൽ പ്രശ്നം
1: ഡിസൈൻ്റെ
0: കാര്യത്തിലുള്ള. അപ്പൊ വൺ പ്ലസ് എൻ്റെ അത് ഉൾപ്പെടും. പിന്നെ ശരിക്കും ഇപ്പോൾ ഓപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചൈന മാർക്കറ്റിലാണ്. പിന്നെ സെൻട്രൽ യൂറോപ്പിൽ അവർ കുറച്ച് പ്രസൻസ് കൂട്ടുന്നുണ്ട് ഓപ്പോയുടെ. ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ലോ റിയൽമി ബ്രാൻഡ് ചൈനീസ് മാർക്കറ്റിന് എക്സിറ്റ് ആയിട്ട് ബാക്കിയുള്ളിടത്തെല്ലാം ഉണ്ടാവും. നോർഡിക് എക്സ്പാൻഷൻ ആണ് അവർ കൂടുതൽ, അതായത് സെൻട്രൽ യൂറോപ്പ്, ഈ സ്കാൻഡിനേവിയൻ കൺട്രീസ് സ്വീഡൻ, ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഐസ്ലാൻഡ് അങ്ങനത്തെ രാജ്യങ്ങളിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ എല്ലാം വൺ പ്ലസ് ഉണ്ടാവും. പിന്നെ പക്ഷെ വൺ പ്ലസ് ഇന്ത്യ ഈ റൂമേഴ്സ് എല്ലാം ഡിനൈ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഓപ്പറേഷൻസ് സാധാരണ നിലയിൽ തന്നെ പോകും എന്നുള്ള കമ്പനി പറയുന്നുണ്ടെങ്കിലും ഒരു ഫേസ്ഡ് എക്സിറ്റിന്റെ ഭാഗമായിട്ട് ഇത് 2027 കൊണ്ട് തന്നെ എക്സിറ്റ് ആകാനുള്ള ചാൻസസ് എല്ലാം കാണണം. പുതിയ ലോഞ്ചസ് ഒന്നും വൺ പ്ലസിന്റെ ഇന്ത്യയിൽ പറയുന്നില്ല അവര്.
1: ശരി ശരി, ഓക്കെ.
0: അപ്പൊ അതും ഇതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നുണ്ട്.
1: ഓക്കെ,
0: വൺ പ്ലസ് 15 കഴിഞ്ഞിട്ട് വൺ പ്ലസ് 16, 17 ഒന്നും ഇന്ത്യയിലേക്ക് വരുന്നതിനെ കുറിച്ചൊന്നും
1: നമ്മള് കഴിഞ്ഞ ന്യൂസുകൾ പറഞ്ഞപ്പോഴത്തേക്ക് ചൈനീസ് റിലീസിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്.
0: അതെ അതെ അതെ. അപ്പൊ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇവരുടെ എക്സിറ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ റിയൽമിയുടെയും സോറി വൺ പ്ലസിന്റെ CEO നേരത്തെ റോബിൻ ലിയു എന്ന് പറയുന്ന ആള് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ 2 മാസം മുമ്പ്. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യ ഓപ്പറേഷൻസും എക്സിറ്റ് ആകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ കാണിക്കുന്നത്. പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം വയബിലിറ്റി, കമ്പനി പറയുന്നത് വെച്ചാൽ ലോങ് ടേം വയബിലിറ്റി ഇന്ത്യയിലും കുറവാണ്, US-ലും യൂറോപ്പിലും ഉള്ളത് പോലെ തന്നെ. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം മെഷർ ചെയ്യുന്നത് കണ്ടിന്യൂഡ് സർവീസ് സപ്പോർട്ടും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും എല്ലാം വൺ പ്ലസിന് കിട്ടും എന്നുള്ള. വൺ പ്ലസ്
1: ഞാനും ചോദിക്കാം, കാര്യം ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോഴത്തേക്ക് വൺ പ്ലസിന്റെ ഫോൺ ഇല്ലാത്തവരൊക്കെ അവരത് മൈൻഡ് ചെയ്യാതെ വിടും, പക്ഷേ വൺ പ്ലസിന്റെ ഫോൺ യൂസ് ചെയ്യുന്ന ഒരുപറ്റം ആൾക്കാർ ഉറപ്പായിട്ടും ഉണ്ട്.
0: പിന്നെ ഒരു കമ്മ്യൂണിറ്റി, വലിയൊരു കമ്മ്യൂണിറ്റി,
1: വൺ പ്ലസിന്റെ ഫോൺ, വൺ പ്ലസിന്റെ പാഡുകൾ പോലത്തെ സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് എന്താണ് ആശ്വാസകരമായിട്ട് നമുക്ക് പറയാനുള്ളത്? സർവീസിന്റെ കാര്യത്തിൽ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കമ്പനി അത് അഷുർ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂഡ് സപ്പോർട്ട്, ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട് അവർ കൊടുക്കും എന്നുള്ളതും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കൊടുക്കും എന്നുള്ളത് കമ്പനി പ്രത്യേകം എടുത്ത് അടിവരായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട എന്നുള്ളതാണ്. പിന്നെ ഈ കളർ വോയിസ് ഇനിയിപ്പം ശരിക്കും ഓക്സിജൻ വോയിസ് മാറി പുതിയ അപ്ഡേറ്റ് കളർ വോയിസിലേക്ക് മാറുകയാണ്. അപ്പൊ ഓപ്പോയുടെ തന്നെ സെയിം വോയിസ് തന്നെ ആയിരിക്കും വൺ പ്ലസ്.
1: വലിയൊരു പ്രത്യേകത ആൾക്കാർക്ക് തോന്നുന്നു
0: സിമിലർ ആണ്, ഇപ്പോഴത്തെ പുതിയ വോയിസ് തന്നെ അതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് വല്ലതും ആപ്പുകൾ വല്ലതും ഇൻസ്റ്റാൾ
1: ആവും.
0: അപ്പൊ അത് ഉണ്ടാവും. പിന്നെ വേറെ പുതിയ ഫോണുകളുടെ ലോഞ്ചുകളൊന്നും തന്നെ ഇപ്പൊ നമുക്ക് വൺ പ്ലസിനെ കുറിച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കും, ചാൻസ് ഇല്ല. നോട്ട് ഫോൺസുകളും നോട്ട് സീരീസ് ഫോണുകളും വൺ പ്ലസിന്റെ മെയിൻ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും ഒന്നും ഇന്ത്യയിലേക്ക് വരാൻ ചാൻസ് ഇല്ല.
1: ആ
0: ഏസ് എന്ന് പറയുന്ന ഒരു ഫോൺ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫോൺ ഉണ്ട്, അത് ഇന്ത്യയിൽ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ലോഞ്ചുകളെ കുറിച്ചുള്ളതൊന്നും കമ്പനി ഇൻഫോം ചെയ്തിട്ടില്ല.
1: ഇന്ത്യയിൽ എക്സിറ്റ് ഇല്ല എന്ന് പറയുന്നത് ചിലപ്പോ ആ ഫോണിന്റെ റിലീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും.
0: അതെ അതെ അതെ. അപ്പൊ അതാണ് ഈ വേദനാജനകമായ ഒരു

0: കാര്യമാണ്. വൺ പ്ലസ് എന്ന് കാരണം വലിയൊരു ലെഗസി ഉള്ളൊരു ഫോണാണ്, വലിയൊരു കമ്മ്യൂണിറ്റിയും വലിയൊരു ഫാൻ ബേസും ഉള്ളൊരു ഫോണാണ്. അപ്പോൾ അത് പെട്ടെന്ന് എക്സിറ്റ് ആകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കുന്ന ഒരു ഒരു മനസ്താപം, പിന്നെ ഒരു ടെൻഷൻ, പിന്നെ ഫോണുകൾ കയ്യിരിക്കുന്ന ആൾക്കാരുടെ ഒരു ടെൻഷൻ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ കമ്പനി ഇനി സോർട്ട് ഔട്ട് ചെയ്യുന്നു എന്നുള്ളത് വരുന്ന ആളുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും.
1: ശരി ശരി ശരി, ഓക്കെ. അപ്പോൾ അതാണ് നമുക്ക് വൺ പ്ലസിന്റെ ന്യൂസ് ആയിട്ട് വരുന്നത്. ശരിക്കും ഞെട്ടിക്കുന്ന ന്യൂസ് തന്നെയാണ്.

0: ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോൺ.
1: അതെ, നല്ല റിലയബിലിറ്റി ഉള്ള ഫോണാണ്, പെർഫോമൻസ് വൈസ് നല്ല ഫോണായിരുന്നു.
0: പിന്നെ പറഞ്ഞാല് മറ്റേ ഡിസ്പ്ലേ ഇഷ്യൂ ഒക്കെ വരുമ്പോഴത്തേക്ക് ലൈഫ് ടൈം വാറന്റി ഒക്കെ കൊടുത്തിരുന്ന ഒരു ബ്രാൻഡ് പോകുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അല്ലേ,
1: അതെ ഭയങ്കര സങ്കടമാണ്.
0: അപ്പോ എന്തായാലും ഇന്ത്യയിലെ ഇപ്പൊ അവര് മീൻസ് അവര് ഇല്ലാന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ നിന്ന് പോകുന്ന തന്നെയാണ് നമുക്ക്
1: കിട്ടുന്നത്. അത് തന്നെയാണ് പല കാര്യങ്ങൾക്ക് എടുത്തു നോക്കിയാലും വിളിച്ചുകൊണ്ടുന്ന ആ ഒരു കാര്യത്തിലേക്കാണ്. ഇവരുടെ ഒരു ഫേസ്ഡ് എക്സിറ്റിന്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിൽ നിന്ന് അവർ എക്സിറ്റ് ആകുകയാണ്. അപ്പം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല, ഹോങ്കോങ്ങോ തായ്ലൻഡിനെയോ ഇന്തോനേഷ്യയെ കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല. എങ്കിലും ഭൂരിഭാഗം രാജ്യങ്ങളിൽ നിന്നും അവർ എക്സിറ്റ് ആകുകയാണ്. ചൈനയിൽ മാത്രമേ അവരുണ്ടാവുള്ളൂ എന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ.
0: എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂസ് മറ്റെന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ശ്രോതാക്കളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോ അടുത്തൊരു ന്യൂസ് വരുന്നത് ഐപാഡ് മിനിയെ, മിനിയും ഐപാഡ് മിനിയുടെ സ്ക്രീനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഐപാഡ് മിനിയുടെ കുറച്ച് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പുതിയ ഐപാഡുകൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഐപാഡ്, ഐപാഡ് എയർ, അങ്ങനെയുള്ള കുറച്ച് ഐപാഡ് മിനി ഒക്കെ ലോഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ന്യൂസ് എന്താന്ന് വെച്ചാൽ, ലോ ആൻഡ് അതായത് പ്രോ മോഡൽസ് അല്ലാത്ത ഐപാഡിലും OLED ഡിസ്പ്ലേ വരുന്നതായിട്ടുള്ള കുറച്ച് ലീക്സ് നമ്മൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വാസ്തവമുണ്ടോ സത്യാവസ്ഥയുണ്ടോ എന്നൊക്കെ അറിയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
2: ശരിക്കും ഐപാഡ് മിനി ഉടനെ തന്നെ ലോഞ്ച് വരുന്നുണ്ട്. അത് 2021 ശേഷമുള്ള മേജർ അപ്ഗ്രേഡ് ആണ്. ഇത് ഒക്ടോബർ 2026 തന്നെ ലോഞ്ച് ചെയ്യാനാണ് OLED ഡിസ്പ്ലേ ഉള്ള ഐപാഡ് മിനി. അപ്പം ഇത് ആദ്യത്തെ ഐപാഡ് ആയിരിക്കും നോൺ പ്രോ ഐപാഡ്, നോൺ പ്രോ ആയിട്ടുള്ള മോഡൽസിൽ ആദ്യത്തെ ഒരു അപ്ഗ്രേഡ് ആണ് OLED വരുന്നത്. സാധാരണ പ്രോയ്ക്കകത്താണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആദ്യം വരുന്നത്, എന്നിട്ടാണ് ബാക്കിയൊക്കെ താഴേക്ക്. പക്ഷേ ഇത് ആദ്യമായിട്ട് ഐപാഡ് മിനിയിലാണ് വരുന്നത്. എന്നിട്ട് അവർ ഒരു എൻട്രി ലെവൽ ഐപാഡും കൂടെ അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് ക്വാർട്ടർ 2027 ഫസ്റ്റ് ക്വാർട്ടറിലായിരിക്കും. അതിനകത്ത് ന്യൂ പ്രോസസ്സർ ആയിരിക്കും, പുതിയ പ്രോസസ്സർ ആയിരിക്കും. പക്ഷേ ഡിസൈൻ ചേഞ്ചസ്, വലിയ ചേഞ്ചസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പിന്നെ LCD, പക്ഷേ ആ എൻട്രി ലെവലിൻ്റെ അകത്ത് LCD സ്ക്രീൻ തന്നെ ആയിരിക്കും, OLED ആയിരിക്കത്തില്ല. പിന്നെ കൂടെ അതിൻ്റെ കൂടെ ഉള്ള ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐപാഡ് എയറിൻ്റെ റിഫ്രഷുകളാണ്. രണ്ട് മോഡൽസ് ഉണ്ട്, 11-inch, 13-inch. അത് സ്പ്രിംഗ് 2027 ലോഞ്ച് ആണ്. അത് റിഫ്രഷ് മറ്റേ ഐപാഡ് പ്രോ ചേഞ്ച് ചെയ്തതിൻ്റെ അപ്ഗ്രേഡ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഇതിന് ലോഞ്ച് ചെയ്യുന്നത്. OLED ടെക്നോളജി ശരിക്കും ബാക്കിയുള്ള അവരുടെ ഡിവൈസസിൻ്റെ അകത്തെല്ലാം അവർ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഓൾറെഡി ഐഫോണിൻ്റെ അകത്ത് OLED വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ എക്സ്ട്രാ ഇപ്പം മാക്ക് വരുന്നുണ്ട് OLED ആയിട്ട്, ഐപാഡ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡിവൈസസിൻ്റെ അകത്തോടെല്ലാം അവരെല്ലാം OLED പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അപ്ഗ്രേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഈ സ്ക്രീനിന്റെ കാര്യമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. OLED സ്ട്രാറ്റജി ആയിട്ട് തന്നെ ഒരു സ്ട്രാറ്റജി അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് ആപ്പിളിൽ. അപ്പം എക്സ്പാൻഡിങ് എല്ലാ പ്രോ മോഡൽസിൻ്റെ അകത്തെല്ലാം OLED ആക്കുകയാണ് അവർ. പിന്നെ ഐപാഡ് മിനിക്കകത്തും ഐപാഡ് എയറിൻ്റെ അകത്തും OLED ഓൾറെഡി ഇപ്പോൾ പുതിയ വരുന്നതിൻ്റെ അകത്തെല്ലാം OLED അവർ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശരിക്കും ഈ കൺസോൾഡേഷൻ, അതായത് ഈ ഡിസ്പ്ലേ ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ ഒരു കൺസോൾഡേഷൻ ഐപാഡിന് കുറേ നാളായിട്ട് ആവശ്യമുള്ള, കാരണം ഈ റെറ്റിന ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു സാധനത്തിലായിരുന്നു അവർ പിടിച്ച് നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറി നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ആപ്പിളിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം പല സ്ക്രീനുകൾക്കും റിഫ്രഷ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ആപ്പിൾ ഇപ്പോഴും 120 Hz എത്തിപ്പെടാൻ തന്നെ

0: പാഠമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ എനിക്ക് തോന്നുന്നു ഒ എൽ ഇ ഡി ഇപ്പം സാംസങ്ങിൻ്റെ ഒ എൽ ഇ ഡി സ്ക്രീൻസാണ് അവർ ബൈ ഔട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 195 ഹേർട്സ് ഒക്കെ ഇപ്പോൾ വൺ പ്ലസും ഓപ്പോ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതുമായിട്ട് അവർ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സ്ട്രാറ്റജി അവർ ബിൽഡ് ചെയ്യുന്നതാണ് ഇത് കംപ്ലീറ്റ് ഡിവൈസസിൻ്റെയും ഒ എൽ ഇ ഡി സ്ക്രീൻസ് ആക്കുക എന്നുള്ളത്.
1: ഡിസ്പ്ലേ ബെറ്റർ ആക്കുക.
0: അതെ അതെ അതെ.
1: അപ്പോൾ അതാണ്, അത്രയാണ് നമുക്ക് ഐപാഡ് മിനിയുടെ അല്ലെങ്കിൽ ഐപാഡുകളുടെ പുതിയ ലോഞ്ച് ചെയ്യുമ്പോൾ ഐപാഡുകളുടെ സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ലീക്സ്.
0: അതെ അതെ.
1: അപ്പോൾ ഒരു ചെറിയ ലീക്ക് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് അത് വരുവാണെങ്കിൽ ഒരു വലിയ അപ്ഗ്രേഡ് തന്നെയാണ് ഐപാഡുകൾക്ക്. പ്രോ മോഡലുകൾക്ക് അത്രയും നല്ല ഡിസ്പ്ലേ.
0: അതെ
1: അതെ അതെ. അപ്പോൾ അതാണ് ഐപാഡ് മിനിയെ അതിന്റെ സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ന്യൂസ്. അടുത്ത് നമുക്ക് പോകാൻ പറ്റുന്ന വെച്ചാൽ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും അതായത് ഓപ്പൺ എഐയുടെ കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ കേട്ട ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. പിന്നെ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ പല എപ്പിസോഡുകളിലും അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ എഐ അവരുടെ ഒരു ഹാർഡ്വെയർ ഡിവൈസ് ഇറക്കുന്നു എന്നുള്ള ന്യൂസ്. അപ്പോൾ അങ്ങനൊരു ന്യൂസ് അത് പ്രാവർത്തികമാവാൻ പോവുകയാണ്. അപ്പോൾ ആ ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ

0: ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷെയ്ൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷെയ്ൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷെയ്ൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: For an extraordinary evening, Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അനുപേട്ടാ, അപ്പോ നമുക്ക് ഓപ്പൺ എയുടെ ഹാർഡ്വെയർ ഡിവൈസിന്റെ ഡീറ്റെയിൽസ് പറയാം. അതായത് നമുക്കിപ്പോ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അതൊരു സ്മാർട്ട് സ്പീക്കർ ആയിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്ലേ? അപ്പൊ അതൊരു ആക്ച്വലി നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു. ബിക്കോസ് ഓപ്പൺ എഐ എയുടെ കാര്യത്തിലൊക്കെ അത്രയും ടോപ്പിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അതുമായിട്ടൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണോ അല്ലെ അതുപോലെ എന്തെങ്കിലും ഇന്റർഫേസ് ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അവരൊരു സ്മാർട്ട് സ്പീക്കറുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ബിൽറ്റ് ഇൻ ക്യാമറ പോലെ അല്ലെങ്കിൽ അങ്ങനെ കുറെ മീൻസ് ഹാർഡ്വെയറുമായിട്ടൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ആ സ്മാർട്ട് സ്പീക്കർ അവർ ഇറക്കിയിരിക്കുന്നത്. എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ പറ്റി നമുക്ക് നിലവിൽ പറയാൻ സാധിക്കുന്നത്? എന്തൊക്കെ കേപ്പബിൾ ആയിരിക്കും ആ സ്മാർട്ട് സ്പീക്കർ?
2: ഇപ്പം ഓപ്പൺ എഐ ഒരു സ്മാർട്ട് സ്പീക്കർ ആണ്, സ്ക്രീൻ ഫ്രീ ആയിട്ടുള്ള ഒരു സ്മാർട്ട് സ്പീക്കർ ആണ് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന ലീക്ക്. അപ്പൊ അതുടനെ തന്നെ ലോഞ്ചിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ജോൺ ഐവോ ആയിട്ട് ചേർന്ന് ഓപ്പൺ എഐ സാം ആൾട്ട്മാൻ ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ജോൺ ഐവ് പഴയ ആപ്പിളിന്റെ ഡിസൈനറാണ്, ഐഫോണിന്റെ ഡിസൈനറാണ്. അപ്പൊ അദ്ദേഹം ആപ്പിൾ നിന്ന് ഇറങ്ങിയതിന് ശേഷം സ്വന്തമായിട്ട് കമ്പനി നടത്തുമായിരുന്നു. അപ്പൊ അങ്ങനെ സാം ആൾട്ട്മാൻ ചാറ്റ് ജിപിടിയിലേക്ക് ക്ഷണിക്കുകയും ഓപ്പൺ എഐയിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന് അവിടുത്തെ ജോലി കൊടുക്കുകയും ചെയ്യുക, ഡിസൈനറായിട്ട്, ചീഫ് ഡിസൈൻ ഓഫീസറായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇപ്പൊ ഈ പുതിയ ഡിവൈസസ് എല്ലാം ഒരുങ്ങുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ശരിയാണ് അഖില് പറഞ്ഞത്, നമ്മളൊരു ഫോണായിരുന്നു പ്രതീക്ഷിച്ചത്, അറ്റ്ലീസ്റ്റ് ഒരു വെയറബിൾ എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അതൊന്നും അല്ല, ഇതൊരു സ്മാർട്ട് സ്പീക്കർ ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ ഈ സ്മാർട്ട് സ്പീക്കർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എഐ കമ്പാനിയൻ ആയിട്ടാണ്, ഒരു ചാറ്റ് ബോട്ട് അല്ല. നമ്മളിപ്പോ അസിസ്റ്റന്റിനെ പോലെ ഇപ്പൊ ലൈവായിട്ട് സംസാരിക്കുന്ന ഗൂഗിളിന്റെ ഹോം പോലുള്ള ഡിവൈസസ് അല്ലെങ്കിൽ ആപ്പിളിന്റെ ഹോം ബോർഡ് സിരി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ഡിവൈസസ് അല്ല ഇത്, ശരിക്കും ഒരു എഐ കമ്പാനിയൻ തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇമോ, നമ്മളൊരു പെറ്റ് എഐ പെറ്റുകളുണ്ടല്ലോ, ഇമോ പോലത്തെ അങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പ് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, നമ്മുടെ മനസ്സ് നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, നമ്മളുടെ ബിഹേവിയർ മനസ്സിലാക്കുന്ന ഒരു എഐ കമ്പാനിയൻ ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡിസൈനും അങ്ങനെ തന്നെ ആയിരിക്കും, ഒരു സാധാ സ്പീക്കറിന്റെ ഒരു സെറ്റപ്പ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന്റെ

0: ബിൽട്ടിൻ ക്യാമറയുണ്ട്, പിന്നെ മെക്കാനിക്കൽ കമ്പോണൻസ് ഉണ്ട്. ഇതെല്ലാം ഈ ക്യാമറ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ കോൺടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഗെസ്റ്റർ, നമ്മുടെ ഫേസിന്റെ ഇമോഷൻസ് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്യാമറ അവർ കൂൾ ചെയ്തേക്കുന്നത്. മെക്കാനിക്കൽ കമ്പോണൻസ് ലൈഫ് ലൈക്ക് മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സന്തോഷം, അതിന് സന്തോഷം വരികയാണെങ്കിൽ അത് ജമ്പ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഷിവർ ചെയ്യാനും വൈബ്രേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മെക്കാനിക്കൽ കമ്പോണൻസ്. അപ്പൊ ഇങ്ങനത്തെ ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമായിട്ടാണ് അവർ.
1: യൂസ് ചെയ്യുന്ന ആളുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്ത് നമ്മൾ പറയുന്നതിനും നമ്മൾ ചെയ്യുന്നതിനും ഒരു ഒരു മൂവ്മെന്റോട് കൂടിയ റിപ്ലൈ തരാൻ പറ്റുന്ന രീതിയിലായിരിക്കും.
0: അതെ അതെ അതെ അതെ. അപ്പൊ ശരിക്കും നമ്മളുടെ ഒരു ഒരു സുഹൃത്തായിട്ട് തന്നെ അത് എക്സിസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ, കോ എക്സിസ്റ്റ് ചെയ്യത്തക്ക രീതിയിലാണ് അത് അവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, റീചാർജബിൾ ബാറ്ററി ഉണ്ട്, പോർട്ടബിലിറ്റി. അപ്പൊ റൂമിന്ന് മറ്റൊരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ബിൽറ്റ് ഇൻ ക്യാമറ, ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ കോണ്ടെക്സ്റ്റൽ അവയർനെസ്സിന് വേണ്ടിയിട്ട്. പിന്നെ മെക്കാനിക്കൽ കമ്പോണൻസ് ഉണ്ട്. പിന്നെ ഇത് ആക്ച്വലി അവർ ഒരുക്കിയിരിക്കുന്നത് ജി പി ടി ലൈവ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ജി പി ടി ലൈവിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതൊരു അഡ്വാൻസ് വേർഷൻ ഓഫ് ജി പി ടി, ചാറ്റ് ജി പി ടിയുടെ വോയിസ് മോഡാണ്. അത് റിയൽ ടൈം സൈമൾട്ടേനിയസ് ലിസണിങ്ങും സ്പീക്കിങ്ങും സാധ്യമാക്കുന്ന ഒരു മോഡലാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ശരിക്കും നമുക്ക് നാച്ചുറൽ ഹ്യൂമൻ ലൈക്ക് നമ്മളൊരു മനുഷ്യനോട് തന്നെ സംസാരിക്കുന്ന പോലുള്ള കോൺവെർസേഷണൽ കേപ്പബിലിറ്റീസ്.
1: എനിക്കൊരു സംശയം തോന്നിയാണ് ഞാൻ ചോദിക്കുകയാണ്, ഇതൊരു ഒരു റോബോട്ടിനെ പോലെ ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കും?
0: തീർച്ചയായിട്ടും. ഞാനതാ ഇമോയുടെ കാര്യം പറഞ്ഞു. ഇമോ ഒരു ശരിക്കും ഒരു എഐ ബോട്ടാണ്, റോബോട്ടാണ്. അത് ഒരു കുഞ്ഞൊരു പെറ്റായിട്ട് ഇരിക്കും. അത് നമ്മൾ തലോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ
1: ഓരോ റൂമിൽ നിന്ന് മറ്റൊരു കാരണം നമ്മളെ ഫോളോ ചെയ്ത് ചിലപ്പോൾ വരാൻ പറ്റുമായിരിക്കും. അത് കൂടാതെ വലിയ ആക്ഷൻസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഈ പറയുന്ന റെസ്പോണ്ട് ചെയ്യാനും
0: അതെ അതെ അതെ ചിലപ്പോൾ മൂവ്മെന്റ് കേപ്പബിലിറ്റീസ് അതിനൊക്കെ കൊടുക്കുമായിരിക്കും. ഇപ്പം ആ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ലീക്സ് ഒക്കെ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. എങ്കിലും ലോഞ്ചിന് ഒരുങ്ങുകയാണെന്നുള്ള അറിവാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് അതിൻ്റെ അത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫംഗ്ഷനാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്മാർട്ട് ഹോം അപ്ലയൻസ് കൺട്രോൾ ഉണ്ട്. നമുക്കിപ്പോൾ ഫ്രിഡ്ജുമായിട്ടും എ സി ആയിട്ടും ലൈറ്റ്സുമായിട്ടൊക്കെ എല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മ്യൂസിക് പ്ലേ ബാക്കും മെസ്സേജിങ്ങും എൻ്റെ ആക്സസ് ആണ്. പിന്നെ ഫുൾ ആക്സസ് ടു ചാറ്റ് ജി പി ടി കേപ്പബിലിറ്റീസ്, അതായത് ചാറ്റ് ജി പി ടിയുടെ എൻറ്റയർ കംപ്ലീറ്റ് പെയ്ഡ് വേർഷൻ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും.
1: അപ്പൊ
0: ചാറ്റ് ജി പി ടി ആയിട്ട് നമുക്ക് എന്തൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കും, അതെല്ലാം, അതായത് ഇൻഫർമേഷൻ പാസിങ്ങും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ചാറ്റ് ജി പി ടി പെയ്ഡ് മോഡലിനകത്ത് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ സ്പീക്കർ വഴി നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് അവർ കൊടുക്കുന്ന കുക്കിംഗ്, ഹൗസ് ഹോൾഡ് ചോയ്സ്, എന്റർടൈൻമെന്റ്, ഈ മൂന്ന് കാര്യങ്ങളാണ് അവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരനായിട്ട്, നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് നമ്മുടെ കൂടെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്.
1: പിന്നെ പെറ്റിനെ പോലെ കൊണ്ട് നടക്കാന്നുള്ള രീതിയാണ്.
0: അതെ. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോർട്ടബിൾ ഡിസൈൻ, അതിന്റെ ഡിസൈൻ ശരിക്കും ബാക്കിയുള്ള ആപ്പിളിന്റെ ഹോം പോഡും ഗൂഗിൾ ഹോമുമായിട്ടൊക്കെ ഒരുപാട് ഹോം സ്പീക്കേഴ്സും ഒക്കെ ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ആമസോണിന്റെ എക്കോ
1: ഇതിന്റെ സൈസിനെ പറ്റി എന്തെങ്കിലും ഇത് കിട്ടുന്നുണ്ടോ?
0: ചെറിയ സൈസ്, അതായത് ഭയങ്കര ഹ്യൂജ് അല്ല, നിയർലി ഒരു നമ്മുടെ നോർമലി ഒരു സ്മാർട്ട് സ്പീക്കറിന്റെ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു സൈസിലായിരിക്കും അത് വരിക. നമുക്ക് കയ്യിൽ ബാഗിലൊക്കെ കൊണ്ട് കിടക്കാം,
1: അത്രേ ഉണ്ടാവുള്ളൂ.
0: അപ്പൊ അതാണ്. പിന്നെ ഇത് ഈ പിന്നെ ബാക്കിയുള്ള സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേഷനറി ആണ്. ഇതിനിപ്പോ മെക്കാനിക്കൽ കമ്പോണൻസ് ലൈഫ് ലൈക്ക് മൂവ്മെന്റ്സ് ഉള്ളതുകൊണ്ട് അതൊരു ഡിഫറൻഷിയേറ്റർ ആണ്. പിന്നെ കോണ്ടെക്സ്റ്റൽ അവയർനെസ് ഉള്ളതും പിന്നെ അഡാപ്റ്റീവ് അസിസ്റ്റൻസ് ഒക്കെ ഉള്ളത് ശരിക്കും അതിനെ ഒരു ഹ്യൂമൻ ഫീല് കൊടുക്കുന്നു. അപ്പൊ സാധാരണ സ്പീക്കേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. പിന്നെ അവർ പറയുന്ന യൂസ് കേസസ്, കിച്ചൺ അസിസ്റ്റൻസ്, പിന്നെ ഹൗസ് ഹോൾഡ് ടാസ്കുകൾ കവർ ചെയ്യാൻ, പിന്നെ എന്റർടൈൻമെന്റ് ലിവിംഗിലോ ലിവിംഗ് റൂമിലോ ബെഡ്റൂമിലോ ഒക്കെ. ഇത്രയും കാര്യങ്ങളാണ് ചാറ്റ് ജി പി ടി ഇപ്പൊ നമുക്ക് പുറത്തുവിട്ടേക്കുന്ന കുറച്ച് ന്യൂസുകളിൽ ഒന്ന്. ഇനിയും ഇതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം ടെക് ലോകം ഇതിന്റെ ചുറ്റിപ്പറ്റി ഒരുപാട് ന്യൂസുകൾ പുറത്തു വരാനുണ്ട്. അതെ അതെ അതെ. അടുത്ത വർഷം എന്തായാലും എനിക്ക് തോന്നുന്നു ഉടനെ ലോഞ്ച്, അടുത്ത വർഷം തന്നെ ലോഞ്ച് ഉണ്ടാവും.
1: ശരി ശരി ശരി. പ്രൈസിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിന്റെ കേപ്പബിലിറ്റി എന്നുള്ളതും മൊത്തത്തിൽ റിവീൽ
0: ചെയ്തിട്ടില്ല. എന്റയർ കേപ്പബിലിറ്റീസ് റേഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എങ്കിലും ചാറ്റ് ജി പി ടി ലൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ്. അപ്പൊ അതിന് ഒരുപാട്, കാരണം ചാറ്റ് ജി പി ടി ലൈവ് ഇപ്പോൾ ഓളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം ഹ്യൂമൻസിന് ഒരുപാട് സംസാരിച്ച് കറക്റ്റായിട്ട് നമുക്ക് ഒരു ഒരു നമ്മുടെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെ സുഹൃത്തിനെ പോലെ കണക്കാക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പൊ അത് ഈ സ്പീക്കറുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക്, അതായത് ഇനിയിപ്പം ഇനിയുള്ള കാലഘട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും.
1: കാര്യം നമ്മൾ ടൈപ്പ് ചെയ്തും അങ്ങനൊക്കെ ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് സംസാരിച്ച് കാര്യങ്ങൾ.
0: അതെ, കാരണം ജെൻസീസ് കാരണം അവരൊരു ഒരു പാർട്ട്നേർഡ് ലൈഫിലേക്ക് പോകുന്നതിനേക്കാൾ അവരൊരു ഇൻഡിവിജ്വൽ ലൈഫ് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്. അപ്പൊ അവർക്ക് ഇങ്ങനത്തെ ഡിവൈസ്
1: കമ്പാനിയൻ പോലെ നിൽക്കുന്ന,
0: അതെ അതെ അതെ, ഡിവൈസ്. കാരണം അവരുടെ ഫ്രീഡം ഹനിക്കാതെ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്പേസ് അറ്റാക്ക് ചെയ്യാതെ ഒരു ഒരു ഡിവൈസ്, ഒരു ഒരു റോബോട്ടിക് ഡിവൈസ് അവർക്ക് കൂടെ ഉണ്ടാകുന്നത് അവർക്ക് ഒരുപക്ഷെ നമ്മളിപ്പോ ഒരു പട്ടിയെ വളർത്തുന്ന പോലെ അവർക്ക് ആനന്ദകജനകം ഉണ്ടാക്കുന്ന ഒരു ഫീച്ചറായിട്ട് മാറാനാണ് എനിക്ക് ചാൻസ് ഉണ്ടാകുന്നത്.
1: കണ്ടിരുന്ന പല കാര്യങ്ങളും പ്രാവർത്തികമായി അപ്പോ അതാണ് നമുക്ക് ഓപ്പൺ എഐയുടെ സ്മാർട്ട് ഡിവൈസിനെ അല്ലെങ്കിൽ സ്മാർട്ട് സ്പീക്കറിനെ പറ്റി നിലവിൽ അറിയാൻ സാധിക്കുന്ന ന്യൂസ്. അപ്പൊ എന്തായാലും വലിയ താമസം ഇല്ലാതെ അതിനെപ്പറ്റി പുതിയ പുതിയ വാർത്തകൾ ഉറപ്പായിട്ടും വരും, അതനുസരിച്ച് നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അടുത്ത് നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ പല രാജ്യങ്ങളിലും ഈ സോഷ്യൽ മീഡിയയുടെ യൂസ് കൂടുന്നതിനനുസരിച്ച് പല രാജ്യങ്ങളും റെസ്ട്രിക്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയുടെ യൂസ്, അതായത് ടീനേജേഴ്സിൽ നിന്നും അത് റെസ്ട്രിക്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതിനുള്ള പല പ്രിക്കോഷൻസും പല രാജ്യങ്ങളെടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമുക്കറിയാൻ സാധിക്കുന്ന യു കെ ഗവൺമെന്റ് സോഷ്യൽ മീഡിയ കർഫ്യൂ ഇപ്പോൾ ടീനേജേഴ്സിന് വേണ്ടിയിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
3: Your favorite programs and music on your favorite radio, Radio Santhanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
4: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
5: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള ക്യാഷു, നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്.
7: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ വാങ്ങിയെന്നേ?
8: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
7: ലോട്ടറി ഒന്നും അല്ല,
8: പിന്നെ
7: ചിട്ടിയാണ് അടിച്ചത്.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
10: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
10: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
10: 9446340979.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
9: Really, we can grow together.
11: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
12: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം. റേഡിയോ സന്ധനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായിട്ട് നിങ്ങളോടൊപ്പം ഇരിക്കുന്നു. ഞാൻ ബീനാ ഗുവേരയും എന്നോടൊപ്പം ഉള്ളത്
1: ശ്രീലക്ഷ്മിയാണ്. അങ്ങനെ നല്ലൊരു ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ആശംസിക്കുകയാണ്. ഇന്ന് സെപ്റ്റംബർ 2 ആയിരിക്കുകയാണ്. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ ശക്കെല്ലാം മടിയൊക്കെ പിടിച്ച് ഇങ്ങനെ സ്കൂളിലോട്ടൊക്കെ പോകുന്നൊരു ടൈമാണല്ലേ. ഇപ്പോൾ സാധാരണ രീതിയിൽ ആ ഓണത്തിൻ്റെ ടൈമിലൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ബസ്സിലൊക്കെ കുറച്ച് നല്ല തിരക്ക് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ഒരു പഴയ തിരക്കും കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ പതിയെ പതിയെ വന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്.
0: ഓണം കഴിഞ്ഞു എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം 28 ഓണം വരെ ഓണമാണ്. അപ്പോൾ ഓണത്തിൻ്റെ ഒരു തിരക്കിൻ്റെ ഒരു വലിയൊരു തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ ഒരു ചെറിയ തിരക്കിലേക്കൊക്കെ മാറിയിരിക്കുകയാണ്.
1: അതിപ്പോൾ ഒരു പല സ്ഥലങ്ങളിലും ഓണാഘോഷങ്ങളും പരിപാടികളും ഒക്കെ ഇപ്പോൾ പലയിടത്തായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സ്കൂൾ ടൈമൊക്കെ ആയതുകൊണ്ട് പലപ്പോഴും ഈ അവധി ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഓണാഘോഷങ്ങളും അതേപോലെ എന്താ കൂടി ചേരാൻ പറ്റുന്നവരൊക്കെ ആ ഒരു ദിവസങ്ങളൊക്കെ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്.
0: അതെ, ഓണത്തിന് മുമ്പൊക്കെ ചിലപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഓഫീസുകളിലൊക്കെ ചിലപ്പോൾ ഓണാഘോഷം നടക്കാൻ കഴിയാത്തവരൊക്കെ ഇപ്പോൾ ഒരുവിധം ഓണമൊക്കെ ആഘോഷിക്കുന്നുണ്ട്. കാരണം എല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഓണം ആഘോഷിക്കാന്നൊക്കെ കരുതുന്നവരുണ്ടല്ലോ അല്ലേ.
1: അതെ അതെ, അപ്പോൾ ഒരു കൂട്ടായ്മകളിലൂടെയൊക്കെ ഓണം ആഘോഷിക്കുന്നവർ എനിക്ക് തോന്നുന്നു ഓണ സമയത്തും ഒട്ടും പറ്റില്ല അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവരുടേതായിട്ടുള്ളൊരു ഒരു സമാധാനത്തിലോട്ട് കടന്നു വരുമ്പോൾ ഒരു ഒരു കൂടിച്ചേരലൊക്കെ നടത്തുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഈ സെപ്റ്റംബർ ഒരു ഫസ്റ്റ് വീക്ക് എന്നൊക്കെ പറയുന്നത്.
0: അതെ, സെപ്റ്റംബർ എന്ന് പറഞ്ഞു നമ്മുടെ ഒരു ഒരു വർഷത്തിൻ്റെ അവസാന മാസങ്ങളിലേക്കൊക്കെ കിടക്കുകയാണ് നമ്മളല്ലേ. കാരണം ഇനിയിപ്പോൾ 2-3 മാസം കഴിഞ്ഞാൽ പിന്നെ
1: അടുത്ത
0: വർഷം, ഒരു വർഷം എത്ര പെട്ടെന്നാണ് ഓടിപ്പോയിരിക്കുന്നത്. അപ്പോൾ അത് എത്ര പെട്ടെന്ന് പോയി എന്ന് കണ്ണടച്ച് തുറക്കുന്ന നിമിഷങ്ങളിലാണ് ഇപ്പോൾ ഓരോ നിമിഷങ്ങളും സമയങ്ങളും വർഷങ്ങളും ഒക്കെ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബന്ധങ്ങളെന്ന് പറയുന്ന ഭയങ്കര വിലയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഓരോ നിമിഷവും ഇങ്ങനെ ഓടിപ്പോകുന്നതിനോടൊപ്പം തന്നെ നമുക്കിന്ന് കൊടുക്കാനുള്ള ഒരു ശുഭചിന്തയെന്ന് പറയുന്നത് എല്ലാ ബന്ധങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട്, ആ പരിധി മറക്കാതിരിക്കുക. നല്ല ബന്ധങ്ങളെ എന്നും ജീവിതത്തോട് ചേർത്ത് പിടിക്കുക. ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഒരിക്കലും അത് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഈ സമയം പോലെ തന്നെയാണ് അല്ലേ ശ്രീലക്ഷ്മി, ഈ സമയം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബന്ധങ്ങളും. ബന്ധങ്ങളെന്ന് പറയുന്നത് ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല.
1: അതെ, ഇപ്പോൾ ഈ ചില്ല് പാത്രം ഉടഞ്ഞു പോകുന്ന സമയത്ത് അത് എത്രയൊക്കെ ശരിയാക്കാൻ നോക്കിയാൽ അതിലൊരു വിടവ് കാണാറുണ്ട് അല്ലേ. അതിനെ നമുക്ക് നല്ല രീതിയിൽ അങ്ങനെ പോളിഷ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കാറില്ല. എത്ര ഒട്ടിച്ച് ചേർത്തു എന്ന് പറഞ്ഞാലും അവിടെ ഒരു വിടവ് എന്തായാലും കാണും. അപ്പോൾ നമ്മൾക്ക് മുന്നിലുള്ള മനോഹരമായ ബന്ധങ്ങൾ, നമ്മളെ മനസ്സിലാക്കുന്ന, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നവരെയൊക്കെ തീർച്ചയായിട്ടും ചേർത്ത് പിടിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു അസ്വാരസ്യങ്ങൾ വരുവാണെങ്കിൽ അത് പറഞ്ഞ് തീർക്കാൻ നോക്കുക, മനസ്സിൽ വയ്ക്കാതിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങളെ എന്നെന്നും നിലനിൽക്കുക. ഈ മനസ്സിൽ പരസ്പരം തിരിച്ചറിയുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ വലിയ ബഹളങ്ങൾ ഉണ്ടാവില്ല.
0: അതെ അല്ലേ, അത് മാത്രമല്ല ഈ ബന്ധങ്ങളെന്ന് പറയുമ്പോൾ ചില ബന്ധങ്ങൾ ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ബന്ധങ്ങളിൽ കൂടിയാണ് വരുന്നത് അല്ലേ. കാരണം നമ്മൾ അച്ഛൻ അമ്മ കുടുംബം അല്ലെങ്കിൽ സഹോദരങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. പിന്നെ നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാകുന്ന പറയുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ബന്ധങ്ങളെ എപ്പോഴും ചേർത്ത് പിടിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് ചില ബന്ധങ്ങളെന്ന് പറയുന്നത് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് വരില്ല. ചിലപ്പോൾ അവർ ആത്മാർത്ഥമായിട്ടായിരിക്കാം നമ്മളോടൊപ്പം നിൽക്കുന്നത്, പക്ഷേ നമ്മൾക്കതൊരു ആത്മാർത്ഥതയാണെന്ന് തോന്നാറില്ല. എപ്പോഴും അങ്ങനെ തന്നെയാണ്, ചില നല്ല ബന്ധങ്ങൾ അങ്ങനെയാണ് പലപ്പോഴും ഇല്ലാതാകുന്നത്. പക്ഷേ അത് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അത് എത്രത്തോളം നമുക്ക് വേണ്ടിയിരുന്നതാണ് എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. അപ്പോൾ ബന്ധങ്ങളെന്ന് പറയുന്നത് ഈ സമയം പോലെ തന്നെയാണ്, സമയത്തിന് ഒരുപാട് വിലയുള്ളതാണ്. സമയം ദാ കണ്ണടച്ച് തുറക്കുന്ന നിമിഷങ്ങളിലാണ് സമയം കടന്നു പോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഓരോ ബന്ധങ്ങളെന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഒരു ബന്ധത്തെ കാണേണ്ടത് നമ്മുടെ അവരുടെ സ്ഥാനമാനങ്ങൾ കൊണ്ടോ പണം കൊണ്ടോ അവരുടെ സൗന്ദര്യം കൊണ്ടോ ഒന്നുമല്ല ബന്ധത്തെ അളക്കേണ്ടത്. നമുക്കൊരു താങ്ങാവുന്നത് അല്ലെങ്കിൽ നമുക്ക് പറയുമ്പോൾ ഓടിച്ചെന്ന് നമുക്ക് എല്ലാം മറന്ന് എല്ലാ ഇഷ്ടങ്ങളും നമുക്ക് ഒരു പേടിയുമില്ലാതെ തുറന്നു പറയാൻ കഴിയുന്ന ഒരിടമുണ്ട്.
1: അതെ, അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഒരു നല്ല കാര്യമാണ്. കാരണം നമുക്ക് പലരെയും അറിയാലോ ഈ ഒരിക്കലും ഒന്നും തുറന്നു പറയാൻ സാധിക്കാതെ ഇരിക്കുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ വിഷമമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് നമ്മുടെ അത്രയേറെ പ്രിയപ്പെട്ട ഒരാളടുത്ത് ഷെയർ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി വരുന്നത്. ഇപ്പോൾ സന്തോഷം നമ്മളിപ്പോൾ മനസ്സിലടക്കി പിടിച്ചാൽ ഇത് അത്രമാത്രം നല്ലതായിരിക്കും. അത് മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ അവിടെ നിന്നും കിട്ടുന്ന ഒരു പോസിറ്റീവ് റെസ്പോൺസ് അത് ഒരു വേറൊരു വൈബാണ്. അതേപോലെ തന്നെ നമുക്കൊരു സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ സപ്രസ് ചെയ്ത് കൊണ്ടിങ്ങനെ നടക്കുകയാണ്. പക്ഷേ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവിടുന്ന് തരുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്.
0: പക്ഷേ ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഷെയറിംഗ് മെന്റാലിറ്റി എന്ന് പറയുന്ന ഇത് പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് പോസിറ്റീവായിട്ട് തോന്നാം. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. കാരണം നമ്മളൊരു കാര്യം നമ്മൾ ഒരാളോട് പറയുമ്പോൾ അത് എത്രത്തോളം ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ കയ്യിലായിരിക്കാം തെറ്റ്, ചിലർ പക്ഷേ അങ്ങനെയല്ല, നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പ്രീതിക്ക് വേണ്ടി നമ്മളുടെ ഇഷ്ടങ്ങളെ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു എസ് എന്ന് പറയും. ആ ബന്ധം ബന്ധമല്ല, ഒരിക്കലും അത് ബന്ധമാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രീലക്ഷ്മിയോട് ഞാനത് പറയുകയാണെങ്കിൽ ശ്രീലക്ഷ്മി ഒരു നല്ല സുഹൃത്താണ്, നല്ലൊരു ബന്ധമാണ് ശ്രീലക്ഷ്മി ആഗ്രഹിക്കുന്നതെങ്കിൽ ആ തെറ്റ് തെറ്റാണെന്ന് ശ്രീലക്ഷ്മി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കും.
1: അതെ,
0: തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും ഇല്ലേ. അല്ലാതെ അത് തെറ്റായിട്ടും ആണോ തെറ്റാണോ അല്ല അത് ശരിയാ നീ ചെയ്തതാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധത്തിന് എന്ത് വില അവിടെ ഉള്ളത്?
1: ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു നിലപാടുകളെ മാറ്റരുത് എന്ന് കൂടിയാണ്.
0: കാരണം അത് ആ ഒരു നിമിഷത്തേക്ക് മാത്രമുള്ള സന്തോഷമായിരിക്കാം, പിന്നീട് അത് തെറ്റാണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുന്ന ഒരു നിമിഷം ഉണ്ടാവും. ആ നിമിഷത്തിൽ അയ്യോ ഞാൻ അവിടെ അന്ന് പറഞ്ഞപ്പോൾ അവളും എനിക്ക് സപ്പോർട്ടാണല്ലോ ചെയ്തത്, അപ്പോൾ അത് തെറ്റാണെന്ന് ഒരു നിമിഷം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നൊരു വാക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത്. അപ്പോൾ ബന്ധങ്ങൾ എന്നും നല്ലതായിരിക്കണം. ചില ബന്ധങ്ങളിൽ വഴക്കും വക്കാണോ ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ശരിക്കും ആത്മാർത്ഥതയുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ നീ അത് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നീ അങ്ങനെ അതിലേക്ക് പോയാൽ നാളെ നീ അനുഭവിക്കുന്ന വിഷമം എൻ്റെത് കൂടിയാണ് എന്ന് കരുതിയത് കൊണ്ടായിരിക്കാം അങ്ങനെ അവർ പറയുന്നത്.
1: അതിപ്പോ ഒരു സ്നേഹം മാത്രമല്ല ബന്ധത്തിന്റെ അടിസ്ഥാനം, അതിൽ ഇത്തരത്തിലുള്ള ചെറിയ കശപിശകളും ഒക്കെ ഉണ്ടാവും, എങ്കിലും നമ്മളെ കണക്ട് ചെയ്ത് നിർത്തുന്ന ഒന്നുണ്ട് അല്ലെ, അതാണ് ഈ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്.
0: ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം ശ്രീലക്ഷ്മി, നമ്മുടെ അമ്മമാര്, നമ്മുടെ അമ്മമാർ എപ്പോഴെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നു നമുക്ക് തോന്നിയിട്ടുണ്ടോ? എപ്പോഴും അടിയല്ലേ,
1: അതെപ്പോഴും
0: എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എപ്പോഴും തെറ്റാണ് നമ്മളിൽ കാണുന്നത്, നമ്മളെപ്പോഴും പറയാറുണ്ട്. പക്ഷെ അവര് സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്ത് മറ്റാരും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്?
1: അതെ, അത് തീർച്ചയായിട്ടും ഒരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് അമ്മ മാത്രമല്ല അച്ഛനും അങ്ങനെ പോലെ തന്നെയാണ്. പലപ്പോഴും നമുക്കിങ്ങനെ തോന്നും ഒരു പ്രായത്തിൽ ഭയങ്കരമായിട്ട് നമുക്ക് എഗെയിൻസ്റ്റ് ആണ് അല്ലെങ്കിൽ അവർ ഭയങ്കര ടെററാണെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ എന്ത് ചെയ്താലും അവിടെ നോ നോ എന്നുള്ളതൊക്കെ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് ഇവർക്ക് എന്താണ് എന്നെയും വല്ല ദത്തെടുത്തതാണെന്നൊക്കെ നമുക്കൊരു ഫീലൊക്കെ വരും. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞ് നമ്മൾ അവരുടേതായിട്ടൊരു അവരുടെ രീതിയിലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത്
0: പ്രായം കഴിഞ്ഞു എന്നുള്ളതിലല്ല, എത്ര വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞാലും നമ്മളുടെ മുഖം ഒന്ന് വാടുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് പേരൻസ് ആണ്. അപ്പൊ ആ ഒരു മുഖം വാടുന്നത് എന്തുകൊണ്ടാണ് അവർ മനസ്സിലാക്കുന്നത്? നിങ്ങളുടെ മുഖം വാടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ അത്രത്തോളം കർശനമായി അത് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക, ബന്ധങ്ങളെന്ന് പറയുന്നത് വെറും നിസാരമല്ല. അപ്പൊ ആ ബന്ധങ്ങളെ ചേർത്ത് നിർത്താൻ കഴിയുന്നിടത്തോളം ചേർത്ത് നിർത്തുക. അറുത്ത് മുറിച്ച് മാറ്റാൻ പെട്ടെന്ന് പറ്റും, പക്ഷെ അതൊരിക്കലും ആ മുറിച്ച് മാറ്റുന്ന ഭാഗം എന്നും അതൊരു കരടായി എപ്പോഴും നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളെ എന്നും
1: നിലനിർത്താൻ സാധിക്കട്ടെ എന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഈ ബന്ധങ്ങൾ നിലനിർത്തുന്നു എന്ന് നമ്മൾ പറയുന്ന സമയത്ത് എല്ലാം ഉണ്ടാകും, വഴക്കുണ്ടാകും, ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകും, സ്നേഹം ഉണ്ടാകും. പക്ഷേ മറ്റൊരാളെ അവനവനായി തന്നെ നിൽക്കാൻ അനുവദിക്കുന്നതും അതിൻ്റെ ഒരു വലിയ രീതിയിലൊരു അടിസ്ഥാനമാണ്. മറിച്ച് നമ്മളുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് അയാളെ അയാളുടെ ഒരു വ്യക്തിത്വം നശിപ്പിക്കുന്ന രീതിയിൽ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനും നമുക്കൊരു എന്താ ഒരു പ്യുവറായിട്ടുള്ളൊരു ബന്ധം നമുക്ക് പറയാൻ സാധിക്കില്ല. മറ്റൊരാളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് സ്വയം തോന്നി നമുക്കിപ്പോൾ ഒരു മാറ്റം വരുത്തണം. ഇപ്പോൾ ആരും നന്നാവുക എന്നുള്ളതല്ല, മോശമല്ല ആരും, എല്ലാവർക്കും നല്ല ക്വാളിറ്റിയും ഒക്കെ ഉള്ളവർ തന്നെയാണ്. പക്ഷേ ചില മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി അടിപൊളിയാവും. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് അവനവനിൽ തന്നെ ഉണ്ടാവണം അല്ലേ. ഇപ്പോൾ ഒരാളുടെ രീതിയിലൊരു ഇൻഫ്ലുവൻസ് കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യുന്നതിലും അതൊരു ബന്ധമല്ല. ഇപ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ അടി കൂടുന്ന സമയത്ത് നമ്മൾ എത്ര അടുത്താണെങ്കിലും നമ്മുടെ സൗണ്ട് ഭയങ്കരമായിരിക്കും, അത്രത്തോളം ഉറക്കെയായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. മറിച്ച് നമ്മൾ ഒരു ഒരു കുറച്ച് ദൂരത്താണ് നിൽക്കുന്നത്, പക്ഷെ നമുക്ക് ഉള്ളിൽ നല്ല സ്നേഹമുണ്ട്. പക്ഷെ കണ്ണുകൾ കൂടെ നമ്മൾ സംസാരിക്കും, കൈകൾ കൂടെ സംസാരിക്കും, ജസ്റ്റ് ഒരു നോട്ടത്തിൽ കൂടെ നമുക്കത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയും ഒക്കെ വളരെയധികം നമ്മൾ ആ ഒരു ബന്ധത്തെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് അത്. ആ ഒരു ഇതിപ്പോൾ ഞാൻ ഇപ്പം എനിക്കിങ്ങനെ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ഈ ഒരു കാര്യം പറയണം എന്ന് തോന്നി. കാരണം അത്തരത്തിലുള്ള ബന്ധങ്ങൾ എന്തായാലും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് കൂടി നമ്മൾ ആശംസിക്കുകയാണ് ഇന്നത്തെ ഒരു ദിവസത്തിൽ.
0: അതെ, അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്കിന് മുമ്പ് നമുക്ക് ആ നമ്പർ ഒന്ന് പറയാല്ലേ.
1: അതെ,
0: നമ്മുടെ ശ്രോതാക്കൾക്ക് മെസ്സേജ് അയക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്പർ ഇതാണ്, 8848555 8785. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ, ഞങ്ങളിങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഏതായാലും നല്ലൊരു പാട്ട് കേട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സന്തോഷം 90.4 FM.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം ബീന ഗുവേരയാണ്. അപ്പം നല്ലൊരു പാട്ടിങ്ങനെ കേട്ട് നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പാട്ട് പെട്ടെന്ന് തീർന്നു പോയി. അപ്പം നമ്മൾ വീണ്ടും ലൈവിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ടത് 8848558785. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ുള്ളൊരു ദിവസം കൂടിയാണ് സെപ്റ്റംബർ 2 എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നവോത്ഥാന നായകന്മാരുണ്ട്. അവരൊക്കെ നമ്മളിങ്ങനെ ഓരോ ദിവസങ്ങളും ഓർക്കപ്പെടേണ്ടതായിട്ടുള്ള ദിവസങ്ങളുമുണ്ട്. അതല്ലാതെ തന്നെ നമുക്ക് പല സന്ദർഭങ്ങളിലും നമ്മളൊക്കെ അവരെ ഓർത്തു പോകാറുണ്ടല്ലേ.
2: അതെ, ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ നമുക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ ചട്ടമ്പി സ്വാമികളുടെ ഇന്ന് ജന്മശതാബ്ദിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ജന്മജയന്തിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഓർക്കാനും അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സന്ദേശയാത്രകളൊക്കെ ഒരുപാടുണ്ടെന്ന്. അപ്പം ആ ഒരു ചട്ടമ്പി സ്വാമി ജയന്തി സന്ദേശയാത്ര സമാപനം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്.
1: അതെ. അപ്പോൾ 1853 ഓഗസ്റ്റ് 25 അദ്ദേഹം ജനിച്ചത്. പക്ഷേ നമ്മൾ സെപ്റ്റംബർ 2 ഈ ഒരു ജയന്തി ആഘോഷിക്കുന്നത്. കാരണം ചിങ്ങത്തിലെ ഭരണി നാളിലാണ്, ഭരണി നക്ഷത്രത്തിലാണ് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ ജയന്തി ആഘോഷിക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ 2 ചിങ്ങത്തിലെ ഭരണി വരുന്നത്. അപ്പോൾ 173rd ജയന്തി ആഘോഷമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ആശ്രമങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ അദ്ദേഹം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഓർത്തു പോവുകയാണ് ഈ ഒരു നിമിഷം.

0: പലപ്പോഴും പല എന്താ സാഹചര്യങ്ങളെയും ഈ സന്ദർഭങ്ങളെയും ഒക്കെ എതിർത്തുകൊണ്ട് അതിനെയൊക്കെ അതിജീവിച്ച് അതിൽ ഇതല്ല, ഇങ്ങനെ മറ്റൊരു രീതിയിലാണ് ഇവിടെ വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ധൈര്യപൂർവ്വം തുറന്നു പറയാനും ഒക്കെ കാണിച്ചത് അത്തരത്തിലുള്ള ആളുകൾ കാണിച്ചത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഒരുപാട് ആ അതിൻ്റെയൊക്കെ ഒരു മാറ്റത്തിൻ്റെ ഒരു മധുരം നമുക്കിപ്പോൾ അനുഭവിക്കാൻ സാധിക്കും.
1: ശരിയാണ് ശ്രീലക്ഷ്മി പറഞ്ഞത്, നമ്മുടെ കേരളത്തിൻ്റെ ആത്മീയവും അതുപോലെ തന്നെ സാമൂഹികവുമായ നവോത്ഥാന ചരിത്രത്തിൽ തന്നെ തൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം നേടിയ മഹാനായിരുന്നു ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അറിവായാലും അദ്ദേഹത്തിൻ്റെ ആത്മീയതയായാലും അതുപോലെ തന്നെ സാമൂഹിക ചിന്തകളും മനുഷ്യ സമത്വവും എന്നിവയ്ക്കൊക്കെ വളരെ അധികം പ്രാധാന്യം നൽകിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് അയ്യപ്പൻ എന്നായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഈ കുഞ്ഞുനാളിലേ നല്ല പഠിക്കാനായാലും അറിവ് നേടുന്നതിലൊക്കെ വലിയ ഭയങ്കരമായിട്ട് അദ്ദേഹം ഭയങ്കര താല്പര്യം കാണിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പരിമിതികൾക്കപ്പുറം നിന്നുകൊണ്ട് സ്വയം അറിവ് നേടിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. അതുമാത്രമല്ല, പല ഭാഷകളും പല വിവിധ ശാസ്ത്രങ്ങളും തത്വചിന്തകളും ഒക്കെ ഇദ്ദേഹം പഠിച്ചു എന്നുള്ളതാണ്.
0: അതെ അതെ. അപ്പം അതേപോലെ തന്നെ ഈ എന്തുകൊണ്ടാണ് ഈ ചട്ടമ്പി എന്നുള്ള പേര് വരെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ? പണ്ടൊക്കെ നമ്മൾ കൊച്ചു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് തോന്നാറുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ചട്ടമ്പി സ്വാമികൾ എന്ന് വിളിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചട്ടമ്പി എന്നുള്ള പേരെന്ന് പറയുമ്പോൾ പഠനത്തിലെ മിടുക്ക് കാരണമാണ് ഈ ഒരു പേര് ലഭിച്ചത്. അല്ലെങ്കിൽ നമുക്ക് പറയില്ലേ, നമ്മൾ നേതാവ് ലീഡർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതായിട്ടാണ് ആ ഒരു ചട്ടമ്പി എന്നുള്ളൊരു പേര് ലഭിച്ചത് അങ്ങനെ. പക്ഷേ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞെങ്കിലും ഈ ഒരു ചട്ടമ്പി എന്നുള്ളൊരു പേര് അദ്ദേഹം ഒരു നേതാവ് എന്നുള്ളതിന് ഉദ്ദേശിച്ചാണ് ആ ഒരു പേര് പറയുന്നത്. അത് അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ വന്ന് ഇപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ അദ്ദേഹത്തെ ചട്ടമ്പി സ്വാമികൾ എന്ന് അറിയപ്പെടുന്നു.
1: അതെ, അദ്ദേഹം ജീവിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ജാതിയുടെയും അനാചാരങ്ങളുടെയൊക്കെ പേരിൽ മനുഷ്യരെ വേർതിരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഈ ഒരു അദ്ദേഹം നേടിയ അറിവ് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം അവകാശമല്ലെന്നും അതുപോലെ തന്നെ എല്ലാവർക്കും പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ ആത്മീയമായി വളരാനും അവകാശമുണ്ടെന്നും അദ്ദേഹം ശക്തമായിട്ട് ചൂണ്ടിക്കാട്ടിയ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ എപ്പോഴും മനുഷ്യ സമത്വത്തിനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനും വലിയ സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പല യുക്തിചിന്തയോടു കൂടിയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളെയും സമീപിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ചട്ടമ്പി സ്വാമികൾ എന്ന് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം ഒരു ആത്മീയ ഗുരു മാത്രമായിരുന്നില്ല, അദ്ദേഹം എഴുത്തുകാരനായിരുന്നു, തത്വചിന്തകനായിരുന്നു, അതുപോലെ തന്നെ ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി, പ്രാചീന മലയാളം തുടങ്ങി ഒരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റെ അറിവുകളെ വിളിച്ചോതുന്നതിൻ്റെ തെളിവുകളാണ് നമുക്കുള്ളത്, നമ്മളുടെ മുന്നിലുള്ളത്.
0: അതെ, മലയാളം, സംസ്കൃതം, തമിഴ് തുടങ്ങിയ ഭാഷകളിലൊക്കെ അദ്ദേഹത്തിന് നല്ല രീതിയിലൊരു പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനമാണുള്ളത്. ജാതിയിലെ ശ്രേഷ്ഠതയല്ല, മനുഷ്യൻ്റെ പ്രവൃത്തിയും സ്നേഹവുമാണ് പ്രധാനമെന്ന് അദ്ദേഹം ഒരു നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കുകയുണ്ടായി. അതേപോലെ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ നിഷേധം, സ്ത്രീ പുരുഷ സമത്വവാദം, സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള ആഹ്വാനം എന്നിങ്ങനെ അതുവരെ കേരളീയ സമൂഹം ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങളൊക്കെ അദ്ദേഹം പൊതുവേദികളിൽ അവതരിപ്പിച്ചു എന്നുള്ളതും വളരെയധികം പ്രത്യേകതയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിലവിലെ സന്ദർഭങ്ങളും സാഹചര്യങ്ങളെയും ഒക്കെ എതിർത്ത് ഇതിങ്ങനെയല്ല, ഈ മറ്റൊരു രീതിയിലാണ് എന്ന് പറയാനുള്ളൊരു ധൈര്യം അദ്ദേഹം കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മധുരമാണ് നമ്മളൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
1: അതെ, അപ്പം മാത്രമല്ല അദ്ദേഹം ശ്രീനാരായണ ഗുരുവുമായി ഏറ്റവും അടുത്തൊരു സൗഹൃദമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ആത്മീയതയിലും അതുപോലെ തന്നെ സാമൂഹിക മാറ്റത്തിലും വലിയൊരു സ്വാധീനം ഇതുകൊണ്ട് ചെലുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം അവരുടെ ചിന്തകളെന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും മഹത്തായ ചിന്തകളായിരുന്നു ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു സ്വാധീനം നൽകിയതെന്ന് പറയാൻ.
0: അപ്പോൾ എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ജയന്തി ദിനത്തിൽ ഒരു നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെയധികം സുപ്രധാന പങ്കുവഹിച്ച ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ജയന്തി ദിനമാണിന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു നിമിഷത്തിൽ റേഡിയോ സാന്ദ്ര 90.4 FM പ്രണാമം അർപ്പിക്കുകയാണ്.
1: തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഈ ഒരു നിമിഷം ഓർക്കേണ്ടത് ഒരു മഹാനായിട്ട് മാത്രമല്ല, അദ്ദേഹം എന്ന് പറഞ്ഞാൽ നല്ലൊരു സന്യാസി കൂടിയായിരുന്നു, അദ്ദേഹം അറിവിനെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യൻ ഈ ഒരു നിമിഷം നമ്മൾ ഓർക്കുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് കുറേ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട് ശ്രീലക്ഷ്മി. നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജുകൾ എഴുതിയിരിക്കുന്ന ആദ്യത്തെ മെസ്സേജ് എഴുതിയിരിക്കുന്നത് നമ്മുടെ എൽദോ അടിമാലിയിൽ നിന്നാണ്.
0: എൽദോ രാവിലെ മെസ്സേജ് ആയിരിക്കും, ഫസ്റ്റ് എൽദോയുടെ മെസ്സേജ് വായിക്കണം എന്നാലും ഒരുപാട് സന്തോഷമാണ് അല്ലേ, നമ്മൾ ആ ഒരു മെസ്സേജ് കാണുന്നത്. നമ്മളിപ്പോൾ രാവിലെ വരുന്ന സമയത്ത് എൽദോ മെസ്സേജ് അയച്ചെന്ന് ഫസ്റ്റ് നോക്കാറുണ്ട്. കാരണം ഫസ്റ്റിലെ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും ഒരുപാട് മെസ്സേജുകളൊക്കെ രാവിലെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെ മെസ്സേജുകളൊക്കെ താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണും അവിടെ ഒരു മെസ്സേജ്.
1: അപ്പോൾ മെസ്സേജുകൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8858555785. അപ്പോൾ എൽദോ അയച്ചിരിക്കുന്നത്, എല്ലാവർക്കും അടിമാലിക്കാരുടെ വക ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിമാലിക്കാരുടെ എല്ലാവരുടെയും കൂടി ചേർന്ന്
0: പ്രതിനിധിയായിട്ട്

0: മെസ്സേജ് അയച്ചിരിക്കുകയാണ്.
1: ശുഭദിനം നേരുകയാണ്. അപ്പോ പ്രീത ടീച്ചറെ, ഗുഡ് മോർണിംഗ്.
0: കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഗുഡ് മോർണിംഗ് എത്തിക്കുന്നതായിരിക്കും കേട്ടോ.
1: അതെ, നെൽസൺ ചേട്ടൻ നമുക്കൊരു നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെയ്ദ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ബീന പറഞ്ഞത് ശരിയാണ്. ഗുവേര പറഞ്ഞതുപോലെ സ്വന്തം കാലിൽ നിന്ന് മരിക്കുന്നതാണ് മുട്ടുകാലിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എത്രയോ അർത്ഥവത്തായ ഒരു വാചകമാണ്, ശരിയാണ് അല്ലേ.
0: ശുഭചിന്തയിലൂടെയാണ് അദ്ദേഹം നമുക്ക് ഇങ്ങനെ ഇന്ന് ഒരു നല്ലൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ സാറിന് ഇന്നത്തെ ഒരു ദിവസം വളരെ മനോഹരമാകട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്.
1: അതെ, നമ്മുടെ ഷീജ ചേച്ചി മുളങ്കടത്ത് നിന്ന് എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഓണം പ്രോഗ്രാംസ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ചേച്ചി എല്ലാവർക്കും നല്ല പരിപാടികളായിരുന്നു, നല്ലൊരു ഓണം വിശേഷങ്ങൾ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് ബീന മാഡം, ശ്രീകുട്ടി ടെക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഷീജ ചേച്ചി, ഓണമൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഓണം കേട്ടില്ലേ അല്ലേ.
0: അതെ, ഞങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഷീജച്ചി ഓരോ പ്രോഗ്രാമിനെ പറ്റി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ അത്രയും വോയിസ് കേൾപ്പിക്കാനുള്ള ഏകദേശം സമയം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി.
1: ഓണത്തിന്റെ ഓരോ പ്രോഗ്രാംസും പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സും സമയവും കാര്യങ്ങളും ഒക്കെ അത്രയ്ക്ക് ഡീപ്പായിട്ട് കേട്ട് അത്രയും മനോഹരമായ ഒരു മെസ്സേജാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഷീജ ചേച്ചി എപ്പോഴും ഇതാകുന്നത്. നമ്മുടെ ഓരോ പരിപാടിയും കേട്ട് അതിനെ വിലയിരുത്താൻ പലപ്പോഴും ഷീജ ചേച്ചി കാണിക്കുന്ന ഈ ഒരു
0: ഉദ്യമം തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതേപോലെ എപ്പോഴും നല്ല ഫീഡ്ബാക്ക് നമ്മളിലേക്ക് എത്തിക്കുക. ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് നെഗറ്റീവ് എന്ന് കൂടി നമ്മളെ അറിയിക്കുക എന്ന് കൂടി പറയുകയാണ്. എല്ലാം നമുക്ക് നമ്മൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ചെറിയൊരു ബ്രേക്കിനുള്ളൊരു സമയമായി. നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: No. 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rocklands presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സന്തുനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീനാ ഗുവേരയാണ്. എന്നോടൊപ്പം ഉള്ളത് ശ്രീലക്ഷ്മിയുമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. ഓരോ ദിവസവും ഇങ്ങനെ പ്രത്യേകതകളുണ്ട്, ഇങ്ങനെ നിറയുകയാണ്. അപ്പം ഇന്നും ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസത്തിനും.
5: അതെ, അപ്പോൾ നമുക്കിപ്പോൾ നല്ലൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ പാട്ടുകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ് അതിൽ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചലച്ചിത്ര ഗാനങ്ങൾ ആ ഒരു സമയത്ത് ചോദിക്കാവുന്നതാണ്. അതൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് 1 മണിക്കൂറിനുള്ളിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ ഒരു സമയം മറക്കാതെ തന്നെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കണം എന്നുകൂടി പറയുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളോട്ട് പോകാം.
4: അപ്പോൾ വിശേഷങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് തന്നെ നമുക്ക് ആ നമ്പർ ഒന്ന് പറയണ്ടേ ശ്രീലക്ഷ്മി? അപ്പോൾ ഇതാണ് നമ്പർ 8 8 4 8 5 5 8 7 8 5. പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ. ഇപ്പോൾ തന്നെ സമയം ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുകയാണ്, 38 ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ 11:30 നിങ്ങളോടൊപ്പം ഉള്ളു. അപ്പോൾ അതിന് മുമ്പ് തന്നെ 11:30 ആകുമ്പോൾ മെസ്സേജ് അയക്കാൻ നിൽക്കാതെ അതിന് മുമ്പ് തന്നെ മെസ്സേജുകൾ അയക്കുക.
5: അതെ, വോയിസ് മെസ്സേജുകളൊക്കെ 11:15 മുൻപായിട്ട് ഒന്ന് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8884855785. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
4: ലക്ഷ്മി, തേങ്ങയില്ലാത്ത വീടിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ?
5: നമുക്കൊരു ദിവസം പോലും ചിന്തിക്കാൻ പറ്റില്ല.
4: അതെ, നമ്മളെപ്പോഴും ഒരു
5: സാധാരണ ഒരു ഭക്ഷണമാണ് ചമ്മന്തി.
4: അതെ
5: അല്ലേ. അപ്പോൾ ചമ്മന്തി ആണെങ്കിൽ ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഞ്ഞിയുടെ ആണെങ്കിലും എന്തായാലും ഓക്കെ ആണ്. അപ്പോൾ അതിനും തേങ്ങ മസ്റ്റാണ് അല്ലേ.
4: അപ്പോൾ തേങ്ങയില്ലാത്ത ഒരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ ഇന്ന് നാളികേര ദിനമാണ്. അപ്പോൾ നാളികേരം എന്ന് പറയുമ്പോൾ നാളികേരത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം നാളികേരങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ. എങ്കിലും ഇന്നിപ്പോൾ നാളികേരത്തിനൊക്കെ ഭയങ്കര വിലയാണ്.
5: അതെ, നമുക്ക് ആ ഒരു നമുക്കിപ്പോൾ പറയാം കേരളം ഇങ്ങനെ കേരം തിങ്ങും കേരള നാട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പക്ഷേ വല്ലാത്ത വില കൂടാറുണ്ട്. ചില സമയത്തൊക്കെ വെളിച്ചെണ്ണയ്ക്കും ഒക്കെ വളരെയധികം റേറ്റ് കൂടിയുള്ള സാഹചര്യത്തിൽ കൂടി നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ തേങ്ങയെ ചുറ്റിപ്പറ്റി നമ്മൾ നേരിടാറുണ്ട്. എങ്കിലും നമുക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒന്നാണ് തേങ്ങ എന്ന് പറയുന്നത്.
4: തീർച്ചയായിട്ടും നമ്മളുടെ നമ്മുടെ ഈ ഒരു കേരം എന്ന വാക്കിൽ നിന്ന് തന്നെയാണ് കേരളം എന്നുള്ള ആ ഒരു പേര് പോലും ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ കേരളത്തെ, നമ്മുടെ തെങ്ങിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. എല്ലാ വർഷവും September 2 ലോക നാളികേര ദിനം ആചരിക്കുന്നത്. അപ്പോൾ ഈ നാളികേരത്തിൻ്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന അവരുടെ കർഷകരുടെയും വ്യവസായങ്ങളുടെയൊക്കെ സംഭാവനകളൊക്കെ ഓർമ്മപ്പെടുത്തുകയെന്നാണ്.

0: ാണ് ഈ ഒരു ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാളികേരം എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് അത് ചമ്മന്തി അരക്കാൻ മാത്രമല്ല, തേങ്ങ മാത്രമല്ല, ഈ ഒരു നാളികേരത്തിൽ തുണ്ട്, ഒരു ചിരട്ട, അതിനകത്തുനിന്ന് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ
1: എടുക്കാറുണ്ട്. അതേപോലെ ഓല, അങ്ങനെ എല്ലാം നമുക്ക് എല്ലാ ഭാഗങ്ങളും നമുക്കത് വളരെയധികം ഉപയോഗപ്രദമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ കൽപ്പവൃക്ഷം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയാണ് നമുക്ക് എല്ലാ ഭാഗങ്ങളും, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ചിരട്ട വെച്ചിട്ട് നമുക്ക് അതിന് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇന്ന് ഒരുപാട് പേര് അതിൻ്റെ ഒരു ടെക്നോളജിയൊക്കെ മനസ്സിലാക്കി അതിന് ഒരുപാട് രീതിയിൽ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ചിരട്ടക്കരി അതും വളരെയധികം അതെ ഉപയോഗിക്കുന്നതായിട്ടുള്ളതുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ ചിരട്ട ഈ തേങ്ങ നാളികേരം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഓരോന്നിൻ്റെയും ഓരോ ഉപയോഗങ്ങൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചൂല, ഈ ഓല വെച്ചിട്ട് ഓല മെടയുക മാത്രമല്ല, ചൂലുണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഓല ഉപയോഗിക്കാറുണ്ട്, മടൽ വിറകായിട്ട് ഉപയോഗിക്കാറുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ പൂക്കുല, അതേ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഔഷധങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്താറുണ്ട്.
0: തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു തേങ്ങ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തേങ്ങ എന്നുള്ളതിലല്ല, ഒരു നാളികേരം അല്ലെങ്കിൽ ഒരു തെങ്ങ് കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളാണ് നമുക്കുള്ളത്, ഒരുപാട് ഒരുപാട്, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കുറച്ച് ആൾക്കാരുണ്ട്, കാരണം എന്ന് വെച്ചാൽ ഇതിന് വേണ്ടി പ്രയത്നിക്കുന്ന കർഷകരുണ്ട്. അപ്പോൾ ഒരു തെങ്ങ് നട്ട് വളർത്തുക എന്ന് പറയുമ്പോൾ അതിന് അത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് അതിന് പിന്നെ കൊടുക്കുന്ന വളമായാലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പരിചരണമായാലും അതിൻ്റെ വിളവെടുപ്പ് തുടങ്ങി അതിൻ്റെ ഓരോ ഘട്ടത്തിലും ഈ ഒരു കർഷകൻ്റെ അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഒരു നാൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി നമ്മൾ നാളികേരം എടുക്കാറുണ്ടായിരുന്നു തെങ്ങിന്ന് വീഴുമ്പോൾ അല്ലേ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഒരു നാളികേരം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിന് അത്രയേറെ വിലയുണ്ട്.
1: അതെ അതെ. അപ്പം ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വിട്ടുപോയി, കയർ വ്യവസായം അല്ലേ.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ അതെന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഒരുപാട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ് ഈ നാളികേരം എന്ന് പറയുന്നത്. അപ്പം നാളികേരം എന്ന് പറയുമ്പോൾ ആ തേങ്ങ മാത്രമല്ല, എന്താ അടിതൊട്ട് മുടി വരെ നമുക്ക് പറയാൻ പറ്റില്ലേ,
0: അതൊക്കെ
1: ഇതിലൊക്കെ വരുന്നതാണ്.
0: ഒരു തെങ്ങ് നമുക്ക് ഈ പറയുന്നത് പോലെ ഭക്ഷണം മാത്രമല്ല, അത് അതിന് അതുകൊണ്ട് കഴിയുന്ന ഉപജീവന മാർഗമായി കഴിയുന്ന ഒരുപാട് പേരുണ്ട് അതിനുള്ളിൽ. അപ്പം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഒരു തെങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ നാളികേരത്തിൻ്റെ നാട്ടിലാണ് നമ്മൾ ഇന്നും ജനിച്ചതെന്നുള്ളത് നമുക്ക് അഭിമാനമാണ് അല്ലേ. കേരം എന്നുള്ള കേരളത്തിൽ ജനിച്ച നമുക്ക് ഈ നാളികേരത്തെക്കുറിച്ച് ഓർമ്മ, ശരിക്കും പറഞ്ഞാൽ കേരം തിങ്ങിയ നാട് എന്ന് പറഞ്ഞ് നമ്മൾ കാണാറുണ്ട്.
1: അതെ, പറയാറുണ്ട്, എപ്പോഴും നമ്മളങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ഒരു കേരളത്തിൻ്റെ പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ കായലും തിങ്ങും ഇതില്ല, ഒരു വള്ളവും അതൊക്കെയാണ് നമ്മളിങ്ങനെ
0: പറയുമ്പോൾ. ശ്രീലക്ഷ്മി, ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത്, നമ്മുടെ കരിക്ക്.
1: അതെ അതെ അതെ.
0: എന്ത് അസുഖം വന്നാലും നമ്മൾ കരിക്കൻ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഊർജ്ജം ഉണ്ടാവും,
1: എനർജി
0: ഭയങ്കര എനർജിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ തെങ്ങിനെ നമ്മൾ മാറ്റി നിർത്തേണ്ടത് അല്ലേ. ഇത്രയും ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള നമ്മുടെ ഈ ഒരു തെങ്ങ്, നമ്മൾ അതിനെ പരിപാലിക്കുന്ന ഓരോ കർഷകനെയും ഓർക്കേണ്ട ഒരു ദിവസമാണ് ഇന്നെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അന്താരാഷ്ട്ര നാളികേര സമൂഹം പ്രഖ്യാപിച്ച ഈ വർഷത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അടുക്കളയ്ക്കപ്പുറം തേങ്ങയുടെ വിശാലമായ പങ്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാന ആഗോള മുൻഗണനകളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിരുന്നു അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞ ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ അതിൻ്റെ ചിരട്ട അല്ലേ, ഇതിന് പുറത്തേക്ക് ഈ ഒരു കേരളം വിട്ട് പുറത്തേക്കാണ് അതിൻ്റെ ഭംഗി എത്തുന്നത്. ഈ ഒരു ചിരട്ട കൊണ്ടുണ്ടാക്കുന്ന ഡ്രാഫ്റ്റിൽ അത് കേരളത്തിന് പുറത്തേക്കാണ് ആ ഒരു ഭംഗി എത്തുന്നത് എന്ന് പറയുന്നത്.
1: അതെ. അപ്പോൾ 2009 മുതലാണ് ഏഷ്യൻ ആൻഡ് പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ളൊരു ദിനാചരണം ആരംഭിച്ചത്. APCC സ്ഥാപിക്കപ്പെട്ട ഒരു ദിനം എന്ന നിലയിലാണ് സെപ്റ്റംബർ 2 നാളികേര ദിനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. നാളികേര മേഖലയിലെ സമഗ്ര വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. തെങ്ങ് കൃഷി ചെയ്യുന്ന കർഷകർക്ക് അർഹമായ വില ഉറപ്പാക്കാനും കൃഷിരീതികൾ ആധുനീകരിക്കാനും അവബോധം നൽകുക. വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും പുറമെ കരിക്ക്, ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, ചകിരി ഉൽപ്പന്നങ്ങൾ, തെങ്ങിൻ തടി എന്നിവയുടെ ആഗോള വിപണി സാധ്യതകൾ ഉയർത്തിക്കാട്ടുക. മണ്ണൊലിപ്പ് തടയുന്നതിനും തീരദേശ പരിസ്ഥിതി സംരക്ഷണത്തിനും തെങ്ങുകൾ വഹിക്കുന്ന പങ്കിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ, പ്രധാന ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഈ ദിവസം ഈ ആചരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: നമ്മൾ ഓരോ ദിവസത്തെക്കുറിച്ച് പറയുമ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് ഒരുപാട് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ തീരാത്ത അത്ര വിശേഷങ്ങളായിരിക്കാം ചിലപ്പോൾ ഓരോ ദിവസത്തിന് നമ്മൾ കാണും പ്രത്യേകതകൾ. പക്ഷേ നമുക്കതിന് പരിധിയുണ്ട്. അപ്പോൾ നമ്മൾ ആ പരിധിക്കുള്ളിൽ നിന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാൻ ഒരുപാട് ഇനിയും ഇനിയും ഉണ്ട് എന്നുള്ളതാണ് സത്യം.
1: അതെ. ഇപ്പോൾ നമ്മളിങ്ങനെ തേങ്ങയെ പറ്റി പറയുന്നുണ്ട്.

0: ഒരുപാട് വിഭവങ്ങളുണ്ടല്ലേ, തേങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരുപാട് വിഭവങ്ങളുണ്ട്. അപ്പൊ തേങ്ങ ചേർത്തെങ്കിൽ മാത്രമേ അതിൻ്റെ രുചി വരുള്ളൂ. നമ്മൾ
1: ബീഫിന് തേങ്ങ വറുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു രുചി വരൂ എന്ന് പറഞ്ഞത് വറുത്തരച്ച കറി അല്ലേ, അതിനൊക്കെ പ്രത്യേകതയാണ്.
0: അതെ, തേങ്ങ ചട്നി അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലൈവ് മൊത്തം തേങ്ങ കൊണ്ടുപോകും.
1: ഇന്ന് നമുക്ക് മറ്റൊന്നും പറയാനുള്ള സമയം ഉണ്ടാവില്ല അല്ലേ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വളരെ കുറച്ച് മാത്രം തന്നെ നമ്മൾ പറഞ്ഞ് നിർത്താറാണ് പതിവുള്ളത്. അപ്പൊ ഈ നാളികേരത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ ഈ ഒരു 2026 ലോക നാളികേര ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം എന്ന് പറയുന്നത് അനിശ്ചിതത്വകാലത്ത് തേങ്ങ ഭക്ഷണം, ഊർജം, ഉപജീവന മാർഗങ്ങൾ എന്നിവ സുരക്ഷിതമാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരുപാട് പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജിനകത്ത് പറഞ്ഞിരിക്കുന്ന നമ്മുടെ രാജമുഖത്തിലെ ചേച്ചിയാണ് എഴുതിയിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്, ഇന്ന് നാളികേര ദിനമാണ്, സുഖമാണോ എല്ലാവർക്കും? എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാളികേര ദിനമായിട്ട് നമ്മുടെ രാജം ചേച്ചി നമുക്ക് നാളികേര ദിന ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് ഇന്നത്തെ ദിവസം.
0: അതെ അതെ. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു വിഷയത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒരു സംഭവത്തെ പറ്റിയോ ഒക്കെ ഈ ഒരു സമയത്ത് നമ്മളെ അറിയിക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8848 5875. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചോളൂ. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം അല്ലേ.
1: അതെ,
0: നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
2: സത്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി EMI, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിന് ഇഷ്ടമുള്ളത് വാങ്ങും. ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി. ഞാൻ ശ്രീലക്ഷ്മിയും എന്നോടൊപ്പം ബീന ഗുവേരിയുമാണ്. അപ്പം നല്ലൊരു പാട്ടൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചു. അപ്പം നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. നമുക്ക് വൈകാതെ തന്നെ മെസ്സേജിലോട്ടൊക്കെ പോകാം. ഇനിയും ആരെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയാതിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ ഇപ്പോൾ സമയം 10:53 ആയിരിക്കുകയാണ്. 11:30 വരെയാണ് നമ്മുടെ ഒരു ലൈവിൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലേ, നമുക്കൊന്ന്
4: വായിച്ചുകളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ബാബുരാൻ സാറ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതികൾ വേദാന്ത സാരം, നിജാനന്ദ വിലാസം, ഭാഷ, പത്മപുരാണ അഭിപ്രായം, ശ്രീചക്ര പൂജാകൽപ്പം തുടങ്ങി 16 കൃതികളുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാലും തീരാത്ത അത്രയുണ്ട്. പക്ഷെ നമുക്ക് പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഈ ഒരു
3: സമയപരിമിതി മൂലമാണ് നമുക്കിങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് മിക്ക നമ്മളെല്ലാ ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ലൈവിൽ ഉൾക്കൊള്ളിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞ് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു മഹാത്മാക്കളുടെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ദിവസമോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറഞ്ഞ് തീർക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വളരെ ഒരു ചുരുങ്ങിയ സമയത്തിൽ വളരെ ചുരുങ്ങിയ ഒരു വിവരണം പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിച്ചത്.
4: അപ്പോൾ അദ്ദേഹം, നമ്മൾ എപ്പോഴും കടങ്കഥകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ബാബുരാൻ സാർ ഒരു കടങ്കഥ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കടങ്കഥ, ആനക്കൊമ്പിൽ നെടിയരി. ഇതാണ് കടങ്കഥ എന്ന് പറയുന്നത്, ആനക്കൊമ്പിൽ നെടിയരി. എന്താണ് ആൻസർ എന്ന് കണ്ടുപിടിക്കണം. ശ്രീലക്ഷ്മി ഇപ്പോഴേ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് കേട്ടപ്പോൾ തന്നെ പുകയാണ്. അപ്പോൾ ഏതായാലും ശരി തന്നെ, കുറച്ച് സമയമുണ്ട് നമുക്കിപ്പോൾ.
3: ഓപ്ഷൻസ് ഉണ്ടോ?
4: ഓപ്ഷൻസ് ഇല്ല.
3: ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രോതാക്കളോടുകൂടി ചോദിക്കുകയാണ്, ആനക്കൊമ്പിൽ നെടിയരി എന്താണ് ആ ഒരു കുസൃത ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ

0: ഞങ്ങൾ ആ ഒരു ഉത്തരത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആൻസർ പറയുന്ന ഒരുപാട് പ്രിയപ്പെട്ട ശ്രോതാക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഈ ഒരു സമയം ഇപ്പോൾ 10:55 ആയിരിക്കുകയാണ്.
1: അതെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ ഒരു കുടുംബത്തിലേക്ക് ഒരു പുതിയ ആൾ കൂടി വന്നിരിക്കുകയാണ്. പേര് ദിലു ബ്ലസൻ എന്നാണ്. എനിക്ക് റേഡിയോ ചാനൽ പരിചയപ്പെടുത്തിയത് ബിനു ആശാനാണ്. ഞങ്ങൾ അടിമാലിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഈ റേഡിയോ ചാനൽ ഞാൻ കേൾക്കാറുണ്ട്. നിങ്ങളുടെ അവതരണം വളരെ നല്ലതാണ്. ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ. ഈ റേഡിയോ കുടുംബത്തിൽ ഞാനും പങ്കുചേരാം. എനിക്ക് മാൻ ഓഫ് ദി മാച്ച് മൂവിയിൽ നിന്നും കതിരും കുത്തി പതിരും കുത്തി എന്ന പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ റേഡിയോ കുടുംബത്തിലേക്ക് ഇപ്പോൾ വന്ന് ആദ്യമായിട്ട് വരുന്ന ഈ ഒരു ബ്ലസ്സനെ, ദിലു ബ്ലസ്സനെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ് അല്ലേ?
0: അതെ, അദ്ദേഹത്തിന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടേ ഇരിക്കൂ. വരുന്ന ലൈവുകളിലൊക്കെ മെസ്സേജൊക്കെ അയക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു നമുക്കൊരു ജേണി ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ട ശ്രോതാക്കളുണ്ട്. ഇപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ഒരാളുടെ പിറന്നാൾ വന്നാൽ, ഏതെങ്കിലും ഒരു വിശേഷം വന്നാൽ, നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അത് മനോഹരമാക്കാൻ നമുക്ക് സാധിക്കുന്നു. നമുക്ക് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേര് മറ്റൊരാൾക്ക് വേണ്ടി സ്നേഹ സന്ദേശങ്ങളൊക്കെ അയക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മീഡിയേറ്ററായിട്ട് നമുക്കിരിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരുപാട് സന്തോഷം നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ ഒരു നിമിഷം നമ്മൾ അറിയിക്കുകയാണ്.
1: അതെ ശ്രീലക്ഷ്മി, അപ്പോൾ നമ്മുടെ വിദ്യ ചേച്ചി നമ്മുടെ വിദ്യ അടിമാലിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ ഫ്രം അടിമാലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളികേര ദിനാശംസകൾ. എൻ്റെ മോൻ 7th പഠിച്ചപ്പോൾ കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റിന് പ്രൈസ് ഉണ്ടായിരുന്നു സബ് ജില്ലയിൽ. ഇപ്പോൾ അവൻ VHSE ഫസ്റ്റ് ഇയറാണ്. ആ പിന്നെ ഒരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. നമ്മുടെ റേഡിയോ ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ മമ്മിക്ക് കൊടുത്തു. എന്നെക്കാളും ഇപ്പോൾ റേഡിയോ കേൾക്കുന്നത് മമ്മിയാണ്. എല്ലാ പ്രോഗ്രാമിൻ്റെയും വലിയ ഫാനാണ്, എപ്പോഴും പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യ നമ്മുടെ ആ ഒരു ക്രാഫ്റ്റിൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ പിക്ക് ഇട്ടിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഓരോ പിക്കും നല്ല ഭംഗിയായിട്ടുണ്ട്. ചിരട്ട കൊണ്ടുണ്ടാക്കിയ ആ ഒരു മോനുണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. നല്ല കുറേ പിക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഇത് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാരണം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് തന്നെ വളരെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്.
0: ഈ ക്രാഫ്റ്റ് ഒക്കെ എന്ന് പറയുമ്പോഴേ നമ്മളിങ്ങനെ നമുക്കിങ്ങനെ കണ്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണ് ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, എപ്പോഴും ഒരു ഡിസൈൻ അവരുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് പലപ്പോഴും നമ്മളിങ്ങനെ പലതും, ഇപ്പോൾ നമ്മളിപ്പം മറ്റൊന്ന് ഒരാൾ ചെയ്യുന്നത് കണ്ടാണെങ്കിൽ പോലും നമ്മളുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ എന്തായാലും ഒരു ക്രാഫ്റ്റിൽ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർ അടിപൊളിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ മകൻ ഇപ്പോൾ VHSEയിലാണല്ലേ. അപ്പം ഇനിയും അത്തരത്തിലുള്ള ക്രാഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ പഠനത്തോടൊപ്പം കൊണ്ടുപോകാൻ കൂടി സാധിക്കട്ടെ എന്ന് കൂടി അറിയിക്കുന്നു. അപ്പോൾ ഇനിയും മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് വിജയിച്ച് വരുമെന്ന് കൂടി പറയുകയാണ്.
1: അതെ, നമ്മുടെ കവിത ചേച്ചി പിന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ബീന ശ്രീക്കുട്ടി, നല്ലൊരു ചിന്ത തന്നെയായിരുന്നു തുടക്കത്തിൽ പറഞ്ഞത്. ചില ബന്ധങ്ങൾ ജീവിതം നമുക്ക് സമ്മാനിക്കുന്നതാണ്, അത്തരം ബന്ധങ്ങൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗവുമാണെന്ന് കവിത ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശരി, നമ്മൾ ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞത് കൊണ്ടായിരുന്നിരിക്കാം കവിത ചേച്ചി, അല്ലെങ്കിൽ കവിത ചേച്ചി ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിനെ ഒരുപാട് തലങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഓരോ മെസ്സേജ് നമുക്ക് അയക്കാറുള്ളത്. അപ്പോൾ ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴും കവിത ചേച്ചി അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കവിത ചേച്ചി സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുകയാണ്.
0: അതെ അതെ, അപ്പോൾ നമ്മളുടെ കവിത ചേച്ചി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ രാവിലത്തെ പങ്കുവച്ച ശുഭചിന്തയുമായിട്ടാണ് അതിൻ്റെ ഒരു മെസ്സേജാണ് കവിത ചേച്ചി നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ശ്രോതാക്കളൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അയക്കേണ്ട നമ്പർ ഇതാണ്, 8848555. ഇപ്പോൾ സമയം 10:58 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാട്ടിലോട്ടൊക്കെ പോകേണ്ട ഒരു സമയമായി. പക്ഷേ എങ്കിലും അതിന് മുൻപായിട്ട് നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പങ്കുവെക്കാനുണ്ട്. അതായത് നമ്മളുടെ പുരസ്കാര നിരവിൽ അധ്യാപകർ ഇങ്ങനെ നിൽക്കുകയാണ്.
1: ഒരു നല്ലൊരു അധ്യാപകൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിലെ അറിവ് മാത്രമായിരിക്കത്തില്ല അല്ലേ, നമ്മുടെ ജീവിതം എങ്ങനെ ആകണം അല്ലെങ്കിൽ എങ്ങനെ നേരിടണം എന്നുകൂടിയാണ് ഒരു അധ്യാപകനിൽ നിന്ന് നമ്മൾ എപ്പോഴും പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലെങ്കിലും നമ്മളെ സ്വാധീനിച്ച ഒരു അധ്യാപകനെങ്കിലും എന്നും ഉണ്ടാവും നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അല്ലേ. നമ്മൾ അധ്യാപകരെന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്, അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ്. പക്ഷെ അതിനും ഉപരി നമുക്കവർ നമ്മളുടെ ഒരു ഹരമാണ് നമ്മൾ അധ്യാപകർ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായാലും അതുപോലെ തന്നെ അവരുടെ ഒരു ഉപദേശം നമ്മൾ മറ്റാര് പറഞ്ഞാലും കേട്ടില്ലെങ്കിലും നമ്മൾ അധ്യാപകർ പറയുന്നത് കേൾക്കാറുണ്ട്.
0: അത് എല്ലാവരും ഇല്ല, നമുക്ക് അത്രയേറെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ചില അധ്യാപകർ പറയുന്നത്. അവര് ഒരിക്കലും നമ്മളെ വഴക്ക് പറയുന്നതോ അടിക്കുന്നതോ ഒന്നുമല്ല, പക്ഷെ അവരെ കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ഒരു ഉള്ളിലൊരു ബഹുമാനം വരാറുണ്ട്. അവരുടെ ഒരു ചിരി അല്ലെങ്കിൽ അവരുടെ ഒരു ചില വാക്കുകൾ, അതൊക്കെ നമ്മൾ

0: അവര് ആര് പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും അവര് പറഞ്ഞാൽ നമ്മള് കേൾക്കും. അപ്പൊ സ്കൂളിൽ തന്നെ ഒരു ഇതുണ്ടായിരിക്കും, ടീച്ചർ പറഞ്ഞാൽ ആ കുട്ടികൾ കേൾക്കും എന്ന് പറയും.
1: അത് മാത്രമല്ല ശ്രീലക്ഷ്മി, നമ്മളിൽ എന്തെങ്കിലും ഒരു കലയുണ്ട് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഒരു വേറെ എന്തെങ്കിലും ഒരു വേറെ എന്താ നമുക്ക് പഠിക്കാനല്ലാതെ മറ്റൊരു കഴിവുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത് ചിലപ്പോൾ ചില നല്ല അധ്യാപകരാണ്. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പം ഒരു അധ്യാപകന് ഒരു പുരസ്കാരം കൊടുക്കുമ്പോൾ അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു തലമുറയെ വാർത്തെടുക്കുന്നവരാണ്, ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തലമുറയെ ആദരവോടുകൂടി വാർത്തെടുക്കുന്നവരാണ് അധ്യാപകർ എന്ന് പറയുന്നത്. അപ്പോൾ അധ്യാപക അവാർഡുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ അവാർഡിന് അർഹപ്പെട്ടവർ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സംസ്ഥാനത്തെ അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അവാർഡ് നേടിയിരിക്കുന്നത് കെ സുനിൽകുമാറാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സംസ്ഥാനതല ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപക അവാർഡുകൾ കടയ്ക്കൽ കുറ്റിക്കാട് പാലാഴിയിൽ കെ സുനിൽകുമാർ ആണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം കല്ലുവട്ടാംകുഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. 26 വർഷം മുൻപ് അധ്യാപന ജീവിതത്തിലേക്ക് കടന്നു വന്ന സുനിൽകുമാർ കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മാതൃകാ ഗുരു ശ്രേഷ്ഠ അധ്യാപക പുരസ്കാരം കൂടി നേടിയിരുന്നു. മാത്രവുമല്ല അക്ഷരശ്ലോകം, കാവ്യകിളി തുടങ്ങിയവ പരിപോഷിപ്പിക്കാൻ കടയ്ക്കലിൽ 23 വർഷത്തിലേറെയായി സമിതി രൂപീകരിച്ച വ്യക്തിയാണ് അദ്ദേഹം. സൗജന്യ പരിശീലനവും നൽകുന്നുണ്ട്. പിന്നെ സ്കൗട്ട് മാസ്റ്റർ, NSS പ്രോഗ്രാം ഓഫീസർ, ഡോക്യുമെൻ്ററി നിർമ്മാണം, കലാ സാംസ്കാരിക പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് നമ്മുടെ ഈ സുനിൽകുമാർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു അവാർഡിന് അദ്ദേഹം അർഹനാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഴിവുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്.
0: അതേപോലെ തന്നെ പ്രാക്കുളം ഗവൺമെൻറ് LP സ്കൂളിലെ പ്രധാന അധ്യാപകൻ കണ്ണൻ ഷൺമുഖത്തിന് സംസ്ഥാന അധ്യാപക അവാർഡ് ലഭിച്ചു. അത് പാഠ്യേതര പ്രവർത്തനങ്ങളിൽ സജീവമാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. നീണ്ട 28 വർഷത്തെ അധ്യാപന രംഗത്ത് വ്യത്യസ്തങ്ങളായ ഒട്ടേറെ രംഗങ്ങളിൽ തനത് ശൈലിയിൽ പ്രവർത്തിച്ചതിനാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് നൽകിയിട്ടുള്ളത്. 5 വർഷം മുൻപ് പ്രാക്കുളം ഗവൺമെൻറ് LP സ്കൂൾ പ്രധാന അധ്യാപകനായി ചുമതലയേറ്റതിന് ശേഷം ഒട്ടേറെ നൂതന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കുകയുണ്ടായി. ഇതിൽ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനും അതോടൊപ്പം അത്തരത്തിൽ കുട്ടികളുടെ എണ്ണത്തിൽ വർധനം ഉണ്ടാക്കാനും ഇത് ഇടയാക്കുകയുണ്ടായി. ഇക്കുറി ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ സീതകളിയുടെ പുനരാവിഷ്കാരം ഇതേപോലെ പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ ഇടം പിടിച്ച ഒന്നായിരുന്നു. സ്കൂളിൻ്റെ പഴയ കെട്ടിടത്തിന് പകരം 2 കോടി രൂപയുടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും വേഗത്തിലാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. കൊല്ലത്തെ ആദ്യകാല സ്റ്റുഡിയോ സ്ഥാപകൻ ആയിട്ടുള്ള ഷൺമുഖത്തിൻ്റെയും കൊച്ചുമകനും ഫോട്ടോഗ്രാഫർ രവി സുന്ദറിൻ്റെയും തുന്നൽ ആർട്ടിസ്റ്റ് ഉമാറാണി സുന്ദറിൻ്റെയും മകനുമാണ് അദ്ദേഹം. അങ്ങനെ ഒരുപാട് അധ്യാപന മേഖലയിൽ കുറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്ന സമയത്ത് ചില അധ്യാപകരുണ്ട്, ഇപ്പോൾ എന്താ അവർ വരുമ്പോഴത്തേക്കും ഒരു പോസിറ്റീവ്നെസ് ആ ഒരു സ്കൂളുകളിലും അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് റൂമുകളിലും ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ക്ലാസ്സിൽ കയറാതെ കറങ്ങി നടന്നവർ അദ്ദേഹത്തിൻ്റെ ക്ലാസ് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സിൽ കയറും. അതേപോലെ തന്നെ ബുക്കുകൾ തുറക്കാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു ആശയത്തെ കൊണ്ടെത്താൻ ഒരു അധ്യാപകന് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അധ്യാപകൻ തന്നെ വലിയൊരു പുസ്തകമാണെന്ന് വേണം പറയാൻ.
1: അത്തരത്തിലുള്ള ഇപ്പോൾ ഈ ഒരു അധ്യാപകനെ കുറിച്ച് പറയുവാണെങ്കിലും വളരെയേറെ പറയാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇത് പറയാതെ പോകാൻ നിവർത്തിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സുനിൽകുമാർ എന്ന് പറയുന്ന അധ്യാപകൻ എന്ന് പറയുന്നത് അദ്ദേഹം കടയ്ക്കൽ, കൊട്ടാരക്കര, കിളിമാനൂർ, പുനലൂർ, കുമളി എന്നിവിടങ്ങളിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ അധ്യാപകനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. 2005 ഹയർ സെക്കൻഡറി അധ്യാപകനായപ്പോൾ തുടക്കം കുളത്തുപുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നായിരുന്നു. അപ്പോൾ ക്ലാസ് മുറിയിലെ ഒരു മികവ് പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കാൻ സ്വീകരിച്ച നടപടികൾ, അതുപോലെ തന്നെ പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ട വിദ്യാർത്ഥികൾക്കായി സ്വീകരിച്ച പ്രവർത്തനങ്ങൾ, പാഠ്യേതര നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ, ക്ലാസ് കൗൺസിലിംഗ് തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന, അതുമാത്രമല്ല കയ്യെഴുത്ത് മാസികകൾ തയ്യാറാക്കുന്നതിനും കുട്ടികൾക്ക് പരിശീലനം നൽകുന്നുണ്ട് ഇദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഇദ്ദേഹം ഒരു ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു അധ്യാപകന് കൊടുക്കുന്ന ഈ ഒരു അവാർഡ്, ഒരു പക്ഷേ ഈ അവാർഡ് നേടുന്ന അധ്യാപകർ മാത്രമല്ല ജീവിതത്തിൽ പലപ്പോഴും കുട്ടികൾക്ക് പ്രചോദനമാകുക എന്ന് പറയുന്നത്. അതിനപ്പുറം കുട്ടികളുടെ ജീവിതത്തെ നിർവഹിക്കുന്ന നടത്തുന്നത് ഒരു അധ്യാപകനാണ്.
0: അതെ, അപ്പോൾ ഒരു പഠനങ്ങൾക്കും അപ്പുറം അവരുടെ ഒരു ഇൻഫ്ലുവൻസ് എത്ര മാത്രമാണ് നമുക്ക് ഈ ഒരു 2 അധ്യാപകരുടെ ഡീറ്റെയിൽ അല്ലെ അവരെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്തരത്തിലുള്ള അധ്യാപകരൊക്കെ നമ്മളിന്ന് ഓർത്ത് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു അധ്യാപകനോ അധ്യാപികയോ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കെപ്പോഴും അവരെ ഓർക്കാൻ ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും ദൂരെ നിന്നൊന്ന് കാണുമ്പോൾ ടീച്ചറെ എന്നുള്ളൊരു വിളിയോടുകൂടി നമുക്ക് ഇങ്ങനെ ഓടി ചെല്ലാനൊക്കെ നമുക്ക് സാധിക്കുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സ്കൂൾ തലം വളരെ മനോഹരമാക്കി ആ അധ്യാപകരെയൊക്കെ നമ്മൾ ഈ ഒരു നിമിഷം ഓർത്തു പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 11:04 ആയിരിക്കുന്നു. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്കുള്ള ഒരു സമയമായി.

0: അതെ, നമ്മൾ നമ്മുടെ നമ്മുടെ റേഡിയോ കുടുംബത്തിലേക്ക് വന്ന നമ്മുടെ ദിലു ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, കതിരും കൊത്തി പതിരും കൊത്തി, ആ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം ദിലുവിന് വേണ്ടിയിട്ട് അല്ലെ.
1: അതെ, അപ്പൊ ഒരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം, തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും. ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: തിരികെ എത്താം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീന ഗുവേരയാണ്. എന്നോടൊപ്പം ഉള്ളത് ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നമ്മളുടെ റേഡിയോ കുടുംബത്തിലേക്ക് വന്ന ദിലു ബ്ലസൺ ആവശ്യപ്പെട്ട ഒരു പാട്ടായിരുന്നു നമ്മളിപ്പോൾ കേട്ടത്, അല്ലേ? നല്ലൊരു സോങ് ആയിരുന്നു അത്. അപ്പോൾ ദിലു ബ്ലസ്സിനെ ആ ഒരു പാട്ടോടുകൂടി തന്നെ നമ്മൾ സ്വാഗതം ചെയ്തിരിക്കുകയാണ്.
3: ദിലു, സന്തോഷമായോ?
2: അതെ, സന്തോഷമായി എന്ന് തന്നെ നമ്മൾ കരുതുകയാണ്. നമുക്ക് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു മെസ്സേജ്, നമ്മുടെ സരസ്വതിയമ്മ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമ്മ, നമ്മൾ തെങ്ങിനെക്കുറിച്ചും തേങ്ങയെക്കുറിച്ചും ഒക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കണം അമ്മ പറയുന്നത്, ചകിരി വെച്ച് നമ്മൾ പണ്ടുള്ള ഒരു പാത്രം കഴുകും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹം തേച്ച് കുളിക്കാനും പണ്ടുള്ള ഒരു ചകിരിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നെഞ്ചുവേദന കഫക്കെട്ടൊക്കെ ഉണ്ടാവുമ്പോൾ ഈ ഒരു ഇളം കരിക്കിൻ്റെ നീര് ചതച്ച് നീര് പിഴിഞ്ഞ് കുടിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെള്ളയ്ക്ക കൊത്തിയെരിഞ്ഞ് തോരൻ വെക്കാറുണ്ടായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ പുതിയൊരു അറിവാണ് നമ്മൾക്കതല്ലേ. ഈ ഒരു വെള്ളയ്ക്കയുടെ പുറം തോട് കളഞ്ഞതിന് ശേഷം അത് കൊത്തിയെരിഞ്ഞ് തോരൻ വെക്കാറുണ്ടായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ശ്രീലക്ഷ്മി?
3: ഞങ്ങൾ പക്ഷേ സാധാരണ രീതിയിൽ വെള്ളയ്ക്ക കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ കളിക്കുകയാണ്, ചക്രമൊക്കെ ഉണ്ടെങ്കിൽ കളിക്കുകയാണ്, പ്ലാവിലേക്ക്
2: വീലായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ വണ്ടികളുടെ വീലൊക്കെ ആയിട്ട്
3: പ്ലാവിലെ വെച്ചിട്ട് കിരീടമൊക്കെ ഉണ്ടാക്കാറുണ്ട്.
2: അതെ,
3: കള്ളനും പോലീസൊക്കെ കളിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതായത് ഓടിക്കളിക്കുന്ന സമയത്താണ്.
2: അതെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാബുരാൻ സാർ നമുക്കൊരു കുസൃതി ചോദ്യം തന്നിട്ടുണ്ടായിരുന്നു. കുസൃതി ചോദ്യം ഇതാണ്, ആനക്കൊമ്പിൽ നെടിയേരി. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ, അതിൻ്റെ ആൻസറുകളൊക്കെ അയച്ചോളൂ. അപ്പം നിസാരം എന്ന് പറയുന്ന പലരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല.
3: ഏതായാലും
2: തീർച്ചയായിട്ടും ഇന്ന് ഇപ്പോൾ ആൻസർ അറിയില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ തിരക്കിലായിരിക്കും അല്ലേ. അപ്പോൾ ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആനക്കൊമ്പിൽ നെടിയേരി എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സേതുചേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്, 2026 ഏപ്രിൽ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഒരു വലിയ വിവാദത്തെ നേരിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചട്ടമ്പിസ്വാമികളുടെ 11 വാല്യങ്ങളുള്ള ജീവചരിത്രം ശ്രീ തീർത്ഥപാദ പുരാണം എന്ന പേരിൽ പുറത്തിറക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഡിസ്പ്ലേ ബോക്സുകൾക്കുള്ളിലെ പല ബൗണ്ട് വാല്യങ്ങളും അച്ചടിച്ച വാചകത്തിന് പകരം ശൂന്യമായ കടലാസ് കൊണ്ട് നിറച്ചിരിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അത് റദ്ദാക്കേണ്ടി വന്നിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ചട്ടമ്പിസ്വാമികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതൊക്കെ ഓർമ്മിക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഓൺ ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തേങ്ങയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, തേങ്ങ യഥാർത്ഥത്തിൽ ഒരു പരിപ്പല്ല, അവയെ സസ്യശാസ്ത്രപരമായി ഡ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഒറ്റ വിത്തുള്ള പഴമായി തരം തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.

0: അതുപോലെ തന്നെ ആൻസർ അദ്ദേഹം നമ്മളൊരു കടങ്കഥ ചോദിച്ചതിൻ്റെ ആൻസർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ഏതാണ് എന്ന് ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. അത് ബാബുരാൻ സാറിൻ്റെ ആൻസറാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്.
1: അത് കേട്ടിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ. എനിക്ക് ചില നമുക്കിങ്ങനെ കടങ്കഥ പറയുന്ന സമയത്ത് ചില വാക്കുകൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല.
0: അതെ, നമ്മുടെ പാട്ടിട്ട് കൊടുത്തതിന് നമ്മുടെ ദിലു ബ്ലോസൺ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷം, താങ്ക്സ് ചേച്ചിമാരെ.
1: മെസ്സേജ് ഇടുക, അതേപോലെ തന്നെ വിശേഷങ്ങളും നമ്മളോടൊപ്പം പങ്കുവെക്കുക എന്നുകൂടി പറയുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് വിശേഷങ്ങളോട്ടൊന്ന് പോകണ്ടേ?
0: അതെ, തീർച്ചയായിട്ടും പോകണം. അപ്പൊ അതിനു മുമ്പ് ഒരു മെസ്സേജ് നമ്മുടെ ബാബുരാൻ സാർ അയച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ചിന്മുദ്രയെ കുറിച്ച് സ്വാമി വിവേകാനന്ദന് വിശദീകരിച്ചു കൊടുത്ത മഹാനാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡ് കപ്പിൽ മത്സരിച്ച് വിജയിച്ച എല്ലാവർക്കും അനുമോദനങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്
1: പ്രവചന മത്സരത്തിൽ.
0: അതെ അതെ അതെ. അപ്പോ പത്മന ആശ്രമത്തിൽ ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ജയന്തി ആഘോഷം ഇന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബീന മാഡത്തിൻ്റെ ഓണം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു ബാബുരാൻ സാറേ, സുഖമായിട്ടിരുന്നു, നല്ല ഒരു ഓണമായിരുന്നു. മാത്രമല്ല നമ്മളുടെ ശ്രോതാക്കളുടെ കൂടെ ഒരു ഓണം ആഘോഷിച്ചതിൻ്റെ ഒരു ത്രില്ല് ഈ പ്രാവശ്യത്തെ ഓണത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഭയങ്കര ഒരു സന്തോഷം എന്ന് പറയുന്നത്.
1: അതെ, അപ്പോൾ അന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗെയിംസിലൊക്കെ എല്ലാവരും ഭാഗമായി എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളോടൊപ്പം ആ ഒരു വൈബിൽ തന്നെ എല്ലാവരും ചേർന്ന് നിന്നു. നമുക്കും നല്ല രീതിയിൽ അതൊക്കെ ഒരുപാട് സന്തോഷമായി. എല്ലാവരും അതിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പ്രത്യേകം നമ്മൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന്
0: ശ്രീലക്ഷ്മി, നമ്മൾ സാധാരണ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പേര് പറയുമ്പോൾ കുറച്ച് നീളമുള്ള പേരൊക്കെയാണ് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത്, അങ്ങനെയാണ് അല്ലേ?
1: അതെ. അപ്പം നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പോകുന്ന ട്രെയിൻ പോകുന്ന സമയത്ത് നമ്മൾ ഈ ചില സമയത്ത് ഇങ്ങനെ സ്പീഡിൽ പോകുന്ന സമയത്ത് വായിക്കാൻ പറ്റില്ല, ഇങ്ങനെ പോയത് മാത്രമേ കാണുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെ ചിലപ്പോൾ അത് വായിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ നമ്മൾ വായിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കി എടുക്കുമ്പോഴത്തേക്കെടുത്തും ട്രെയിൻ പോയിട്ടുണ്ടാവും.
0: അങ്ങനെ വിഷമിക്കണ്ട. അപ്പം വളരെ ചെറിയ പേരുള്ള റെയിൽവേ സ്റ്റേഷനുകളും ഉണ്ട്.
1: അതെ അതെ, വളരെ ചെറിയ പേരുള്ളത് ഉള്ള റെയിൽവേ സ്റ്റേഷനൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. കാരണം
0: രണ്ടക്ഷരം
1: മാത്രമേ ഉള്ളൂ, ഒന്ന് ഓടി അതേപോലെ തന്നെ ഐ ബി, ഇങ്ങനൊക്കെയാണ് അതിന്റെ പേര് വരുന്നത്. അപ്പൊ എന്താണ് ഈ ഓടി ഐ ബി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകം തോന്നി. എന്തുകൊണ്ടാണ് ഈ ഒരു പേര് ഇത്തരത്തിലുള്ള റെയിൽവേ സ്റ്റേഷന് വന്നത് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ ഈ ഓടി എന്നുള്ള റെയിൽവേ സ്റ്റേഷൻ അത് ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിലാണ് ഇത്തരത്തിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. രത്തൻപുര മേഖലയിലെ ഓഡ് റോഡിന് സമീപമാണ് ഓടി റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ റെയിൽവേ സ്റ്റേഷന് വളരെയധികം തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നഗരങ്ങളിലെ സാധാരണ രീതിയിലുള്ള തിരക്കുകളുള്ള റെയിൽവേ സ്റ്റേഷനുകളെ പോലെ വലിയ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ യാത്രക്കാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഓടി എന്ന് പറയുന്ന ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളത്.
0: അതെ, അപ്പോൾ ഓടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ ഇപ്പോൾ അവർ കരുതുന്നുണ്ടാവും ഇപ്പോൾ ഐ ബി എന്താണ് എന്നുള്ളതല്ലേ. അപ്പോൾ ഈ ഒരു രണ്ടക്ഷരമുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഐ ബി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു ചുരുക്കപ്പേരാണോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും എന്ന് കരുതും.
1: പക്ഷേ സാധാരണ രീതിയിൽ ഐ ബി എന്ന് പറയുമ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരാറുണ്ട്.
0: അതെ, ഇത് ഒഡീഷയിലാണ് ഐ ബി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ സമീപത്തു കൂടി ഒഴുകുന്ന ഇബ് നദിയുടെ പേരിൽ നിന്നാണ് സ്റ്റേഷനും ഐ ബി എന്ന പേരും ലഭിച്ചത്. ഐ ബിനെ വായിക്കാറുള്ളൂ, പക്ഷെ അത് ഇബ് ആണ്. അപ്പൊ ഇതൊരു വലിയ സ്റ്റേഷനൊന്നും അല്ല കേട്ടോ ശ്രീലക്ഷ്മി, ഈ പറഞ്ഞതുപോലെ ഓടിയെ പോലെ വലിയ സ്റ്റേഷനൊന്നും അല്ല. ഇതിലും ഒരു രണ്ട് പ്ലാറ്റ്ഫോമുകൾ മാത്രമേ ഉള്ളൂ, അതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ ഈ ഒരു പേരിന്റെ ഒരു പ്രത്യേകത കാരണം ഭയങ്കര ഈ രാജ്യത്തെ തന്നെ കൗതുകം ഉണർത്തുന്ന ഒരു റെയിൽവേ സ്റ്റേഷന്റെ പട്ടികയിൽ ഈ ഐ ബിയും ഇടം നേടിയിട്ടുണ്ട് കേട്ടോ.
1: അതെ അതെ, അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള പല സ്റ്റേഷനുകളൊക്കെ അവരുടെ ഈ സ്ഥിതി അവ സ്ഥിതി ചെയ്യുന്ന പ്രദേശം, ഗ്രാമം, നദി, ചരിത്രം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഇബ് എന്നുള്ളത് ഐ ബി എന്ന് വായിക്കുന്നത് ഇത്തരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കൗതുകകരമായിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8484855875. അപ്പോൾ നമ്മളിങ്ങനെ മെസ്സേജ് വായിച്ചു, കുറേ നമ്മളിങ്ങനെ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം 11:19 നമുക്ക് ചെറുതായിട്ടൊരു ബ്രേക്കിനുള്ളൊരു സമയമായി. അപ്പോൾ നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: തിരികെ എത്താം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി. പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയും എന്നോടൊപ്പം ബീന ഗുവേരിയുമാണ്. അപ്പം നമ്മൾ നല്ലൊരു പാട്ടൊക്കെ ഇങ്ങനെ കേട്ടു. അപ്പം നിങ്ങൾ ആരും മറക്കണ്ടേ, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ആ ഒരു സമയത്ത് ചോദിക്കാവുന്നതാണ്. 1 മണിക്കൂറാണ് ആ ഒരു പരിപാടിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 11:27 ആയിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കുസൃതി ചോദ്യത്തിൻ്റെ ആൻസറും ഉണ്ടല്ലേ.
1: അതെ, തീർച്ചയായിട്ടും. ഇന്ന് കുസൃതി ചോദ്യം ചോദിച്ചിരിക്കുന്ന നമ്മുടെ ബാബു സാറായിരുന്നു. ആനക്കൊമ്പിൽ നെടിയേരി എന്നുള്ളതായിരുന്നു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് ആൻസറുകളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മായച്ചേച്ചി തിരുമുല്ലവാരത്ത് നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഉഷച്ചേച്ചിക്കും ശിവൻചേട്ടനും വെഡ്ഡിങ് ആനിവേഴ്സറി ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഉഷച്ചേച്ചിക്കും ശിവൻചേട്ടനും റേഡിയോ സാന്ത്വനം 90.4 FM ടീമിൻ്റെ വക തന്നെ നല്ലൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങളും ആശംസിക്കുകയാണ്. സിന്ദൂരം തുടിക്കുന്ന തിരുനെറ്റിയിൽ ഒരു ചുംബനം എന്ന ഗാനം അവർക്കായി വെച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുന്നതായിരിക്കും ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഉഷച്ചേച്ചിക്കും ശിവൻചേട്ടനും വേണ്ടി തന്നെ ഞങ്ങൾ ആ ഒരു പാട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നീടൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ചിത്രാമ്മയാണ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ബീനക്കുട്ടി, ശ്രീകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ചിത്രാമ്മ, സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ കരുതുന്നു. MD മഞ്ഞ് കഥയിലെ വിമലയുടെ കാത്തിരിപ്പ് പോലെയാണ് ഞാൻ ഓണത്തിന് പ്രീത ടീച്ചറിന് വേണ്ടി കാത്തിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും പ്രതീക്ഷയോടെ തുടരും കാത്തിരിപ്പ് എന്ന് പറഞ്ഞൊരു റെഡ് ലവ് ചിഹ്നമൊക്കെ തന്നിട്ടുണ്ട്. 27/8/26 പ്രക്ഷേപണം ചെയ്ത ഗ്രാമഭംഗിയുടെ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മകന് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞങ്ങളത് ശ്രമിക്കുന്നതായിരിക്കും. തരാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പിന്നീട് മെസ്സേജ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സേതുചേട്ടൻ ആൻസർ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിന്ധു ചേച്ചി അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ചേച്ചി നമ്മൾ ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, പല ബന്ധങ്ങളും ഇന്ന് പണത്തിൻ്റെയും അതുപോലെ തന്നെ ഓരോ നിലയുടെയും വിലയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ബന്ധങ്ങൾ പോകുന്നത്. കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് നമ്മുടെ സിന്ധു ചേച്ചി പറയുന്നത്.
0: പാട്ടും ഒക്കെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: അതെ, നല്ല നല്ല പാട്ടുകളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യ അടിമാലിയിൽ നിന്ന് അയച്ചിരിക്കുന്നു. നമ്മൾ ചിരട്ടയുടെയൊക്കെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. ബിനു ആശാനാണ് കേട്ടോ.

0: എനിക്കും റേഡിയോ സജസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ സ്വന്തം ക്ലാസിക് ആശാൻ അടിമാലി, ഒത്തിരി സ്നേഹം ബിനു ആശാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ചകിരി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ദേഹം തേക്കാനും നിലവിളക്ക് തേക്കാനും കിണ്ടി തേക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിദ്യ ഇപ്പോഴും നമ്മുടെ ചകിരി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതെ, പണ്ടുള്ളവരൊക്കെ അതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ രാജം ചേച്ചി ആൻസറൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റീജ ചേച്ചി അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ഡിയോ, സുഖമല്ലേ? പിന്നെ ഭയങ്കര സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ നമ്മുടെ ഒരു ചോദ്യമുണ്ടായിരുന്നു, ആനക്കുമ്പിൽ നെടിയേരി എന്നുള്ള ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ ആൻസർ ചെയ്യാനുള്ള സമയമൊക്കെ ആയി അല്ലേ. നമ്മുടെ ആൻസർ പറയേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബാബുരാൻ സാറാണ്. അപ്പോൾ ബാബുരാൻ സാറ് അതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഉത്തരം ഇതാണ്, തെങ്ങിൻ പൂക്കുല എന്നുള്ളതാണ്. എല്ലാവരും ഉത്തരം കറക്റ്റായിട്ട് തന്നെയാണ് അയച്ചിരിക്കുന്നത്.
1: തെറ്റിച്ചു,
0: അതെന്തായാലും ഉണ്ടാവുമല്ലോ, ഒരു തെറ്റ് എപ്പോഴും വേണമല്ലോ. അപ്പോൾ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചതിൻ്റെ ആൻസറാണ് അയച്ചത്, പക്ഷേ തെറ്റിപ്പോയി. ഉണ്ണിച്ചേട്ടൻ അയച്ചിരിക്കുന്നത് വെണ്ടയ്ക്ക എന്നാണ് ആൻസർ അയച്ചിരിക്കുന്നത്, പക്ഷെ അതല്ല, അത് തെറ്റിപ്പോയി എന്നുള്ളതാണ്. ഇത്
1: ചെറുതായിട്ട്
0: ചിലപ്പോൾ അറിയാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആനക്കുമ്പിൽ നെടിയേരി എന്ന് പറയുമ്പോൾ ശരിയാണ്, അതിനകത്ത് ചെറിയ ഒരു, കാരണം അതിൻ്റെ വെണ്ടയ്ക്കയുടെ ആ ഒരു ഷേപ്പും ആനക്കൊമ്പും മാതിരിയല്ലേ, അപ്പോൾ അതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ലേ.
1: നമുക്ക് സമാധാനിക്കാം.
0: അതെ അതെ, തീർച്ചയായിട്ടും അത്ര പോലും ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മുടെ മൻസൂർ ചേട്ടൻ അയച്ചിട്ടുണ്ട്. ഹലോ നമസ്കാരം, ഞാൻ മൻസൂർ കൊട്ടുകാട്. ഓണത്തിന് റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിച്ച എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എല്ലാ പരിപാടികളും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പരിപാടിയായിരുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു വോയിസ് മെസ്സേജ് കൂടി അയച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കേൾക്കാം.
2: ഹലോ നമസ്കാരമുണ്ട്. ഇന്ന് എൻ്റെ കടയുടെ മുമ്പിൽ നിന്ന് പാട്ടും നമ്മുടെ ഈ റേഡിയോ സാന്ദ്രത്തിൻ്റെ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു അണ്ണൻ ഉണ്ട്, സദാശിവൻ അണ്ണെന്നാണ് അറിയപ്പെടുന്നത്. പുള്ളിക്കാരൻ ബോംബെ പല രാജ്യത്തും ബിസിനസ്സൊക്കെ നടത്തിയ ആളാണ്. ഇപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. പുള്ളിക്കാരന് വേണ്ടി ഒരു പാട്ട് ആവശ്യപ്പെടുകയാണ്. പുള്ളി പറഞ്ഞിരിക്കുന്ന പാട്ട് കഫീ എന്നുള്ള പാട്ടുണ്ട്, ആ പാട്ടൊന്ന് വെച്ചു കൊടുക്കണം.
0: അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ട് വന്നിരുന്ന ഒരു ശ്രോതാവിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഗാനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും നമ്മൾ അത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇനിയും ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇന്ന് നമ്മുടെ ബാബുരാൻ സാറ് ചോദിച്ച കടങ്കഥയുടെ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചേച്ചേട്ടൻ, രാജം ചേച്ചി, അതുപോലെ തന്നെ റീജ, എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് ചോദ്യം ചോദിച്ച എല്ലാവർക്കും, മെസ്സേജുകൾ അയച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം, നന്ദി ഒക്കെ അറിയിച്ചുകൊണ്ട് നമ്മളുടെ ഒരു ലൈവ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നമ്മുടെ ഉഷ ചേച്ചിക്കും ശിവൻചേട്ടനും വേണ്ടി ഒരു പാട്ട് മായ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ.
1: അവർക്ക് നല്ലൊരു ആശംസകൾ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM നേരുകയാണ്. അപ്പോൾ ആ ഒരു പാട്ടോട് കൂടി ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരിക്കാരി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
0: ഞാൻ ബീന ഗുവേര.
1: തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഓണ സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും, നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാഉപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഇസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത്.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ.

0: ബ്ലാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനും അനുമതി. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്ന സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിലേക്ക് മുന്നേറി. വാർത്തകൾ വിശദമായി. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽ ജീവൻ മിഷൻ 2.0 എന്നീ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഈ വർഷം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അധ്യാപക തസ്തികകളിലേക്കുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തെ NDPS കേസുകളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ അത്തരം കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ വിതരണവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുകയാണെന്നും സഹായം ഈ ആഴ്ച തന്നെ വിതരണം ചെയ്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി.
1: സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന വിവിധ ജില്ലകളിലെ അധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനത്തിന് 18 റാങ്ക് പട്ടികയുടെ കാലാവധി 6 മാസം കൂടി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ നൽകുന്നതിന് തീരുമാനിച്ചു. NDPS കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിൽ 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിനു മുൻപ് തിരുവനന്തപുരത്തും എറണാകുളത്തും തുടങ്ങിയ കോടതികളിൽ സ്ഥിര നിയമനം 11 വരെ ആക്കുന്നതിനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.
0: നാളികേര കൃഷിയിൽ കേരളം പിന്നിലേക്ക് പോയതിന്റെ കാരണം പഠനവിധേയമാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ച് ദേശീയതല ആഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ വിശിഷ്ടാതിഥിയായി. നാളികേര വികസന ബോർഡിന്റെ ദേശീയ നാളികേര അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. അനിശ്ചിതത്വത്തിന്റെ കാലത്തെ നാളികേരം, ഭക്ഷ്യ ഊർജ്ജ സുരക്ഷയും ഉപജീവന മാർഗങ്ങളുടെ സംരക്ഷണവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ 33,120 അംഗൻവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. KSRTCയുടെ പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകി. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിച്ച് മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഗതാഗത മന്ത്രി റിപ്പോർട്ട് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കുന്നതിനായി കിളിക്കൂട് ഭവന പദ്ധതി ആരംഭിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി പ്രതിവർഷം 10 വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: രമേശ് പിഷാരടി MLA നേതൃത്വത്തിൽ വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാലക്കാട് നഗരസഭ, കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളിലെ സ്ഥിര താമസക്കാരും സ്വന്തമായി സ്ഥലമുള്ളവരുമായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. മണ്ഡലത്തിലെ അർഹരായ കൂടുതൽ കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കുകയാണ് കിളിക്കൂട് പദ്ധതിയുടെ ലക്ഷ്യം.
0: വന അതിർത്തികളിലെ ജനവാസ മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേരും. മന്ത്രിമാരും

0: അതിർത്തി മണ്ഡലങ്ങളിലെ എം എൽ എമാരും എം പിമാരും പങ്കെടുക്കുന്ന യോഗം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.

0: യെക്കുറിച്ചുള്ള ഇരു സംസ്ഥാനങ്ങളുടെ ആശങ്കകളും ആവശ്യങ്ങളും വിലയിരുത്തിയ ശേഷം വിദഗ്ധ പാനൽ റിപ്പോർട്ട് തയ്യാറാക്കും. പ്രളയം ദുരന്തം വിതച്ച നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ നൽകി വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നും 5-ാമത്തെ വിമാനം ഇന്ന് നേപ്പാളിലേക്ക് പുറപ്പെട്ടു. 5.5 ടൺ അവശ്യ മരുന്നുകളും രക്ഷാപ്രവർത്തനത്തിനുള്ള 11 സംഘവുമാണ് വിമാനത്തിലുള്ളത്. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചു. 19 ഇന്ത്യൻ ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ളവർ നടപടിയുടെ ഭാഗമാണ്. പ്രളയബാധിത മേഖലയിൽ നിന്നും ഇതുവരെ 1114 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. നേപ്പാൾ പോലീസിന്റെ കണക്കനുസരിച്ച് 583 വിദേശികൾ ഉൾപ്പെടെ 4606 പേരെയാണ് കാണാതായിരിക്കുന്നത്. കണ്ണൂർ ഇരിട്ടിക്കടുത്ത് അടയ്ക്കാത്തൊടിൽ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: അടയ്ക്കാത്തോട് ശാന്തിഗിരിയിലെ അട്ടക്കുളം രാജന്റെ വീട്ടുമുറ്റത്താണ് കാട്ടാന എത്തിയത്. വീട്ടുമുറ്റത്ത് നട്ടുവളർത്തിയ വാഴകൾ ഉൾപ്പെടെയുള്ള കൃഷികൾ പൂർണ്ണമായും കാട്ടാന പിഴുതെറിഞ്ഞ് നശിപ്പിച്ചു. പ്രദേശത്ത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തിയ ശേഷമാണ് ആന സമീപത്തെ കാട്ടിലേക്ക് മടങ്ങിയത്. ദൃശ്യങ്ങൾ വീട്ടിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ശാന്തിഗിരിയും പരിസര പ്രദേശങ്ങളും കഴിഞ്ഞ കുറച്ചു നാളുകളായി രൂക്ഷമായ കാട്ടാന ശല്യത്തിന്റെ പിടിയിലാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു.
0: ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് 2 റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്തിന്റെ മുന്നേറ്റം. അതേസമയം ലക്ഷ്യ സെൻ കനേഡിയൻ താരത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനീഷ ക്രാസ്റ്റോ സഖ്യം അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 633 പോയിന്റ് ഇടിഞ്ഞ് 76313, നിഫ്റ്റി 225 പോയിന്റ് നഷ്ടത്തിൽ 23831 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 2240 രൂപ കുറഞ്ഞ് 111480 രൂപയും ഗ്രാമിന് 13935 രൂപയുമാണ് ഇന്നത്തെ വില. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം തിരുവനന്തപുരത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഉദ്ഘാടനം ചെയ്തു. വ്യോമസേനയെക്കുറിച്ചുള്ള അവബോധം കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് നവീകരിച്ച മ്യൂസിയത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് എയർ മാർഷൽ പറഞ്ഞു. പത്തനംതിട്ട നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CPM പിന്തുണയോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിജയം. VP മനോജ് കുമാറിനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. ഇതോടെ പഞ്ചായത്തിൽ UDFന് ഭരണം ലഭിച്ചു. നേരത്തെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ CPMലെ 2 പിന്തുണച്ചതോടെയാണ് BJPക്ക് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത്. ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 173 ജയന്തി ആഘോഷം കൊല്ലം പന്മന ആശ്രമത്തിൽ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ജാതീയ വേർതിരിവുൾപ്പെടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളെ ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും പിൻബലത്തോടെ നിരാകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ചട്ടമ്പി സ്വാമികളെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ അനുമതി. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്ന സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് 2 റൌണ്ടിലേക്ക് മുന്നേറി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
2: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ലോക നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ടാക്കൂർ. ലണ്ടൻ സ്ക്വാഷ് ടൂർണമെന്റ് വനിതാ സിംഗിൾസ് 2 റൌണ്ടിൽ കടന്ന ഇന്ത്യയുടെ അനാഹത് സിംഗ്. വാർത്തകൾ വിശദമായി. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ജനപങ്കാളിത്തത്തോടെയുള്ള മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ടീം ഇന്ത്യ മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. അധ്യാപക തസ്തികകളിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ കാലാവധി അവസാനിക്കുന്ന 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തെ NDPS കേസുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇവയുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്നും തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു.
1: 2026 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിവിധ ജില്ലകളിലെ അധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനത്തിന് PSC തയ്യാറാക്കിയിട്ടുള്ള 18 റാങ്ക് പട്ടികയുടെ കാലാവധി 6 മാസം കൂടി ദീർഘിപ്പിക്കുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് തൂഫാൻ വലിയ രീതിയിൽ നടക്കുകയാണ്. നമ്മുടെ NDPS കോടതികൾ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ NDPS കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിൽ 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്.
0: വെള്ളപ്പൊക്ക ദുരിതാശ്വാസ സഹായം ഈ ആഴ്ച തന്നെ വിതരണം ചെയ്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതി, സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകിയതായും സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ചുള്ള ദേശീയതല ആഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാളികേര വികസന ബോർഡ് മൂല്യവർദ്ധിത പാർക്ക് സ്ഥാപിച്ചാൽ സംസ്ഥാന സർക്കാർ ഇതിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. നാളികേര വികസന ബോർഡിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു.
2: शोषित पीड़ित किसान हैं, उनके आय में वृद्धि की ये नारियल बोर्ड द्वारा, नारियल की खेती के द्वारा जो उत्पादक को उन्नति के शिखर पर, विकास के शिखर पर ले जाने की मुहिम चला है, उस मुहिम को मैं सलाम करता हूँ.
0: ദേശീയ നാളികേര പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. നാളികേര വികസന ബോർഡും കൃഷിവകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. യുഎസിലെ ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ യൂറോപ്യൻ കമ്മീഷണർ ഫോർ ഇക്കോണമി വാൽഡിസ് ഡോബ്രോക്സ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ EU സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം അറിയിച്ചു. നിലവിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ, നിക്ഷേപ സംരക്ഷണ കരാർ എന്നിവയെ സംബന്ധിച്ചും ചർച്ച നടന്നു. ഫിൻടെക്, നിർമ്മിത ബുദ്ധി, ജനറേറ്റീവ് AI, സ്റ്റാർട്ടപ്പ് എന്നിവയിൽ കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യതകൾ കണ്ടെത്താനും ഇരുവരും താൽപര്യം പങ്കുവച്ചു. ദക്ഷിണ കൊറിയൻ ഉപപ്രധാനമന്ത്രിയുമായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടന്നു. GDP വളർച്ചയിൽ 8% മുകളിലെത്താനുള്ള ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ആഗോള ഊർജ്ജ പ്രതിസന്ധികൾ, വ്യാപാര അനിശ്ചിതത്വങ്ങൾ, എൽനിനോ പ്രതിസന്ധി എന്നിവ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിലെ നോർത്ത് കരോലിനയിലുള്ള ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെ യോഗത്തിനിടെയാണ് അദ്ദേഹം അഭിപ്രായം പങ്കുവച്ചത്. അടിസ്ഥാന സൌകര്യ മേഖലയിലും ഡിജിറ്റലൈസേഷൻ രംഗത്തും ഇന്ത്യ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും ശ്രീ അജയ് ഭംഗ വ്യക്തമാക്കി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിയിൽ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പങ്കെടുക്കും. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഉച്ചകോടി നടക്കുന്നത്. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും നേതാക്കൾ ഉച്ചകോടിയുടെ ഭാഗമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുല്ലപ്പെരിയാർ സന്ദർശനത്തിനെത്തിയ സുപ്രീംകോടതി നിയോഗിച്ച സമഗ്ര സുരക്ഷാ പരിശോധന സമിതിയുടെ യോഗം തേക്കടിയിൽ ആരംഭിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അണക്കെട്ടിൽ പരിശോധന വേണമെന്ന ആവശ്യം കേരളം യോഗത്തിൽ ഉന്നയിക്കും. ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥരുമായി നടക്കുന്ന ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് കേരളത്തിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: കേന്ദ്ര ഡാം സുരക്ഷാ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ ബൽരാജ് ജോഷി അധ്യക്ഷനായ 5-അംഗ വിദഗ്ധ സമിതിയാണ് മുല്ലപ്പെരിയാറിൽ പരിശോധനയ്ക്കെത്തിയത്. ഇന്നലെ പ്രധാന ഡാം, ബേബി ഡാം, സ്പിൽവേ, ഗാലറി തുടങ്ങിയ ഭാഗങ്ങളിൽ സമിതി നേരിട്ടെത്തി വിശദമായ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. അണക്കെട്ടിന്റെ ബലക്ഷയം, മണ്ണൊലിപ്പ്, തേയ്മാനം എന്നിവയ്ക്ക് പുറമെ പ്രദേശത്തെ ഭൂകമ്പ സാധ്യതയും പ്രതിരോധശേഷിയും സംഘം വിലയിരുത്തി. ഇരു സംസ്ഥാനങ്ങളുടെയും ആശങ്കകളും ആവശ്യങ്ങളും വിലയിരുത്തി സമിതി തയ്യാറാക്കുന്ന റിപ്പോർട്ട് ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് തുടർന്നുള്ള നടപടികൾക്കായി കേരളത്തിലും തമിഴ്നാടിനും കൈമാറുകയും ചെയ്യും.
0: നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1100 പിന്നിട്ടു. 4600 പേരെ കാണാതായെന്നാണ് നേപ്പാൾ പോലീസിന്റെ കണക്കുകൾ. മരിച്ചവരെ തിരിച്ചറിയുന്നതിനായി 19-അംഗ ഇന്ത്യൻ ഫോറൻസിക് സംഘം DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും നൽകി വരുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. 5.5 ടൺ അവശ്യ മരുന്നുകൾ അടക്കമുള്ള ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് ഇന്ന് 5-ാമത്തെ വിമാനം നേപ്പാളിലേക്ക് പുറപ്പെട്ടു. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് ബീഹാറിലെ അതിർത്തി ജില്ലകളിൽ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു. ഭഗൽപൂരിൽ ഗംഗാനദി തീരത്തുണ്ടായ രൂക്ഷമായ കരയിടിച്ചിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. നദി വഴിമാറി ഒഴുകുന്നതാണ് തീരമിടിയാൻ കാരണമായത്. ജലപ്രവാഹത്തിൽ നൌഗാച്ചിയിലെ 2 ക്ഷേത്രങ്ങളടക്കം ഒലിച്ചുപോയി. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ 33,120 അംഗനവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ലണ്ടൻ സ്ക്വാഷ് ക്ലാസിക് ടൂർണമെന്റ് 2-ാം റൌണ്ടിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ അനാഹത് സിംഗ്. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ ഈജിപ്തിന്റെ മറിയം വെറ്റ് വെലിയെയാണ് അനാഹത് പരാജയപ്പെടുത്തിയത്. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ രമിത് ടണ്ടൻ ഖത്തർ താരത്തെ പരാജയപ്പെടുത്തി 2-ാം റൌണ്ടിൽ കടന്നു. ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് 2-ാം റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്തിന്റെ മുന്നേറ്റം. അതേസമയം ലക്ഷ്യ സെൻ കനേഡിയൻ താരത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. മിക്സ്ഡ് ഡബിൾസിൽ ധ്രുവ് കപില തനീഷ ക്രാസ്റ്റോ സഖ്യം അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തി അമേരിക്ക. ബന്ദർ അബ്ബാസ്, ഹോർമൂസ്, ചാബഹർ മേഖലകളിലടക്കം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ IRGC ആക്രമണം നടത്താൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നടപടിയെന്നും US അറിയിച്ചു. യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. മരിച്ചയാളുടെ കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും എംബസി അറിയിച്ചു. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ലോക നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് കേന്ദ്രസഹമന്ത്രി രാംനാഥ് ടാക്കൂർ. ലണ്ടൻ സ്ക്വാഷ് ടൂർണമെന്റ് വനിതാ സിംഗിൾസ് 2-ാം റൌണ്ടിൽ കടന്ന് ഇന്ത്യയുടെ അനാഹത് സിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6 മുതൽ.
5: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
8: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
7: ലോട്ടറി ഒന്നും അല്ല,
8: പിന്നെ
7: ചിട്ടിയാണ് അടിച്ചത്.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
10: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
10: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
10: 9446340979.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
9: Really, we can grow together.

0: ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 2, ചിങ്ങത്തിലെ ഭരണി നക്ഷത്രം, വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 173-ാമത് ജയന്തി ആഘോഷമാണിന്ന്. 1853 ഓഗസ്റ്റ് 25-നാണ് അദ്ദേഹം ജനിച്ചത്. എന്നാൽ മലയാള നക്ഷത്ര പ്രകാരം ചിങ്ങമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് പരമ്പരാഗതമായി ജയന്തി ആഘോഷങ്ങൾ പ്രധാനമായും നടക്കുന്നത്. 2026 ഇത് സെപ്റ്റംബർ 2 ആഘോഷിക്കുന്നത്. സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു. ജാതി വ്യവസ്ഥയ്ക്കും ബ്രാഹ്മണാധിപത്യത്തിനുമെതിരെ പോരാടിയ മഹാനായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. എല്ലാ മനുഷ്യർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ടെന്ന് സ്ഥാപിച്ച വേദാധികാര നിരൂപണം അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ ഒന്നാണ്. ജാതിയിലെ ശ്രേഷ്ഠതയല്ല, മനുഷ്യന്റെ പ്രവൃത്തിയും സ്നേഹവുമാണ് പ്രധാനമെന്ന് അദ്ദേഹം സമൂഹത്തെ പഠിപ്പിച്ചു. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ നിഷേധം, സ്ത്രീ പുരുഷ സമത്വവാദം, സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള ആഹ്വാനം എന്നിങ്ങനെ അതുവരെ കേരളീയ സമൂഹം ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ചട്ടമ്പി സ്വാമികൾ പൊതുവേദികളിൽ അവതരിപ്പിച്ചു. മതപുരാണങ്ങളെയും ആചാരങ്ങളെയും യുക്തിയുടെ വെളിച്ചത്തിൽ സമീപിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രണാമമർപ്പിക്കുന്നു.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 2, ചിങ്ങത്തിലെ ഭരണി നക്ഷത്രം, വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 173-ാമത് ജയന്തി ആഘോഷമാണ് ഇന്ന്. 1853 ഓഗസ്റ്റ് 25-നാണ് അദ്ദേഹം ജനിച്ചത്. എന്നാൽ മലയാള നക്ഷത്ര പ്രകാരം ചിങ്ങമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് പരമ്പരാഗതമായി ജയന്തി ആഘോഷങ്ങൾ പ്രധാനമായും നടക്കുന്നത്. 2026 ഇത് സെപ്റ്റംബർ 2 ആഘോഷിക്കുന്നത്. സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു. ജാതി വ്യവസ്ഥയ്ക്കും ബ്രാഹ്മണാധിപത്യത്തിനുമെതിരെ പോരാടിയ മഹാനായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. എല്ലാ മനുഷ്യർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ടെന്ന് സ്ഥാപിച്ച വേദാധികാര നിരൂപണം അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ ഒന്നാണ്. ജാതിയിലെ ശ്രേഷ്ഠതയല്ല, മനുഷ്യന്റെ പ്രവൃത്തിയും സ്നേഹവും.

0: ആണ് പ്രധാനമെന്ന് അദ്ദേഹം സമൂഹത്തെ പഠിപ്പിച്ചു. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ നിഷേധം, സ്ത്രീ പുരുഷ സമത്വവാദം, സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള ആഹ്വാനം എന്നിങ്ങനെ അതുവരെ കേരളീയ സമൂഹം ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ചട്ടമ്പി സ്വാമികൾ പൊതുവേദികളിൽ അവതരിപ്പിച്ചു. മതപുരാണങ്ങളെയും ആചാരങ്ങളെയും യുക്തിയുടെ വെളിച്ചത്തിൽ സമീപിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രണാമം അർപ്പിക്കുന്നു.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട്, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
6: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
5: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
6: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
7: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മിയാണ്. അപ്പം ഇന്ന് സെപ്റ്റംബർ 2 ബുധനാഴ്ച ആയിരിക്കുകയാണ്. അപ്പം എല്ലാ ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെ പ്രിയ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങളാണ് ഈ ഒരു മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിഷ്ടമുള്ള ഗാനങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക. അയക്കേണ്ട നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. ഈ 3 മണി സമയം എന്നൊക്കെ പറയുന്നത് ഉച്ചയോടൊക്കെ കഴിഞ്ഞ് ചെറിയൊരു മയക്കത്തിലോട്ടൊക്കെ പോകുന്നൊരു സമയമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു സമയം ആസ്വദിക്കാം എന്നുകൂടി പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ സമയം 3:06 ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ആസ്വദിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് ഷൈല നസീം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഗാനമാണ്. 1978 പുറത്തിറങ്ങിയ പുള്ളിമാൻ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS ബാബുരാജൻ്റെ സംഗീതത്തിൽ KJ യേശുദാസ് ആലപിച്ചിട്ടുള്ള ചന്ദ്രബിംബം നെഞ്ചിലേറ്റം പുള്ളിമാനെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. നമുക്ക് ആസ്വദിക്കാം ഈ ഗാനം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

Tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, ഷൈന നസീം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഗാനമാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഷൈലാമ്മയ്ക്ക് വളരെയധികം സന്തോഷമായെന്ന് തന്നെ കരുതട്ടെ. നമുക്ക് മറ്റുള്ള മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ഗാനങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848585785. നിങ്ങളോടൊപ്പം കൂടെ ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. സഹദേവൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സഹദേവൻ ചേട്ടൻ ഇടുക്കിയിൽ നിന്നാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് സാന്ത്വനം, നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹായ് സഹദേവൻ ചേട്ടൻ, അസുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. അതേപോലെ സഹദേവൻ ചേട്ടൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു പെണ്ണിൻ്റെ കഥ എന്ന സിനിമയിലെ പൂന്തേൻ അരുവി പൊന്മുടി പുഴയുടെ അനുജത്തി എന്ന ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഗാനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് സഹദേവൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിത്രം, ഒരു പെണ്ണിൻ്റെ കഥ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ മാസ്റ്ററിൻ്റെ സംഗീതത്തിൽ പി സുശീലാമ്മയാണ് ഈ ഒരു ഗാനം ആലപിച്ചിട്ടുള്ളത്. അപ്പോൾ സഹദേവൻ ചേട്ടനാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കുമായിട്ട് ഈ ഒരു ഗാനം ഡെഡിക്കേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. മനോഹരമായൊരു ഗാനമാണ് നമ്മൾ ഇപ്പോൾ ആസ്വദിച്ചത്. സഹദേവൻ ചേട്ടൻ്റെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു. എല്ലാവരും ആ പാട്ട് ആസ്വദിച്ചെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ സമയം 3:16 ആയിരിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ ഈ ഒരു ഉച്ച ക്ഷീണത്തിൽ നിന്നൊക്കെ ഒരു നമുക്കൊരു റിലീഫ് കിട്ടാനൊക്കെ ആയിട്ട് ഒരു ഇഷ്ടമുള്ള പാട്ട് കേട്ടാൽ നല്ലതായിരിക്കും അല്ലേ. അപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. റഷീദ് ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കുരിയപ്പുഴയിൽ നിന്ന്. അപ്പോൾ നമ്മളുടെ ശ്രോതാക്കളോട് നമ്മൾ പറയുകയാണ്, ഈ ഒരു ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള ഒരു ഈ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിൽ ചലച്ചിത്ര ഗാനങ്ങളാണ് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ആൽബം ഗാനങ്ങൾക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ബീറ്റ്സ് എന്നുള്ള ഒരു മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 4 മണിക്ക് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ആൽബം ഗാനങ്ങളൊക്കെ ആവശ്യപ്പെടാവുന്നതാണ്. ഋഷിദ് ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം മിഥുനം എന്ന ചിത്രത്തിലെ അല്ലിമലർ കാവിൽ എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മിഥുനം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാർ ആലപിച്ചിട്ടുള്ള എവർ ഗെയിൻസ് സൂപ്പർ ഹിറ്റായിട്ടുള്ളൊരു ഗാനമാണ് അല്ലിമലർ കാവിൽ എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം. നമുക്ക് ആ ഗാനം കേട്ടിട്ട് ആസ്വദിച്ചിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

തിരികെ എത്താം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങളാണ് ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇപ്പോൾ സമയം 3:22 ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പോൾ കേൾക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ബാബുരാജൻ സാറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഏകനാണ് എന്ന ചിത്രത്തിലെ പ്രണയവസന്തം തളിരണിയുമ്പോൾ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ടാണ് ബാബുരാജൻ സാറ് ചോദിച്ചിരിക്കുന്നത്. 1982 പുറത്തിറങ്ങി ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണിത്. ഈ ഒരു പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് സത്യൻ അന്തിക്കാടാണ്. അതേപോലെ സംഗീതം MG രാധാകൃഷ്ണൻ, പാടിയിരിക്കുന്നത് ദാസേട്ടനും ചിത്രചേച്ചിയുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ ഇങ്ങനെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:27 ആയിരിക്കുന്നു. നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ് 8848558785. നിങ്ങളോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മി. അപ്പോൾ നമുക്ക് ഈ 3:27, 3:30, 3:30 ഒരു സമയം എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ അമ്മമാരൊക്കെ കുട്ടികളെ തിരിച്ച് 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ജോലി നടക്കുന്നൊക്കെ ഒരു സമയത്ത് ഒരു പാട്ടും കൂടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും അല്ലേ. ഈ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ജോലിയുടെ ഒരു ആഘാതം അറിയില്ല എന്ന് പറയാം. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ, ഈ വയലിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നാടൻ പാട്ടുകളൊക്കെ ഇങ്ങനെ പാട്ട് പാടി ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എന്താ ഒരു ആ ഒരു ജോലിയുടെ സ്ട്രെസ്സ് കുറയുകയും നമുക്ക് ജോലി ചെയ്യുന്നത് അറിയാതിരിക്കുകയും എന്നാൽ ജോലിയെല്ലാം പെട്ടെന്ന് കംപ്ലീറ്റ് ആവുകയും ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു പാട്ട് കേട്ടുകൊണ്ട് ജോലി ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ നമ്മളുടെ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ചന്ദ്രബാലൻ സാറാണ്. ചന്ദ്രബാലൻ സാർ ആശ്രമത്തിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആദ്യത്തെ കഥ എന്ന ചിത്രത്തിലെ ഓട്ടുവള എടുക്കാൻ മറന്നു എന്ന പാട്ടാണ് ചന്ദ്രബാലൻ സാറ് ചോദിച്ചിരിക്കുന്നത്. 1972 പുറത്തിറങ്ങിയ ആദ്യത്തെ കഥ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് വയല രാമവർമ്മയുടെ വരികൾക്ക് MK അർജുനൻ മാസ്റ്ററിൻ്റെ സംഗീതത്തിൽ P സുശീലാമയാണ് ഈ ഒരു ഗാനം ആലപിച്ചിട്ടുള്ളത്. ചന്ദ്രബാലൻ സാറാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, മനോഹരമായ ഒരു പിടി ഗാനങ്ങൾ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ സമയം 3:36 ആയിരിക്കുകയാണ്. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ നിങ്ങളോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നമുക്ക് ഷീജ ചേച്ചി ആയത്തിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, എനിക്ക് ബിഗ് ബി എന്ന മൂവിയിലെ ഒരു പാട്ടുണ്ട്. അപ്പോൾ ആ പാട്ടിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാട്ട് പ്ലേ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഷീബ ചേച്ചിക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നതാണ്. ബാലയും നടിയും കൂടി, മമിതയും, മമത മോഹൻദാസും കൂടി ചേർന്ന് എന്താ അഭിനയിച്ചിട്ടുള്ള ഒരു സീനൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത്. മുത്തുമഴ കൊഞ്ചൽ പോലെ എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനമാണ്. ഈ ഒരു ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ജോഫി തരകനാണ്. സംഗീതം അൽഫോൺസ് ജോസഫാണ്. വിനീത് ശ്രീനിവാസൻ, ജോത്സന ചേർന്ന് ആലപിച്ചിട്ടുള്ളൊരു മനോഹരമായൊരു ഗാനമാണ് ഷീബ ചേച്ചി ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, മനോഹരമായ ഗാനങ്ങളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ സമയം 3:41 ആയിരിക്കുകയാണ്. നമുക്ക് ഏകദേശം വൈൻഡപ്പിലോട്ടൊക്കെ എത്തി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ പാട്ടുകളൊക്കെ പരമാവധി നമ്മളിപ്പോൾ തന്നെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളുടെ ഒരു ലൈവ് എന്ന് പറയുന്നത് 1 മണിക്കൂറാണ് ഇത്തരത്തിലുള്ള മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാട്ടൊക്കെ നമുക്കിപ്പോൾ തന്നെ പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. റീജയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സത്യം എന്ന മൂവിയിലെ എൻ അൻപേ എന്ന് തുടങ്ങുന്ന പാട്ടാണ് റീജ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2008 പുറത്തിറങ്ങിയിട്ടുള്ള സത്യം എന്ന തമിഴ് ചിത്രത്തിന് വേണ്ടിയിട്ട് യുഗഭാരതിയുടെ വരികൾക്ക് ഹാരിസ് ജയരാജിൻ്റെ സംഗീതത്തിൽ സാധന സർഗം, വെന്നിദയൽ എന്നിവർ ആലപിച്ച ഒരു പാട്ടാണ് റീജ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്,
0: കൊല്ലം.
2: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
3: ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. നമ്മുടെ സമയം ഇപ്പോൾ 3:49 ആയിരിക്കുകയാണ്. ഏകദേശം വൈൻഡപ്പിനോടൊക്കെ അടുത്തടുത്തടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെസ്സേജുകളും ആ ഒരു സമയത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. കേരളപുരത്ത് നിന്ന് നിമ്മിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കസിൻസ് എന്ന സിനിമയിലെ നീയൻ വെണ്ണില എന്ന സോങ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് നമ്മളുടെ നിമ്മി ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഒരു ഗാനം തന്നെ കേൾക്കാം. കസിൻസ് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് റഫീഖ് അഹമ്മദിൻ്റെ വരികളിൽ, ജയചന്ദ്രൻ്റെ സംഗീതത്തിൽ ഹരിചരൺ, ചിന്മയ് എന്നിവരാലപിച്ച ഒരു മനോഹര ഗാനമാണ് നീ എൻ വെണ്ണില എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനം. അപ്പോൾ എപ്പോഴും ആ ഒരു സമയം, ഇപ്പോഴും നമ്മുടെ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു പാട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സൂത്തിങ് ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ, ഒരു റൊമാൻസും ഒക്കെ ചേർന്ന മനോഹരമായൊരു ഗാനം. അപ്പോൾ ആ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ നമ്മൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമയം ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനുള്ളൊരു സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു. 3:55 അപ്പോൾ അടുത്തതായിട്ട് ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള ഈ ഒരു മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ ശ്രോതാക്കൾ ഒരുപാട് പാട്ടുകളൊക്കെ അയച്ചിട്ടുണ്ട്. ചിലതൊന്നും പ്ലേ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അവസാനമായിച്ച് കുറച്ച് പാട്ടുകളൊന്നും നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ആരും വിഷമിക്കുകയൊന്നും വേണ്ട. വരുന്ന ലൈവുകളിൽ, ഇഷ്ടഗാനത്തിൻ്റെ ലൈവുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങളൊക്കെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതാണ്. അടുത്തായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷീജ ചേച്ചിയാണ്. ഹായ് ശ്രീകുട്ടി, എനിക്ക് വാസനം തുടങ്ങിയ എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഷീജ ചേച്ചി ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഒരു ഗാനത്തോടുകൂടി ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇത്രയും നേരം പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് പാട്ടുകൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നു ഞാൻ ആർ.ജെ. ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഗണേഷ് നായനം. അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1-ാം സമ്മാനം 25,000 രൂപ, 2-ാം സമ്മാനം 5,000 രൂപ, 3-ാം സമ്മാനം 3,000 രൂപ, 4-ാം സമ്മാനം 2,000 രൂപ, 5-ാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം. കേരള കാഷ്യു, നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 2, ചിങ്ങത്തിലെ ഭരണി നക്ഷത്രം, വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 173-ാമത് ജയന്തി ആഘോഷമാണിന്ന്. 1853 ഓഗസ്റ്റ് 25-നാണ് അദ്ദേഹം ജനിച്ചത്. എന്നാൽ മലയാള നക്ഷത്രപ്രകാരം ചിങ്ങമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് പരമ്പരാഗതമായി ജയന്തി ആഘോഷങ്ങൾ പ്രധാനമായും നടക്കുന്നത്. 2026 ഇത് സെപ്റ്റംബർ 2 ആഘോഷിക്കുന്നത്. സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു. ജാതി വ്യവസ്ഥയ്ക്കും ബ്രാഹ്മണാധിപത്യത്തിനുമെതിരെ പോരാടിയ മഹാനായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. എല്ലാ മനുഷ്യർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ടെന്ന് സ്ഥാപിച്ച വേദാധികാര നിരൂപണം അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ ഒന്നാണ്. ജാതിയിലെ ശ്രേഷ്ഠതയല്ല, മനുഷ്യന്റെ പ്രവൃത്തിയും സ്നേഹവുമാണ് പ്രധാനമെന്ന് അദ്ദേഹം സമൂഹത്തെ പഠിപ്പിച്ചു. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ നിഷേധം, സ്ത്രീ പുരുഷ സമത്വവാദം, സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള ആഹ്വാനം എന്നിങ്ങനെ അതുവരെ കേരളീയ സമൂഹം ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ചട്ടമ്പി സ്വാമികൾ പൊതുവേദികളിൽ അവതരിപ്പിച്ചു. മതപുരാണങ്ങളെയും ആചാരങ്ങളെയും യുക്തിയുടെ വെളിച്ചത്തിൽ സമീപിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: എമ്പകയുടെ ചെമ്പടം മുറുകി കണ്ണാലികളുടെ കാലിത്തട്ടകളുടെ ഇടയിളകി തുടലുകളൊഴുകി അത്തിമരത്തിൻ കീഴെ തറയിൽ ഒരപ്പോത്തിക്കരി നല്ലതു പാടി തണ്ടടു വലയടു പറയടു വടമെടു മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടടു വലയടു പറയടു വടമെടു മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തരികിടതി മൃതത്തെ കാകിടതി മൃതത്തെ ദിമികിടതി മൃതത്തെ
1: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
1: കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
6: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
7: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കുട്ടികൾക്കായുള്ള ഹെൽമറ്റ് അവബോധത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി. അവതരണം കൊല്ലം ജില്ലാ ശിശുക്ഷേമ വകുപ്പ് സെക്രട്ടറിയും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ്.
8: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ്, കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറിയാണ്. ഞാൻ കൊല്ലം ബാറിലെ അഭിഭാഷകൻ കൂടിയാണ്. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, കുഞ്ഞ് ജീവനാണ്, നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്, കുട്ടികൾക്കും വേണം ഹെൽമറ്റ് എന്ന ഏറ്റവും ബൃഹത്തായ ക്യാമ്പയിനെ കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. കുട്ടികൾക്കും

മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഹെൽമറ്റ് ധരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അത് കുട്ടികൾക്ക് നിർബന്ധമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി ഇത്തരത്തിൽ ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. നമുക്കറിയാം, ജീവൻ്റെ കാവൽക്കാരാണ് ഹെൽമറ്റ്. കുട്ടികൾക്ക് ഹെൽമറ്റ് വെച്ചു നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഞങ്ങൾ ഈ ക്യാമ്പയിനുമായി പൊതുസമൂഹത്തിൽ എത്തിച്ചേരുന്നത്. മുതിർന്നവരെക്കാൾ കൂടുതൽ ശ്രദ്ധയും പരിചരണവും സുരക്ഷയും വേണ്ടത് കുട്ടികൾക്കാണ്. നമ്മൾ കാണുന്നത് പലപ്പോഴും മാതാപിതാക്കൾ ഹെൽമറ്റ് ധരിക്കുമെങ്കിലും ഒപ്പമിരുത്തുന്ന കുട്ടികളുടെ സുരക്ഷ മറക്കാറുണ്ട്. അത് കുട്ടികൾക്ക് ഹെൽമറ്റ് നിർബന്ധമാക്കണം. 9 മാസം മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളുമായി ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റ് നിർബന്ധമായും ഉപയോഗിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 40 കിലോമീറ്റർ വേഗ പരിധി എന്ന് പറയുന്ന സ്പീഡ് പരിധി കൂടുവാനും പാടില്ല എന്ന് നിയമത്തിൽ പറയുകയാണ്. ഏറ്റവും കൂടുതലായി ഇന്ന് രാവിലെയും വൈകുന്നേരങ്ങളിലുമെല്ലാം നമ്മുടെ പട്ടണത്തിൽ കുട്ടികളുമായി, രാവിലെ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് അമ്മയുടെ 2-വീലറിലായിരിക്കും പലപ്പോഴും കൊണ്ടുപോകുന്നത്. കുട്ടിക്ക് ഹെൽമറ്റ് വയ്ക്കാറില്ല. അതിനെ നിരവധി തവണകളിൽ ഞങ്ങൾ ക്യാമ്പയിനുകളുമായി സംസാരിക്കുമ്പോൾ അമ്മ പറയുന്നത്, കുട്ടി സ്കൂളിലോട്ട് പോവുകയാണ്, അവളുടെ മുടി പിന്നിയിട്ടിരിക്കുകയാണ്, അവൻ്റെ മുടി ചീകി വെച്ചിരിക്കുകയാണ്, ചീത്തയാകും എന്ന് ചില എക്സ്ക്യൂസസ് അമ്മ പറയാറുണ്ട് എന്ന് ഞങ്ങൾ കേൾക്കാറുണ്ട്. അത് തീർച്ചയായും മാറ്റുന്നതിനും നമ്മൾക്കറിയാം, രാവിലെ 7 മണിക്കും 8 മണിക്കുമൊക്കെ കുട്ടികളുമായി ട്യൂഷന് പോകുന്നത്, സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുന്ന അമിതമായ വേഗത്തിലാണ് അമ്മ കൊണ്ടുപോകുന്നത്. തിരികെ വീട്ടിൽ വന്നിട്ട് അമ്മയ്ക്ക് 9 മണിക്ക് ജോലിക്ക് പോകണം, മറ്റ് ജോലികളിൽ ഏർപ്പെടണം. ഈ കാര്യങ്ങൾ കൊണ്ട് വളരെ അമിത വേഗത്തിലാണ് മിക്കപ്പോഴും ഈ വാഹനങ്ങൾ പായുന്നത് നാം കാണുന്നത്. കുട്ടികൾ അമ്മയോട് ചേർന്നിരിക്കാറുണ്ട് എങ്കിലും നമുക്കറിയാം, കുട്ടികളുടെ തലയോട്ടി കൂടുതൽ മൃദുവാണ്. മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളുടെ തലയോട്ടിയുടെ ഘടന വളരെ മൃദുവും വളർച്ച എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം ബൈക്കിലോ സ്കൂട്ടറിലോ മറ്റ് കുട്ടികളുമായി പോകുമ്പോൾ ചെറുതായി ഒന്ന് തട്ടുമ്പോൾ തന്നെ ഭാരം കുറഞ്ഞ കുട്ടികൾ തെറിച്ചു പോകുന്നു. അവരുടെ ശാരീരിക സാന്തുലിതാവസ്ഥ, ഒരു ബാലൻസ് അത് കുറവാണ്. അപ്പൊ കുട്ടികൾ തെറിച്ചു പോകുന്നു, അവരെ തലയിടിക്കുന്നു. തലയോട്ടി കൂടുതൽ കട്ടി കുറഞ്ഞതായതുകൊണ്ട് അവരുടെ തലച്ചോറിന് പരിക്കുകൾ പറ്റുന്ന കാഴ്ചകൾ നമ്മുടെ പട്ടണത്തിലും അതുപോലെ തന്നെ ജില്ലയിലും നിരവധി അപകടങ്ങളിൽ നാം കാണാറുണ്ട്. കുട്ടികളുമായി ബൈക്കിലും സ്കൂട്ടറിലും പോകുമ്പോൾ വിവിധ കാഴ്ചകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ, മറ്റു വാഹനങ്ങൾ കാണുമ്പോൾ, അവരുടെ കൂട്ടുകാരെ കാണുമ്പോൾ കുട്ടി ശ്രദ്ധിക്കുകയാണ്, അവരിലോട്ട് ശ്രദ്ധ തിരിക്കുകയാണ്. കുട്ടിയിരിക്കുന്ന പൊസിഷനിൽ നിന്ന് മാറുന്നു, കൈ ആട്ടി വിളിക്കുന്നു, ടാറ്റ കാണിക്കുന്നു. അമ്മയുടെ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന വ്യക്തിയുടെ ബാലൻസ് കുറയുന്നതായും നാം കണ്ടുവരികയാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ പ്രദേശങ്ങളിലും റോഡുകളിലുമെല്ലാം കുറച്ച് ലഹരി മാഫിയ സംഘങ്ങൾ വാഹനങ്ങൾ ഓടിക്കുന്നത്, അവർ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് എന്ന് നാം കാണുകയാണ്. പുതിയ തരത്തിലുള്ള ബൈക്കുകളെല്ലാം വലിയ CC അമിത വേഗത്തിൽ വരികയാണ്. കുഞ്ഞുമായി പോകുമ്പോൾ അത് തട്ടി ഇടുന്ന കാഴ്ചകൾ പതിവാണ്. കഴിഞ്ഞ 1 മാസം മുമ്പാണ് കൊല്ലം കല്ലുന്താഴത്ത് വെച്ച് അമ്മയും മകനുമായി പോയ ഒരു വാഹനത്തിന് ടിപ്പർ ലോറിയെ മറികടക്കുവാൻ ശ്രമിക്കവേ ആ വാഹനം അപകടത്തിൽപ്പെടുന്നതും കുഞ്ഞു പോയി തെറിച്ചു വീണതും കുഞ്ഞിന് അപകടം മരണം സംഭവിച്ചതുമെല്ലാം നമ്മൾ ഈ തൊട്ടടുത്ത മാസങ്ങളിൽ കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ജനങ്ങളുടെ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ക്യാമ്പയിനുമായി കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ചെറിയ പ്രായത്തിൽ തുടങ്ങുന്ന ശീലങ്ങൾ, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ ഹെൽമറ്റ് ധരിപ്പിച്ച് ശീലിപ്പിച്ചാൽ അത് അവരുടെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ട്രാഫിക് സംസ്കാരത്തിന്റെ ഭാഗമായി മാറും എന്നും കൂടി ഞങ്ങൾ കാണുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട വനിതാ

സമീപമെല്ലാം അവര് ഹെൽമെറ്റ് ഇല്ലാതെ വരുന്ന കുട്ടികളെ അവരുടെ വാഹനം കൈകാണിച്ച് നിർത്തി അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്ന തരത്തിലേക്ക് ശിശുക്ഷേമ സമിതി കുട്ടികളുടെ അംബാസഡർമാരെ തിരഞ്ഞെടുക്കുകയാണ്. നമുക്കറിയാം കുട്ടികൾ കൂടുതലായി സൈക്കിൾ യാത്ര ചെയ്യുന്നുണ്ട്. സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആ സൈക്കിൾ യാത്രകളിലും ഹെൽമെറ്റ് നിർബന്ധമായും ഉപയോഗിക്കണം എന്നുള്ള കാഴ്ചപ്പാടുണ്ട് എന്നുള്ള കാര്യം നാം കാണുന്നതാണ്. കേരളത്തിലുടനീളം ഇന്ന് റോഡ് പണി ഒക്കെ നടക്കുന്നത് കൊണ്ട് ആ റോഡ് പണിയുടെ സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്ന ലോറികൾ, ടിപ്പർ ലോറികൾ അമിതമായ വേഗതയിൽ പോകുന്നുണ്ട് എന്നുള്ള കാര്യം നാം കാണുകയാണ്. കൃത്യമായി നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ലയാകുവാൻ പോവുകയാണ്. അപ്പോൾ റോഡിൻ്റെ ഈ നിയമങ്ങളെക്കുറിച്ചെല്ലാം ശിശുക്ഷേമ സമിതി ബാല സൗഹൃദ കാഴ്ചപ്പാടോടുകൂടിയുള്ള ക്യാമ്പയിൻ ആരംഭിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റേഷൻ കമ്മിറ്റികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഴയ കാര്യങ്ങൾ അത് മുമ്പും ക്യാമ്പയിനുകളിൽ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികൾ കിടങ്ങുന്ന തരത്തിലേക്കുള്ള ഒരു നാടിനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ, അവർക്ക് സ്കൂളിലേക്ക് വരുമ്പോൾ സൈക്കിളിൽ വളരെ സുരക്ഷയായി യാത്ര ചെയ്യുന്നതിന് വേണ്ടി സൈക്കിൾ ട്രാക്കുകൾ, പ്രത്യേകം സൈൻ ബോർഡുകൾ, അവരെ ഈ ട്രാഫിക്കിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സൈൻ ബോർഡിനെ കുറിച്ചും ആ ട്രാഫിക്കിന്റെ സിഗ്നലുകളെ കുറിച്ചൊക്കെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു മാതൃകാ റോഡ് ആശ്രാമം മൈതാനത്തിന് സമീപം സ്ഥാപിക്കണമെന്ന് ബന്ധപ്പെട്ട ഭരണാധികാരികളോട് ജില്ലാ ശിശുക്ഷേമ സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾ കൂട്ടമായാണ് യാത്ര ചെയ്യുന്നത്, സൈക്കിൾ ഓടിച്ചു പോകുന്നത്. അതിനെതിരെയും ജില്ലാ ശിശുക്ഷേമ സമിതി ഈ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുമായി സംസാരിച്ച് അത്തരത്തിൽ കാര്യങ്ങൾ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരികയാണ്. നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കുഞ്ഞു ജീവൻ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ശിശുക്ഷേമ സമിതി ഇത്തരത്തിലൊരു ക്യാമ്പയിനുമായി മുമ്പോട്ട് വരുമ്പോൾ ഈ ക്യാമ്പയിനിൽ സഹകരിക്കുവാൻ നമ്മുടെ ജില്ലയിലെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, റോട്ടറി ക്ലബ്ബുകൾ, അവരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ശിശുക്ഷേമ സമിതി 1000 ഹെൽമെറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് അത് സ്കൂളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഈ പ്രോജക്റ്റിന്റെ, ഈ ക്യാമ്പയിന്റെ വിശദീകരണവുമായി ഞങ്ങൾ സ്കൂളുകളിലേക്കും പൊതുസമൂഹത്തിലോട്ടും ഇറങ്ങുമ്പോൾ ആ 1000 ഹെൽമെറ്റുകൾ കൂടി വിതരണം ചെയ്യുന്ന തരത്തിലേക്ക് മാറുകയാണ്. അതിൽ വലിയ സഹകരണമാണ്, വലിയ സഹായമാണ് മറ്റ് സ്ഥാപനങ്ങളും സംഘടനകളും റോട്ടറി ക്ലബ്ബുകളും അധ്യാപകരും അനധ്യാപകരും പൊതുസമൂഹവുമെല്ലാം തരുന്നത്. ഈ ക്യാമ്പയിൻ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഇതിന് ജില്ലാ ശിശുക്ഷേമ സമിതി വളരെ മാതൃകാപരമായ ഈ ക്യാമ്പയിന് പൊതുസമൂഹം, നിരവധി സ്ഥാപനങ്ങൾ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ അവരുടെ ഒരു സഹോദര സ്ഥാപനമായ ട്രാക്കുമായി ചേർന്നുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ ഞങ്ങൾ നടത്തുന്ന ക്യാമ്പയിനുകളിൽ സഹകരിക്കുന്ന ട്രാക്കിന്റെയും കൂടി നേതൃത്വത്തിൽ അവർ കൂടി ഈ ക്യാമ്പയിനിൽ ഉൾപ്പെടുകയാണ്. ഈ ക്യാമ്പയിന്റെ ഭാഗമായി ക്ലാസ്സുകൾ എടുക്കുവാൻ, ബോധവൽക്കരണം സംഘടിപ്പിക്കുവാൻ റെസിഡൻസ് അസോസിയേഷനുകളിലും അതുപോലെ ചെറിയ കൂട്ടായ്മകളിലുമെല്ലാം ഞങ്ങളിത് സംസാരിച്ചു പോകും. അതിൽ അവരെയും കൂടി സഹായങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട് എന്ന് അവർ കൃത്യമായി തന്നെ ജില്ലാ ശിശുക്ഷേമ സമിതിയോട് പറയുകയാണ്. ഞാനിവിടെ സൂചിപ്പിച്ചത് രാവിലെയും വൈകുന്നേരങ്ങളിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന അപകടങ്ങളെക്കുറിച്ചെല്ലാം നാം ആദ്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള അവയർനെസ് ക്ലാസുകൾ സംഘടിപ്പിക്കുമ്പോൾ അത് വീഡിയോ, അപകടം നടക്കുന്ന രീതികളെ കുറിച്ചുള്ള ക്ലാസുകൾ, ഈ ഹെൽമെറ്റിന്റെ മാത്രം പ്രാധാന്യത്തെക്കുറിച്ചല്ല, ഒരു റോഡ് സുരക്ഷ, ഒരു നല്ല ഒരു സുരക്ഷയുടെ സംസ്കാരം കുട്ടികളിൽ വളർത്തി എടുക്കുന്നതിന് കൂടിയാണ് ജില്ലാ ശിശുക്ഷേമ സമിതി ഇത്തരത്തിൽ ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് വരുന്നത്. അപ്പൊ റോഡ് ക്രോസിംഗുമായി ഒക്കെ ബന്ധപ്പെട്ട് സേഫ്റ്റി
സ്കൂൾ പരിസരത്ത് വേണം എന്ന് ശിശുക്ഷേമ സമിതി ആവശ്യപ്പെടുകയാണ്. കുട്ടികൾ സൈക്കിളുമായി അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗങ്ങളിൽ ഉള്ള കൃത്യമായ ബോർഡുകൾ വേണം, അവർക്ക് കൃത്യമായി വാക്ക് വേകൾ വേണം. കുട്ടികൾ നമുക്കറിയാം ഒരു ഇന്റർനാഷണൽ ലെവലിലൊക്കെ വരുമ്പോൾ കുട്ടികളുടെ റോഡ് ക്രോസിങ്ങിനും അതുപോലെ സൈക്കിൾ വേയ്ക്കുമൊക്കെ പ്രത്യേക തലത്തിൽ വികസിത രാജ്യങ്ങളിലൊക്കെ ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ അവർക്കുള്ള വേ

0: ാണെന്ന് കൃത്യമായി തരം തിരിച്ചിട്ടുണ്ട്. അതിൽ അതിക്രമിച്ച് കടക്കുവാനോ, അതിൽ ഇപ്പം നമുക്കറിയാം റോഡിൻ്റെ സ്കൂളിൻ്റെ പരിസരങ്ങളിലുമൊക്കെയുള്ള കുട്ടികൾ സഞ്ചരിക്കേണ്ട പല വേകളും ചില ആൾക്കാർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതെല്ലാം കൃത്യമായി നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരുവാൻ പറ്റണം. ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ആദ്യം അവയർനെസ് ക്ലാസ് കൊടുക്കുന്നു. ഈ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്ന കുട്ടികളുമായി പോകുന്ന രക്ഷകർത്താക്കളോട് സംസാരിക്കുന്നു, അവർക്ക് കൃത്യമായി ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണറോടും RTO യോടും ശിശുക്ഷേമ സമിതി രേഖാമൂലം ഈ കാര്യങ്ങളിൽ ഇടപെടണമെന്നും, കൃത്യമായി ഒരു അവയർനെസ് ക്ലാസ് കൂടി നടക്കുമ്പോൾ അവരെയും കൂടി സഹകരണത്തോടുകൂടി തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് നിയമത്തിന്റെ വഴിയിൽ തന്നെ പോകണം എന്നുള്ള കാര്യവും കർശനമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലയിലെ ശിശുക്ഷേമ സമിതി മുന്നോട്ട് വരികയാണ്. നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദമാകുമ്പോൾ ഇത്തരത്തിൽ കുട്ടികളുടെ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുകയാണ്. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് അയ്യേഴ്സ് മാഡമാണ്. മാഡത്തിനോട് ഈ ക്യാമ്പയിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനായി മാറ്റി എടുക്കുന്നതിന് വേണ്ടി ആദ്യം മുതൽക്കേ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശിശുക്ഷേമ സമിതിയുടെ ചെയർപേഴ്സൺ കൂടിയാണ് എല്ലാവിധ സഹായ സഹകരണവുമായി വരികയാണ്. നമ്മുടെ സ്കൂളുകളിലേക്ക് കളക്ടറുടെ ഒരു സന്ദേശം, ബോധവൽക്കരണ കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ എല്ലാ സ്കൂളുകളിലും അയക്കുകയാണ്. കുട്ടികൾ കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിലൊക്കെ അമിത വേഗത്തിലാണ് വാഹനങ്ങൾ പോകുന്നത്. അതിന് ഒരു കരുതലായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ശിശുക്ഷേമ സമിതിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ അംബാസഡർമാർ കുഞ്ഞുങ്ങളുമായി സംസാരിക്കുന്ന തരത്തിലേക്ക് മാറുന്ന തരത്തിൽ ഞങ്ങൾ ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരത്തിൽ ഈ മാതൃകാ ക്യാമ്പയിനുമായി കുട്ടികളോട് സംസാരിച്ചും രക്ഷകർത്താക്കളോടും അധ്യാപകർക്കുമെല്ലാം ക്ലാസ്സുകളെല്ലാം കൊടുത്തുകൊണ്ടാണ് ശിശുക്ഷേമ സമിതി ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത്. എനിക്ക് പറയുവാനുള്ളത്, ഈ തരത്തിൽ നമുക്കറിയാം ഹെൽമെറ്റ് വാങ്ങുമ്പോൾ തന്നെ ISI മാർക്ക് നിലവാരമുള്ള ഹെൽമെറ്റ് വാങ്ങണം. അത് കൃത്യമായി തന്നെ നമ്മുടെ കുട്ടികളുടെ തലയ്ക്ക് ഇണങ്ങുന്ന തരത്തിലേക്ക്, ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുമ്പോൾ ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ചില മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. അത്തരത്തിൽ കുട്ടിയുടെ തലയുടെ വലുപ്പത്തിന് അനുയോജ്യമായ ഹെൽമെറ്റ് തിരഞ്ഞെടുക്കണം. അത് തലയിൽ ഉറപ്പായി ഇരിക്കുകയും മുന്നിലേക്കോ പിന്നിലേക്കോ എളുപ്പത്തിൽ നീങ്ങാതിരിക്കുകയും വേണം. കുട്ടികൾ വഴി അത് മുതിർന്നവരിലേക്കും ഒരു ബോധവൽക്കരണമായി മാറും. അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. മോട്ടോർ വാഹന നിയമപ്രകാരം 4 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് കൂടുതലായി രക്ഷകർത്താക്കളും പൊതുസമൂഹവും ശ്രദ്ധിക്കണം. അപ്പൊ ഈ ക്യാമ്പയിനുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും പൊതുസമൂഹത്തിന്റെയും എല്ലാ പിന്തുണയും ശിശുക്ഷേമ സമിതിക്ക് വേണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കുട്ടികൾക്കായുള്ള ഹെൽമെറ്റ് അവബോധത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. അവതരണം കൊല്ലം ജില്ലാ ശിശുക്ഷേമ വകുപ്പ് സെക്രട്ടറിയും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ്. ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.
1: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. കവി പുന്തലത്താഴം ചന്ദ്രബോസ് രചിച്ച 10 പുരാണ കവിതകൾ എന്ന കാവ്യസമാഹാരം ബഹുജന കലാസാഹിത്യവേദി സെപ്റ്റംബർ 6 വൈകിട്ട് 3 കടപ്പാക്കട കാമ്പിശ്ശേരി ലൈബ്രറി ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ നാലപ്പാടം പത്മനാഭൻ പ്രകാശനം ചെയ്യും. കുളമട ഉണ്ണി പുസ്തകം ഏറ്റുവാങ്ങും. മുഖത്തല ജി അയ്യപ്പൻ പിള്ള അധ്യക്ഷത വഹിക്കും. പരിപാടിയുടെ ഭാഗമായി കവിയരങ്ങ് നടക്കും. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ഉത്സവം സെപ്റ്റംബർ 4 നടക്കും. ഡോൺ ബോസ്കോ ടെക്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സർട്ടിഫൈഡ് കോഴ്സ് സൗജന്യ തൊഴിലധിഷ്ഠിത കോഴ്സിന്റെ അടുത്ത ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. ഡിഗ്രി പാസ്സായവർക്ക് ക്ലൌഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പർ എന്ന കോഴ്സാണ് നടത്തുന്നത്. മികച്ച പരിശീലനത്തിനൊപ്പം പ്രമുഖ കമ്പനികളിൽ ജോലിക്കുള്ള അവസരം ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് 7994553662 എന്ന നമ്പറിലോ 7356379424 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് സെപ്റ്റംബർ 5 രാവിലെ 10:30 മുതൽ അഭിമുഖം നടക്കും. മിനിമം +2 യോഗ്യതയുള്ള 18-35 ഇടയിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. 3 ബയോഡേറ്റ, ആധാർ കാർഡ് എന്നിവ സഹിതം ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് 8304852968 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 8304852968. IHRD കീഴിലുള്ള കുണ്ടറ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് ഗസ്റ്റ് ലെക്ചറുടെ അഭിമുഖം സെപ്റ്റംബർ 7 രാവിലെ 10 കോളേജിൽ നടക്കും. വിശദ വിവരങ്ങൾക്ക് 0474258066 എന്ന നമ്പറിലോ 8547005066 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. വാളത്തുങ്ക

0: ഗവൺമെന്റ് ബോയ്സ് HSS ൽ HST ഹിന്ദി താൽക്കാലിക ഒഴിവ്. അഭിമുഖം September 3 രാവിലെ 11 മണിക്ക്. മൈലക്കാട് പഞ്ചായത്ത് UP സ്കൂളിൽ UPST താൽക്കാലിക ഒഴിവ്. അഭിമുഖം വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക്. ക്ഷീരവികസന വകുപ്പിന്റെ തീറ്റപ്പുൽകൃഷി വികസന പദ്ധതിയിലേക്ക് ഡയറി പ്രമോട്ടർമാരെ താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത SSLC. കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന. September 11 രാവിലെ 10 മുതൽ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ അഭിമുഖം നടക്കും. വിശദവിവരങ്ങൾക്ക് 0474274898098 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0474274098098. ജില്ലയിലെ ഗാർഹിക പാചകവാതക ഉപഭോക്താക്കളുടെ പരാതി പരിഹരിക്കുന്നതിനായി September 8 ഉച്ചയ്ക്ക് 2:30 ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പാചകവാതക അദാലത്ത് നടക്കും. September 5 വൈകിട്ട് 5 പൊതുജനങ്ങൾക്ക് ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് പരാതി നൽകാമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് 0474279481 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0474279481. കൊല്ലം താലൂക്ക് വികസന സമിതി യോഗം September 5 രാവിലെ 10:30 താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടക്കും. മുഖത്തല ശിശുവികസന ഓഫീസിലേക്ക് കരാറടിസ്ഥാനത്തിൽ വാഹനം വാടകയ്ക്ക് നൽകുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. September 16 ഉച്ചയ്ക്ക് 2 സ്വീകരിക്കും. വിശദവിവരങ്ങൾക്ക് 0474250411 എന്ന നമ്പറിലോ 944734153 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്.
6: നിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾ

0: ുമായി സന്ദർശിക്കൂ കറിക്കോട്, ദേവിവമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474

കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 2, ചിങ്ങത്തിലെ ഭരണി നക്ഷത്രം, വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 173-ാമത് ജയന്തി ആഘോഷമാണിന്ന്. 1853 ഓഗസ്റ്റ് 25-നാണ് അദ്ദേഹം ജനിച്ചത്. എന്നാൽ മലയാള നക്ഷത്രപ്രകാരം ചിങ്ങമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് പരമ്പരാഗതമായി ജയന്തി ആഘോഷങ്ങൾ പ്രധാനമായും നടക്കുന്നത്. 2026 ഇത് സെപ്റ്റംബർ 2 ആഘോഷിക്കുന്നത്. സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു. ജാതി വ്യവസ്ഥയ്ക്കും ബ്രാഹ്മണാധിപത്യത്തിനുമെതിരെ പോരാടിയ മഹാനായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. എല്ലാ മനുഷ്യർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ടെന്ന് സ്ഥാപിച്ച വേദാധികാര നിരൂപണം അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ ഒന്നാണ്. ജാതിയിലെ ശ്രേഷ്ഠതയല്ല, മനുഷ്യന്റെ പ്രവൃത്തിയും സ്നേഹവുമാണ് പ്രധാനമെന്ന് അദ്ദേഹം സമൂഹത്തെ പഠിപ്പിച്ചു. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ നിഷേധം, സ്ത്രീ പുരുഷ സമത്വവാദം, സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള ആഹ്വാനം എന്നിങ്ങനെ അതുവരെ കേരളീയ സമൂഹം ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ചട്ടമ്പി സ്വാമികൾ പൊതുവേദികളിൽ അവതരിപ്പിച്ചു. മതപുരാണങ്ങളെയും ആചാരങ്ങളെയും യുക്തിയുടെ വെളിച്ചത്തിൽ സമീപിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രണാമമർപ്പിക്കുന്നു.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 2, ചിങ്ങത്തിലെ ഭരണി നക്ഷത്രം, വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 173-ാമത് ജയന്തി ആഘോഷമാണിന്ന്. 1853 ഓഗസ്റ്റ് 25-നാണ് അദ്ദേഹം ജനിച്ചത്. എന്നാൽ മലയാള നക്ഷത്ര പ്രകാരം ചിങ്ങമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് പരമ്പരാഗതമായി ജയന്തി ആഘോഷങ്ങൾ പ്രധാനമായും നടക്കുന്നത്. 2026 ഇത് സെപ്റ്റംബർ 2 ആഘോഷിക്കുന്നത്. സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു. ജാതി വ്യവസ്ഥയ്ക്കും ബ്രാഹ്മണാധിപത്യത്തിനുമെതിരെ പോരാടിയ മഹാനായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. എല്ലാ മനുഷ്യർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ടെന്ന് സ്ഥാപിച്ച വേദാധികാര നിരൂപണം അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ ഒന്നാണ്. ജാതിയിലെ ശ്രേഷ്ഠതയല്ല, മനുഷ്യന്റെ പ്രവൃത്തിയും സ്നേഹവുമാണ് പ്രധാനമെന്ന് അദ്ദേഹം സമൂഹത്തെ പഠിപ്പിച്ചു. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ നിഷേധം, സ്ത്രീ പുരുഷ സമത്വവാദം, സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള ആഹ്വാനം എന്നിങ്ങനെ അതുവരെ കേരളീയ സമൂഹം ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ചട്ടമ്പി സ്വാമികൾ പൊതുവേദികളിൽ അവതരിപ്പിച്ചു. മതപുരാണങ്ങളെയും ആചാരങ്ങളെയും യുക്തിയുടെ വെളിച്ചത്തിൽ സമീപിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രണാമമർപ്പിക്കുന്നു.
1: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st prize 25,000 rupees, 2nd prize 5,000 rupees, 3rd prize 3,000 rupees, 4th prize 2,000 rupees, 5th prize 1,000 rupees. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 rupees മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212126.
7: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
8: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാം അല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
7: അത് പിന്നെ ചേച്ചിക്ക് പറയാനുണ്ടോ? അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
8: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
9: Wise Men Service Club of New York Rockland presents M Cube. The ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
3: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 2. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതും ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതും ആന്ധ്രാപ്രദേശ് സ്ഥാപിതമായതുമൊക്കെ ഒരു സെപ്റ്റംബർ 2. സെപ്റ്റംബർ 2 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 2. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച് ജപ്പാൻ 1945 സെപ്റ്റംബർ 2 കീഴടങ്ങിയതിന്റെ ഓർമ്മയ്ക്ക് വിക്ടറി ഓവർ ജപ്പാൻ്റെ US ആഘോഷിക്കുന്നത് ഇന്നീ ദിവസമാണ്. അഹമ്മദ് നഗർ കോട്ട അക്ബർ കീഴടക്കിയത് 1573 സെപ്റ്റംബർ 2. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നത് 1946 സെപ്റ്റംബർ 2. ടിബറ്റിൽ പ്രഥമ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് 1960 ഇന്നീ ദിവസമായിരുന്നു. ടിബറ്റിലെ അഭയാർത്ഥികൾ ഇന്ന് ജനാധിപത്യ വിജയ ദിനമായി ആചരിക്കുന്നു. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന വി ഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചത് 1970 ഇന്നീ ദിവസമായിരുന്നു. പൈലറ്റ് രഹിത എയർക്രാഫ്റ്റ് നിഷാന്ത് വിജയകരമായി DRDO പരീക്ഷിച്ചത് 1998 സെപ്റ്റംബർ 2. വിയറ്റ്നാം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1945 സെപ്റ്റംബർ 2. ഇന്ത്യയിൽ നിയമലംഘനത്തിന് ഗാന്ധിജി 1 വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് 1933 സെപ്റ്റംബർ 2. ആന്ധ്രാപ്രദേശ് സ്ഥാപിതമായത് 1953 സെപ്റ്റംബർ 2. ഹൈദരാബാദ് ആന്ധ്രാപ്രദേശിലെ തലസ്ഥാനമായി. ഇന്ത്യൻ നീന്തൽ താരം ബുല ചൌധരി ഇംഗ്ലീഷ് ചാനൽ 2 തവണ നീന്തിക്കടന്ന ആദ്യ ഏഷ്യൻ വനിതയായി മാറിയത് 1999 സെപ്റ്റംബർ 2.
10: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
11: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
12: സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആകീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാസമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. യസ്മിൻ സർവം യതഃ സർവം യഃ സർവം സർവദൃക് തഥാ സർവഭാവപദാതീതം ബോധാനന്ദം സ്മരാമ്യഹം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃസ്ത്വന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനി

നമ ഹരി ഓം. എപ്രകാരമാണോ സർവേശ്വര സ്വരൂപം, അപ്രകാരം ആരാധന. ഇതാണ് സന്ദേശം. എപ്രകാരമാണോ സർവേശ്വര സ്വരൂപം എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? മയാ തതമിതം സർവം, അപ്രകാരമാണല്ലോ. അതുകൊണ്ട് എന്തെന്ത് ചെയ്യുന്നതും ഒക്കെ ഭഗവത് ആരാധനയായിക്കൊള്ളണം. ഈ സന്ദേശം മനസ്സിലായോ? നമ്മള് ഭഗവത് ആരാധനയ്ക്ക് വേണ്ടി ഇപ്പൊ വീടുകളിലൊക്കെ മാറ്റം വന്നു. പണ്ടൊക്കെ കോണിപ്പടിയുടെ ചോട്ടിലായിരിക്കും മിക്കവാറും പൂജാമുറി. കോണിപ്പടിയുടെ ചോട്ടിലൊക്കെ വെക്കാമോ? കോണിയൊക്കെ കേറുമ്പോ അത് മോശമല്ലേ എന്ന് ചോദിക്കുമ്പോ ആളുകൾ പറയും അവിടെ ആയാലും ശുദ്ധമായിട്ടിരിക്കും. ഓടിക്ക് ചാടിയ ആളുകൾ കേറില്ലല്ലോ, പെരുമാറില്ലല്ലോ. അതുകൊണ്ടാണ് സ്പേസ് ലാഭിക്കാം. വിധം തന്നെ ഭഗവത് ആരാധനയായി മാറി. വിനോബാഭാവയുടെ ഒരു ഗംഭീര പ്രയോഗമുണ്ട്. പാചകയജ്ഞോ ഗൃഹലക്ഷ്മിയാഹ, ഗൃഹലക്ഷ്മിമാരെന്ത് യജ്ഞം ചെയ്യുന്നു? പാചകയജ്ഞത്തെ ചെയ്യുന്നു. ഋഷഭയജ്ഞോ കൃഷീവല, കർഷകരെന്ത് യജ്ഞം ചെയ്യുന്നു? ഋഷഭയജ്ഞത്തെ ചെയ്യുന്നു. എന്താ പറഞ്ഞതിന്റെ സാരം? എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ യജ്ഞമായിട്ട് മാറുന്നു. യത്കരോഷി യദശ്നാസി, ക്ഷേത്രം അതിൽ കെട്ട് പ്രപഞ്ചത്തിലേക്ക് വ്യാപിച്ചു എന്നർത്ഥം. നാലാം അധ്യായത്തില് ഭഗവാൻ പറഞ്ഞതുപോലെ ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നവ്, ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്തവ്യം, ബ്രഹ്മകർമ്മ സമാധിന. ഇവര് ബ്രഹ്മകർമ്മ സമാധിയിലായിന എന്ന് പറഞ്ഞാൽ എല്ലാം ബ്രഹ്മമയം എന്ന ഒരു ദർശനമാണ് ഇവരുടെ വ്യാപാരങ്ങളെയും വ്യവഹാരങ്ങളെയും ഒക്കെ നിശ്ചയിക്കുന്നത്, തീരുമാനിക്കുന്നത്. ഈ രീതിയിൽ അനുഗ്രഹീതരാവണം.

അതിനുവേണ്ടി പൂജാവിധാനങ്ങളൊക്കെ ആരംഭിക്കും. പക്ഷെ ശരിയായ പൂജയെ ഈ വിധം വേണം മനസ്സിലാക്കാൻ. നിരന്തര ഭക്തിഭാവം, അങ്ങനെ വരുമ്പോഴോ ചെയ്യുന്നതൊക്കെ ആരാധനയായിട്ട് മാറും. ആത്മാത്വം ഗിരിജാമതി സഹചരാ പ്രാണാ ശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചന നിദ്രാസമാധിസ്ഥിതി സഞ്ചാരപദയോ പ്രദക്ഷിണവിധി.

എല്ലാം പ്രഭുവിന്റെ ആരാധനയായിട്ട് മാറി. ആഹാരം കഴിക്കുന്നതും കിടന്നുറങ്ങുന്നതും നടക്കുന്നതും സംസാരിക്കുന്നതും ർപ്പണം ഏവം കുറുവതഹ തവ യദ്ഭവതി തച്ഛൃണു. ഇങ്ങനെ ചെയ്യുന്ന ഭവാൻ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് കേട്ടാലും എന്താ സംഭവിക്കാൻ പോണത്?

ശുഭാശുഭഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഃ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാം ഉപൈഷ്യസി. ശുഭാശുഭഫലൈഹി, ശുഭവും അശുഭവുമായിട്ടുള്ള കർമ്മങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്. കേട്ടില്ലേ, എല്ലാ കർമ്മങ്ങളും ആബ്സല്യൂട്ട് ശുഭം എന്ന് തരംതിരിക്കാൻ പറ്റില്ല. ഭക്തൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലതൊക്കെ അശുഭം ഉണ്ടാവും. സർവാരംഭാഹി ദോഷേണ ധൂമേന അഗ്നിരിവാവൃത, ഭഗവാൻ ചൂണ്ടിക്കാണിക്കും എല്ലാ ആരംഭങ്ങളും. ഓൾ സോർട്ട് ഓഫ് ആക്ടിവിറ്റീസ് സൈഡ് എഫക്ട്സ് ആർ എസെൻഷ്യൽ. പാർശ്വഫലം, ദൂഷ്യഫലം എല്ലാറ്റിനും ഉണ്ടായിരിക്കും. കേട്ടില്ലേ, അതുകൊണ്ടാണ് നാല് ഋണം, അല്ല എന്താണ്, യജ്ഞങ്ങൾ ചെയ്യാൻ പറയുക. ഋഷി ബ്രഹ്മയജ്ഞം, അതുപോലെ പിതൃയജ്ഞം, ദേവയജ്ഞം, നൃയജ്ഞം, അഞ്ച് യജ്ഞങ്ങൾ, ഭൂതയജ്ഞം, അഞ്ച് യജ്ഞങ്ങൾ ചെയ്യാൻ പറയും. അതിന്റെ ന്യായം എന്താണ്? നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് പാതകങ്ങൾ ചെയ്തു പോകുന്നുണ്ട്, അതിനൊക്കെ പരിഹാരമാണ്. നടന്നു പോകുന്ന സമയത്ത് എത്ര ജീവികളെ ഹിംസിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളത് ഓക്കെ, അൺഅവോയ്ഡബിൾ ആണ് പാർശ്വഫലം. അതുകൊണ്ടാണ് ഇവിടെ ശുഭാശുഭഫലം എന്ന് പറഞ്ഞത്. ശുഭാശുഭഫലൈഹി ഏവം മോക്ഷ്യസേ കർമ്മബന്ധനൈഹി. ശുഭകർമ്മങ്ങൾ പുണ്യങ്ങൾ ഉണ്ടാക്കും, പാപകർമ്മങ്ങൾ അല്ല അശുഭകർമ്മങ്ങൾ പാപം ഉണ്ടാക്കും. അതിനനുസരിച്ച് ജന്മം എടുക്കാൻ സാധ്യതയുണ്ട് ഉപാസനാ സ്വാധീനം അനുസരിച്ച്. പക്ഷെ ഇയാൾ ഈ സമർപ്പണം ചെയ്യുന്ന ആള്, ഏത് സമർപ്പണം? യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി തത് ആസീയത് യത് തപസ്യസി കൗന്ദേയ തത് കുരുക്ഷേമ ദർപ്പണം എന്നുള്ള ആഹ്വാനത്തെ സ്വീകരിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവര് വിവിധ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ശരി, അതിൽ നിന്നൊക്കെ മുക്തരാകുന്നു. സന്യാസയോഗയുക്താത്മാക്കളായിട്ട് അവര് വിമുക്ത മാം ഉപൈഷ്യസി, അവരെന്നെ പ്രാപിക്കും. അവരെന്നെ പ്രാപിക്കുന്ന പ്രകാരത്തെ കുറിച്ച് സന്യാസയോഗ യുക്താത്മാ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു ഭഗവാൻ. ഗുരുദേവ് ചിന്മയൻ സ്വാമിജി പറയും, ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ്, യു ഡിറ്റാച്ച് ഫ്രം ദി എക്സ്റ്റേണൽ വേൾഡ് ആൻഡ് ഓബ്ജെക്ട്സ് ആൻഡ് യു അറ്റാച്ച് ടുവേർഡ്സ് ദി കോൺഷ്യസ്നെസ് ഓർ ഭഗവാൻ.

0: സന്യാസ യോഗം. സന്യാസം എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്മെന്റ്, യോഗം എന്ന് പറഞ്ഞാൽ ചേർച്ച. ഈ അട്ട നടക്കുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ അറ്റാച്ച്ഡ് ഡിറ്റാച്ച്, അറ്റാച്ച്ഡ് ഡിറ്റാച്ച്. സന്യാസ യോഗ യുക്താത്മാ ശുഭാശുഭഫലൈഹി ഏവം ശുഭേ ശുഭേ ഇഷ്ടാനിഷ്ടഫലേ യേഷാം താനി ശുഭാശുഭഫലാനി കർമാണി തൈഹി ശുഭാശുഭഫലൈഹി കർമ്മബന്ധനൈഹി കർമാണി ഏവ ബന്ധനാനി തൈഹി കർമ്മബന്ധനൈഹി ഏവ മത്സമർപ്പണം കുറുവൻ മോക്ഷ്യസേ. കർമ്മം തന്നെയാണ് ബന്ധനം എന്ന് പറയുക. ഈ കർമ്മബന്ധനങ്ങളിൽ നിന്നൊക്കെ ഭഗവാനിൽ അർപ്പണമായിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ മോചിതനാവുന്നു. അയം സന്യാസയോഗഃ നാമ സന്യാസഃ ച അസൗ മത് സമർപ്പണതയാ കർമ്മത്വാദ യോഗഃ. ഇവിടെ സന്യാസമുണ്ട്, ആസക്തി ഒഴിഞ്ഞു പോയിട്ടുണ്ട്, ഭഗവാനിൽ കർമ്മങ്ങളെ സമർപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് യോഗം. ഭഗവാനിൽ കർമ്മങ്ങൾ സമർപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ചിത്തവൃത്തി നിരോധം സംഭവിക്കും. അങ്ങനെയുള്ള യോഗവും ഉള്ളതുകൊണ്ട് സന്യാസയോഗയുക്തേന ആത്മാന്തകരണം യസ്യ തവ സത്വം സന്യാസയോഗയുക്താത്മാ സൻ വിമുക്തഃ കർമ്മബന്ധനൈഹി. കർമ്മബന്ധനങ്ങളിൽ നിന്നൊക്കെ മോചിതരായിട്ട് ജീവനേവ പതിതേച്ചാസ്മിൻ ശരീരേ മാം ഉപേക്ഷ്യസി ആഗമിഷ്യസി. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളാണോ അതോ മരണശേഷമാണോ ഇത് സംഭവിക്കുക? ദാറ്റ് ഡസന്റ് മാറ്റർ അറ്റ് ഓൾ. ഈ ഒരു അറിവിന്റെ അനുഗ്രഹം ജീവിച്ചിരിക്കുമ്പോഴാകാം അഥവാ ശരീരത്യാഗശേഷമായിരിക്കാം, അത് ഇമ്മെറ്റീരിയൽ ആണ് എന്ന് പറയും. ഈ ഭക്തിയുടെ അനുഗ്രഹം ഉണ്ടായാൽ മോക്ഷ്യസേ, കർമ്മബന്ധനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തരാവുന്നു. ഇനി ഇവിടെ ഒരു ചോദ്യം, എന്താ ചോദ്യം? ഭഗവാൻ ഭക്തന്മാരെ മാത്രമേ അനുഗ്രഹിക്കുകയുള്ളൂ, ഭഗവാൻ ഒരു മഹാപക്ഷപാതിയാണ് എന്നൊരു തോന്നലുണ്ട് എന്ന് പറയാം. ആ വിഷയത്തിൽ ഭഗവാന്റെ തീർപ്പ് അത് അടുത്ത ശ്ലോകത്തിൽ കാണാം. പിന്നെ ഭഗവാൻ കാരുണ്യം കൊണ്ട് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞ പോലെ കാരുണ്യം കൊണ്ട് ഭഗവാൻ ഇരിക്കപ്രതിയില്ലായ്മ പ്രകടമാക്കുന്ന ശ്ലോകങ്ങളാണ്, അതിഗംഭീരമാണ്. അത് നമുക്ക് നാളെ ശ്രദ്ധിക്കാം. നാളത്തെ പ്രഭാഷണത്തോടെ 9-ാം അധ്യായം നമുക്ക് സമർപ്പിച്ച് 10-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. പിന്നെ 11-12 അധ്യായങ്ങളും ആസ്വദിക്കാം. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഓഫറുകളും സ്കൈ സെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈ സെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-99-

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ മായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അധ്യാപക നിയമനത്തിനുള്ള 18 പിഎസ്സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. ജീവിതശൈലി രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിടുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠനസമിതി സംസ്ഥാന സർക്കാരിന് കൈമാറി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവരുടെ കുടുംബത്തിനും കൃഷിനാശം സംഭവിച്ചവർക്കും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിനാശത്തിന് നിലവിൽ നൽകുന്ന നഷ്ടപരിഹാരം ഇരട്ടിയാക്കും. വനാതിർത്തി പ്രദേശത്തെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി ചർച്ച ചെയ്യുന്നതിന് വനം വകുപ്പ് സംഘടിപ്പിച്ച എംപിമാരുടെയും എംഎൽഎമാരുടെയും സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ശാശ്വത പരിഹാരത്തിന് കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വനംമന്ത്രി ഷിബു ബേബി ജോൺ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. അധ്യാപക നിയമനത്തിനുള്ള 18 പിഎസ്സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. 2026 സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് നീട്ടിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരി മരുന്ന് കേസുകളുടെ വിചാരണ വേഗത്തിലാക്കാൻ പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ NDPS കോടതികൾ സ്ഥാപിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സർക്കാർ പരിധിവിട്ട് കടമെടുക്കുന്നു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ലോകത്ത് കടമെടുക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രമേഹമുൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ജനറൽ ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ 24 മണിക്കൂർ സേവനം ലഭ്യമാക്കും. പ്രതീക്ഷ സെന്റർ എന്ന പേരിലാകും ഇത് അറിയപ്പെടുക. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും ആശുപത്രികളുടെ അവസ്ഥയും നേരിൽ കണ്ട് മനസ്സിലാക്കിയാണ് ആരോഗ്യവകുപ്പിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും കായകൽപ്പം എന്ന പേരിൽ ജനസമ്പർക്ക പരിപാടി ആവിഷ്കരിച്ചത് ഇതിനുവേണ്ടിയാണെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കേന്ദ്ര ബിന്ദുവാക്കി നടപ്പാക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അതിന്റെ പേരാണ് ഹൃദയരാഗം. 3 പ്രധാന നിയോജകമണ്ഡലങ്ങളിൽ ഇത് ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കാനാണ് തീരുമാനം. തിരുവനന്തപുരം, ഇടുക്കി, മലപ്പുറത്തൊക്കെയാണ് അതിന്റെ ഒരു പൈലറ്റ് പ്രോജക്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്.
0: തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ ചികിത്സാ സൌകര്യം വർദ്ധിപ്പിക്കുമെന്നും മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ഹാപ്പിനെസ് ആന്റ് വെൽനസ് സെന്റർ എന്നാക്കി മാറ്റുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ബാല്യസ്പന്ദനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. സംസ്ഥാനത്തെ 33,120 അംഗനവാടികളിലെ മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഇതിലൂടെ ഉറപ്പാക്കും. ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കാനും ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. സംസ്ഥാനത്ത് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠനസമിതി സർക്കാരിന് കൈമാറി. ബസുകളുടെ കാലാവധി 22 നിന്ന് 25 വർഷമായി ഉയർത്തുക, സ്വകാര്യ ബസ് സർവീസിനെ വ്യവസായമായി പ്രഖ്യാപിക്കുക, പ്രതിമാസം നികുതി അടയ്ക്കാൻ അവസരം നൽകുക എന്നിവയാണ് സമിതിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ. MSME പരിഗണന നൽകി ബസ് സർവീസുകളെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിലൂടെ ബാങ്ക് വായ്പകളും സാങ്കേതിക സഹായങ്ങളും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളും ഉറപ്പാക്കാൻ

0: കഴിയുമെന്ന് സമിതി ശുപാർശ ചെയ്യുന്നു. ബസ് സർവീസിനെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് എതിർപ്പില്ലെന്ന് മന്ത്രി സി പി ജോൺ വ്യക്തമാക്കി. ലഹരിക്കെതിരായ പോരാട്ടം കേരളത്തിലെ സ്കൂൾ ക്യാമ്പസുകൾ ഏറ്റെടുക്കുമെന്നും ക്യാമ്പസുകളിലും ഒപ്പം സമൂഹത്തിലും വലിയ മാറ്റത്തിന് ഇത് കാരണമാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം മത്സരത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ോടനുബന്ധിച്ച് തിരുവനന്തപുരം ഡിവിഷനിൽ കുറി സർവീസ് നടത്തിയത് 180 സ്പെഷ്യൽ ട്രെയിനുകൾ. ഓണം അവധിക്കാലത്ത് യാത്ര നടത്തിയവർക്ക് സർവീസുകൾ ഏറെ ഗുണകരമായി. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഓണക്കാലത്ത് തിരുവനന്തപുരം ഡിവിഷനിൽ നടത്തിയ സ്പെഷ്യൽ ട്രെയിനുകളിൽ 2,45,823 അധിക യാത്രക്കാർക്കാണ് സഞ്ചരിക്കാനായത്. പായസം, ഉപ്പേരി പോലുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ അവസരമൊരുക്കിക്കൊണ്ട് 11 പ്രധാന സ്റ്റേഷനുകളിൽ 34 സ്പെഷ്യൽ സ്റ്റാളുകൾക്ക് റെയിൽവേ അനുവാദം നൽകിയത് ഓണം അവധി യാത്ര നടത്തിയവർക്ക് ഏറെ ഗുണകരവുമായി.
0: തിരുവനന്തപുരത്ത് ആക്കുളത്തെ നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇന്ത്യൻ വ്യോമസേനയുടെ ശേഖരത്തിലുള്ള പുതിയ ഉപകരണങ്ങൾ ഉൾപ്പെടുത്തിയാണ് വിപുലമായ നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. പുതുതായി ഒരുക്കിയ ഓപ്പറേഷൻ സിന്ദൂർ കോർണറും മ്യൂസിയത്തിൽ ഉൾപ്പെടുന്നു. അംഗണവാടികൾ വഴി വിതരണം ചെയ്യുന്ന അമൃതം പൊടിയിൽ പഞ്ചസാര ചേർക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ. അമൃതം പൊടി നിർമ്മാണത്തിൽ പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കി കുറഞ്ഞ അളവിൽ ശർക്കര ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്നും കമ്മീഷൻ അറിയിച്ചു. ഗുരുവായൂരിൽ അഷ്ടമി രോഹിണി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ എ വി ഗോപിനാഥ്. അന്നേ ദിവസം ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ട് നൽകുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16 നട തുറക്കുന്നത്. കൊച്ചി മെട്രോ 3 ഘട്ടത്തിൽ ആലുവ അങ്കമാലി പാതയിൽ എയർപോർട്ട് ഭാഗത്ത് ഭൂമിക്കടിയിലൂടെ പാത കടന്നുപോകുമെന്ന രീതിയിൽ വരുന്ന തെറ്റായ വാർത്തയാണെന്ന് KMRL. 3 ഘട്ടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിലേക്ക് സമർപ്പിച്ച DPR പ്രകാരം 18 കിലോമീറ്റർ ദൂരമുള്ള പാത പൂർണ്ണമായും മേൽപാതയായാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 വിക്കറ്റ് ജയം. കൊച്ചി ഉയർത്തിയ 197 റൺ വിജയലക്ഷ്യം ട്രിവാൻഡ്രം റോയൽസ് 18.2 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഏരീസ് കൊല്ലം സെയിലേഴ്സ് മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. സംസ്ഥാനത്തിന്റെ കായിക ടൂറിസം മേഖലകളിൽ വൻ മാറ്റത്തിന് വഴിയൊരുക്കാൻ ക്രിക്കറ്റ് ടൂറിസം പദ്ധതിയുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. സ്വകാര്യ പങ്കാളിത്തത്തോടെ 1,500 കോടി രൂപയുടെ നിക്ഷേപമാണ് ആദ്യഘട്ടത്തിൽ KCA ലക്ഷ്യമിടുന്നത്. ഇതിനായി ഈ മാസം 11 തിരുവനന്തപുരത്ത് പ്രത്യേക നിക്ഷേപക സംഗമം സംഘടിപ്പിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 374 പോയിന്റ് ഇടിഞ്ഞ് 76,570 നിഫ്റ്റി 141 പോയിന്റ് നഷ്ടത്തിൽ 23,914 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,240 രൂപ കുറഞ്ഞ് 1,11,480 രൂപയും ഗ്രാമിന് 13,935 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ പോക്സ് തേയില എസ്റ്റേറ്റ് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ധാരണയായി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ എസ്റ്റേറ്റ് മാനേജ്മെന്റും തൊഴിലാളി യൂണിയൻ നേതാക്കളുമായും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഒരു വർഷമായി എസ്റ്റേറ്റ് പ്രവർത്തനമില്ലാതെ പൂട്ടിക്കിടക്കുകയും തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കാത്ത സാഹചര്യത്തിലുമാണ് തൊഴിൽ മന്ത്രി യോഗം വിളിച്ചത്. ലൈഫ് ഭവന പദ്ധതിയിലെയും വീട് പുനരുദ്ധാരണ പദ്ധതിയിലെയും ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് വ്യാജരേഖകൾ ഉപയോഗിച്ച് തട്ടിയെടുത്തെന്ന കേസിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കസ്റ്റഡിയിൽ. പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തോട് സീതത്തോട് പഞ്ചായത്തുകളിൽ നിന്ന് വ്യാജരേഖ ചമച്ച് 1,50,000,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കോന്നി മ്ലാന്തടം സ്വദേശി റാണി ലക്ഷ്മിയാണ് കസ്റ്റഡിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. ജീവിതശൈലി രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. അംഗണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിടുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാന

തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠനസമിതി സംസ്ഥാന സർക്കാരിന് കൈമാറി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 0 കിൻഡർ ഹോസ്പിറ്റൽ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 2, ചിങ്ങത്തിലെ ഭരണി നക്ഷത്രം, വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 173-ാമത് ജയന്തി ആഘോഷമാണിന്ന്. 1853 ഓഗസ്റ്റ് 25-നാണ് അദ്ദേഹം ജനിച്ചത്. എന്നാൽ മലയാള നക്ഷത്രപ്രകാരം ചിങ്ങമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് പരമ്പരാഗതമായി ജയന്തി ആഘോഷങ്ങൾ പ്രധാനമായും നടക്കുന്നത്. 2026 ഇത് സെപ്റ്റംബർ 2 ആഘോഷിക്കുന്നത്. സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു. ജാതി വ്യവസ്ഥയ്ക്കും ബ്രാഹ്മണാധിപത്യത്തിനുമെതിരെ പോരാടിയ മഹാനായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. എല്ലാ മനുഷ്യർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ടെന്ന് സ്ഥാപിച്ച വേദാധികാര നിരൂപണം അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ ഒന്നാണ്. ജാതിയിലെ ശ്രേഷ്ഠതയല്ല, മനുഷ്യന്റെ പ്രവൃത്തിയും സ്നേഹവുമാണ് പ്രധാനമെന്ന് അദ്ദേഹം സമൂഹത്തെ പഠിപ്പിച്ചു. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ നിഷേധം, സ്ത്രീ പുരുഷ സമത്വവാദം, സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള ആഹ്വാനം എന്നിങ്ങനെ അതുവരെ കേരളീയ സമൂഹം ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ചട്ടമ്പി സ്വാമികൾ പൊതുവേദികളിൽ അവതരിപ്പിച്ചു. മതപുരാണങ്ങളെയും ആചാരങ്ങളെയും യുക്തിയുടെ വെളിച്ചത്തിൽ സമീപിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: പൂർത്തമാക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങളെ ശ്രീ സി പി രാധാകൃഷ്ണൻ പ്രശംസിച്ചു. ജലശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ജനപങ്കാളിത്തത്തോടെയുള്ള മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത്. ടീം ഇന്ത്യ മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ യുക്രൈൻ പോളണ്ട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി ശ്രീ ജയശങ്കർ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക വെല്ലുവിളികൾ, പരസ്പര താൽപര്യമുള്ള സുപ്രധാന വിഷയങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്യും. ലീന ജോർജീവയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തി. യുഎസിലെ ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യ ലോക ബാങ്ക് സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും ആഗോള സാമ്പത്തിക കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഇന്ത്യയുടെ വളർച്ചാ പുരോഗതിയെക്കുറിച്ചും നേതാക്കളുമായി ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. യൂറോപ്യൻ കമ്മീഷണർ ഫോർ ഇക്കണോമി വാൽഡിസ് ഡോംബ്രോസ്കിയുമായും ദക്ഷിണ കൊറിയൻ ഉപപ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. GDP വളർച്ചയിൽ 8% മുകളിലെത്താനുള്ള ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബങ്ക. ആഗോള ഊർജ്ജ പ്രതിസന്ധികൾ, വ്യാപാര അനിശ്ചിതത്വങ്ങൾ, എല്ലിനോ പ്രതിസന്ധി എന്നിവ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് G20 ധനമന്ത്രിമാരുടെ യോഗത്തിനിടെ അദ്ദേഹം പറഞ്ഞു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സഹവർത്തിത്വത്തിനായിരിക്കണം പാരിസ്ഥിതിക സംരക്ഷണത്തിന്റെ അടിത്തറയെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. പ്രൊജക്ട് ടൈഗറിന് കീഴിലുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞ കേന്ദ്രമന്ത്രി, ഭൂമിയിലെ ജീവിവർഗങ്ങളുടെയും അതിജീവനം ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ലക്ഷ്യമെന്നും ന്യൂഡൽഹിയിൽ പറഞ്ഞു.
1: കൺസർവേഷൻ ഹം കേവൽ അപ്നേ ലിയേ നഹീ കർ രഹേ, കൺസർവേഷൻ ഹം സഭി സ്പീഷീസ് കേ ലിയേ കർ രഹേ. हमारे विजडम में तो कहा जाता है सर्वे भवंतु सुखिना, वरना तो हम प्रार्थना यही करते हैं ओनली मनुष्य सुखी रहने चाहिए, क्योंकि हम जानते हैं कि सर्वे भवंतु सुखिना, हर कोई सर्वाइव करेगा तो ह्यूमैनिटी भी सर्वाइव करेगी. और हम नेचर से सुपर नहीं है, हमारा नेचर के साथ को एग्जिस्टेंस होना चाहिए.
0: 3 ദിവസത്തെ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ടി വെബർ ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ ബെൽജിയം ബന്ധം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവ ചർച്ചയാകും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയൻ പ്രധാനമന്ത്രി മുഖ്യ പ്രഭാഷണം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിനും കൃഷിനാശം സംഭവിച്ചവർക്കും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൃഷിനാശത്തിന് നിലവിൽ നൽകുന്ന നഷ്ടപരിഹാരം ഇരട്ടിയാക്കും. വനാതിർത്തി പ്രദേശത്തെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി ചർച്ച ചെയ്യുന്നതിന് വനംവകുപ്പ് സംഘടിപ്പിച്ച MPമാരുടെയും MLAമാരുടെയും സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ശാശ്വത പരിഹാരത്തിന് കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. 2026 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് നീട്ടിയതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരി പെട്ടുന്ന കേസുകളുടെ വിചാരണ വേഗത്തിലാക്കാൻ പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ NDPS കോടതികൾ സ്ഥാപിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. രാത്രി 12 മണി വരെയാണ് നിയന്ത്രണം. നേപ്പാൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1127 ആയി. 4900 പേരെ കാണാതായതായി അധികൃതർ അറിയിച്ചു. മരിച്ചവരെ തിരിച്ചറിയുന്നതിനായി 19 അംഗ ഇന്ത്യൻ ഫോറൻസിക് സംഘം DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: ദുരന്തബാധിത പ്രദേശങ്ങളിലുടനീളം സുരക്ഷാ ഏജൻസികളെ വിന്യസിച്ചിട്ടുണ്ടെന്നും ജനങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതായും നേപ്പാൾ സർക്കാർ അറിയിച്ചു. ദുരന്തത്തിൽ ഇരയായവരുടെ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായത്തിന് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ വൈദ്യുതി, കുടിവെള്ള വിതരണം, ഗതാഗത സംവിധാനങ്ങൾ എന്നിവ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. അതേസമയം പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും നൽകിവരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. അതിനിടെ 5.5 ടൺ അവശ്യമരുന്നുകൾ അടക്കമുള്ള ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് ഇന്ന് 5-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. തുരങ്ക രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള ഉപകരണങ്ങൾ സജ്ജമാക്കിയ 11-അംഗ രക്ഷാപ്രവർത്തക സംഘവും നേപ്പാളിലെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉഭയകക്ഷി വ്യാപാരവും സാമ്പത്തിക സഹകരണവും കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടികൾ വിലയിരുത്തുന്നതിനായി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സംയുക്ത വ്യാപാര വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. ഇന്നലെ വെർച്വലായി ചേർന്ന യോഗത്തിൽ ഫാർമസ്യൂട്ടിക്കൽസ്, കാർഷിക മേഖലകളിലെ വ്യാപാരം, ഊർജ സഹകരണം, നിക്ഷേപ വ്യാപാര പ്രോത്സാഹനം, താരിഫ് ഇളവുകൾ, കാർഗോ കണക്ടിവിറ്റി, തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയും ചർച്ച ചെയ്തു. കുവൈറ്റ്, ജോർദാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയതായി ഇറാൻ. മേഖലയിലെ യുഎസ് സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു തിരിച്ചടി. അതേസമയം ഇറാനിലെ സിർക്കിൽ വിവാഹ ചടങ്ങ് നടക്കുകയായിരുന്ന വീടിനു നേരെ യുഎസ് നടത്തിയ ആക്രമണത്തിൽ 50-ൽ പേർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ചൈനീസ് തായ്പേയ് താരത്തെ തോൽപ്പിച്ച് ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് 2-ാം റൌണ്ടിൽ കടന്നു. വനിതാ സിംഗിൾസിൽ ഡെൻമാർക്ക് താരത്തെ വീഴ്ത്തി തൻവി ശർമ്മയും 2-ാം റൌണ്ടിലേക്ക് യോഗ്യത നേടി. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ സഖ്യം 1-ാം റൌണ്ടിൽ തായ്ലന്റ് സഖ്യത്തെ പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 374 പോയിന്റ് ഇടിഞ്ഞ് 76,570. നിഫ്റ്റി 141 പോയിന്റ് നഷ്ടത്തിൽ 23,914 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,240 രൂപ കുറഞ്ഞ് 1,11,480 രൂപയും ഗ്രാമിന് 13,935 രൂപയുമാണ് ഇന്നത്തെ വില. ബീഹാറിലെ വിവിധ ജില്ലകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു. പ്രധാന നദികളിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. ജാർഖണ്ഡിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് വിവിധ ഇടങ്ങളിലെ റോഡുകളും പാലങ്ങളും തകർന്നു. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് സിംടേക, പശ്ചിമ സിംഗ്ഭൂം, പലമു, ഗർഹ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജാർഖണ്ഡിൽ H1N1 പനി കേസുകൾ ഉയരുന്നു. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തുടനീളം 36 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അന്തർ സംസ്ഥാന യാത്ര കഴിഞ്ഞ് ജാർഖണ്ഡിലേക്ക് മടങ്ങുന്ന ആളുകളെ നിരീക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ യുക്രൈൻ പോളണ്ട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലോകബാങ്ക് പ്രസിഡന്റ്, അന്താരാഷ്ട്ര നാണ്യനിധി ഡയറക്ടർ എന്നിവരുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തി. ഇന്ത്യയുടെ വളർച്ചാ പുരോഗതി ചർച്ചയായി. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നേപ്പാൾ പ്രളയത്തിൽ മരണം 1,127. ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 5-ാം വിമാനം നേപ്പാളിലെത്തി. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും തൻവി ശർമ്മയും 2-ാം റൌണ്ടിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
4: ആകാശവാണി. തൊഴിലാളി മണ്ഡലം.
5: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഓൺലൈൻ ടാക്സി സേവന ശൃംഖലയിൽ ഡ്രൈവറായ ജോബിയുമായുള്ള അഭിമുഖം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തൊഴിലാളി മണ്ഡലത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ ജോബിയാണ്. ജോബി ഒരു ഓൺലൈൻ ടാക്സി അഗ്രഗേറ്ററിന്റെ ഭാഗമായി ടാക്സി ഓടിക്കുന്ന വ്യക്തിയാണ്. ഇത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ജോലിയാണ്. അദ്ദേഹം തുടങ്ങിയതൊരു സംരംഭകനായിട്ടാണ് ഇപ്പോൾ ഈ തൊഴിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ജോബിയുടെ ഈ യാത്ര, തൊഴിൽ മാറ്റം, നേരത്തെ ചെയ്തിരുന്ന തൊഴിലിലെ ജോബിക്ക് നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ, ഇപ്പോഴത്തെ തൊഴിലിടത്തിലെ അനുഭവങ്ങൾ ഒക്കെ ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മളോടൊപ്പമുണ്ട്. സ്വാഗതം ജോബി.
6: നമസ്കാരം.
4: നമുക്ക് ജോബിയുടെ ഒരു പഠനം, നാട്, അതിൽ നിന്നൊക്കെ തുടങ്ങാം.
6: ഓക്കെ,
4: ജോബി ശ്രോതാക്കൾക്ക് വേണ്ടി സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ?
6: എൻ്റെ പേര് ജോബി എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് വട്ടപ്പാറ സ്ഥലത്താണ് താമസിക്കുന്നത്. ഇപ്പം ഞാൻ ഡ്രൈവിംഗ് ആണ്, ട്രാവൽസിലെ ഓട്ടങ്ങൾ അങ്ങനെ പരിചയക്കാരുടെ
4: ഓട്ടങ്ങൾ ഒക്കെ ചെയ്യും. ജോബിയുടെ ആദ്യത്തെ തൊഴിൽ ഇതല്ലായിരുന്നു അല്ലേ?
6: അതെ അതെ.
4: അതിനെ കുറിച്ചൊന്ന് പറയാമോ, ജോബി തുടങ്ങിയ തൊഴിലിനെ പറ്റിയും എങ്ങനെ അതിനുശേഷം ഇങ്ങോട്ടേക്ക് എത്തി?
6: ഞാൻ നേരത്തെ പശുവളത്തിലുണ്ടായിരുന്നു, സ്വന്തമായിട്ട് ഒരു 6 പശുക്കളുണ്ടായിരുന്നു.

സ്വരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 2, ചിങ്ങത്തിലെ ഭരണി നക്ഷത്രം, വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 173-ാമത് ജയന്തി ആഘോഷമാണിന്ന്. 1853 ഓഗസ്റ്റ് 25-നാണ് അദ്ദേഹം ജനിച്ചത്. എന്നാൽ മലയാള നക്ഷത്രപ്രകാരം ചിങ്ങമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് പരമ്പരാഗതമായി ജയന്തി ആഘോഷങ്ങൾ പ്രധാനമായും നടക്കുന്നത്. 2026 ഇത് സെപ്റ്റംബർ 2-നാണ് ആഘോഷിക്കുന്നത്. സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25

0: കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു. ജാതി വ്യവസ്ഥയ്ക്കും ബ്രാഹ്മണാധിപത്യത്തിനുമെതിരെ പോരാടിയ മഹാനായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. എല്ലാ മനുഷ്യർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ടെന്ന് സ്ഥാപിച്ച വേദാധികാര നിരൂപണം അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ ഒന്നാണ്. ജാതിയിലെ ശ്രേഷ്ഠതയല്ല, മനുഷ്യന്റെ പ്രവൃത്തിയും സ്നേഹവുമാണ് പ്രധാനമെന്ന് അദ്ദേഹം സമൂഹത്തെ പഠിപ്പിച്ചു. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ നിഷേധം, സ്ത്രീ പുരുഷ സമത്വവാദം, സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള ആഹ്വാനം എന്നിങ്ങനെ അതുവരെ കേരളീയ സമൂഹം ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ചട്ടമ്പി സ്വാമികൾ പൊതുവേദികളിൽ അവതരിപ്പിച്ചു. മതപുരാണങ്ങളെയും ആചാരങ്ങളെയും യുക്തിയുടെ വെളിച്ചത്തിൽ സമീപിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രണാമം അർപ്പിക്കുന്നു.
1: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ.
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensboro Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. തൃശൂർ ജില്ലയിലെ നെല്ലുവായ ധന്വന്തരി ക്ഷേത്രനടയിൽ ഭക്തിപൂർവമുള്ള ദീപാരാധനാ മന്ത്രോച്ചാരണം സമയത്ത് പിറന്നു വീണ ഒരു ഗാനം, സൂപ്പർ ഹിറ്റായ കരിനീല കണ്ണഴകി കണ്ണകി കാവേരി കരയിലെത്തി എന്ന് തുടങ്ങുന്ന ഗാനം. ആ ഗാനത്തിൻ്റെ പിറവി ഇങ്ങനെ. വില്യം ഷേക്സ്പിയറുടെ ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകത്തെ ആധാരമാക്കി 2001 ജയരാജ് ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നു. സിനിമയുടെ പേര് കണ്ണകി. ചെറിയ മുടക്കു മുതലിൽ ഒരു കൊച്ചു ചിത്രം, അതിനാൽ ലാളിത്യത്തോടെ ഭക്തി നിറയുന്ന ഒരു പാട്ട് വേണം. സംഗീത പ്രാധാന്യമുള്ളതിനാൽ ഷൂട്ടിങ്ങിന് ശാന്തസുന്ദര അന്തരീക്ഷവും വേണം. തൻ്റെ മുൻ ചിത്രങ്ങളിലെ പശ്ചാത്തല സംഗീതമൊരുക്കിയ കൈതപ്രം വിശ്വനാഥനെ ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം ഏൽപ്പിക്കുന്നു ജയരാജ്. ചെമ്പയുടെ ശിഷ്യനായ അച്ഛൻ കേശവൻ നമ്പൂതിരി പകർന്നു നൽകിയ സംഗീതവും സ്വാതി തിരുനാൾ കോളേജിൽ നിന്ന് നേടിയ ഗാനഭൂഷണവും മാതമംഗലം ഹൈസ്കൂളിലും നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലും സംഗീത അധ്യാപകനായി ജോലി ചെയ്ത അനുഭവവും, സർവോപരി ഈ ഗാനത്തിന് ഈരടികൾ ഒരുക്കിയ തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൈതപ്രം ദാമോദരൻ്റെ അനുഗ്രഹവും, കണ്ണകി എന്ന ചിത്രത്തിലൂടെ ഒരു സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറുന്നു കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരി. ഗാനസന്ദർഭം നേരിട്ട് മനസ്സിലാക്കാൻ ജയരാജ് കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരിയെ നെല്ലുവായ ധന്വന്തരി ക്ഷേത്രത്തിലെ ദീപാരാധനാ സമയത്ത് കൊണ്ടുപോകുന്നു. ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിലെ ഭക്തിപൂർവമായ മന്ത്രോച്ചാരണം പാരമ്യ കോടിയിലെത്തുന്നു. ഭക്തിരസത്തിലലിഞ്ഞ കൈതപ്രം വിശ്വനാഥൻ്റെ ചുണ്ടിൽ നിന്ന് ആ മനോഹരമായ ഈണം പിറന്നു വീഴുന്നു. ആ ദീപാരാധന മനസ്സിലാവാഹിച്ച് ധന്വന്തരി ക്ഷേത്ര ഗസ്റ്റ് ഹൗസിലെത്തിയ കൈതപ്രം വിശ്വനാഥൻ്റെ അധരത്തിൽ നിന്ന് ഈണമൊഴുകി വരുന്നു. കരിനീല കണ്ണഴകി കണ്ണകി കാവേരിക്കരയിലെത്തി. പ്രണയത്തിൻ്റെ, പ്രതീക്ഷയുടെ, കാത്തിരിപ്പിൻ്റെ, വിരഹത്തിൻ്റെ ഒക്കെ വേദന ഒപ്പിയെടുത്ത അത്രമേൽ ഭംഗിയുള്ള ഈണം നമുക്ക് കേൾക്കാം. കേരളത്തിൻ്റെ വാനമ്പാടി കെ എസ് ചിത്രയുടെ സ്വരമാധുരിയിൽ ആ ഗാനം.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. 1985 പുറത്തിറങ്ങിയ കൂടും തേടി എന്ന സിനിമയിൽ ഒരു പ്രണയ ഗാനമുണ്ട്. വാചാലം എൻ മൗനവും നിന്മൗനവും എന്ന് തുടങ്ങുന്ന ഗാനം. ആ പാട്ട് പിറന്ന കഥ പറയുന്നു ഗാനത്തിന് ഈരടികൾ ഒരുക്കിയ MD രാജേന്ദ്രൻ. ചെന്നൈ എയർലൈൻസ് ഹോട്ടലിൽ വെച്ച് നടന്ന ഗാനസൃഷ്ടിയുടെ നിമിഷങ്ങൾ ഓർമ്മയിൽ നിന്ന് പൊടിതട്ടിയെടുക്കുന്നു MDR. 3.5 പഴക്കമുള്ള ദീപ്തമായ ഓർമ്മകൾ. സ്വന്തം ഓഫീസിലെ കസേരയിലിരുന്ന് മോഹൻലാലിന്റെ കഥാപാത്രം ദിവാസ്വപ്നം കാണുന്നതാണ് ഗാനസന്ദർഭം. കിനാവിൽ കാമുകിയുമ താടിപ്പാടാൻ ഒരു പാട്ട് വേണം, അല്പം ചടുല താളത്തിലുള്ള പാട്ടായിക്കോട്ടെ എന്ന് സംവിധായകൻ പോൾ ബാബു. സ്വപ്നമല്ലേ, പതിവ് ശൈലിയിൽ നിന്ന് വേറിട്ടൊരു പാട്ട് ചെയ്യാൻ ഈണങ്ങളുടെ സംവിധായകൻ ജെറി അമൽദേവിനും സന്തോഷം. പാട്ടെഴുതുന്നതിന് മുൻപ് എനിക്കൊരു പതിവുണ്ട്, MD രാജേന്ദ്രൻ പറയുന്നു. കേട്ട് മനസ്സിൽ പതിഞ്ഞ ഏതെങ്കിലും ഹിന്ദി പാട്ടിന്റെയോ തമിഴ് പാട്ടിന്റെയോ ഈണം മൂളി അതിനൊത്ത് വരികൾ മെനഞ്ഞെടുക്കാൻ ശ്രമിക്കും. മനസ്സിൽ സ്വാഭാവികമായി നടക്കുന്ന പ്രക്രിയയാണത്. സംഗീത സംവിധായകൻ അതറിയണമെന്നില്ല. ആകർഷകമായ ഒരു താളക്രമത്തിലാണല്ലോ വരികൾ രൂപപ്പെടുക. അങ്ങനെ പിറക്കുന്ന വരികളിൽ നിന്ന് പുതിയൊരു ഈണം സൃഷ്ടിക്കാൻ കമ്പോസർക്ക് എളുപ്പമായിരിക്കും. MDRന് പെട്ടെന്ന് ഓർമ്മ വന്നത് ആയിടെ പുറത്തിറങ്ങി ഹിറ്റായ ഒരു ഇളയരാജ ഗാനമാണ്. 3 പിറയിൽ യേശുദാസ് പാടിയ പൂങ്കാറ്റ് പുതിതാനത് എന്ന് തുടങ്ങുന്ന ഗാനം. ഹോട്ടൽ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ആ പാട്ടിനൊത്ത് മനസ്സിൽ വരികൾ കുറിക്കുന്നു കവി. വാചാലം എന്മൗനവും നിന്മൗനവും തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും എന്നിങ്ങനെ. പിന്നീട് കണ്ടത് അത്ഭുത കാഴ്ചയാണ്. പറഞ്ഞാൽ വിശ്വസിക്കുമോ, ഞാൻ എഴുതിക്കൊടുത്ത വരികളിലൂടെ ഒന്ന് കണ്ണോടിച്ച് അപ്പോൾ തോന്നിയ ഒരീണം മൂളുന്നു ജെറി മാഷ്. പുതുമയാർന്ന ഈണം. ഞാൻ മനസ്സിൽ മൂളിയ ഈണവുമായി ഒരു ബന്ധവുമുണ്ടായിരുന്നില്ല അതിന്. വരികളിൽ അല്ലറ ചില്ലറ കൂട്ടലും കിഴിക്കലുകളും കൂടി കഴിഞ്ഞപ്പോൾ പല്ലവി തയ്യാർ. 1-2 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ മാഷിന് ആ സൃഷ്ടി നടത്താൻ. 1 മണിക്കൂറിനകം പിറ്റേന്ന് റെക്കോർഡ് ചെയ്യാനുള്ള പാട്ട് റെഡി. ജെറി മാഷിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഈണമായിരുന്നു അത്. ശരിക്കും ട്രെൻഡിയായ പാട്ട്, ആധുനികമായ സൗണ്ടിങ്, ചടുലതയാർന്ന ഓർക്കസ്ട്രേഷൻ. MD രാജേന്ദ്രൻ പറയുന്നു ചെന്നൈ തരംഗിണി സ്റ്റുഡിയോയിൽ പിറ്റേന്ന് ഗാനഗന്ധർവന്റെ സ്വരത്തിലൂടെ ഒഴുകി വന്നപ്പോൾ ആ ഗാനം എക്കാലത്തെയും കരുതി വയ്ക്കാവുന്ന ഒരു വിസ്മയമായി മാറി. നമുക്ക് കേൾക്കാം വാചാലം എന്മൗനവും നിന്മൗനവും എന്ന്

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: നമ്മൾ തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. അനുവാദമില്ലാതെ അകത്തു വന്നു, നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു. എന്തൊരു ദൃശ്യചാരുത ആ വരികൾക്ക്! സ്വപ്നത്തിൻ്റെ പട്ടുവിരി കൊണ്ട് ആ കാമുകിയെ മൂടിപ്പുതച്ചത് ഭാസ്കരൻ മാഷാണ്. സംഗീതം കൊണ്ടവളെ തരളിതയാക്കിയത് അർജുനൻ മാഷും. 1980 പ്രശസ്ത സംവിധായകൻ JC MG സോമനെ നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു. ചിത്രത്തിൻ്റെ പേര് പുഴ. പടത്തിൽ നല്ല പാട്ടുകളായിരിക്കണമെന്ന് സംവിധായകൻ ഒരേ നിർബന്ധം. പാട്ടിന് ഈരടികൾ ഒരുക്കാൻ മലയാള മണ്ണിൻ്റെ മണമുള്ള കവി P ഭാസ്കരനെയും ലാളിത്യമുള്ള ഈണക്കാരൻ അർജുനൻ മാഷിനെയും നിശ്ചയിക്കുന്നു. ഭാസ്കരൻ മാഷുമൊത്തുള്ള ഗാനസൃഷ്ടിയെക്കുറിച്ച് അർജുനൻ മാസ്റ്റർ പങ്കുവച്ച ഓർമ്മ ഇങ്ങനെ: തിരക്കുകൾക്കിടയിൽ പലപ്പോഴും പാട്ട് ചിട്ടപ്പെടുത്തുന്ന വേളയിൽ കൂടെ ഇരിക്കാൻ

കഴിയാറില്ല ഭാസ്കരൻ മാഷിന്. ഇരുന്നിട്ടുള്ള അപൂർവം അവസരങ്ങളാകട്ടെ അവിസ്മരണീയമായിരുന്നു താനും. നല്ലൊരു ഗായകൻ കൂടി ആയതുകൊണ്ട് മാഷിൻ്റെ മനസ്സിൽ ഓരോ പാട്ടിനും ഓരോ താളമുണ്ടാകും. അത് മാഷ് മൂളിക്കേൾപ്പിക്കുകയും ചെയ്യും. പ്രണയവും വിരഹവുമൊക്കെ ആ വരികളിൽ തന്നെയുണ്ടാകും. ഒന്ന് തൊട്ടുകൊടുക്കുകയേ വേണ്ടു. ഈണത്തിൻ്റെ സ്കെയിലിൽ ഒതുങ്ങി നിൽക്കാത്ത വല്ല വാക്കുകളോ അക്ഷരങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. അക്കാര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കാറുണ്ട്. ഒരിക്കൽ എം കെ അർജുനൻ മാഷ് പറഞ്ഞ വാക്കുകളാണിത്: അനുരാഗശാലിനി, നീ വന്ന നേരത്തിൽ ആരാധനാവിധികൾ ഞാൻ മറന്നു. ഉള്ളിലെ മണിയറയിൽ മുല്ലമലർ മെത്തയിന്മേൽ കള്ളയുറക്കന്നടിച്ചു നീ കിടന്നു എന്ന വരികൾ കേൾക്കുമ്പോൾ ഇന്നും ആസ്വാദക മനസ്സിൽ കുളിർമഴ പെയ്യും. മറ്റൊന്ന്, മനോഹരമായ വിഷ്വൽ എഫക്റ്റാണ് ആ പാട്ടിൻ്റെ പ്രത്യേകത. മാഷിൻ്റെ വരികളിൽ അലിഞ്ഞൊഴുകുന്ന അർജുന സംഗീതം യേശുദാസിൻ്റെ ഭാവമധുരമായ ആലാപനത്തിൽ വരുമ്പോൾ ആ ഗാനാമൃതധാര നമ്മുടെ ഹൃദയം കീഴടക്കുന്നു. നമുക്ക് കാതോർക്കാം: അനുവാദമില്ലാതെ അകത്തു വന്നു, നെഞ്ചിലടച്ചിട്ട മണിവാതിൽ നീ തുറന്നു.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമുക്ക് മടങ്ങിയെത്താം ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഉലകനായകൻ കമലഹാസന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്ന്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഈ പാട്ട് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. പാട്ട് ഏതെന്നറിയണ്ടേ? ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി എന്ന് തുടങ്ങുന്ന ഗാനം 1978 സംവിധായകൻ ശങ്കരൻ നായർക്ക് കാത്തിരുന്ന നിമിഷം എന്ന തൻ്റെ പുതിയ സിനിമയിലേക്ക് ഗസൽ രൂപത്തിലുള്ള ഒരു പാട്ട് വേണം. ശ്രീകുമാരൻ തമ്പി ഈരടികൾ രചിക്കുന്നു. സംഗീതം ചിട്ടപ്പെടുത്താനായി MK അർജുനൻ മാഷിനെയും ഏൽപ്പിക്കുന്നു. ചെന്നൈയിലെ ദാസ് പ്രകാശ് ഹോട്ടലിൽ ശ്രീകുമാരൻ തമ്പി പാട്ട് കമ്പോസ് ചെയ്യാനെത്തിയ അർജുനൻ മാഷിനോട് പറഞ്ഞു, ഈ പാട്ടിൽ ഗസൽ ഭാവത്തിലുള്ള ഈരടികളാണുള്ളത്. MK അർജുനൻ പറഞ്ഞു, അയ്യോ, എനിക്ക് ഗസൽ അറിയില്ല. ഉടനെ ഗുലാൻ അലിയുടെ ഏതാനും ഗസൽ വരികൾ ശ്രീകുമാരൻ തമ്പി മൂളിക്കൊടുത്തു. കൂടാതെ ഏതാനും ഉറുദു ഗാനങ്ങളും പറഞ്ഞുകൊടുത്തു. എന്നിട്ട് തന്റെ തബല വിദ്വാനെ കൊണ്ട് ഗസൽ വായിച്ചു കേൾപ്പിച്ചു. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവണം അർജുനൻ മാസ്റ്റർ പാട്ട് റെഡിയാക്കി. ഗാനഗന്ധർവൻ തൻ ശബ്ദത്തിൽ ഈ പാട്ട് വരികയും അതിന് കമലഹാസനും വിധുവാലയും പ്രണയാതുരരായി അഭിനയിക്കുകയും ചെയ്തപ്പോൾ ബോൾക്കാട്ടി പാലസിൽ അന്ന് ഈ പാട്ടിന്റെ ചിത്രീകരണം ഷൂട്ട് ചെയ്ത ക്യാമറാമാൻ വിപിൻ ദാസ് കട്ട് പറയാൻ മറന്നുപോയി എന്നതാണ് ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞത്. മറ്റൊരു രസകരമായ കാര്യം, കമലഹാസന്റെയും വാണി ഗണപതിയുടെയും വിവാഹത്തിന് 1 ആഴ്ച മുമ്പാണ് ഈ ഗാന ചിത്രീകരണം നടന്നത്. ഭാഗ്യശ്രീ രാഗത്തിൽ ചിട്ടപ്പെടുത്തി ഈ പാട്ടിൽ ഉടനീളം കൊലുസു കിടുങ്ങും പോലെ വൈബ്രോഫോണിന്റെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. അത് വായിച്ചത് വിദ്യാസാഗറിന്റെ അച്ഛൻ U.രാമചന്ദ്ര റാവു ആണ്. തബല വായിച്ചിരിക്കുന്നത് ഈണങ്ങളുടെ സംവിധായകൻ രഘുകുമാറും. വയലിൻ വായിച്ചിരിക്കുന്നതോ പ്രിയപ്പെട്ട സംഗീതജ്ഞൻ ജോൺസൺ മാഷും ഔസേപ്പച്ചനും കൂടിയാണ്. വളരെ പ്രണയാർദ്രമായ ഒരു പാട്ടാണെങ്കിലും എവിടെയൊക്കെയോ പിണക്കത്തിൻ്റെയും പരിഭവത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒക്കെ പരാതി പറയാതെ പറയും ഈ പാട്ട്. നമുക്ക് ആസ്വദിക്കാം. ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി.

ഗാനമന്ദാരം എന്ന ഈ സംഗീത പരിപാടി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12:00 ബുധൻ

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M-Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
3: റേഡിയോ സാന്ത്വനം 90.4 FM ൽ കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
4: അബ്രവാളിയിലെ അത്ഭുതങ്ങളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്ത്യൻ ചലച്ചിത്രലോകത്ത് തൻ്റെതായ സ്ഥാനമുറപ്പിച്ച ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ് പത്മശ്രീ സഞ്ജയ് ലീല ബൻസാലി. 7 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ഉൾപ്പെടെ ദേശീയവും അന്തർദേശീയവുമായ നിരവധി പുരസ്കാരങ്ങൾ തൻ്റെ ചലച്ചിത്ര ജീവിതത്തിൽ അദ്ദേഹത്തെ തേടിയെത്തി. ദേവദാസ്, സാബരിയ, ഗുസാരിഷ്, ബാജിറാവു മസ്താനി തുടങ്ങി ഇന്ത്യൻ ബോക്സ് ഓഫീസിനെയും ചലച്ചിത്ര നിരൂപകരെയും പ്രേക്ഷകരെയും പിടിച്ചുലച്ച ചലച്ചിത്രങ്ങളായിരുന്നു ഇവയൊക്കെ. 2018 അദ്ദേഹം സംവിധാനം ചെയ്ത പത്മാവത് എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ അബ്രപാളിയിലെ അത്ഭുതങ്ങൾ. നിരവധി വിവാദങ്ങളും ഈ ചലച്ചിത്രത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സംഗീത സംവിധായകൻ കൂടിയായ ബൻസാലിക്ക് മികച്ച സംഗീത സംവിധായകൻ ഉൾപ്പെടെ 3 ദേശീയ അവാർഡുകൾ ലഭിച്ച ചിത്രം കൂടിയാണ് മാലിക് മുഹമ്മദ് ജേസിയുടെ ഇതിഹാസ

ചിത്രകൃതിയെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട ഈ ചിത്രം. മേവാർ സാമ്രാജ്യത്തിലെ 13-ാം നൂറ്റാണ്ടിലെ റാണിയായിരുന്ന പത്മാവതി എന്ന പത്മിനിയുടെ കഥ പറയുന്ന ചിത്രത്തിലേക്ക് കടക്കാം. രജപുത്രരുടെ വീരകഥയാണിത്. അധികാരവും ചതിയും പ്രണയവും യുദ്ധവും നിറഞ്ഞതാണ് ഈ ചിത്രം. അഫ്ഗാനിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ഖിൽജി രാജവംശത്തിലെ സാമ്രാട്ടായ ജലാലുദ്ദീൻ ഖിൽജി ഡൽഹിയിലെ സിംഹാസനം പിടിച്ചെടുക്കാനുള്ള ആഗ്രഹവുമായിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മരുമകനായ അലാവുദ്ദീൻ ഖിൽജി ദർബാറിലെത്തുകയും ജലാലുദ്ദീൻ ഖിൽജിയുടെ മകളായ മെഹറുനിസയെ വിവാഹം ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ആദ്യം വിസമ്മതിച്ചുവെങ്കിലും യുദ്ധകാര്യങ്ങളിൽ തന്നെ അളവറ്റ് സഹായിക്കുന്ന മരുമകനായ അലാവുദ്ദീന് മകളെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ ജലാലുദ്ദീൻ ഖിൽജി തീരുമാനിക്കുന്നു. സ്ത്രീ സൗന്ദര്യത്തിലും അതിൻ്റെ ലഹരിയിലും ഉന്മത്തനായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. പല യുദ്ധങ്ങളും വിജയിക്കുന്ന അലാവുദ്ദീൻ ഖിൽജിയെ അമ്മാവനായ ജലാലുദ്ദീൻ ഖിൽജി തൻ്റെ സൈന്യത്തലവനാക്കുന്നു. സിംഗർ രാജ്യത്തെ രാജകുമാരിയായ പത്മാവതിയിൽ നിന്നാണ് പിന്നീട് ചിത്രം പുരോഗമിക്കുന്നത്. അതീവ സുന്ദരിയാണ് റാണി പത്മാവതി. ഒരിക്കൽ നായാട്ടിനിടയ്ക്ക് അവൾ തൊടുത്ത ഒരസ്ത്രം ഒരു മനുഷ്യനിൽ പതിക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, മേവാടിന്റെ രാജാവായിരുന്ന റാവൽ രത്തൻ സിംഗ് ആയിരുന്നു. പത്മാവതി പരിക്കേറ്റ അദ്ദേഹത്തെ ഒരു ഗുഹയിലെത്തിച്ച് വൈദ്യസഹായം നൽകുകയും മേവാടിന്റെ രാജാവാണിതെന്ന് അറിയാതെയാണ് പക്ഷേ പത്മാവതി ഇതൊക്കെ ചെയ്യുന്നതും. റാവൽ രത്തൻ സിംഗ് ആകട്ടെ തൻ്റെ ഭാര്യയായ നാഗമതിക്കായി ഒരു അപൂർവ മുത്ത് വാങ്ങാനായി പോകുന്ന വഴിക്കാണ് അദ്ദേഹത്തിന് ഈ അമ്പ് ഏൽക്കുന്നത്. പത്മാവതിയുടെ പിതാവിൻ്റെ അതിഥിയായിട്ടാണ് രത്തൻ സിംഗ് അവിടെ എത്തിയിരുന്നതും. ശുശ്രൂഷകൾക്കിടയിൽ പത്മാവതിയും രത്തൻ സിംഗ് രാജാവും തമ്മിൽ കടുത്ത പ്രണയത്തിലാവുകയും തൻ്റെ റാണിയായി പത്മാവതിയെ രത്തൻ സിംഗ് കൂട്ടുകയും മേവാടിൽ എത്തിക്കുകയും ചെയ്യുന്നു. ആദ്യഭാര്യയായ നാഗമതി ഒഴികെ മറ്റെല്ലാവരും പത്മാവതിയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു.

0: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
1: അതേസമയം ജലാലുദ്ദീൻ ഖിൽജി ഡൽഹിയുടെ സിംഹാസനം പിടിച്ചെടുക്കുകയും പിന്നീട് തൻ്റെ സാമ്രാജ്യം വിപുലമാക്കാൻ പലയിടത്തേക്കും യുദ്ധം നയിക്കുകയും ചെയ്യുന്നു. അവിടെയൊക്കെ സമർത്ഥനായ സൈന്യാധിപനായ അലാവുദ്ദീൻ ഖിൽജിയിലൂടെ വിജയം നേടുന്നു. പിന്നീട് ദേവഗിരി ആക്രമിച്ച് രാജാവിനെ കൊല്ലുകയും അയാളുടെ ഭാര്യയെ സ്വന്തമാക്കി അവിടെ താമസമാക്കുകയും ചെയ്യുന്നു. തൻ്റെ മരുമകന്റെ ചെയ്തികളെക്കുറിച്ച് അറിയുന്ന ജലാലുദ്ദീൻ ഖിൽജി അലാവുദ്ദീൻ ഖിൽജിയെ കാണുവാനും അയാൾക്ക് ഒരടിമയെ സമ്മാനിക്കുവാനും

മായി ദേവഗിരിയിലെത്തുന്നു. മാലിക് കഫൂർ എന്നായിരുന്നു ആ അടിമയുടെ പേര്. എന്തു പറഞ്ഞാലും അനുസരിക്കുമെന്ന് പറഞ്ഞ് സമ്മാനിച്ച ആ അടിമയെ കൊണ്ട് അമ്മാവൻ്റെ രണ്ട് മന്ത്രിമാരെയും അലാവുദ്ദീൻ ഖിൽജി വധിക്കുന്നു. പിന്നീട് അധികാര ഭ്രമം ബാധിച്ചിരുന്ന അലാവുദ്ദീൻ ഖിൽജി തൻ്റെ പടയാളികളെ കൊണ്ട് അമ്മാവനായ ജലാലുദ്ദീൻ ഖിൽജിയെയും വധിക്കുന്നു. ഡൽഹിയുടെ പൂർണ്ണ നിയന്ത്രണമായിരുന്നു അയാളുടെ ലക്ഷ്യം. അയാൾ ഡൽഹിയിലെത്തി സുൽത്താനായി.

0: കൂടുതൽ അടുക്കുകയും അയാൾ സൈന്യത്തിൻ്റെ ജനറൽ പദവിയിൽ എത്തുകയും ചെയ്യുന്നു. അതേസമയം മേവാടിൽ പത്മാവതിയും രാജാവ് രത്തൻ സിംഗുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ അവരുടെ രാജകീയ പുരോഹിതനായ രാഘവ് ഛേതൻ എന്നയാൾ മറഞ്ഞിരുന്ന് കാണുകയും രത്തൻ സിംഗ് അത് കണ്ടെത്തി തൻ്റെ നാടായ മേവാടിൽ നിന്ന് പുരോഹിതനെ നാട് കടത്തുകയും ചെയ്യുന്നു.
1: क्षमा कीजिए राजगुरु, हमने आपको गुरु समझा, विश्वास किया, चंदन समझकर माथे पर लगाया, पर आप तो चंदन से लिपटा सांप थे। अगर हम चाहें तो इसी बखत आपका सर कुचल सकते हैं, पर ब्रह्म हत्या हमारे उसूलों के खिलाफ। ले जाइए इन्हें कारावास में, काल कोठरी का अंधेरा इनकी आंखों को शर्म सिखा देगा।
2: क्षमा करे रावल साहब, पर हम कुछ कहना चाहते हैं, जिसकी मिट्टी में मिलावट हो जाए उसे मिट्टी से दूर कर देना ही अच्छा है। इनके अपराध की एक ही सजा हो सकती है, देश निकाला।
1: हम रानी सा की सोच से सहमत हैं।
3: हमारी मिट्टी में मिलावट।
0: അരിശത്തോടെ അയാൾ അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ട് നേരെ ഡൽഹിയിലെത്തി അലാവുദ്ദീൻ ഖിൽജിയെ കാണുന്നു. പുരോഹിതനായ രാഘവ് ഛേതന്റെ സംഗീതത്തിലൊക്കെ മയങ്ങുന്ന അലാവുദ്ദീൻ ഖിൽജി അയാളെ തന്റെ ദർബാറിലെ ഒരംഗമാക്കുന്നു. പുരോഹിതൻ ഖിൽജിയെ പ്രശംസിച്ച് ധാരാളം സംസാരിക്കുകയും ഇനിയും ഉയർച്ചകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും ഒക്കെ പറയുന്നു. ഉയർച്ചയ്ക്കായി ഒരു സ്ത്രീ ഇവിടെ എത്തുമെന്നും ആ സ്ത്രീയുടെ പേര് പത്മാവതി എന്നാണെന്നും അവളുടെ അഭൗമ സൗന്ദര്യത്തെക്കുറിച്ചും വാതോരാതെ പുരോഹിതൻ ഖിൽജിയോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു.
3: लाल पत्थर जो चढ़ा है ताज में, ताज जो सारी दुनिया पे राज करेगा। सिकंदर, दूसरे सिकंदर बनेंगे आप, पर ये तभी संभव है जब वो आपके साथ होगी।
1: वो क्या?
3: वो साक्षात माया है, चंदन की काया है, चेहरे पर चंद्रमा का साया है, और घूंघट में छिपी आग है, तलवार पर लिखा जीवन का राग है, परछाई भी देख लो तो पानी को जी जाए।
1: ऐसी खूबसूरती सिर्फ ख्वाब में होती है, हकीकत में नहीं।
3: दावा है हमारा, एक बार देख लेंगे तो कुछ सूझेगा नहीं उसके सिवा। कुंजी है आपके भाग्य की, वो अगर आपको मिल गई तो मेवाड़ आपका, हिंद आपका, दुनिया आपकी, स्वर्ग आपका। वो नहीं तो कुछ भी नहीं। पत्थर है पारस का, छू लिया तो दुनिया सुनहरी हो जाएगी। नायाब है और उसे पाना उतना ही नामुमकिन।
1: किस्मत है अलाउद्दीन का नाम बताओ।
3: चित्तौड़ की महारानी पद्मावती।
0: കേട്ടറിയുന്ന വാക്കുകളിലൂടെ സൗന്ദര്യ വർണ്ണനയിലൂടെ അലാവുദ്ദീൻ ഖിൽജിക്ക് എത്രയും വേഗം പത്മാവതിയെ കാണുവാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നു. ആ സൗന്ദര്യനാമത്തെ എത്രയും വേഗം സ്വന്തമാക്കുക എന്നതായി പിന്നീട് അയാളുടെ ലക്ഷ്യം. അവളെ സ്വന്തമാക്കിയാൽ മേവാട് ഖിൽജിയുടെ സ്വന്തമാകുമെന്നും പുരോഹിതൻ പറയുന്നു. പത്മാവതിയിൽ താൽപ്പര്യം അധികരിക്കുന്ന ഖിൽജി ദൂതൻ വഴി മേവാട് രാജാവായ രത്തസിംഗിന് ഒരറിയിപ്പ് കൊടുക്കുന്നു. അതിങ്ങനെയായിരുന്നു, താൻ ഹിന്ദുസ്ഥാന്റെ സുൽത്താനാണെന്നും തൻ്റെ ഭരണത്തിൻ്റെ നിഴലിൽ ഡൽഹിയും സുരക്ഷിതമായിരിക്കുമെന്നും കുടുംബമൊന്നിച്ച് താനൊരുക്കുന്ന വിരുന്നിൽ പങ്കെടുക്കണമെന്നുമൊക്കെയായിരുന്നു ആ സന്ദേശം. റാണി പത്മാവതിയെ കാണുക എന്നതായിരുന്നു ഈ സന്ദേശത്തിൻ്റെയൊക്കെ പിന്നിൽ. എന്നാൽ രാജാവ് രത്തൻ സിംഗ് അഹങ്കാരം നിറഞ്ഞ ആ ക്ഷണം നിരസിക്കുന്നു. തൻ്റെ ക്ഷണം നിരസിച്ചതിൽ കുപിതനായ അലാവുദ്ദീൻ ഖിൽജി അതിന് പ്രതികാരമായി യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഖിൽജിയുടെ ഭാര്യ മെഹറുനീസ ഒരു സ്ത്രീക്ക് വേണ്ടി യുദ്ധം ചെയ്യണമോ എന്നും അവൾ മറ്റൊരാളുടെ ഭാര്യയാണെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഖിൽജി അതൊന്നും കേൾക്കുന്നില്ല. തൻ്റെ സൈന്യവുമായി ഖിൽജി മേവാടിലേക്ക് തിരിക്കുന്നു. എന്നാൽ രത്തൻ സിംഗിന് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ധാന്യപുരയിൽ വേണ്ടത്ര ഭക്ഷണം ശേഖരിക്കാനും എല്ലാവരും യുദ്ധത്തിനായി തയ്യാറെടുക്കുവാനും അദ്ദേഹം പറയുന്നു. ഖിൽജിക്ക് മേവാടിലേക്ക് കടക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കിടങ്ങുകളിൽ വീണ് ഖിൽജിയുടെ സൈന്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാതെ കോട്ടയ്ക്ക് പുറത്ത് തമ്പടിക്കുന്നു. അവർ അവിടെ തമ്പടിക്കുന്നുണ്ടെങ്കിലും ദിവസം കഴിയുന്തോറും ഭക്ഷണങ്ങൾ കുറയുകയും പടയാളികൾക്ക് മാനസികമായ തകർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനെ അതിജീവിക്കുവാൻ ഖിൽജി ഭടന്മാരോടൊത്ത് ദ്വന്ദ്വയുദ്ധത്തിനും മറ്റും ഏർപ്പെട്ട് അവർക്ക് മാനസിക ധൈര്യം കൊടുത്തുകൊണ്ടേയിരുന്നു. താൻ ഖിൽജിയെ പേടിച്ചല്ല ജീവിക്കുന്നത് എന്ന് കാണിക്കുവാനായി രത്തൻ സിംഗ് ദീപാവലി ആഘോഷങ്ങൾക്കായി ഒരുക്കം കൂട്ടുന്നു. കൊട്ടാരമൊക്കെ ദീപത്താൽ അലങ്കരിക്കുന്നു.

ഇതൊക്കെ കാണുന്ന ഖിൽജിയിൽ വീണ്ടും പ്രകോപനമുണ്ടാകുന്നു. ഒരു നല്ല അവസരം വരുവാൻ അയാൾ കാത്തിരുന്നു. ദിവസങ്ങളും മാസങ്ങളും അങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ആ ചൂടുകാലത്ത് മരുഭൂമിയിൽ കിടക്കുമ്പോഴും അലാവുദ്ദീൻ ഖിൽജിയിൽ പത്മാവതിയെ ഒരു നോക്ക് കാണണം എന്ന മോഹം മാത്രമായിരുന്നു.

0: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: പിയമ്പുകളേത് ഖിൽജിയുടെ സൈനിക കൂടാരങ്ങൾ രതൻ സിംഗ് ഒരു രാത്രി നശിപ്പിക്കുന്നുണ്ടെങ്കിലും ഖിൽജി തന്റെ മനസാന്നിധ്യം കൈവിട്ടില്ല. ഒടുവിൽ ഹോളി ആഘോഷം വന്നെത്തുന്നു. രതൻ സിംഗിന്റെയും പത്മാവതിയുടെയും ആദ്യ ഹോളി ആഘോഷം കൂടിയായിരുന്നു.

0: ഇതേസമയം അലാവുദ്ദീൻ ഖിൽജി തൻ്റെ അടവ് മാറ്റുന്നു. സന്ധി സംഭാഷണത്തിനായി തൻ്റെ അടിമയെ ഖിൽജി രത്തൻ സിംഗിന്റെ മുന്നിലേക്ക് പറഞ്ഞുവിടുന്നു.
1: മഹാരാവൽ രത്തൻ സിംഗ് കോ സുൽത്താനെ ഹിന്ദ് കാ സലാം സമജ് ചുക്കേ ഹൈ ഹം മേവാദ് കി മഗ്രൂർ രാജ്പുതോ കെ നാ സർ ജുക്തേ ഹൈ നാ തൽവാരേ ഹം ആപ്കേ ബുലന്ദ് ഹൗസലേ കി ദാദ് ദേതേ ഹൈ ഔർ ആപ്കീ തരഫ് ദോസ്തി കാ ഹാത്ത് ബഢാതേ ഹൈ ദില്ലി വാപസ് ലോട്ടനേ സേ പെഹ്ലേ ഏക് ബാർ ആപ്കീ ചിത്തോഡ് കി മെഹ്മാൻ നവാസീ സേ റൂബറൂ ഹോനാ ചാഹ്തേ ഹൈ ഹം ഉമ്മീദ് കർതേ ഹൈ ആപ് ഹമാരേ സുലഹ് കേ പൈഗാം കോ കബൂൽ ഫർമായേംഗേ.
2: അലാവുദ്ദീൻ സേ സറൂർ മിലേംഗേ.
1: മർഹബാ സുൽത്താൻ ബഹുത് ഖുഷ് ഹോംഗേ.
0: ഹോളി ദിവസമായതുകൊണ്ട് സൗഹൃദ ദിനമാണെന്നും പിണക്കങ്ങൾ വേണ്ട എന്നും തങ്ങൾ തിരികെ പോവുകയാണെന്നും അതിനു മുമ്പ് ഒരു ദിവസം അതിഥിയായി രത്തൻ സിംഗിന്റെ കൊട്ടാരത്തിൽ എത്തണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അലാവുദ്ദീൻ ഖിൽജി അറിയിക്കുന്നു. രത്തൻ സിംഗ് ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളായതുകൊണ്ട് ആ ആവശ്യം അംഗീകരിക്കുന്നു. പക്ഷേ രണ്ട് ഉപാധികൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ഒന്ന്, ഖിൽജി തന്റെ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുക. രണ്ട്, നിരായുധനായി മാത്രമേ തന്റെ മുന്നിൽ എത്തുക എന്നത്. അലാവുദ്ദീൻ ഖിൽജി ആകട്ടെ ഈ രണ്ടാവശ്യങ്ങളും അംഗീകരിക്കുന്നു. കാരണം പത്മാവതിയെ കാണുക എന്നുള്ളതാണ് അയാളുടെ പരമമായ ആഗ്രഹം. കുശാഗ്ര ബുദ്ധിയുള്ള ഖിൽജി സൈന്യത്തെ പിൻവലിക്കുന്നതായി ബോധ്യപ്പെടുത്തി ഒറ്റയ്ക്ക് രത്തൻ സിംഗിന്റെ കൊട്ടാരത്തിൽ എത്തുകയും ചെയ്യുന്നു. ഖിൽജി സുൽത്താന് സമ്മാനമായി ഒരു വാൾ നൽകുകയും അവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ചെസ് കളിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോഴൊക്കെ ഖിൽജിയുടെ കണ്ണുകൾ പത്മാവതിയെ തേടുകയായിരുന്നു. അയാൾ പിന്നീട് പത്മാവതിയെ കാണണമെന്ന് ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ബുദ്ധിമതിയായ പത്മാവതി ഒരു കണ്ണാടിയിലൂടെ കയ്യിൽ ഒരു ധൂപവുമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. മുഖക്കൂട്ടുകൾക്കിടയിൽ ഖിൽജിക്ക് പത്മാവതിയുടെ മുഖം കാണാനേ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് അയാൾ മടങ്ങി പോവുകയും തന്റെ സൈന്യം തമ്പടിച്ചിരുന്ന ഇടത്തേക്ക് രത്തൻ സിംഗിനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. സൈന്യത്തെ പൂർണ്ണമായും പിൻവലിച്ചു എന്ന് ഖിൽജി പറഞ്ഞിരുന്നുവല്ലോ. അങ്ങനെ

ഗിൽജി തന്നെ ഒന്നും ചെയ്യില്ലെന്ന ചിന്തയിൽ പത്മാവതി വിലക്കിയിട്ട് പോലും രത്തൻ സിംഗ് ആ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തുന്നു. എന്നാൽ ചതിനായ അലാവുദ്ദീൻ ഖിൽജി പതുങ്ങി നിന്ന തന്റെ സൈനികരെ കൊണ്ട് രത്തൻ സിംഗിനെ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. മുൻപ് രാജ്യത്തു നിന്ന് പുറത്താക്കപ്പെട്ട പുരോഹിതൻ രാഘവ് ഛേദന്റെ ബുദ്ധിയാണ് ഇതൊക്കെയെന്ന് രത്തൻ സിംഗിന്റെ സൈന്യത്തലവന് മനസ്സിലാകുന്നു. രത്തൻ സിംഗിനെ ജീവനോടെ തിരികെ ലഭിക്കണമെങ്കിൽ പത്മാവതി ഡൽഹിയിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ മുന്നിൽ എത്തണമെന്ന ഒരു ഉപാധി അയാൾ വെക്കുന്നു. പത്മാവതി ഈ ആവശ്യം അംഗീകരിക്കും.

0: ഡൽഹിയിലേക്ക് വരാൻ തയ്യാറാണെന്നും പക്ഷെ വരുമ്പോൾ തൻ്റെ കൂടെ 800 ദാസികളും ഒപ്പം ഉണ്ടാകുമെന്നും അറിയിക്കുന്നു. ഈ ദാസികളോടൊപ്പം താമസിക്കുന്ന ആ സ്ഥലത്ത് ആണുങ്ങൾ വരാൻ പാടില്ല എന്നും ആദ്യം അവിടെ എത്തുമ്പോൾ താൻ രത്തൻ സിംഗിനെ മാത്രമേ കാണൂ എന്നും അതിനുശേഷമേ അലാവുദ്ദീൻ ഖിൽജിയെ കാണാൻ ശ്രമിക്കൂ എന്നും മറ്റൊരു പ്രധാന ആവശ്യം ആ പുരോഹിതൻ രാഘവ് ഛേദന്റെ ശിരസ് ഛേദിച്ച് ചിത്തോടിൽ എത്തിക്കണമെന്നുമായിരുന്നു ആവശ്യങ്ങൾ.
1: മേവാഡ് കെ മഹാരാവൽ കി സലാമതി കെ ലിയെ റാണി പത്മാവതി യഹാ ആനേ കോ തയ്യാർ ഹൈ. ബദായി ഹോ സുൽത്താൻ, ആപ്കി ഇച്ഛാ പൂരി ഹുയി.
2: ആഗേ ബഡോ ബ്രഹ്മചാരി
1: ജി. പർ ഉൻകി കുഛ് ശർത്തേ ഹൈ. റാണി സാഹിബ അപ്നി 800 ദാസിയോ കെ സാത്ത് ആയെങ്കി.
2: മൻസൂർ ഹൈ.
1: ഉൻകി വ്യവസ്ഥ ജനാൻ ഖാനേ മേ കി ജായേ ജഹാ കോയി മർദ് മൗജൂദ് നാ ഹോ.
2: മൻസൂർ ഹൈ.
1: ആതെ ഹി വോ റാവൽ ജി സേ മിലേംഗി, ഉൻകി രിഹായി കെ ബാദ് ഹി വോ സുൽത്താൻ സേ മുലാഖാത് കരേംഗി.
2: മൻസൂർ ഹൈ.
1: ഓർ ആഖിരി ശർത്ത്. पर ये तो संभव ही नहीं है सुल्तान.
2: क्या चाहती है रानी पद्मावती?
1: लिखा है जब तक राघव चेतन का सर चित्तौड़ नहीं पहुंचता पालकियां नहीं निकलेंगी.
2: मंजूर है.
1: ये तो अन्याय है सुल्तान. मत पूरी है मेरी वजह से आप रानी पद्मावती को हासिल करने जा रहे हैं.
0: ഈ വ്യവസ്ഥകളൊക്കെ ഖിൽജിയെ വായിച്ചു കേൾപ്പിക്കുന്നത് പുരോഹിതൻ തന്നെയായിരുന്നു. എന്നാൽ ചിരിച്ചുകൊണ്ട് തന്നെ ക്രൂരനായ ഖിൽജി പുരോഹിതൻ രാഘവ് ഛേദന്റെ തലയറുത്ത് ചിത്തോടിലേക്ക് കൊടുത്തയക്കുന്നു. കാരണം അത്രയും പത്മാവതിയിൽ ആകൃഷ്ടനായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. ചിത്തോടിലിരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കളിൽ ഒരാളായ പുരോഹിതന്റെ തല ഛേദിച്ച് അവിടെ എത്തിച്ച പത്മാവതിയെ ഏവരും പ്രശംസിക്കുന്നു. അങ്ങനെ പത്മാവതി ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നു.

0: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
1: പത്മാവതിയെ സ്വീകരിക്കാനെത്തുന്നത് ഖിൽജിയുടെ ഭാര്യയായ മെഹറുനീസയാണ്. പത്മാവതിയുടെ സൗന്ദര്യം കണ്ട് മെഹറുനീസയും അതിശയിക്കുന്നു. പത്മാവതി തടവറയിൽ രത്തൻ സിംഗിനെ കാണുന്നു. എന്നാൽ തന്റെ ഭർത്താവായ ഖിൽജി ധാരാളം അപരാധങ്ങൾ ചെയ്തെന്നറിയാവുന്ന മെഹറുനീസയാകട്ടെ രത്തൻ സിംഗിനെ രക്ഷപ്പെടാൻ സഹായിക്കുന്നു.
2: हम आप दोनों को खुफिया सुरंग तक ले जाएंगे. उस रास्ते से आप यहाँ की सरहद पार कर लीजिए. हम पर ये उपकार क्यों? हम ये एहसान आप पर नहीं खुद पर कर रहे. हम अपने सुल्तान को इस गुनाह अजीम से बचा रहे. अल्लाह बहुत वक्त जाया ना करें. नमाज पूरी होने को है. इससे पहले सिपाही आकर आपको गिरफ्तार कर ले. रानी साहिबा आप दोनों को यहाँ से निकलना होगा.
1: पद्मावति തന്നോടൊപ്പം കൂട്ടിയ 800 ദാസിമാരെ ആയിരുന്നില്ല, സ്ത്രീ വേഷത്തിലുള്ള ഭടന്മാരെ ആയിരുന്നു. അവർ ഖിൽജിയുടെ പടയാളികളുമായി യുദ്ധത്തിലേർപ്പെടുകയും രത്തം സിംഗിനെ സഹായിച്ച മെഹറുനീസയെ പിന്നീട് ഖിൽജി തടവിലാക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിൽ സേനാപതിയെയും മറ്റും നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പത്മാവതിയും രത്തൻ സിംഗും ചിത്തോഡിൽ തിരികെ എത്തുന്നു. ഇതേ സമയം അലാവുദ്ദീൻ ഖിൽജി തന്റെ സൈനികരുടെ അംഗബലം കൂട്ടി പുതിയ യുദ്ധതന്ത്രങ്ങളുമായി ചിത്തോഡിലേക്ക് യുദ്ധത്തിനായി തിരിക്കുന്നു. അവിടെ എത്തിയിട്ട് അയാൾ ഒരു സന്ദേശം അയക്കുന്നു. പത്മാവതിയെ വിട്ടുതിരികയാണെങ്കിൽ യുദ്ധം ഒഴിവാക്കാം എന്നാണ് ആ സന്ദേശം. അത് അവജ്ഞയോടെ തള്ളിക്കളയുന്ന പത്മാവതി തന്റെ ഭർത്താവായ രത്തൻ സിംഗിനോട് ഒരു വാക്ക് ചോദിക്കുന്നു. യുദ്ധത്തിൽ ഭർത്താവ് മരണപ്പെട്ടാൽ സ്വയം ജീവനൊടുക്കാനുള്ള അനുമതിയായിരുന്നു അത്. ഒരു വെള്ള തുണിയിൽ തന്റെ കൈയടയാളം പതിച്ചുകൊണ്ട് രത്തൻ സിംഗ് അതിന് അനുമതി നൽകുന്നു.

പിറ്റേന്ന് അതിഭയങ്കരമായ യുദ്ധം ആരംഭിക്കുന്നു. പത്മാവതിക്ക് വേണ്ടി ഏതറ്റം വരെയും യുദ്ധം ചെയ്യുവാൻ തയ്യാറായിട്ടായിരുന്നു ഖിൽജിയുടെ വരവ്. തുടർന്ന് വലിയ രീതിയിൽ യുദ്ധം നടക്കുന്നു. ഖിൽജിയും രത്തൻ സിംഗുമായി നേർക്കുനേർ യുദ്ധം ചെയ്യുന്നു.

രണ്ടുപേരും നന്നായി യുദ്ധം ചെയ്യുന്നു. യുദ്ധത്തിനൊടുവിൽ രത്തൻ സിംഗ് ഖിൽജിയെ നിരായുധനാക്കുന്നു. നിരായുധനായി നിൽക്കുന്ന അലാവുദ്ദീൻ ഖിൽജി, കയ്യിൽ ആയുധവുമായി നിൽക്കുന്ന രത്തൻ സിംഗ്, ഏത് നിമിഷവും അലാവുദ്ദീൻ ഖിൽജി കൊല്ലപ്പെട്ടേക്കാം എന്ന് തോന്നുന്ന ഒരു നിമിഷത്തിൽ രത്തൻ സിംഗിന്റെ പിന്നിലൂടെ അമ്പെയ്ത് ചതിയിലൂടെ അലാവുദ്ദീൻ ഖിൽജിയുടെ ഭടന്മാർ അയാളെ വധിക്കുന്നു. ന്യായം ഒട്ടും പാലിക്കാത്ത അലാവുദ്ദീൻ ഖിൽജിയോട് യുദ്ധമെങ്കിലും ന്യായമായി ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രത്തൻ സിംഗ് വിട പറയുന്നത്.

0: യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ അലാവുദ്ദീൻ ഖിൽജിയുടെ ദാസിമാരാകുന്നതിലും ഭേദം ആത്മാഹുതിയാണെന്ന് പത്മാവതി കൊട്ടാരത്തിലുള്ള സ്ത്രീകളോട് പറയുന്നു. ചതിയനായ ഖിൽജിയോട് പകരം വീട്ടാനുള്ള ഏക വഴി അതാണെന്ന് പത്മാവതിക്ക് നന്നായി അറിയാമായിരുന്നു.
1: चित्तौड़ के आंगन में एक और लड़ाई होगी जो ना कभी किसी ने देखी ना सुनी होगी और वो लड़ाई हम शत्रानियां लड़ेंगे. हमारा शत्रु भी देखेगा कि राजपूत वीरांगनाएं वेदना को वीरता में कैसे बदलती है. जिस अग्नि को साक्षी मानकर साथ जीने और मरने का वचन लिया था उसी पवित्र अग्नि को हम फिर जलाएंगे. सौंप देंगे अपने आप को उस आग में और साथ मिलकर जौहर करेंगे. हमारे शरीर को पाने की लालसा रखने वाले शत्रु के हाथ हमारी परछाई तक नहीं लगेगी. ये शरीर राख हो जाएगा पर अमर रहेगी राजपूती शान, हमारे उसूल, हमारा स्वाभिमान. और ये ही अलाउद्दीन रे जीवन री सबसे बड़ी हार होगी.
0: ഇതേ സമയം അലാവുദ്ദീൻ ഖിൽജി ആകട്ടെ പത്മാവതിയെ കാണുവാനായി കൊട്ടാരത്തിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു. രത്തൻ സിംഗ് കൊല്ലപ്പെട്ടുവെന്ന വാർത്ത എത്തുന്നതോടെ കോട്ടവാതിലടച്ച് നിറയെ വിറകുകൾ കൂട്ടിയിട്ട് സ്ത്രീകൾ ചിതയൊരുക്കുന്നു. പിന്നീട് എല്ലാവരും പ്രാർത്ഥനയോടെ അതിനുള്ളിലെ കുളത്തെ വലം വയ്ക്കുന്നു. അലാവുദ്ദീൻ ഖിൽജിയാകട്ടെ കോട്ടയ്ക്കകത്ത് എത്തുവാൻ പല മാർഗങ്ങളും നോക്കുന്നു. പത്മാവതി ഉറച്ച മനസ്സോടെ ജയ് ഭവാനി എന്ന് വിളിച്ചുകൊണ്ട് വലിയ ആ തീക്കുണ്ടത്തിലേക്ക് നീങ്ങുന്നു. രത്തൻ സിംഗിന്റെ കൈപ്പത്തി പതിച്ച തുണി അവളുടെ കയ്യിലുണ്ട്. അലാവുദ്ദീൻ ഖിൽജി പത്മാവതിയെ ഒരു നോക്ക് കാണാനാകും മുമ്പ് അവൾ ആ ചിതയിൽ ചാടി ദേഹത്യാഗം ചെയ്യുന്നു.

0: ചിരിച്ച മുഖത്തോടെ മരണത്തെ സ്വീകരിക്കുന്ന പത്മാവതിയുടെ ആ നിശ്ചയദാർഢ്യമുള്ള മുഖത്തോടെ പത്മാവത് എന്ന ചിത്രം അവസാനിക്കുന്നു. ആ ആത്മാഹുതിയിലൂടെ ഖിൽജി യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയായിരുന്നു. ചിത്തോട് വിജയിക്കുകയും റാണി പത്മാവതി ചരിത്രമാവുകയും ചെയ്തു.
1: റാണി പത്മാവതി കാ ജോഹർ അലാഉദ്ദീൻ കി സബ്സേ ബഡി ഹാർ തീ ഔർ ചിത്തോഡ് കി സബ്സേ ബഡി ജീത്. ആജ് ഇത്നീ സദിയോ ബാദ് ഭി റാണി പത്മാവതി കെ ജോഹർ കി ഗൂഞ്ച് ഭാരത് കെ ഹർ കോനേ മേ സുനായി ദേതീ ഹൈ ഔർ റാണി പത്മാവതി കോ ആജ് ഭി ലോഗ് ഉസ് ദേവി കി തരഹ പൂജ്തേ ഹൈ ജോ ബുറായി കാ സൻഹാർ കർതീ ഹൈ.
0: മഹാരാജ രത്തൻ സിംഗായി നടൻ ഷാഹിദ് കപൂറും അലാവുദ്ദീൻ ഖിൽജിയായി രൺധീർ കപൂറും പത്മാവതിയായി ദീപിക പദുക്കോണും അവിസ്മരണീയമായി അഭിനയം കാഴ്ചവെച്ച ചിത്രമായിരുന്നു പത്മാവത്. പുതിയ ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടുമെത്താം. അമ്രപാളിയിലെ അത്ഭുതങ്ങളിലെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. തീരാത്ത കഥ, ഇതാണ് ഇന്നത്തെ കഥ. കേട്ടോളൂ. ഒരിടത്ത് കഥകൾ പറയുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. എല്ലാ കാലത്തും കുട്ടികൾ അവരെ കഥയമ്മ എന്ന് വിളിച്ചു പോന്നു. വെളുവെളാന്ന് വെളുത്ത മുടിയാണ് കഥയമ്മയ്ക്ക്. കുട്ടികൾ ചോദിക്കും, കഥയമ്മയുടെ മുടി നരച്ചു പോയതെന്താ? കഥയമ്മ പറയും, നരച്ചതല്ല മക്കളെ, മുടിയിഴകൾ ചിരിക്കുന്നതാണ്. എന്തിനാണ് മുടിയിഴകൾ ഇങ്ങനെ ചിരിക്കുന്നത്? കുട്ടികൾ ചോദിക്കും. കഥ പറയുന്ന സന്തോഷം കൊണ്ട് അതും പറഞ്ഞ് കഥയമ്മ ചിരിക്കും. അപ്പോൾ അവരുടെ മൂക്കിലെ വെളുത്ത കല്ല് പതിച്ച മൂക്കുത്തി വെളുവെളാന്ന് തിളങ്ങും. കുട്ടികൾ പറയും, ദേ കഥയമ്മയുടെ മൂക്കൂത്തി കിടന്ന് തിളങ്ങുന്നു. കഥയമ്മ പറയും, മൂക്കൂത്തി തിളങ്ങുന്നതല്ല മക്കളെ, മൂക്കൂത്തി ചിരിക്കുന്നതാണ്. എന്തിനാ മൂക്കൂത്തി ചിരിക്കുന്നത്? കുട്ടികൾ ചോദിക്കും. കുഞ്ഞുങ്ങൾ കഥ കേൾക്കുന്ന സന്തോഷം കൊണ്ട് കഥയമ്മ പറയും, കഥയമ്മയുടെ ചുമലിൽ ഒരു ഭാണ്ഡം എപ്പോഴും ഉണ്ടാകും. ആകെ കഥയമ്മയ്ക്കുള്ള സമ്പത്താണ് അത്. ഭാണ്ഡത്തിലേക്ക് എന്തിട്ടാലും അത് കഥയായി പുറത്തുവരും. ആപ്പിൾ ഇട്ടാൽ ആപ്പിളിനെ കുറിച്ചൊരു കഥ വരും. ഓറഞ്ച് ഇട്ടാൽ ഓറഞ്ചിന്റെ കഥ. ഒരു ദിവസം കുട്ടികൾ ചുറ്റിനും കൂടി ഒരു പക്ഷിത്തൂവൽ കഥയമ്മയുടെ ഭാണ്ഡത്തിലേക്ക് ഇട്ടു. അപ്പോൾ കഥയമ്മ മാവിൻ ചുവട്ടിലിരുന്ന് കഥ പറയാൻ തുടങ്ങി. ഒരു മാവിൽ 23 ലക്ഷം പക്ഷികൾ താമസിച്ചിരുന്നു. ഒരു കുട്ടി താഴെ നിന്ന് ഒരു കല്ലെറിഞ്ഞു. അപ്പോൾ എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒരു പക്ഷി പറന്നുപോയി. എന്നിട്ടോ? കണ്ണൻ എന്ന മിടുക്കൻ ചോദിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു പക്ഷി പറന്നുപോയി. ചിലച്ചുകൊണ്ടാണ് അവൻ പറന്നുപോയത്. എന്നിട്ടോ? മാളൂട്ടി എന്ന മിടുക്കി ചോദിച്ചു. വേറൊരു പക്ഷി അതിന് പിന്നാലെ പറന്നുപോയി. എന്നിട്ടോ? വരുൺ ക്ഷമ കേടോടെ ചോദിച്ചു. പിന്നെയും ഒരു പക്ഷി ചിലച്ചുകൊണ്ട് പറന്നുപോയി എന്ന് കഥയമ്മ പറഞ്ഞു. കഥയമ്മേ, ഈ കഥ എപ്പോഴാണ് തീരുക? ചിന്നൻ എഴുന്നേറ്റ് നിന്ന് അക്ഷമയോടെ ചോദിച്ചു. മക്കളെ, എല്ലാ പക്ഷികളും പറന്നു പോയി കഴിയുമ്പോൾ കഥയും തീരും. കഥയമ്മ മറുപടി പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ കഥ ഇവിടെ തീരുകയാണ്. വേറൊരു കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: Radio Santhanam 90.4 FM il ippol kelkam literary world. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: You can text your suggestions to me on this WhatsApp number 8848558785. This is Parvati Jeevan signing off from Literary World. Stay tuned to Radio Santhanam 90.4 FM for soulful music, thoughtful talks and programs that touch the heart.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

ഇന്ത്യവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

വെള്ളത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M-Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ ആണ് നമുക്കുള്ളത് അല്ലേ? ടെക് ലോകത്തിൽ മൊത്തം വലിയ സംസാര വിഷയങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് പല ന്യൂസുകളും.
4: ഞെട്ടിക്കുന്നതെന്ന് മാത്രമല്ല, തുല്യമായി സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം.
3: അതെ അതെ അതെ കാര്യം, അത് നമുക്ക് അതിലേക്ക് പോകുമ്പോഴത്തേക്ക് പറഞ്ഞു പറഞ്ഞു പോവാം അല്ലേ? അപ്പൊ നമുക്ക് താമസിപ്പിക്കാതെ ആദ്യം തന്നെ ഫസ്റ്റ് ന്യൂസിലേക്ക് കയറാം. അതായത് ഒപ്പോ അവരുടെ പുതിയ എ സീരീസ് ഫോണും ആയിട്ട് വരുവാണ്. വൺ പ്ലസും ആയിട്ട് ഒക്കെ ചേർന്നിട്ട് അവരുടെ മിഡ് റേഞ്ച് ഫോണും ഒപ്പോടെ ഫോണും ഒക്കെ ആയിട്ട് 10,000 mAh ബാറ്ററി ആയിട്ടൊക്കെ ാണ് വരാൻ പോകുന്നതാണ് നമുക്ക് ചില ലീക്സ് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആ ലീക്സ്, ഏതൊക്കെ ഫോണുകളിലാണ് വരുന്നത്? വൺ പ്ലസും ഒപ്പോയും വരുന്നുണ്ടോ, അതോ ഏതെങ്കിലും ഒരു ബ്രാൻഡ് മാത്രമാണോ വരുന്നത്?
4: അല്ല, രണ്ട് ഫോണുകളും വരുന്നുണ്ട്. ഇപ്പൊ ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി 10,000 mAh പോകുന്നതായിട്ട് ഇപ്പൊ എല്ലാ ഫോൺ മാനുഫാക്ചറേഴ്സും ചെയ്യുന്നതാണ്. റിയൽമി, ഷൗമി, പിന്നെ ഐ ക്യൂ, അവരെല്ലാരും ഈ 10,000 mAh ബാറ്ററിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഓപ്പോ ഇപ്പം പുതുതായിട്ട് ഇറക്കാൻ പോകുന്ന ഫോണുകളിലെല്ലാം, ഒപ്പോയും വൺ പ്ലസും ഇറക്കാൻ പോകുന്ന ഫോണുകളിലെല്ലാം 10,000 mAh ബാറ്ററി ആണ് വരാൻ പോകുന്നതെന്നുള്ളതാണ് നമുക്ക് ന്യൂസ് കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഭാഗം ഇപ്പം ഏറ്റവും ഹയസ്റ്റ് ബാറ്ററി കപ്പാസിറ്റി ഉള്ളത് ഓപ്പോയുടെ A6 Pro-ക്കാണ്. A6 Pro 5G അത് 7,000 mAh ആണ്. 80 watts ഫാസ്റ്റ് ചാർജിങ് ജാനുവരി ലോഞ്ച് ചെയ്ത. വൺ പ്ലസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വൺ പ്ലസ് നോട്ട് 6-നാണ് ഏറ്റവും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി ഉള്ളത് ആ റേഞ്ചിൽ. അത് 9,000 mAh ഉണ്ട്, അതിനും 80 watts ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പക്ഷെ അത് ലോഞ്ച് ചെയ്തിരിക്കുന്ന April 7-നായിരുന്നു. അപ്പൊ ഇനി ഓപ്പോയുടെ ഒരു എ സീരീസ് ഫോൺ ഇറങ്ങാൻ പോകുന്നത്, അവരുടെ മാനുഫാക്ചറിംഗിൽ കിടക്കുന്ന ഒരു എ സീരീസ് ഫോൺ ഇറങ്ങാൻ പോകുന്ന 10,000 mAh സിംഗിൾ സെൽ ബാറ്ററി ആയിട്ടാണ്. അതായിരിക്കും ഈ 10,000 mAh ബാറ്ററിയുടെ സീരീസിലെ ഏറ്റവും ആദ്യത്തെ സീരീസ് ഫോൺ എന്ന് പറയുന്നത് എ സീരീസ് ആണ്. ആ എ സീരീസിലെ ഫോൺ ആയിരിക്കും. അപ്പൊ അതൊരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഓപ്പോ അത് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ വൺ പ്ലസ് ഒരു മിഡ് റേഞ്ച് ഫോൺ, ഒരു പ്രോ മോഡലിന് മിഡ് റേഞ്ച് ഫോണിന് 10,000, അതിന്റെ കോഡ് നെയിം SM8845 എന്നും പറഞ്ഞിട്ടാണ് കോഡ് നെയിം ഇട്ടേക്കുന്നത്. അതിന്റെ കപ്പാസിറ്റി 10,000 mAh ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ ആ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ പോലും 10,000 mAh ബാറ്ററി വരാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് അതാണ് അത് കാണിക്കുന്നത് അർത്ഥം. പിന്നെ ഇത് ശരിക്കും ഈ ട്രെൻഡ് ഈ ലാർജർ ബാറ്ററി, സിംഗിൾ സെൽ ലാർജർ ബാറ്ററീസിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡീൽ ബ്രേക്കറായിട്ട് മാറുകയാണ്. കാരണം മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട്
3: സിംഗിൾ സെൽ ബാറ്ററി എന്ന് പറയുമ്പോൾ
4: സാധാരണഗതിയിൽ മൾട്ടി സെൽ ബാറ്ററീസ് ആണ്. അപ്പം കാരണം എന്ന് വെച്ച് ഒരു സെല്ല് ഡാമേജ് ആയാലും മറ്റേ ബാക്കി 2-3 സെൽസിന്റെ കപ്പാസിറ്റി കൊണ്ട് നമുക്ക് ഫോൺ നമുക്ക് സാധ്യത യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഒറ്റ സെൽ

0: സിംഗിൾ സെല്ലാണ്, സിലിക്കൺ കാർബൺ ആണ്, ലിത്യം അയൺ അല്ല, സിലിക്കൺ കാർബൺ ആണ്. അപ്പൊ കുറച്ചും കൂടെ ലൈഫ് കിട്ടും. ചാർജിങ് കപ്പാസിറ്റി, അതായത് ചാർജ് ഹോൾഡിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും, ചാർജിങ് ടൈമും കുറവായിരിക്കും.
1: പക്ഷെ ഞാനപ്പോ എന്റെ ഒരു ഡൗട്ട്, മറ്റേ ഈ പറഞ്ഞാലും നമുക്ക് ഒരു സെല്ല് കംപ്ലൈന്റ് ആയാലും മറ്റേ സെല്ല് വർക്ക് ചെയ്യുന്ന പറഞ്ഞു. പക്ഷെ ഇവിടെ സിംഗിൾ സെൽ ബാറ്ററി ആകുമ്പോഴത്തേക്ക് അത് ഒരെണ്ണം ഡാമേജ് ആയാലും മൊത്തത്തിൽ ഫോൺ ഡെഡ്
0: ആവും, ഫോൺ ഡെഡ് ആവും, അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പം ഈ സിലിക്കൺ കാർബൺ ആയതിനു ശേഷം അങ്ങനത്തെ ബാറ്ററി ഫെയിലിംഗ് റേറ്റ്സ് റേഷ്യോ കുറഞ്ഞോണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ എങ്ങനെ പോയാലും 4-5 കൊല്ലം ഒക്കെ ഒരു ബാറ്ററി ലാസ്റ്റ് ചെയ്യും. അപ്പൊ അത് ഇപ്പൊ ഇവിടെ കേസിലും കാറിന്റെ കേസിലും ഇപ്പൊ ലിത്യം അയൺ മാറ്റി സിലിക്കൺ കാർബണിലേക്കാണ് അവർ മാറുന്നത്. ഇപ്പൊ ചാർജ് ഹോൾഡിംഗ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്, ചാർജിങ് ടൈം വളരെ കുറവാണ്. അപ്പൊ ഇത് രണ്ടുമാണ് അതിന്റെ മെയിൻ പോയിന്റ്സ്. അപ്പം ഇത് ശരിക്കും ഒരു മാർക്കറ്റിംഗ് ഗിമിക്കായിട്ട് മാത്രമല്ല, ഇനിയുള്ള ഫോണുകളെല്ലാം ഈ 10,000 mAh ആ ഒരു കപ്പാസിറ്റിയിലേക്ക് മാറാനുള്ള ചാൻസസ് ആണ് ഏറ്റവും കൂടുതൽ. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം പവർ ഇതിനാവശ്യമാണ് ഫോണുകൾക്ക്. കാരണം AI ഒക്കെ വരവോടുകൂടി കൂടുതൽ ഓപ്പറേഷൻസ്, അതായത് കൂടുതൽ കാൽക്കുലേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം,
1: പെർഫോമൻസ് കൺസംപ്ഷൻ കൂടുതലാണ്
0: കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, ക്യാമറയുടെ കേസിൽ 200 MP ഒരു സ്റ്റാൻഡേർഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രോസസ്സേഴ്സ് തന്നെ ഇപ്പൊ നമുക്ക് പിന്നെ Snapdragon 9 വരുന്നുണ്ട്, 2 NM പ്രോസസ്സേഴ്സ്. അപ്പൊ അതിനെല്ലാം പവർ ഹംഗ്രിയാണ്, പവർ കൂടുതൽ വേണം, പവർ എഫിഷ്യന്റും ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ബാറ്ററി സാധാരണ ഈ 7,000 mAh 9,000 mAh എന്നൊക്കെ ഒരു ജമ്പാണ് ഈ 10,000 mAh എന്നുള്ളത്.
1: എനിക്ക് തോന്നുന്നു ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ ഇത്ര ഡീഗ്രേഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ബാറ്ററി എങ്കിലും കൊടുത്ത ആൾക്കാരെ കുറച്ചും
0: സമാധാനം. മിഡ് സെഗ്മെന്റ് ഇല്ലാത്ത അങ്ങനെ ഇപ്പൊ ഇനിയിപ്പോ കുറച്ച് നാളത്തേക്ക് എന്തായാലും മെമ്മറി ഡിവൈസസിന്റെ ദൗർലഭ്യത അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് അതിന്റെ അകത്ത് പിടിച്ചിരിക്കാൻ പറ്റുന്ന ബാറ്ററിയുടെ ഒരു കേസ് മാത്രമാണ്. പിന്നെ അത് മാത്രമല്ല റിവേഴ്സ് ചാർജിങ് നടക്കുന്നു മറ്റൊരു ഡിവൈസസ്.
1: 10,000 mAh ഉണ്ടെങ്കിൽ ലൈക്ക് ഒരു പവർ ബാങ്ക് പോലെ നമുക്ക് മറ്റൊരു ഫോൺ
0: ചാർജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ. അപ്പം ഈ ഓപ്പോയും വൺ പ്ലസും ആണ്. ഇപ്പം
1: വൺ പ്ലസിന്റെ ഏത് ഫോൺ ആണ് എന്നുള്ളത് റിവീൽ ചെയ്യുന്നത്
0: ഇല്ല, അത് ആ കോഡ് നെയിം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മോഡല് SM8845 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അത് മിഡ് സെഗ്മെന്റിലുള്ള ഒരു പ്രോ മോഡലാണ്. അപ്പൊ അത് ഇനിയിപ്പം വരുന്ന സമയങ്ങൾ, വരുന്ന മാസങ്ങളിലെല്ലാം അത് ലോഞ്ച് വരുന്നതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും അതിന്റെ സ്പെക് എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പൊ ഇത്രയാണ് ഇത്. പക്ഷെ കമ്പനി ഒഫീഷ്യലായിട്ടൊന്നും ഇൻഫോം ചെയ്തിട്ടില്ല, ലീക്സ് ആണ് പക്ഷെ എങ്കിലും വിശ്വാസമായ സോഴ്സ് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇത്രയാണ് നമുക്ക് ഓപ്പോയുടെ പുതിയ സീരീസ് എ സീരീസിന്റെയും വൺ പ്ലസ് മിഡ് റേഞ്ച് ഫോണിന്റെയും ബാറ്ററിയെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്.
1: ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. ഈ പറയുന്ന പോലെ ബാറ്ററിയുടെ കാര്യം തന്നെ ആയതുകൊണ്ട് നമുക്ക് ഒരു പരിധി വിശ്വസനീയമാണ്. കാരണം ബിക്കോസ് എല്ലാ ഫോൺ മാനുഫാക്ചേഴ്സും ഇപ്പോൾ ബാറ്ററിയിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ ബ്രാൻഡ്സും പറയുന്നുള്ള ലാർജർ കപ്പാസിറ്റി ഉള്ള ബാറ്ററി പ്രൊവൈഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ന്യൂസ് ഒരു പരിധി വരെയും കറക്റ്റ് ആവാൻ തന്നെയാണ് സാധ്യത. ഇനി നമുക്ക് അടുത്ത വരുന്ന ന്യൂസ് എന്താന്ന് വെച്ചാൽ ആപ്പിളിന്റെ ഫോണൊക്കെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിനോട് മുന്നോടിയായി തന്നെ ഗൂഗിൾ പിക്സൽ 11 ഒരു ടീസിംഗ് വന്നിരിക്കുകയാണ് അല്ലെ. August 12 ലോഞ്ച് പ്രതീക്ഷിക്കുന്നത്.
0: അപ്പൊ
1: അതിന് മുന്നേ ആയിട്ട് ഗൂഗിൾ പിക്സൽ 11 ചില ലീക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നു. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അനുവേട്ട, അപ്പോൾ ഓഗസ്റ്റ് 12 പിക്സൽ ലോഞ്ചിന് മുന്നോടിയായിട്ട് പിക്സൽ 11 കുറച്ച് ന്യൂസ് ലീക്സ് നമുക്ക് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഈ ലീക്സിൽ എന്തൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്? നമുക്ക് ഒരുവിധം ആക്യുറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടോ, അതോ ഇപ്പോഴും ലീക്സ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഡീറ്റെയിൽസ് ആണ്?
2: അല്ല, ഓഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും ശരിക്കും ഗൂഗിൾ തന്നെ ടീസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ കുറെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഓൾറെഡി നേരത്തെ അവൈലബിൾ ആയിരുന്നു, എങ്കിലും അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരു ഫീച്ചറും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായിരിക്കും എന്നുള്ള, അപ്പോൾ ഇത് ഒഫീഷ്യൽ ഇവന്റ് നടക്കുന്ന ഓഗസ്റ്റ് 12 ന്യൂയോർക്കിൽ വെച്ച് പ്രീ ഓർഡേഴ്സ് ആ സെയിം ഡേ തന്നെ ഓഗസ്റ്റ് 12 തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു കൺഫ്യൂഷൻ, ഈ പിക്സൽ 11 എന്നുള്ള പേര് തന്നെ വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളത്തെ കൺഫ്യൂഷന് ശേഷം ഇപ്പം ഗൂഗിൾ തന്നെ പിക്സൽ 11 എന്ന് അതിനെ പേരിട്ടിട്ടുണ്ട്, ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൺഫേം ആയി, പിക്സൽ 11 തന്നെയാണ് എൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന അഡീഷണൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ പിക്സൽ ഗ്ലോ എന്നുള്ളൊരു ഫീച്ചർ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിക്സൽ ഗ്ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്യാമറ, ആ ക്യാമറ സർക്കുലർ ഒരു ബമ്പുണ്ട്, ആ ബമ്പിന് ചുറ്റിനും ഒരു ലൈറ്റാണ്, ഒരു ഗ്ലോ ഫീച്ചറാണ്. ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു ഗ്ലോ ഫീച്ചറാണ് അത്. അത് ശരിക്കും നമ്മുടെ ട്രഡീഷണൽ LED സ്ട്രിപ്പ് ഒന്നും അല്ല, അതൊരു ഒരു ഒരു അതിന്റെ കൂടെ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് എന്തോ ഒരു പ്രോസസ്സാണ്. അപ്പൊ അതിനകത്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് നത്തിങ്ങിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും.
1: കോസ്മെറ്റിക് അപ്ഗ്രേഡ് പോലെ അല്ലേ?
2: അതെ, കോസ്മെറ്റിക് അല്ല, എങ്കിലും അത് ഒരു എന്താ പറയുന്ന ഒരു ട്രഡീഷണൽ ലൈറ്റ് സോഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ ലൈറ്റ് സോഴ്സ് അല്ല, മറ്റെന്തോ ഒരു ടെക്നോളജി അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഡീറ്റെയിൽസ് ഗൂഗിൾ പുറത്തു വിട്ടിട്ടില്ല, എങ്കിലും നമുക്ക് ആ ലോഞ്ചിന് അന്ന് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിന് പേരിട്ടിരിക്കുന്ന ഒരു പിക്സൽ ഗ്ലോ എന്നാണ്. അവർ ഓൾറെഡി നമ്മുടെ ക്രോം ബുക്കിന്റെ ബാക്കിൽ ലാപ്ടോപ്പ് നമ്മൾ തുറക്കുമ്പം അതിൻ്റെ അകത്ത് ആ ഗൂഗിളിന്റെ ലോഗോ ആ ഒരു ഫീച്ചറിലാണ് ഇരിക്കുന്നത്, ഗ്ലോ ഫീച്ചർ എന്ന് പറയുന്നത്. അതിപ്പോ ഒരു ഫോണിലേക്ക്
1: കൊണ്ടുവന്നതാണ്.
2: അതെ അതെ അതെ, കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ മൾട്ടി കളർ അനിമേഷൻസ് എല്ലാം അതിൻ്റെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നോട്ടിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലേർട്ട് സിസ്റ്റംസ്, അത് ആപ്പ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഇപ്പം നമുക്ക് മറ്റേ സ്വിഗ്ഗി സൊമാറ്റോ
1: കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും,
2: അങ്ങനത്തെ അതിൻ്റെ ഒക്കെ ആപ്പുകളിൽ നമുക്കിപ്പം യൂബറിൻ്റെ
1: ഒക്കെ
2: ഇപ്പം എത്ര ദൂരം ഉണ്ട് ഇനി ഡ്രൈവറിന് വരാൻ, അല്ലെങ്കിൽ ആ ഇത് ഡെലിവറി ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും എന്നൊക്കെ ഉള്ള അതെല്ലാം അതിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് കാണിക്കാൻ പറ്റും.
1: ഓക്കെ,
2: അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രഡീഷണൽ ലൈറ്റ് സിസ്റ്റം വരും, അതൊരു ഒരു ഇൻറ്റഗ്രേഷൻ ആയിട്ടാണ്, ഇന്നോവേഷൻ ഒരു അത് അതിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു ഇൻറ്റഗ്രേഷൻ ആയിട്ടാണ് അവർ അതിനെ കണക്കാക്കിയേക്കുന്നത്. അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്താണെന്നുള്ളതിനെ കുറിച്ച് റിവീൽ ചെയ്തിട്ടില്ല, ആ ലോഞ്ചിനെന്ന് നമുക്ക് അത് ഒരു പക്ഷേ അവർ എക്സ്പ്ലെയിൻ ചെയ്യുമായിരിക്കും.
1: ഓക്കെ,
2: പിന്നെ ഇപ്പോൾ വന്നേക്കുന്ന പ്രൊഡക്റ്റ് ലൈനപ്പ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിക്സൽ 11 വരുന്നുണ്ട്, 11 Pro വരുന്നുണ്ട്, 11 Pro XL പിന്നെ 11 Pro Fold ഇത്രയും മോഡൽസ് ആണ് അവരൊന്ന് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ പിക്സൽ 5 ഒരു പക്ഷേ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ജെമിനി ഇന്റലിജൻസിന്റെ പുതിയ ഫീച്ചേഴ്സ് അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അന്ന് അറിയാൻ കഴിയും. പിന്നെ ഈ അമേരിക്കയിൽ മാത്രം, US മാത്രം കുറച്ച് പ്രീ ഓർഡർ ഇൻസെന്റീവ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് സൈനപ്പ് ചെയ്യാനുള്ള വിൻഡോസ് July 15 to August 7 വരെയാണ്. അതിനൊരു പ്രൊമോ കോഡ് കിട്ടും, പ്രൊമോ കോഡ് നമുക്ക് ഇമെയിൽ വഴി ഓഗസ്റ്റ് 11 തന്നെ കിട്ടി തുടങ്ങും. ആ കോഡ് 20 ഓഗസ്റ്റ്

0: ഇരുപത്തേഴാം തീയതി വരെ വാലിഡ് ആണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് അൺലോക്ക്ഡ് പിക്സൽ 11 മോഡൽസ്, ഗൂഗിൾ എഫ് 1 മോഡൽ, എഫ് 5 മോഡൽസും പിക്സൽ 11 എല്ലാം നമുക്ക് മേടിക്കാൻ സാധിക്കും. പക്ഷേ ഇതിനകത്തുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കസ്റ്റമറിന് ഒരു കോഡ് ലഭിക്കുള്ളൂ, ഒരു കോഡ് വെച്ച് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ കോഡ്സ് ലഭിക്കില്ല. യു എസ് റെസിഡന്റ് തന്നെ ആയിരിക്കണം, യു എസ് ഷിപ്പിംഗ് അഡ്രസ്സും ഉണ്ടാവണം. ഇത് രണ്ടും ഇത്രയും മാൻഡേറ്ററി ആണ്. അങ്ങനെയുള്ളവർക്ക് അത് കുറെ കാര്യങ്ങൾ എൻ്റെ അത് കിട്ടും. പിന്നെ ഫോണിന്റെ സ്പെക്ക് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്നും കൂടി നമുക്ക് നോക്കാം. സാംസങ്ങിന്റെ M16 OLED ഡിസ്പ്ലേ ആണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗൂഗിളിന്റെ ടെൻസർ G6 ചിപ്സെറ്റ് ആണ്, 2nm പ്രോസസ്സിലുള്ള. മീഡിയ ടെക്കിന്റെ M90 മോഡൽ ഉണ്ട്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടുള്ള. പിന്നെ ടൈറ്റൻ M3 സെക്യൂരിറ്റി ചിപ്പ് ഉണ്ട്, അപ്ഗ്രേഡഡ് ക്യാമറ ഹാർഡ്വെയർ വരുന്നുണ്ട്, അത് 200 MP ആയിരിക്കും എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. പിന്നെ സ്റ്റോറേജ് ഓപ്ഷൻസ് 128 GB ആയിരുന്നു പണ്ട് സ്റ്റാൻഡേർഡ്, അത് 256 GB ആക്കി.
1: ആപ്പിൾ 256
0: ആക്കിയ പോലെ. അപ്പൊ അതാണ്, ഇത്രയാണ് നമുക്ക് സ്പെക്കായിട്ട് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് മെയിൻ കാര്യം ഗൂഗിൾ ആയതുകൊണ്ട് ജെമിനൈ തന്നെ ആയിരിക്കും എന്റെ കോർ പില്ലർ.
1: അപ്പൊ
0: ആൻഡ്രോയിഡിന്റെ കേസിലും പുതിയ ആൻഡ്രോയിഡിന്റെ അകത്ത് ജെമിനൈയുടെ ഫീച്ചേഴ്സ് ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ കാണിക്കുന്നത്. പിന്നെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇന്റഗ്രേഷൻ ഒരു മെയിൻ കാര്യമാണ്, കാരണം ഇപ്പൊ AI കൂടി ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് ഈ ടെൻസർ ചിപ്പ് ഇതെങ്ങനെയാണ്, കാരണം G6 എന്ന് പറയുന്ന ചിപ്പ് ശരിക്കും AI വേണ്ടി എക്സ്ക്ലൂസീവ്ലി അവർ ഉണ്ടാക്കിയേക്കുന്നതാണെന്ന് ഗൂഗിൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് നമുക്ക് അത് ഫോൺ ലോഞ്ച് ആയതിനു ശേഷം നമുക്ക് അറിയാൻ പറ്റും.
1: ആൻഡ്രോയിഡ് 17 തന്നെ ആയിരിക്കുമല്ലോ ഇതിനകത്ത് വോയിസ് ആയിട്ട് വരുന്നത്.
0: അതെ അതെ, ആൻഡ്രോയിഡ് 17 പുതിയ ഫോണിന്റെ കൂടെ ലോഞ്ച് എപ്പോഴും പുതിയ വോയിസ് തന്നെ ആയിരിക്കും. ഇത്രയാണ് ഗൂഗിൾ പിക്സൽ 11 കുറിച്ചുള്ള അറിവ് നമുക്കിപ്പം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഇപ്പൊ ഈ പിക്സൽ ഗ്ലോ ഫീച്ചറാണ് പുതുതായിട്ട് വന്ന് ലീക്ക് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ.
1: എനിക്ക് തോന്നുന്നു പണ്ടത്തെ അത്ര പോലെ, പണ്ട് പിക്സൽ ഫോണുകൾ ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് എപ്പോഴും ഒരു കൗതുകമായിരുന്നു, എന്തായാലും വലിയ സംഭവം. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം അത്ര വലിയൊരു
0: കൗതുകം. അതെ അതെ, കാരണം പിക്സലിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഫോണുകളൊന്നും അത്ര വലിയ
1: വിജയമല്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ വർഷത്തെ ഫോണിലൊക്കെ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നിട്ടും പാളിപ്പോയി.
0: അതെ അതെ, പക്ഷെ ഡിസൈൻ വൈസ് കുറച്ചുകൂടെ കൊള്ളാമെങ്കിലും എന്തോ എന്തുകൊണ്ടോ അത് വലിയ ക്ലിക്ക് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു പിക്സലിന്റെ ഹിസ്റ്ററിയിൽ, ഗൂഗിളിന്റെ ഹിസ്റ്ററിയിൽ, അവർ ഫോൺ ഇറക്കിയതിനു ശേഷം ഈ ഫോൺ വലിയ അവരുടെ വലിയ
1: പണ്ട് LG ആയിട്ടൊക്കെ കൊളാബ് ചെയ്തിട്ട് അവരുടെ നെക്സസ് എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്, ഞാൻ യൂസ് ചെയ്തല്ലോ ഫോൺ. അത് ആക്ച്വലി ഗംഭീര ഫോണായിരുന്നു.
0: അത് LG നെക്സസ് 5 ഉണ്ടായിരുന്നു, പിന്നെ നെക്സസ് 9 ഉണ്ടായിരുന്നു. 9 വരെ ആയിരുന്നു അവർ ഇറക്കി, പിന്നെ ഗൂഗിൾ പിക്സൽ ഇറക്കി. ഗൂഗിൾ നെക്സസ് ഫോണും ശരിക്കും ഗൂഗിളിന്റെ പിക്സൽ ആദ്യത്തെ പിക്സൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, പിന്നെ അങ്ങോട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. ഈ ഗീക്കുകളാണ് കൂടുതലും ഗൂഗിൾ യൂസ് ചെയ്യുന്നത്, പിക്സൽ ഫോൺസ് യൂസ് ചെയ്യുന്നത്, അതാണ് പ്രത്യേകത.
1: അപ്പോൾ എന്തായാലും അതാണ് ഗൂഗിൾ പിക്സൽ 11 പറ്റി നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സ്. ഈ പറഞ്ഞ ആ പിക്സൽ ഗ്ലോ എന്ന് പറയുന്നതാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ലീക്സിനകത്തുള്ള ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ പറഞ്ഞ വന്നതിന് ശേഷം, ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം എത്രത്തോളം പെർഫോമൻസ് ഒക്കെ തരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ അടുത്ത് വരുന്ന ഒരു ന്യൂസാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു ന്യൂസായിട്ട് വരുന്നത്. അപ്പോൾ ഞെട്ടിക്കുന്ന ന്യൂസ് ഞെട്ടിച്ചുകൊണ്ട് തന്നെ പറയാം. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടിടാം, തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്ര 90.4 FM.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഒരുപാട് ഞെട്ടിക്കുന്ന ന്യൂസ്, അതായത് വൺ പ്ലസ് US യൂറോപ്പ് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് അടിക്കുവാണ്. അത് ഒന്നാമത്തെ ഞെട്ടിക്കുന്ന ന്യൂസ്. രണ്ടാമത്തത് ഇന്ത്യയിൽ നിന്നും എക്സിറ്റ് അടിക്കുവാണ്. മൂന്നാമത്തെ അത്ര ഞെട്ടിക്കുന്ന ന്യൂസ് അല്ലെങ്കിലും എല്ലാ നിലവിലുള്ള എല്ലാ വൺ പ്ലസ് ഫോണുകളിലും പുതിയ അപ്ഡേറ്റ് വരുമ്പോഴത്തേക്ക് അവരുടെ ഓക്സിജൻ ഓയിസിൽ നിന്നും കളർ ഓയിസിലേക്ക് ഓയിസ് എല്ലാം മാറാൻ പോവുകയാണ്. അപ്പോ നമ്മള് പലപ്പോഴും വൺ പ്ലസിന്റെ പല ന്യൂസുകളും ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവർ നിർത്തി പോകാനുള്ള പരിപാടി വല്ലതാണോ. അപ്പൊ അവസാനം അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോ എന്തൊക്കെയാണ് കറക്റ്റ് എക്സാക്ട്ലി വരുന്ന ഔട്ട് മീൻസ് ന്യൂസ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, ഇനി വൺ പ്ലസ് ഫോൺ ഉപയോഗിക്കുന്നവരുടെ ഒക്കെ അവസ്ഥ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും?
2: എനിക്ക് ഓർമ്മ വരുന്നത് മമ്മൂട്ടിയുടെ ഒരു ഡയലോഗ്, ചതിച്ചാശനെ ചതിച്ച് ന്യൂസ് ചതിച്ച്. അതെ, കാരണം വൺ പ്ലസ് എടുത്തും പോയി എന്നുള്ള അവസ്ഥയാണ്. കാരണം വൺ പ്ലസ്
1: നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചു, കാരണം ലാസ്റ്റ് ഇയർ ഇറങ്ങിയ വൺ പ്ലസ് 15 ഒക്കെ ഗംഭീര ഫോണുകളായിരുന്നു.
2: തീർച്ചയായിട്ടും, കാരണം അവരുടെ ആ ഒരു മാനുഫാക്ചറിംഗ് പ്രോസസ് തന്നെ മാറി, പുതിയ നല്ലൊരു മാനുഫാക്ചറിംഗ് പ്രോസസ്സിലേക്ക് മാറി. ഫോണെല്ലാം ഭയങ്കര അടിപൊളിയായ നല്ല പെർഫോമൻസ് ഫോണുകൾ, നല്ല ക്യാമറ ഫോണുകൾ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർ എക്സിറ്റ് ആകുക എന്ന് പറയും. കാരണം അവരാദ്യമേ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇന്റഗ്രേഷൻ കൺസോളിഡേഷന്റെ പാർട്ടായിട്ടാണെന്നാണ് പറഞ്ഞത്. സർവീസ് സെന്ററെല്ലാം വൺ പ്ലസിന്റെ സർവീസ് സെന്ററെല്ലാം ഓപ്പോയിലേക്ക്
1: മാറി, അവര് ഓഫ്ലൈൻ ഷോപ്പുകളെല്ലാം നിർത്തി
2: മാത്രമാക്കി. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഇത് വന്നതിന്റെ ഇടയ്ക്കാണ് ഇപ്പം പിന്നെയും ഇങ്ങനത്തെ ഒരു ന്യൂസും കൂടെ വരുന്നത്. ഇത് പക്ഷേ ഒഫീഷ്യലി കമ്പനി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ നിന്ന് കമ്പനിയിൽ നിന്ന് തന്നെ ഇൻസൈഡർ ഇൻഫർമേഷൻ്റെ അന്ന് കിട്ടുന്ന തന്നെയാണ്. പക്ഷെ പല വെബ്സൈറ്റുകളും ഇത് ഒഫീഷ്യൽ ആണെന്ന് തന്നെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും US ഓപ്പറേഷൻ, US ആൻഡ് യൂറോപ്പ് ഓപ്പറേഷൻസ് അവർ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് ഒഫീഷ്യലാണ്.
1: ഇന്ത്യ
2: തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഓപ്പറേഷൻസിനെ കുറിച്ച് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധാരണകൾ ഒന്നും പുറത്തിറക്കരുതെന്ന് പക്ഷേ കമ്പനി പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ നീക്ക് പോക്കുകൾ കണ്ടിട്ട് ഉടനെ തന്നെ എക്സിറ്റ് ആകും, അതായത് ബൈ 2027 എക്സിറ്റ് ആകും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ശരിക്കും ഇപ്പം എമിനന്റ് ആയിട്ട് ഈ US ആൻഡ് യൂറോപ്പ് ഓപ്പറേഷൻസ് അവർ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇന്ത്യയുടെ എക്സിറ്റ് ആന്റിസിപ്പേറ്റഡ് ബൈ 2027 ആണ്. ഇതെല്ലാം ശരിക്കും ഒരു ഫേസ്ഡ് വിത്ഡ്രോവലിന്റെ പാർട്ടായിട്ടാണ് അവർ ചെയ്യുന്നത്. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പല രാജ്യങ്ങളിൽ നിന്നും അവർ എക്സിറ്റ് ആകുകയാണ്. പക്ഷേ ചൈന ഓപ്പറേഷൻസ് അവർ നിലനിർത്തും. ചൈനയിൽ ഫോൺ ഉണ്ടാവും, വൺ പ്ലസിന്റെ ഫോണുകളും പുതിയ മോഡൽസ് എല്ലാം അവിടെ ഉണ്ടാവും. അവർ പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ US ആൻഡ് യൂറോപ്പിലൊക്കെ ശരിക്കും വൺ പ്ലസിന്റെ സെയിൽസ് ഭയങ്കര ഡൗൺ ആണെന്നാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഈ മെമ്മറിയുടെ ദൗർലഭ്യത, പിന്നെ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട്. ഇപ്പോൾ അമേരിക്കയും ചൈനയുമായിട്ട് ഉള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കാരണം പല സാങ്ഷൻസും ഈ ടാക്സ് അഡീഷണൽ ടാക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വൺ ചൈനയിൽ നിന്ന് വരുന്ന ഫോണുകൾക്ക് പല രാജ്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇവർക്ക് ഒരുപാട് ഓവർ ഹെഡ്സ് ഉണ്ടാക്കുന്നത് കൊണ്ട് അത് കൺസോൾഡേറ്റ് ചെയ്യുന്നതായിട്ടാണ് അവർ പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഓപ്പോയിലേക്ക്, ഒറ്റ ഫോണിലേക്ക് മാറുകയാണ്, ഓപ്പോ എന്ന് പറഞ്ഞൊരു ഫോണിലേക്ക്. റിയൽമി അതേപോലെ ചൈന ഓപ്പറേഷൻസ് എക്സിറ്റ് ചെയ്തിട്ട് US-ലും യൂറോപ്പിലും മാത്രം ഉണ്ടാകും എന്നുള്ളൊരു ന്യൂസും വരുന്നുണ്ട്. ചൈനയിലേക്കാൾ സെയിൽസ് കൂടുതൽ അവർക്ക് US-ലും യൂറോപ്പിലും റിയൽമിക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു
1: കൺസോൾഡേഷനും
2: ക്ലാരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. അത് കമ്പനി തന്നെ പുറത്തു വിട്ട ന്യൂസ് ആണ്. ശരിക്കും ഇത്രയാണ് ഇവര് പറയുന്ന റീസൺസ്.
1: റിയൽമിയുടെ ഇന്ത്യയിലെ പ്രസൻസ് എങ്ങനെയായിരിക്കും?
2: ഇന്ത്യയിൽ ഉണ്ടാവും റിയൽമി, കാരണം റിയൽമി ഇപ്പൊ ശരിക്കും തോന്നുന്നു എനിക്ക് തേർഡ് പ്ലേസിലാണ് റിയൽമി ഉണ്ട് വോളിയം സെയിൽസിൽ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ ഓപ്പറേഷൻസ് ഉണ്ടാവും. പിന്നെ ഈ ആപ്പിളുമായിട്ടൊരു ഓപ്പോയ്ക്ക് ശരിക്കും ആപ്പിളുമായിട്ട് ഒരു ഡിസ്പ്യൂട്ട് കിടപ്പുണ്ട്. അതും അഡീഷണൽ പ്രശ്നം
1: ഡിസൈൻ്റെ
2: കേസിൽ. അപ്പൊ വൺ പ്ലസ് എൻ്റെ അത് ഉൾപ്പെടും. പിന്നെ ശരിക്കും ഇപ്പൊ ഓപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചൈന മാർക്കറ്റിലാണ്. പിന്നെ സെൻട്രൽ യൂറോപ്പിൽ അവർ കുറച്ച് പ്രസൻസ് കൂട്ടുന്നുണ്ട് ഓപ്പോയുടെ. ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ല, റിയൽമി ബ്രാൻഡ് ചൈനീസ് മാർക്കറ്റിന് എക്സിറ്റ് ആയിട്ട് ബാക്കിയുള്ളിടത്തെല്ലാം ഉണ്ടാവും. നോർഡിക് എക്സ്പാൻഷൻ ആണ് അവർ കൂടുതൽ, അതായത് സെൻട്രൽ യൂറോപ്പ്, ഈ സ്കാൻഡിനേവിയൻ കൺട്രി, സ്വീഡൻ, ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഐസ്ലാൻഡ് അങ്ങനത്തെ രാജ്യങ്ങളിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ എല്ലാം വൺ പ്ലസും ഉണ്ടാവും. പിന്നെ പക്ഷെ വൺ പ്ലസ് ഇന്ത്യ ഈ റൂമേഴ്സ് എല്ലാം ഡിനൈ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഓപ്പറേഷൻസ് സാധാരണ നിലയിൽ തന്നെ പോകും എന്നുള്ള കമ്പനി പറയുന്നുണ്ടെങ്കിലും ഒരു ഫേസ്ഡ് എക്സിറ്റിന്റെ ഭാഗമായിട്ട് ഇത് 2027 കൊണ്ട് തന്നെ എക്സിറ്റ് ആകാനുള്ള ചാൻസസ് എല്ലാം കാണണം. പുതിയ ലോഞ്ചസ് ഒന്നും വൺ പ്ലസിന്റെ ഇന്ത്യയിൽ പറയുന്നില്ല അവര്.
1: ശരി ശരി ഓക്കെ.
2: അപ്പൊ അതും ഇതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നുണ്ട്.
1: ഓക്കെ.
2: വൺ പ്ലസ് ഫിഫ്റ്റീന്റെ കഴിഞ്ഞിട്ട് വൺ പ്ലസ് സിക്സ്റ്റീൻ സെവൻറ്റീൻ ഒന്നും ഇന്ത്യയിലേക്ക് വരുന്നതിനെ കുറിച്ചൊന്നും
1: നമ്മള് കഴിഞ്ഞ ന്യൂസുകൾ പറഞ്ഞപ്പോഴത്തേക്ക് ചൈനീസ് റിലീസിനെ പറ്റി മാത്രമേ
2: പറഞ്ഞിരിക്കുന്നു. അതെ അതെ അതെ. അപ്പൊ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇവരുടെ എക്സിറ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ റിയൽമിയുടെയും സോറി വൺ പ്ലസിന്റെ സിഇഒ നേരത്തെ റോബിൻ ലീവ് എന്ന് പറയുന്ന ആള് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ രണ്ടു മാസം മുമ്പ്. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യ ഓപ്പറേഷൻസും എക്സിറ്റ് ആകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ കാണിക്കുന്നത്. പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം വയബിലിറ്റി കമ്പനി പറയുന്നത് വെച്ചാൽ ലോങ് ടേം വയബിലിറ്റി ഇന്ത്യയിലും കുറവാണ്, യു എസിലും യൂറോപ്പിലും ഉള്ളത് പോലെ തന്നെ. അതിന്റെ പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഒരു കാര്യം മെഷർ ചെയ്യുന്നത് കണ്ടിന്യൂഡ് സർവീസ് സപ്പോർട്ടും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും എല്ലാം വൺ പ്ലസിന് കിട്ടും എന്നുള്ള. വൺ പ്ലസ്
1: ഞാനും ചോദിക്കാം, കാര്യം ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോഴത്തേക്ക് വൺ പ്ലസിന്റെ ഫോൺ ഇല്ലാത്തവരൊക്കെ അവരത് മൈൻഡ് ചെയ്യാതെ വിടും. പക്ഷേ വൺ പ്ലസിന്റെ ഫോൺ യൂസ് ചെയ്യുന്ന ഒരുപറ്റം ആൾക്കാർ ഉറപ്പായിട്ടും ഉണ്ട്.
2: പിന്നെ ഒരു കമ്മ്യൂണിറ്റി, വലിയൊരു കമ്മ്യൂണിറ്റി,
1: വൺ പ്ലസിന്റെ ഫോൺ, വൺ പ്ലസിന്റെ പാഡുകൾ പോലത്തെ സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് എന്താണ് ആശ്വാസകരമായിട്ട് നമുക്ക് പറയാനുള്ളത്? സർവീസിന്റെ കാര്യത്തിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ?
2: തീർച്ചയായിട്ടും കമ്പനി അത് അഷുർ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂഡ് സപ്പോർട്ട്, ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട് അവർ കൊടുക്കും എന്നുള്ളതും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കൊടുക്കും എന്നുള്ളത് കമ്പനി പ്രത്യേകം എടുത്ത് അഴിവരായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട എന്നുള്ളതാണ്. പിന്നെ ഈ കളർ ഓയസ് ഇനിയിപ്പം ശരിക്കും ഓക്സിജൻ ഓയസ് മാറി, പുതിയ അപ്ഡേറ്റ് കളർ ഓയസിലേക്ക് മാറുകയാണ്. അപ്പൊ ഓപ്പോടെ തന്നെ സെയിം ഓയസ് തന്നെ ആയിരിക്കും വൺ പ്ലസ്.
1: വലിയൊരു പ്രത്യേകത ആൾക്കാർക്ക് തോന്നുന്നു
2: സിമിലർ ആണ്. ഇപ്പോഴത്തെ പുതിയ ഓയസ് അതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് വല്ലതും ആപ്പുകൾ വല്ലതും ഇൻസ്റ്റാൾ
1: ആവും.
2: അപ്പൊ അത് ഉണ്ടാവും. പിന്നെ വേറെ പുതിയ ഫോണുകളുടെ ലോഞ്ചുകളൊന്നും തന്നെ ഇപ്പൊ നമുക്ക് വൺ പ്ലസിനെ കുറിച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കും, ചാൻസ് ഇല്ല. നോട്ട് ഫോൺസുകളും നോട്ട് സീരീസ് ഫോണുകളും വൺ പ്ലസിന്റെ മെയിൻ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും ഒന്നും ഇന്ത്യയിലേക്ക് വരാൻ ചാൻസ് ഇല്ല. ആ എയ്സ് എന്ന് പറയുന്ന ഒരു ഫോൺ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫോൺ ഉണ്ട്, അത് ഇന്ത്യയിൽ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ലോഞ്ചുകളെ കുറിച്ചുള്ളതൊന്നും കമ്പനി ഇൻഫോം ചെയ്തിട്ടില്ല.
1: ഇന്ത്യയിൽ എക്സിറ്റ് ഇല്ലാന്ന് പറയുന്നത് ചിലപ്പോ ആ ഫോണിന്റെ റിലീസിന് ബേസ് ചെയ്തിട്ടായിരിക്കും.
2: അതെ അതെ,
1: ഫോൺ ആരും എടുക്കാതായി പോകും.
2: അതെ അതെ അതെ. അപ്പൊ അതാണ് ഈ വേദനാജനകമായ ഒരു കാര്യമാണ് വൺ പ്ലസ് എന്ന്. കാരണം വലിയൊരു ലെഗസി ഉള്ള ഒരു ഫോണാണ്, വലിയൊരു കമ്മ്യൂണിറ്റിയും വലിയൊരു ഫാൻ ബേസ് ഉള്ള ഒരു ഫോണാണ്. അപ്പൊ അത് പെട്ടെന്ന് എക്സിറ്റ് ആകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കുന്ന ഒരു ഒരു മനസ്താപം, പിന്നെ ഒരു ടെൻഷൻ, പിന്നെ ഫോണുകൾ കയ്യിലിരിക്കുന്ന ആൾക്കാരുടെ ഒരു ടെൻഷൻ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ കമ്പനി ഇനി സോർട്ട് ഔട്ട് ചെയ്യുന്നു എന്നുള്ളത് വരുന്ന ആളുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും.
1: ശരി ശരി ശരി ഓക്കെ. അപ്പൊ അതാണ് നമുക്ക് വൺ പ്ലസിന്റെ ന്യൂസ് ആയിട്ട് വരുന്നത്. ശരിക്കും ഞെട്ടിക്കുന്ന ന്യൂസ് തന്നെയാണ്. ഒരുപാട് പേര് വൺ പ്ലസിന്റെ ഫോൺ യൂസ് ചെയ്യുന്നതായിട്ട്, അനുവേട്ടൻ യൂസ് ചെയ്യുന്നുണ്ട്,
2: ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, വൺ പ്ലസിന്റെ പാഡ് യൂസ്
1: ചെയ്യുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന നല്ല ഫോൺ ആയിരുന്നു. കാര്യം അതിന്റെ വോയിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഇറങ്ങി മീൻസ് വൺ പ്ലസ് ഫിഫ്റ്റീൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോൺ.
2: അതെ, നല്ല റിലയബിലിറ്റി ഉള്ള ഫോണാണ്, പെർഫോമൻസ് വൈസ് നല്ല ഫോണായിരുന്നു.
1: പിന്നെ പറഞ്ഞാല് മറ്റേ ഡിസ്പ്ലേ ഇഷ്യൂ ഒക്കെ വരുമ്പോഴത്തേക്ക് ലൈഫ് ടൈം വാറന്റി ഒക്കെ കൊടുത്തിരുന്ന ഒരു ബ്രാൻഡ് അപ്പോ എന്തായാലും ഇന്ത്യയിലെ ഇപ്പൊ അവര് മീൻസ് അവര് ഇല്ലാന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ നിന്ന് പോകുന്നത് തന്നെയാണ് നമുക്ക്
2: കിട്ടുന്നത്. അത് തന്നെയാണ്, പല കാര്യങ്ങൾക്ക് എടുത്തു നോക്കിയാലും വിരൽ ചൂണ്ടുന്ന ആ ഒരു കാര്യത്തിലേക്കാണ്. ഇവരുടെ ഒരു ഫേസ്ഡ് എക്സിറ്റിന്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിൽ നിന്ന് അവർ എക്സിറ്റ് ആകുകയാണ്. അപ്പം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല, ഹോങ്കോങ്ങോ തായ്ലൻഡിനെയോ ഇന്തോനേഷ്യയെ കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല. എങ്കിലും ഭൂരിഭാഗം രാജ്യങ്ങളിൽ നിന്നും അവർ എക്സിറ്റ് ആകുകയാണ്. ചൈനയിൽ മാത്രമേ അവരുണ്ടാവുള്ളൂ എന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ.
1: എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂസും മറ്റെന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ശ്രോതാക്കളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോ അടുത്തൊരു ന്യൂസ് വരുന്നത് ഐപാഡ് മിനിയെ, മിനിയും ഐപാഡ് മിനിയുടെ സ്ക്രീനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്നും കേട്ടു.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഐപാഡ് മിനിയുടെ കുറച്ച് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പുതിയ ഐപാഡുകൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഐപാഡ്, ഐപാഡ് എയർ അങ്ങനെയുള്ള കുറച്ച് ഐപാഡ് മിനി ഒക്കെ ലോഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ലോ ആൻഡ് അതായത് പ്രോ മോഡൽസ് അല്ലാത്ത ഐപാഡിലും OLED ഡിസ്പ്ലേ വരുന്നതായിട്ടുള്ള കുറച്ച് ലീക്സ് നമ്മൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വാസ്തവമുണ്ടോ സത്യാവസ്ഥയുണ്ടോ എന്നൊക്കെ അറിയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
3: ശരിക്കും ഐപാഡ് മിനി ഉടനെ തന്നെ ലോഞ്ച് വരുന്നുണ്ട്. അത് 2021 ശേഷമുള്ള മേജർ അപ്ഗ്രേഡ് ആണ്. ഇത് ഒക്ടോബർ 2026 തന്നെ ലോഞ്ച് ചെയ്യാനാണ് OLED ഡിസ്പ്ലേ ഉള്ള ഐപാഡ് മിനി. അപ്പം ഇത് ആദ്യത്തെ ഐപാഡ് ആയിരിക്കും, നോൺ പ്രോ ഐപാഡ് ഉള്ള, നോൺ പ്രോ ആയിട്ടുള്ള മോഡൽസിൽ ആദ്യത്തെ ഒരു അപ്ഗ്രേഡാണ് OLED വരുന്നത്. സാധാരണ പ്രോയ്ക്കകത്താണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആദ്യം വരുന്നത്, എന്നിട്ടാണ് ബാക്കിയൊക്കെ താഴേക്ക്. പക്ഷേ ഇത് ആദ്യമായിട്ട് ഐപാഡ് മിനിയിലാണ് വരുന്നത്. എന്നിട്ട് അവർ ഒരു എൻട്രി ലെവൽ ഐപാഡും കൂടെ അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് ക്വാർട്ടർ 2027 ഫസ്റ്റ് ക്വാർട്ടറിലായിരിക്കും. അതിനകത്ത് ന്യൂ പ്രോസസ്സർ ആയിരിക്കും, പുതിയ പ്രോസസ്സർ ആയിരിക്കും. പക്ഷേ ഡിസൈൻ ചേഞ്ചസ്, വലിയ ചേഞ്ചസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പിന്നെ LCD, പക്ഷേ ആ എൻട്രി ലെവലിൻ്റെ അകത്ത് LCD സ്ക്രീൻ തന്നെ ആയിരിക്കും, OLED ആയിരിക്കത്തില്ല. പിന്നെ കൂടെ അതിൻ്റെ കൂടെ ഉള്ള ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐപാഡ് എയറിൻ്റെ റിഫ്രഷുകളാണ്. രണ്ട് മോഡൽസ് ഉണ്ട്, 11-inch 13-inch. അത് സ്പ്രിംഗ് 2027 ലോഞ്ച് ആണ്. അത് റിഫ്രഷ് മറ്റേ ഐപാഡ് പ്രോ ചേഞ്ച് ചെയ്തതിൻ്റെ അപ്ഗ്രേഡ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഇതിന് ലോഞ്ച് ചെയ്യുന്നത്. OLED ടെക്നോളജി ശരിക്കും ബാക്കിയുള്ള അവരുടെ ഡിവൈസസിൻ്റെ അകത്തെല്ലാം അവർ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഓൾറെഡി ഐഫോണിൻ്റെ അകത്ത് OLED വരുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അവരുടെ എക്സ്ട്രാ ഇപ്പം മാക്ക് വരുന്നുണ്ട് OLED ആയിട്ട്, ഐപാഡ് വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഡിവൈസസിൻ്റെ അകത്തോട്ടെല്ലാം അവരെല്ലാം OLED പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അപ്ഗ്രേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ സ്ക്രീനിൻ്റെ കാര്യമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. OLED സ്ട്രാറ്റജി ആയിട്ട് തന്നെ അവർ ഒരു സ്ട്രാറ്റജി അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് ആപ്പിൾ. അപ്പം എക്സ്പാൻഡിങ് എല്ലാ പ്രോ മോഡൽസിൻ്റെ അകത്തെല്ലാം OLED ആക്കുകയാണ് അവർ. പിന്നെ ഐപാഡ് മിനിക്കകത്തും ഐപാഡ് എയറിൻ്റെ അകത്തും OLED ഓൾറെഡി ഇപ്പോൾ പുതിയ വരുന്നതിൻ്റെ അകത്തെല്ലാം OLED അവർ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശരിക്കും ഈ കൺസോൾഡേഷൻ, അതായത് ഈ ഡിസ്പ്ലേ ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ ഒരു കൺസോൾഡേഷൻ ഐപാഡിന് കുറേ നാളായിട്ട് ആവശ്യമുള്ളത്, കാരണം ഈ റെറ്റിന ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു സാധനത്തിലായിരുന്നു അവർ പിടിച്ച്
2: നിന്നുകൊണ്ടിരുന്നത്.
3: അപ്പോൾ അത് മാറി നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ആപ്പിളിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം പല സ്ക്രീനുകൾക്കും റിഫ്രഷ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആപ്പിളിന് ഇപ്പോഴും 120Hz അകത്ത് എത്തിപ്പെടാൻ തന്നെ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് അവർ എനിക്ക് തോന്നുന്നു OLED ഇപ്പം സാംസങ്ങിൻ്റെ OLED സ്ക്രീൻസാണ് അവർ ബൈ ഔട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ 195Hz ഒക്കെ ഇപ്പോൾ വൺ പ്ലസും ഓപ്പോയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതുമായിട്ട് അവർ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സ്ട്രാറ്റജി അവർ ബിൽഡ് ചെയ്യുന്നതാണ് ഇത് കംപ്ലീറ്റ് ഡിവൈസസിൻ്റെയും OLED സ്ക്രീൻസ് ആക്കുക എന്നുള്ളത്.
2: ഡിസ്പ്ലേ ബെറ്റർ ആക്കുക.
3: അതെ അതെ അതെ.
2: അപ്പോൾ അതാണ്, അത്രയാണ് നമുക്ക് ഐപാഡ് മിനിയുടെ അല്ലെങ്കിൽ ഐപാഡുകളുടെ പുതിയ ലോഞ്ച് ചെയ്യുമ്പോൾ ഐപാഡുകളുടെ സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ലീക്സ്. അപ്പോൾ ഒരു ചെറിയ ലീക്ക് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് അത് വരുവാണെങ്കിൽ ഒരു വലിയ അപ്ഗ്രേഡ് തന്നെയാണ് ഐപാഡുകൾക്ക്. പ്രോ മോഡലുകൾക്ക് അത്രയും നല്ല ഡിസ്പ്ലേ.
3: അതെ
2: അതെ അതെ. അപ്പോൾ അതാണ് ഐപാഡ് മിനിയെ അതിന്റെ സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ന്യൂസ്. അടുത്ത് നമുക്ക് പോകാൻ പറ്റുന്ന വെച്ചാൽ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും അതായത് OpenAI കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ കേട്ട ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. പിന്നെ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ പല എപ്പിസോഡുകളിലും അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ എ ഐ അവരുടെ ഒരു ഹാർഡ്വെയർ ഡിവൈസ് ഇറക്കുന്നു എന്നുള്ള ന്യൂസ്. അപ്പോ അങ്ങനെ ഒരു ന്യൂസ് അത് പ്രാവർത്തികമാവാൻ പോവുകയാണ്. അപ്പൊ ആ ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ നമുക്ക് ഓപ്പൺ എയുടെ ഹാർഡ്വെയർ ഡിവൈസിന്റെ ഡീറ്റെയിൽസ് പറയാം. അതായത് നമുക്കിപ്പോ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അതൊരു സ്മാർട്ട് സ്പീക്കർ ആയിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്ലെ? അപ്പൊ അതൊരു ആക്ച്വലി നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു. ബിക്കോസ് ഓപ്പൺ എഐ എയുടെ കാര്യത്തിലൊക്കെ അത്രയും ടോപ്പിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അതുമായിട്ടൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണോ അല്ലെ അതെ അതുപോലെ എന്തെങ്കിലും ഇന്റർഫേസ് ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അവരൊരു സ്മാർട്ട് സ്പീക്കറുമായിട്ട് ാണ് വന്നിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ബിൽറ്റ് ഇൻ ക്യാമറ പോലെ അല്ലെങ്കിൽ അങ്ങനെ കുറെ മീൻസ് ഹാർഡ്വെയറുമായിട്ടൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ആ സ്മാർട്ട് സ്പീക്കർ അവർ ഇറക്കിയിരിക്കുന്നത്. എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ പറ്റി നമുക്ക് നിലവിൽ പറയാൻ സാധിക്കുന്നത്? എന്തൊക്കെ കേപ്പബിൾ ആയിരിക്കും ആ സ്മാർട്ട് സ്പീക്കർ?
2: ഇപ്പം ഓപ്പൺ എഐ ഒരു സ്മാർട്ട് സ്പീക്കർ ആണ്, സ്ക്രീൻ ഫ്രീ ആയിട്ടുള്ള ഒരു സ്മാർട്ട് സ്പീക്കർ ആണ് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന ലീക്ക്. അപ്പൊ അതുടനെ തന്നെ ലോഞ്ചിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ജോൺ ഐവ് ആയിട്ട് ചേർന്ന് ഓപ്പൺ എഐ സാം ആൾട്ട്മാൻ ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ജോൺ ഐവ് പഴയ ആപ്പിളിന്റെ ഡിസൈനറാണ്, ഐഫോണിന്റെ ഡിസൈനറാണ്. അപ്പൊ അദ്ദേഹം ആപ്പിൾ നിന്ന് ഇറങ്ങിയതിനു ശേഷം സ്വന്തമായിട്ട് കമ്പനി നടത്തുമായിരുന്നു. അപ്പൊ അങ്ങനെ സാം ആൾട്ട്മാൻ ചാറ്റ് ജിപിടിയിലേക്ക് ക്ഷണിക്കുകയും ഓപ്പൺ എഐയിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന് അവിടുത്തെ ജോലി കൊടുക്കുകയും ചെയ്യുക, ഡിസൈനറായിട്ട്, ചീഫ് ഡിസൈൻ ഓഫീസറായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇപ്പൊ ഈ പുതിയ ഡിവൈസസ് എല്ലാം ഒരുങ്ങുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ശരിയാണ് അഖില് പറഞ്ഞത്, നമ്മളൊരു ഫോണായിരുന്നു പ്രതീക്ഷിച്ചത്, അറ്റ്ലീസ്റ്റ് ഒരു വേറബിൾ എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അതൊന്നും അല്ല, ഇതൊരു സ്മാർട്ട് സ്പീക്കർ ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ ഈ സ്മാർട്ട് സ്പീക്കർ എന്ന് പറയുന്ന ആക്ച്വലി ഒരു എഐ കമ്പാനിയൻ ആയിട്ടാണ്, ഒരു ചാറ്റ് ബോട്ട് അല്ല. നമ്മളിപ്പോ അസിസ്റ്റന്റിനെ പോലെ ഇപ്പൊ ലൈവായിട്ട് സംസാരിക്കുന്ന ഗൂഗിളിന്റെ ഹോം പോലുള്ള ഡിവൈസസ്, അല്ലെങ്കിൽ ആപ്പിളിന്റെ ഹോം പോഡ് സിരി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ഡിവൈസ് അല്ല ഇത്, ശരിക്കും ഒരു എഐ കമ്പാനിയൻ തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇമോ, നമ്മളൊരു പെറ്റ് എഐ പെറ്റുകളുണ്ടല്ലോ, ഇമോ പോലത്തെ അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, നമ്മളുടെ മനസ്സ്, നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, നമ്മളുടെ ബിഹേവിയർ മനസ്സിലാക്കുന്ന ഒരു എഐ കമ്പാനിയനായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡിസൈനും അങ്ങനെ തന്നെ ആയിരിക്കും, ഒരു സാധാ സ്പീക്കറിന്റെ ഒരു സെറ്റപ്പ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന്റെ അകത്ത് ബിൽട്ട് ഇൻ ക്യാമറയുണ്ട്, പിന്നെ മെക്കാനിക്കൽ കമ്പോണൻസ് ഉണ്ട്. ഇതെല്ലാം ഈ ക്യാമറ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഗെസ്ചർ, നമ്മുടെ ഫേസിന്റെ ഇമോഷൻസ് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്യാമറ അവർ ഹോൾഡ് ചെയ്തേക്കുന്നത്. മെക്കാനിക്കൽ കമ്പോണൻസ് ലൈഫ് ലൈക്ക് മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സന്തോഷം, അതിന് സന്തോഷം വരികയാണെങ്കിൽ അത് ജമ്പ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഷിവർ ചെയ്യാനും വൈബ്രേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് മെക്കാനിക്കൽ കമ്പോണൻസ്. അപ്പൊ ഇങ്ങനത്തെ ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമായിട്ടാണ് അവർ.
1: എനിക്ക് ഒന്ന് നമ്മൾ മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ആളുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്ത് നമ്മൾ പറയുന്നതിനും നമ്മൾ ചെയ്യുന്നതിനും ഒരു ഒരു മൂവ്മെന്റോട് കൂടിയ റിപ്ലൈ തരാൻ പറ്റുന്ന രീതിയിലായിരിക്കും.
2: അതെ അതെ അതെ അതെ. അപ്പൊ ശരിക്കും നമ്മളുടെ ഒരു ഒരു സുഹൃത്തായിട്ട് തന്നെ അത് എക്സിസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ, കോ എക്സിസ്റ്റ് ചെയ്യത്തക്ക രീതിയിലാണ് അത് അവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീചാർജബിൾ ബാറ്ററി ഉണ്ട്, പോർട്ടബിലിറ്റി. അപ്പൊ റൂമിന്ന് മറ്റു ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ബിൽറ്റ് ഇൻ ക്യാമറ, ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ കോണ്ടെക്സ്റ്റൽ അവയർനെസ്സിന് വേണ്ടിയിട്ട്. പിന്നെ മെക്കാനിക്കൽ കമ്പോണൻസ് ഉണ്ട്. പിന്നെ ഇത് ആക്ച്വലി അവർ ഒരുക്കിയിരിക്കുന്നത് ജി പി ടി ലൈവ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ജി പി ടി ലൈവിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതൊരു അഡ്വാൻസ് വേർഷൻ ഓഫ് ജി പി ടി, ചാറ്റ് ജി പി ടിയുടെ വോയിസ് മോഡാണ്. അത് റിയൽ ടൈം സൈമൾട്ടേനിയസ് ലിസണിങ്ങും സ്പീക്കിങ്ങും സാധ്യമാക്കുന്ന ഒരു മോഡലാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ശരിക്കും നമുക്ക് നാച്ചുറൽ ഹ്യൂമൻ ലൈക്ക്, നമ്മളൊരു മനുഷ്യനോട് തന്നെ സംസാരിക്കുന്ന പോലുള്ള കോൺവെർസേഷണൽ കേപ്പബിലിറ്റീസ്.
1: എനിക്കൊരു സംശയം തോന്നിയാണ്, ഞാൻ ചോദിക്കുകയാണ്, ഇതൊരു ഒരു റോബോട്ടിനെ പോലെ ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കുമോ?
2: തീർച്ചയായിട്ടും. ഞാനതാ ഇമോയുടെ കാര്യം പറഞ്ഞു, ഇമോ ഒരു ശരിക്കും ഒരു എഐ ബോട്ടാണ്, റോബോട്ടാണ്. അത് ഒരു കുഞ്ഞൊരു പെറ്റായിട്ട് ഇരിക്കും, അത് നമ്മൾ തലോടി കഴിഞ്ഞു കഴിഞ്ഞാൽ
1: ഓരോ റൂമിൽ നിന്ന് മറ്റൊരു റൂം, കാരണം നമ്മളെ ഫോളോ ചെയ്ത് ചിലപ്പോൾ വരാൻ പറ്റുമായിരിക്കും. അത് കൂടാതെ വലിയ ആക്ഷൻസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഈ പറയുന്ന റെസ്പോണ്ട് ചെയ്യാനും
2: ചിലപ്പോൾ മൂവ്മെന്റ് കേപ്പബിലിറ്റീസ് കൊടുക്കുമായിരിക്കും. ഡിസൈൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ലീക്സ് ഒക്കെ ഇനിയിപ്പോൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ, എങ്കിലും ലോഞ്ചിന് ഒരുങ്ങുകയാണെന്നുള്ള അറിവാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫംഗ്ഷനാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്മാർട്ട് ഹോം അപ്ലയൻസ് കൺട്രോളുണ്ട്. നമുക്കിപ്പോൾ ഫ്രിഡ്ജുമായിട്ടും എ സി ആയിട്ടും ലൈറ്റ്സുമായിട്ടൊക്കെ എല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മ്യൂസിക് പ്ലേ ബാക്കും മെസ്സേജിങ്ങും അതിൻ്റെ ആക്സസ് ആണ്. പിന്നെ ഫുൾ ആക്സസ് ടു ചാറ്റ് ജി പി ടി കേപ്പബിലിറ്റീസ്, അതായത് ചാറ്റ് ജി പി ടിയുടെ എൻറ്റയർ കംപ്ലീറ്റ് പെയ്ഡ് വേർഷൻ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും.
1: അപ്പൊ
2: ചാറ്റ് ജി പി ടി ആയിട്ട് നമുക്ക് എന്തൊക്കെ അതിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കും, അതെല്ലാം, അതായത് ഇൻഫർമേഷൻ പാസിങ്ങും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ചാറ്റ് ജി പി ടി പെയ്ഡ് മോഡലിനകത്ത് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ സ്പീക്കർ വഴി നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ കൂടുതൽ ഫോക്കസ് അവർ കൊടുക്കുന്നത് കുക്കിംഗ്, ഹൗസ് ഹോൾഡ് ചോസ്, എന്റർടൈൻമെന്റ്, ഈ മൂന്ന് കാര്യങ്ങളാണ് അവർ ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരനായിട്ട്, നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് നമ്മുടെ കൂടെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്.
1: പിന്നെ പെറ്റിനെ പോലെ കൊണ്ട് നടക്കാൻ ഉള്ള രീതി.
2: അതെ. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ്, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോർട്ടബിൾ ഡിസൈൻ, അതിന്റെ ഡിസൈൻ ശരിക്കും ബാക്കിയുള്ള ആപ്പിളിന്റെ ഹോം പോഡും ഗൂഗിൾ ഹോമുമായിട്ട് ഒക്കെ ഒരുപാട് ഹോം സ്പീക്കേഴ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ആമസോൺ എക്കോ
1: ഇതിന്റെ സൈസിനെ പറ്റി എന്തെങ്കിലും ഇത് കിട്ടുന്നുണ്ടോ?
2: ചെറിയ സൈസ്, അതായത് ഭയങ്കര ഹ്യൂജ് അല്ല, നിയർലി ഒരു നമ്മുടെ നോർമലി ഒരു സ്മാർട്ട് സ്പീക്കറിന്റെ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, ആ ഒരു സൈസിലായിരിക്കും അത് വരെ. നമുക്ക് കയ്യിൽ ബാഗിലേക്ക് കൊണ്ട് നടക്കാം,
1: അത്രേ ഉണ്ടാവുള്ളൂ,
2: അത്രേ ഉണ്ടാവും. അപ്പൊ അതാണ്. പിന്നെ ഇത് ഈ പിന്നെ ബാക്കിയുള്ള സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേഷനറി ആണ്. ഇതിനിപ്പോ മെക്കാനിക്കൽ കമ്പോണൻസ്, ലൈഫ് ലൈക്ക് മൂവ്മെന്റ്സ് ഉള്ളതുകൊണ്ട് അതൊരു ഡിഫറൻഷിയേറ്റർ ആണ്. പിന്നെ കോണ്ടെക്സ്റ്റൽ അവയർനെസ് ഉള്ളതും പിന്നെ അഡാപ്റ്റീവ് അസിസ്റ്റൻസ് ഒക്കെ ഉള്ളത് ശരിക്കും അതിനെ ഒരു ഹ്യൂമൻ ഫീല് കൊടുക്കുന്നുണ്ട്. അപ്പൊ സാധാരണ സ്പീക്കേഴ്സിൽ നിന്ന് വ്യത്യസ്തമായ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. പിന്നെ അവർ പറയുന്ന യൂസ് കേസസ്, കിച്ചൺ അസിസ്റ്റൻസ്, പിന്നെ ഹൗസ് ഹോൾഡ് ടാസ്കുകൾ കവർ ചെയ്യാൻ, പിന്നെ എന്റർടൈൻമെന്റ് ലിവിംഗിലോ ലിവിംഗ് റൂമിലോ ബെഡ്റൂമിലോ ഒക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചാറ്റ് ജിപിടി ഇപ്പൊ നമുക്ക് പുറത്തു വിട്ടേക്കുന്ന കുറച്ച് ന്യൂസുകളിൽ ഒന്ന്. ഇനിയും ഇതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ടെക് ലോകം ഇതിന്റെ ചുറ്റിപ്പറ്റി ഒരുപാട് ന്യൂസുകൾ പുറത്തു വരാനുണ്ട്. അതെ അതെ അതെ, അടുത്ത വർഷം എന്തായാലും എനിക്ക് തോന്നുന്നു ഉടനെ ലോഞ്ച്, അടുത്ത വർഷം തന്നെ ലോഞ്ച് ഉണ്ടാവും.
1: ശരി ശരി ശരി. പ്രൈസിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിന്റെ കേപ്പബിലിറ്റി എന്നുള്ളതും മൊത്തത്തിൽ റിവീൽ ചെയ്തിട്ടില്ല.
2: ടോട്ടൽ ഇതിന്റെ എൻറ്റയർ കേപ്പബിലിറ്റീസ് റേഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, എങ്കിലും ചാറ്റ് ജിപിടി ലൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ്. അപ്പൊ അതിന് ഒരുപാട്, കാരണം ചാറ്റ് ജിപിടി ലൈവ് ഇപ്പോൾ ഓൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം ഹ്യൂമൻസിന് ഒരുപാട് സംസാരിച്ച് കറക്റ്റായിട്ട് നമുക്ക് ഒരു ഒരു നമ്മുടെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെ സുഹൃത്തിനെ പോലെ കണക്കാക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പൊ അത് ഈ സ്പീക്കറായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക്, ഇനിയിപ്പം ഇനിയുള്ള കാലഘട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും.
1: നമ്മൾ ടൈപ്പ് ചെയ്തും അങ്ങനൊക്കെ ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് സംസാരിച്ച് കാര്യങ്ങൾ.
2: അതെ, കാരണം ജെൻസീസ് കാരണം അവരൊരു ഒരു പാർട്ട്നേർഡ് ലൈഫിലേക്ക് പോകുന്നതിനേക്കാൾ അവരൊരു ഇൻഡിവിജ്വൽ ലൈഫ് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്. അപ്പൊ അവർക്ക് ഇങ്ങനത്തെ ഡിവൈസ്
1: കമ്പാനിയൻ പോലെ നിൽക്കുന്ന,
2: അതെ അതെ അതെ, ഡിവൈസ്, കാരണം അവരുടെ ഫ്രീഡം ഹനിക്കാതെ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്പേസ് അറ്റാക്ക് ചെയ്യാതെ ഒരു ഒരു ഡിവൈസ്, ഒരു ഒരു റോബോട്ടിക് ഡിവൈസ് അവർക്ക് കൂടെ ഉണ്ടാകുന്നത് അവർക്ക് ഒരു പക്ഷേ നമ്മളിപ്പോ ഒരു പട്ടിയെ വളർത്തുന്ന പോലെ അവർക്ക് ആനന്ദവിജനകം ഉണ്ടാക്കുന്ന ഒരു ഫീച്ചറായിട്ട് മാറാനാണ് എനിക്ക് ചാൻസ്
1: ഉണ്ടാകുന്നത്. പല കാര്യങ്ങളും പ്രാവർത്തികമായി. അപ്പോ അതാണ് നമുക്ക് ഓപ്പൺ എഐയുടെ സ്മാർട്ട് ഡിവൈസിന് അല്ലെങ്കിൽ സ്മാർട്ട് സ്പീക്കറിനെ പറ്റി നിലവിൽ അറിയാൻ സാധിക്കുന്ന ന്യൂസ്. അപ്പൊ എന്തായാലും വലിയ താമസം ഇല്ലാതെ അതിനെപ്പറ്റി പുതിയ പുതിയ വാർത്തകൾ ഉറപ്പായിട്ടും വരും, അതനുസരിച്ച് നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അടുത്ത് നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, പല രാജ്യങ്ങളിലും ഈ സോഷ്യൽ മീഡിയയുടെ യൂസ് കൂടുന്നതിനനുസരിച്ച് പല രാജ്യങ്ങളും റെസ്ട്രിക്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയുടെ യൂസ്, അതായത് ടീനേജേഴ്സിൽ നിന്നും അത് റെസ്ട്രിക്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതിനുള്ള പല പ്രിക്കോഷൻസും പല രാജ്യങ്ങളും. ഇപ്പൊ നമുക്കറിയാൻ സാധിക്കുന്ന UK ഗവൺമെന്റ് സോഷ്യൽ മീഡിയ കർഫ്യൂ ഇപ്പോ ടീനേജേഴ്സിന് വേണ്ടിയിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്ക് ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. വനവിട, നമ്മൾ പറഞ്ഞ് നിർത്തിയതുപോലെ UK ഗവൺമെന്റ് ടീനേജേഴ്സ് ഒരു കർഫ്യൂ കൊണ്ടുവരാൻ പോവുകയാണ്. എന്തിനാണ്? സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു കർഫ്യൂ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പലയിടത്തും പല രാജ്യങ്ങളിലും ഈ സംഭവം ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. കാര്യം സോഷ്യൽ മീഡിയയുടെ യൂസ് ഒരുപാട് കൂടി വരുന്നു, കുഞ്ഞുകുട്ടികളിലൊക്കെ അത് പല രീതിയിലുള്ള അവരുടെ ക്യാരക്ടർ ചേഞ്ചിനൊക്കെ കാരണമാക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടുവരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് പല രാജ്യങ്ങളും ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ UK ഗവൺമെന്റും അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവരുടെ ആ ഒരു മൂവ്മെന്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്?
2: ഇതിപ്പം ശരിക്കും വേൾഡ് ഓവർ നടക്കുന്ന ഒരു ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു വേൾഡ് ഓവർ നടക്കുന്ന ഒരു അവയർനെസിന്റെ ഭാഗമായിട്ടാണ് UK ഈ ഒരു നിലപാടെടുത്തേക്കുന്നത്. കാരണം 16 വയസ്സ് ടീനേജസിലുള്ള കുട്ടികൾക്ക് അഗ്രസീവ് നേച്ചർ കൂടുന്നു, അവരുടെ ക്യാരക്ടർ വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, മാനസികമായ ഒരുപാട് ആഘാതങ്ങൾ ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് കൊണ്ട് സ്മാർട്ട് ഫോൺ യൂസേജ് കൊണ്ട് ഉണ്ടാകുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ട് ഒരുപാട് പഠനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഈ വൈറ്റ് ലൈറ്റ്, സ്മാർട്ട് ഫോണിൻ്റെ വൈറ്റ് ലൈറ്റ് നമ്മുടെ ബ്രെയിനിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുക, കാരണം ഈ വൈറ്റ് ലൈറ്റ് ശരിക്കും എമുലേറ്റ് ചെയ്യുന്നത് സൺലൈറ്റിനെയാണ്, സൂര്യപ്രകാശത്തെയാണ്. അപ്പോൾ അത് നമ്മളുടെ ബ്രെയിനിന് തിരിച്ചറിയാൻ പറ്റാതെ നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടുകയും അതുകൊണ്ടുണ്ടാകുന്ന ഇൻസോംനിയ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളും എല്ലാ ഏജ് വിഭാഗങ്ങളും ഉണ്ടാകുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ടീൻസിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. കാരണം അവരുടെ ആ പ്രായം, ആ ഒരു ക്യാരക്ടർ ഫോർമേഷൻ്റെ ഒരു പ്രായമായതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ശരിക്കും ക്രിമിനൽ മൈൻഡ്സിലേക്കും പിന്നെ വേണ്ടാത്ത ചിന്തകളിലേക്കും എല്ലാം കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് പല രാജ്യങ്ങളിലും, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പാരൻസ് എല്ലാം അതിനെക്കുറിച്ച് ഭയങ്കര ആകുലതപ്പെട്ട് കിടക്കുകയാണ്. ഗവൺമെൻറ് ആയിട്ട് അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന ഏറ്റവും സ്വാഗതാർഹമായ ഒരു കാര്യമാണ് ഈ സ്പ്രിങ്ങിൽ, അതായത് 2027 സ്പ്രിങ്, വരുന്ന സ്പ്രിങ്ങിൽ, സ്പ്രിങ് സീസൺ തൊട്ട് അവർ ഇത്
1: ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡങ്ങൾ?
2: അത് ശരിക്കും 16 to 17 ഇയർ വരെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ കർഫ്യൂ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,

0: ഇത് ഓസ്ട്രേലിയയിൽ അവർ ഓൾറെഡി ഇത് ട്രെൻഡായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇത് മിഡ് നൈറ്റ് തൊട്ട്, അതായത് 12 മണി തൊട്ട് 6 മണി വരെ, വെളുപ്പിന് 6 മണി വരെ
1: ഓക്കെ,
0: ആ ഒരു കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ കർഫ്യൂ എനേബിൾ ചെയ്യാണ്. കാരണം അത് സെർവറിന്റെ അന്ന് തന്നെ ബ്ലോക്ക് ചെയ്യും.
1: ഓ ശരി ശരി ഓക്കെ.
0: അപ്പൊ നമുക്ക് ആ ഇവരുടെ, എനിക്ക് തോന്നുന്നു ഫോൺ യൂസ് ചെയ്യുന്ന അവരുടെ ഇത് ഗവൺമെന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഈ ഫോണിന്റെ IMEI നമ്പറും യൂസ് ചെയ്യുന്ന ഏജും കാര്യങ്ങളെല്ലാം, അപ്പൊ അതനുസരിച്ചിട്ട് അവരത് ബ്ലോക്ക് ചെയ്യും, സെലക്റ്റീവ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഓട്ടോപ്ലേ വീഡിയോസ്, പേഴ്സണലൈസ്ഡ് ഫീഡ്, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഡിസേബിൾഡ് ആവും. പിന്നെ പിന്നെ പേരൻസിന് വേണമെങ്കിൽ അത് ഓവർ റൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
1: ശരി,
0: നമ്മളുടെ തീരുമാനങ്ങൾ അനുസരിച്ചിട്ട് അത് ഓവർ റൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനൊരു ഓപ്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഇതിന്റെ പുറകിലുള്ള റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെന്റൽ ഹെൽത്ത് കൺസേൺസും അഡിക്ഷനും സൈബർ ബുള്ളിങ്ങും ഒക്കെ തന്നെയാണ് പഠനങ്ങൾ ഉണ്ടാകുന്നത്, കിട്ടുന്ന ന്യൂസ് ഇത് ഇതനുസരിച്ചിട്ടാണ് ഓരോ ഗവൺമെന്റും ഇതെടുക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ചൈൽഡ്ഹുഡ്, അതായത് അവരുടെ ആ ഒരു കുട്ടിത്തം തിരിച്ച് റീക്ലെയിം ചെയ്യാൻ വേണ്ടി കൂടിയാണ്. കാരണം ഈ ഫോണിന്റെ അകത്ത് തന്നെ കുത്തിയിരിക്കാതെ പുറത്തു പോയി കളിക്കുക, നമ്മളുടെയൊക്കെ കാലഘട്ടങ്ങളിൽ നമ്മള് ക്രിക്കറ്റ് കളിയും ഷട്ടിൽ കളിയും ഒക്കെ ആയിരുന്നല്ലോ, ഓടിയ ഓടിയണക്ക കാലിച്ചാടുക. അപ്പൊ അങ്ങനത്തെ ആ ഒരു കുട്ടിക്കാലം അവർക്ക് തിരിച്ച് റീക്ലെയിം ചെയ്യത്തക്ക രീതിയിലാണ് ഇത് രൂപപ്പെടുത്തിയെടുത്തേക്കുന്നത്. പിന്നെ അതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന AI ചാറ്റ് ബോട്ട് റെഗുലേഷൻസും ഉണ്ട് കേട്ടോ. നമുക്ക് ChatGPT പോലുള്ള, ക്ലോഡ് പോലുള്ള ചാറ്റ് ബോട്ട്സിന്റെ അകത്ത് നമുക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ സാധിക്കില്ല ഈ സമയത്ത്.
1: ശരി,
0: അത് 18 വയസ്സ് വരെ ഉള്ളവർക്കുണ്ട്. പിന്നെ
1: രാത്രി 12 മണി മുതൽ
0: രാവിലെ 6 മണി, കാരണം ബാക്കി അവരുടെ എഡ്യൂക്കേഷണൽ ടൈമാണ്, പഠിക്കുന്ന സമയം അങ്ങനത്തെ കാര്യങ്ങളാണ്. അത് ഇത്രയും സമയം എന്തായാലും അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ ചാറ്റ് ബോട്ടുകളുടെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, പല ഇപ്പം ഹെൽത്ത് അഡ്വൈസസിനെ കുറിച്ചൊക്കെ ഉള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ളതെല്ലാം അവർ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ AI സർവീസസ്, ഹൈ റിസ്ക് AI സർവീസസ്, ഇപ്പൊ ക്ലൗഡിന്റെ ഒക്കെ പ്രശ്നങ്ങൾ വന്ന പോലെ ഹൈ റിസ്ക് AI സർവീസസ് എല്ലാം ബാൻ ചെയ്യും.
1: ശരി ശരി,
0: ഇത്രയും കാര്യങ്ങളാണ് അവർ ചെയ്തേക്കുന്നത്. പിന്നെ എക്സംപ്ഷൻ ഉള്ളത് ഇൻസ്റ്റന്റ് മെസ്സേജും വാട്സ്ആപ്പ് സിഗ്നൽ അതൊക്കെ അവർ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്.
1: പക്ഷേ 12 മണി മുതൽ 6 മണി അത് എത്രത്തോളം ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടല്ലോ.
0: ഒരു രാജ്യത്ത് എനിക്ക് തോന്നുന്നു UKയിലൊക്കെ ശരിക്കും ഈ പറഞ്ഞ പോലെ രാത്രി 12 മണി തൊട്ടായിരിക്കും എല്ലാവരും ഇരിക്കുക. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ആർക്കും ഈ ഫോണുമായിട്ട് ഇരിക്കുന്ന കുട്ടികളെല്ലാം രാത്രിയിലായിരിക്കുന്നത്. നമ്മളൊരു 10 മണിക്ക് ശേഷം ഉറങ്ങാൻ പറഞ്ഞു വിട്ടാലും ഇവരെല്ലാരും ഫോണിലാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു 10 മണി എന്ന് പറയുന്നത് അവിടെ 12 മണി ആയിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് അത് നല്ല സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ വാട്സാപ്പിനും സിഗ്നലിനൊന്നും ഈ ബാൻ ഉണ്ടാവില്ല, അത് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് പാരന്റ്സിന് പിന്നെ ഇത് വേണമെങ്കിൽ ഓവർ റൈഡ് ചെയ്യാൻ പറ്റും, ഓവർ റൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇങ്ങനത്തെ എല്ലാത്തിനും ഇമ്പാക്ട് ഉണ്ടാക്കും. കാരണം അവർക്ക് ആ സമയത്തെ ഉള്ള ട്രാഫിക് അത് അത്രത്തോളം കുറഞ്ഞിരിക്കും ആ സമയത്ത്. ഇത്രയാണ് ഈ ന്യൂസിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടുന്നത്.
1: ഓക്കെ, അപ്പൊ അതാണ് നമ്മള് UK ഗവൺമെന്റ് സോഷ്യൽ മീഡിയക്ക് കൊണ്ടുവന്നിരിക്കുന്ന കർഫ്യൂ. അതായത് ഈ പറഞ്ഞ കുട്ടികളിൽ നിന്ന്, അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അഡിക്റ്റീവ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷൻ ആണത്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ രാജ്യങ്ങളിലും അത് വലിയ താമസമില്ലാതൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്.
0: തീർച്ചയായിട്ടും
1: ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനോടനുബന്ധിച്ച് വരുന്നതായിട്ടുള്ള ന്യൂസ് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ്, വായിക്കാറുള്ളതാണ്. അപ്പോ അടുത്ത വരുന്ന ഒരു ന്യൂസ് എന്താന്ന് വെച്ചാല്, നമ്മുടെ EV ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. EV ബാറ്ററി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, EVയുടെ വാറണ്ടി എങ്ങനെ നമുക്ക് ക്ലെയിം ചെയ്യാം, അങ്ങനെയുള്ള അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോ നമ്മൾക്കിപ്പോ EV ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർക്ക് വരുന്ന ഏറ്റവും വലിയ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, അതായത് EV കാർ എടുക്കുമ്പോഴത്തേക്കുള്ള ഒരു സംശയവും അവരുടെ ഉത്കണ്ഠയൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഈ ബാറ്ററിയുടെ കാര്യത്തിലാണ് മെയിൻ ആയിട്ട് സംഭവങ്ങൾ അല്ലെ. ഈ ബാറ്ററിയുടെ ലൈഫ് എങ്ങനെയായിരിക്കും, ഈ ബാറ്ററി ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഈ ബാറ്ററി മാൽ ഫംഗ്ഷൻ ചെയ്താൽ എങ്ങനെയായിരിക്കും വണ്ടിയുടെ വാറണ്ടി പോകുന്നത്, അല്ലെ ബാറ്ററിയുടെ വാറണ്ടി പോകുന്നത്, ബാറ്ററി മാക്സിമം നമുക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, കാര്യം മഴയും അല്ലെങ്കിൽ വെള്ളപ്പൊക്കവും കാര്യങ്ങളും അല്ലെ ഒരുപാട് വെള്ളമൊക്കെ കെട്ടൊക്കെ വരുന്ന സമയത്ത്, ആ സമയത്തൂടെ നമ്മളെ വണ്ടി വെള്ളം മീൻസ് ബാറ്ററിയൊക്കെ നനഞ്ഞായിരിക്കും ചിലപ്പോൾ, അങ്ങനെ പോകുമ്പോഴത്തേക്ക് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ആൾക്കാരുടെ ഈ ഉത്കണ്ഠകളെയൊക്കെ നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തൊരു ഒരു റീസണിങ് നമുക്ക് കൊടുക്കാൻ പറ്റും?
0: അല്ല, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ്. അപ്പൊ ശരിക്കും നമുക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനികൾ 8 വർഷത്തെ വാറണ്ടി മിനിമം കൊടുക്കുന്നുണ്ട് എല്ലാ ബാറ്ററീസും. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഓഹ് ഭയങ്കര സംഭവമാണ്, അങ്ങനെയാണ്, പക്ഷെ അതിന്റെ തൊളിഞ്ഞു കിടക്കുന്ന കുറെ
1: കാര്യം ഈ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഒരുപാട് ഓട്ടോ ജേർണലിസ്റ്റുകൾ പറയുന്നത്,

0: ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് 8 വർഷ വാറണ്ടി നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം തോന്നും. പക്ഷേ പൊതുവെ ഇ വി വണ്ടികൾ എടുത്തവരുടെ റിപ്പോർട്ട്സും അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇ വി വണ്ടികളാകുമ്പോഴത്തേക്ക് നമുക്ക് താരതമ്യേനെ മറ്റേ ഫ്യൂൽ വണ്ടി ഓടിക്കുന്നതിനൊക്കെ കിലോമീറ്റർ പെട്ടെന്ന്, കാരണം നമ്മൾ ഈസിലി മീൻസ് ലാഭിക്കാന്നുള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തിനും വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഈ 8 ലക്ഷം കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് വളരെ വേഗത്തിലാവും എന്നാണ്. കാരണം പലരും ഇ വി വണ്ടി എടുത്ത് ഒരു വർഷത്തിനുള്ളിലേക്ക് ഈസിലി 1 ലക്ഷം കിലോമീറ്റേഴ്സ് ആയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ 8 വർഷത്തെ വാറണ്ടി എന്ന് പറയുന്നത് അത് ശരിക്കും
1: അല്ല. അത് മാത്രമല്ല, അതിന്റെ ഒളിഞ്ഞു നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമ്മൾ വായിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ കാര്യങ്ങൾ അതിന്റെ അകത്തുണ്ട്. ഈ വാറണ്ടി ടേംസ് നമ്മൾ വായിച്ച് നോക്കാത്തതാണ് പ്രശ്നം. വാറണ്ടി ടേംസിന്റെ അകത്ത് അവർ വളരെ ക്ലിയർ ആയിട്ട് അതിന് പറയുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വണ്ടി മേടിക്കാൻ, ഈ വണ്ടി മേടിക്കാൻ പോകുമ്പോൾ വാറണ്ടി ടേംസ് കൃത്യമായിട്ട് വായിക്കുക, വായിച്ച് മനസ്സിലാക്കുക. അഥവാ വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടുത്തെ സെയിൽസ്മാനുമായിട്ട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് വരുന്ന കുറെ കാര്യങ്ങളാണ്. പിന്നെ ഒരു ബാറ്ററി റീപ്ലേസ്മെന്റ് കോസ്റ്റ് 5.5 to 15 lakhs ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ ആ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെ പ്രശ്നം നമ്മളുടെ കയ്യിൽ നിന്നുണ്ടാകുന്നതാണെങ്കിൽ അത് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാതെ പോകും. തീർച്ചയായിട്ടും വാറണ്ടി ക്ലെയിം കിട്ടത്തില്ല നമുക്ക്. അപ്പൊ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ബാറ്ററി മാറ്റേണ്ടി വരും. അപ്പൊ അതിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആക്ച്വലി എന്തൊക്കെയാണ് കവർ ചെയ്തിരിക്കുന്നത്? എച്ച് വി ബാറ്ററി വാറണ്ടി എന്ന് പറയുന്നതാണ്. അതായത് ഈ നോർമലി കാറിന്റെ ഒരു ബാറ്ററിയുടെ വാറണ്ടി, ഇ വി കാറിന്റെ ബാറ്ററി വാറണ്ടിയാണ് 8 years അല്ലെങ്കിൽ 160,000 kilometers. അത് ബ്രാൻഡ് വൈസ് മാറാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ചിലപ്പോൾ 15 വർഷം ബാറ്ററി വാറണ്ടി കൊടുക്കുന്ന കമ്പനികളുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് SOH എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. SOH ഫ്ലോർ എന്ന് പറയും, അതായത് ബാറ്ററിയുടെ കപ്പാസിറ്റി, ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, അതെല്ലാം ലോഗ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം ഇ വി ആയതുകൊണ്ട് ശരിക്കും ഇതിൻ്റെ എല്ലാം ഡാറ്റ അവർ ലോഗ് ചെയ്യുന്നുണ്ട്. അത് 70% കപ്പാസിറ്റി ഗ്യാരണ്ടി ഓൾറെഡി തരുന്നുണ്ട് കമ്പനീസ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറർ അത് റിപ്പയർ ചെയ്ത് കറക്റ്റ് ചെയ്ത് തരണ്ടാണ്.
0: ശരി, ഓക്കെ.
1: അതാണ് SOH എന്ന് പറയുന്നത്. SOH ഫ്ലോർ എന്ന് പറയും, അത് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ആണ്, ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്. അത് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് കുറയാനുള്ള കാരണം ഒരു പക്ഷേ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടായതാണ്, അത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ അതല്ലാണ്ട് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ വെള്ളത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാമേജ്, നമ്മൾ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമാണ് അത് കുറയുന്നത്. കാരണം ഇപ്പം ക്വാളിറ്റി ഇല്ലാത്ത ചാർജർ വെച്ച് തേർഡ് പാർട്ടി ചാർജേഴ്സ് വെച്ച് ചാർജ്
0: ചെയ്യാം.
1: പിന്നെ കറണ്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന ചാർജിംഗ് പോയിന്റിന്റെ അകത്ത് ലീക്ക് ഉണ്ടാകും, കറണ്ട് ലീക്ക് ഉണ്ടാകും, അങ്ങനെയൊക്കെ ഇഷ്യൂസ് കൊണ്ട് ചിലപ്പോൾ സ്റ്റേറ്റ് SOH കുറയാം. അപ്പൊ അതൊക്കെ പക്ഷെ അവർക്ക് ആ ലോഗിൻ്റെ അകത്ത് നോക്കുമ്പോൾ അറിയാൻ
0: പറ്റും.
1: അതാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള വേറൊരു കവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിലിയേഴ്സ് മാത്രമേ അവർ കവർ ചെയ്യുന്നുള്ളൂ. അതായത് സെൽഫ് ഫെയിലിയേഴ്സ്, സെല്ലിന്റെ മാനുഫാക്ചറിങ് ഡിഫക്ട് ഉണ്ടോ ഉണ്ടാകുന്ന ഫെയിലിയേഴ്സ്, ഇതൊക്കെ അവർ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ മാനുഫാക്ചറിംഗ് ഡിഫക്ട് ഉണ്ടോ അല്ലാത്തുള്ളതെന്ന് അവർക്ക് ക്ലിയർ, അവർക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളുടെ ഉത്തരവാദിത്വമാണ് അത് മാനുഫാക്ചറിംഗ് ഡിഫക്ട് തന്നെയാണ് പ്രൂവ് ചെയ്യാന്നുള്ളത്. പിന്നെ എന്തൊക്കെ കവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസസ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പവർ സർജസ് വരുന്നത്, ലൈറ്റ്നിങ്, ഇടിമിന്നൽ കൊണ്ടുണ്ടാകുന്നത്, പിന്നെ ഗ്രിഡ് ഇൻസ്റ്റബിലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോൾട്ടേജിൻ്റെ അകത്ത് വരുന്ന ഫ്ലക്ച്വേഷൻസ്, ഇതൊക്കെ കവർ ചെയ്ത് അത് ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ ലോഗിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ നോൺ അപ്രൂവ്ഡ് ചാർജസ്, ഫാസ്റ്റ് ചാർജിങ് എക്യുപ്മെൻറ്റ്, നമ്മളിപ്പം കമ്പനിയുടേതല്ലാതെ വേറെ തേർഡ് പാർട്ടി നമ്മൾ വില കുറഞ്ഞ സാധനം മേടിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻ, ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഷെഡ്യൂൾ സർവീസ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ, ഓതറൈസ് സർവീസ് സെന്ററിൽ പോയി നമ്മൾ ഷെഡ്യൂൾ സർവീസസ് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ, സാധാരണ വണ്ടികൾ പോലെ അല്ല ഇ വി വണ്ടികൾ, നമ്മൾ മസ്റ്റ് ആയിട്ട് അവരുടെ ഓതറൈസ് സർവീസ് സെന്ററിൽ തന്നെ കൊണ്ടുപോകണം, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ മൺസൂൺ റിലേറ്റഡ് ഡാമേജ്, വാട്ടർ ഇൻക്രീസ് കയറിയിട്ട് വെള്ളം ഫ്ലഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വെള്ളം കയറിയിട്ട് ഡാമേജസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിനൊന്നും നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ BMS, അതായത് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ആണ്, ഇതെല്ലാം ലോഗ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഇവരെ കള്ളത്തരം പറഞ്ഞൊന്നും ഇവരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് എല്ലാ ഇവിക്കും ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്. ഈ ബ്ലാക്ക് ബോക്സിന്റെ പേരാണ് BMS എന്ന് പറയുന്നത്, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം. അതിന്റെ ബിഹേവിയറും ടൈം സ്റ്റാമ്പ്സും എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് തന്നെ റെക്കോർഡ് ചെയ്തിരിക്കും. ഇതിന്റെ കൺസോളിൽ നമ്മൾ ഡാഷ്ബോർഡിൽ തന്നെ ഉണ്ട്, നമ്മൾ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തത് ഈ ലോഗ് അവരെടുക്കുന്നത്. സർവീസ് സെന്റേഴ്സിന് ഈ BMS ഡാറ്റ കാണിച്ചിട്ട് നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡാമേജ് എക്സ്റ്റേണൽ ആണോ അതോ മാനുഫാക്ചറിംഗ് ഡിഫക്ട് ആണോ എന്നുള്ള കാര്യം. അത് നമ്മൾ ഓരോ സർവീസിന് പോകുമ്പോഴത്തേക്കും ആ BMS ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അവരൊരു പക്ഷേ തരാൻ ചാൻസ് ഇല്ല, പക്ഷെ അപ്പോൾ റിക്വസ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ മേടിച്ചു വെക്കുക എന്നുള്ളതാണ് നമുക്ക്. കാരണം അതെപ്പോഴും ലോഗ് ചെയ്ത് പോകേണ്ടതാണ്. കാരണം എപ്പോഴെങ്കിലും ഒരു ഡിഫക്ട് വരികയാണെങ്കിൽ അത് നമ്മുടെ മാനുവലായിട്ട് വന്നതാണോ അതോ മാനുഫാക്ചറിംഗ് ഡിഫക്ട് ആണോ അപ്പം നമുക്ക് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ ചാർജിങ് ഹാബിറ്റ്സ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റില്ല, അതെല്ലാം ലോഗ്സിലുണ്ടാവും. എത്ര നേരം ചാർജ് ചെയ്തു, ഏത് ചാർജർ വെച്ച് ചാർജ് ചെയ്തു, ചാർജിന്റെ ബ്രാൻഡ് ഏതാണ്, അതെല്ലാം അതിൻ്റെ റെക്കോർഡ് ചെയ്യും. അപ്പം അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കമ്പനിയുടെ സാധനങ്ങൾ തന്നെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചാർജ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ കോമൺ ആയിട്ടുള്ള വാറണ്ടി കില്ലേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേർഡ് പാർട്ടി പോർട്ടബിൾ ഫാസ്റ്റ് ചാർജേഴ്സ് യൂസ് ചെയ്യുക, പിന്നെ ഈ ഇലക്ട്രിക്കൽ മോഡിഫിക്കേഷൻസ് നമ്മൾ തന്നെ ചെയ്യുക, പിന്നെ ഈ സർവീസ് അപ്പോയിൻമെന്റ്

0: പോവാതിരിക്കുക. ഈ മൺസൂണിന്റെ മൺസൂൺ സമയത്തുണ്ടാകുന്ന മറ്റേ എർത്തിങ്ങിന്റെ പ്രോബ്ലംസ് സാധാരണ എല്ലാ വീടുകളിലും ഉണ്ടാകുന്നതാണ്. എർത്തിങ് പ്രോബ്ലംസ് നമ്മൾ തൊടുമ്പോൾ കണ്ടടിക്കും. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ കൊണ്ട് ചാർജ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പവർ സർജ് കാരണം ബാറ്ററി ഡാമേജ് ആകും.
1: അപ്പോഴേ ഞാൻ എന്റെ ഒരു ഡൗട്ട് ചോദിക്കുവാണ്. അതായത് ഇപ്പോൾ മൺസൂൺ കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞാൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചാണ് വലിയ വെള്ളക്കെട്ടിലൂടെ ചിലപ്പോൾ നമ്മളെ വണ്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ബാറ്ററി ഇഷ്യൂ വന്നാൽ
0: വെള്ളക്കെട്ടിലൂടെ പോകുമ്പോഴല്ല, നമ്മളത് സമ്മർജ്ഡ് ആയിട്ട് കുറെ നേരം കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഒരു OBC ഓൺബോർഡ് ചാർജർ ഉണ്ട്, അതിനൊക്കെ ഡാമേജസ് വരാം. അതിനകത്ത് ഒരുപാട് ഇലക്ട്രോണിക് കമ്പോണൻസ് ഉള്ളതാണ്. അപ്പൊ അത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇതിങ്ങനെ സമ്മർജ്ഡ് ആയി ഇരിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും റസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിട്ട് ഡാമേജസ് ഉണ്ടാകും. ഇത് നമ്മൾ കയറി ഇറങ്ങി പോകുമ്പോഴത്തേക്ക് അതൊക്കെ ഒരു പരിധി വരെ അത് പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മളിപ്പോ ഫ്ലഡി കൂടെ വെള്ളത്തിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങിപ്പോ ഇത്ര നമ്മളിപ്പോ ഫോണിനകത്തുള്ളത് പോലെ IP68 IP6 അങ്ങനത്തെ റേറ്റിംഗ്സ് കുറെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇത് സമ്മർജ്ഡ് ഇപ്പൊ ഫ്ലഡ് ഉണ്ടായി നമ്മൾ കാണാറുണ്ട്. അതിനകത്ത് കയറിയിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മതി. അപ്പൊ ഇതൊന്നും വാറണ്ടി കവർ ചെയ്യുന്നുണ്ടാകത്തില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട മൺസൂൺ വാറണ്ടിയാണ്, മൺസൂൺ സമയത്തുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ശരിക്കും ഇതിൻ്റെ അകത്ത് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25-30 kW EV ശരിക്കും 3-7 lakh റീപ്ലേസ്മെന്റ് കോസ്റ്റ് വരും, ബാറ്ററി റീപ്ലേസ്മെന്റ് കോസ്റ്റ് വരും. 50-60 kW ഏകദേശം 8-15 lakh വരെ വരും. ഇതിൻ്റെ അകത്ത് ശരിക്കും ഈ വെഹിക്കിളിന്റെ 30-40% ഓൺ റോഡ് പ്രൈസ് വരുന്ന ബാറ്ററിയുടെയാണ്, ആ ബാറ്ററിയുടെ കപ്പാസിറ്റി. കാരണം ബാറ്ററിയാണ് കോർ സാധനം. പിന്നെ നമുക്ക് പ്രൊട്ടക്റ്റീവ് സൊല്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 2 സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസസ്, അതായത് ഈ പവർ സർജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഉണ്ട്. കമ്പനികൾ തന്നെ ഇറക്കുന്നുണ്ട്. ഇപ്പം MG ഉണ്ട്, പിന്നെ BYD ഒക്കെ ഉണ്ട്. കാറുകൾ അങ്ങനത്തെ കാറുകൾ മേടിക്കുമ്പോൾ ആ പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ നമ്മൾ മേടിക്കുക, അവർ ഫിറ്റ് ചെയ്ത് തരും അതിൻ്റെ അകത്ത്.
1: അപ്പൊ അതിൽ നിന്നായിരിക്കും വണ്ടിയുടെ ചാർജിങ്ങിനുള്ള ഔട്ട് കിട്ടുന്നത്.
0: അപ്പൊ അത് പവർ സർജ് ഒഴിവാക്കിയിട്ടായിരിക്കും.
1: നമ്മുടെ വീട്ടിൽ സ്റ്റെബിലൈസർ ഒക്കെ ഉപയോഗിക്കുന്നതിന്
0: UPS പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് MCB അതിന് വേണ്ടി RCB അല്ലെങ്കിൽ MCB നമ്മൾ ഒരു 3000 രൂപ അല്ലെങ്കിൽ ഒരു 6000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ്, അത് നമുക്ക് വീട്ടിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ലൈനിലെ ലീക്കോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും, ഇത് കാറിനെ ബാധിക്കില്ല, ബാറ്ററിയെ ബാധിക്കില്ല. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കുക. പിന്നെ വാറണ്ടി ഇൻഷുറൻസ്, വാറണ്ടിയുടെ ഇൻഷുറൻസ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക. അപ്പൊ അതിന് മാനുഫാക്ചറിങ് ഡിഫെക്ട് ഉണ്ടാകുന്ന കപ്പാസിറ്റിയുടെ പ്രശ്നങ്ങളുണ്ടോ, നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ആ ഇൻഷുറൻസ് കവർ ചെയ്യും. ഇൻഷുറൻസ് നമുക്കിപ്പോൾ വില കൂടുതലാണെന്ന് പറയുന്നത് നമ്മൾ എടുക്കാൻ പോവാതിരിക്കേണ്ട. കാരണം അത് നമ്മൾ വായിച്ച് നോക്കിയിട്ട് ആ ഇൻഷുറൻസ് എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ആ ഇൻഷുറൻസ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാകാതായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു ആക്ഷൻ ചെക്ക് ലിസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അപ്രൂവ്ഡ് ചാർജസ് മാത്രം യൂസ് ചെയ്യുക. പിന്നെ വീട്ടിൽ ഈ സർജ് പ്രൊട്ടക്ഷൻ മസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. MCB അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതിൽ നമ്മൾ ഉപേക്ഷ വിചാരിക്കേണ്ട
1: കാര്യം അടിച്ചു പോകുന്നത് TV മിക്സിയോ ഒന്നും അല്ല,
0: 15 lakh വിലയുള്ള സാധനമാണ്. പിന്നെ സർവീസ് ഹിസ്റ്ററി കംപ്ലീറ്റ് നമ്മൾ കീപ്പ് ചെയ്യുക, ഓതറൈസ് സർവീസ് സെന്ററിൽ തന്നെ പോവുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററിയുടെ BMS അതിന്റെ ലോഗ് നമ്മൾ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് വെക്കുക. പിന്നെ സ്പെസിഫിക് SOH ഫ്ലോർ എത്ര ആണെന്നുള്ളത് നമ്മൾ മനസ്സിലായിച്ചിരിക്കണം. അതിന്റെ പിന്നെ ബാറ്ററി ഹെൽത്ത് എത്രത്തോളം ഉണ്ടാകണമെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഈ പ്രൊട്ടക്ഷൻ കവർ ഇൻഷുറൻസ് പോളിസിക്കകത്ത് അഡീഷണൽ ബാറ്ററി പ്രൊട്ടക്ഷൻ പോളിസിയോ എല്ലാം ഉണ്ടെങ്കിൽ അതും നമ്മൾ
1: എടുക്കാം. നല്ലതായിരിക്കും.
0: അതെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക.
1: ഇലക്ട്രിക് വണ്ടി അല്ലെങ്കിൽ EV വണ്ടികൾ എടുക്കുന്ന ഇപ്പൊ ഒരു ട്രെൻഡ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഈ പെട്രോളിന്റെ ഒക്കെ E20 പെട്രോൾ അല്ലെങ്കിൽ
0: സ്വന്തം പേഴ്സണൽ കാറിനേക്കാൾ കൂടുതൽ ഇപ്പോൾ EV ഓട്ടോസ് ഒരുപാട് ഇറങ്ങുന്നു.
1: അതെ, ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വണ്ടി എടുക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല, പക്ഷേ ഈ പറഞ്ഞ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ചെക്ക് ലിസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം വണ്ടി എടുക്കാൻ. എടുത്ത് കഴിഞ്ഞിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചെക്ക് ലിസ്റ്റുകളുണ്ട്, അതും കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം ഒരു കംപ്ലൈന്റ് വന്നാൽ നമുക്ക് ഈ പറഞ്ഞാൽ 25,000 അല്ലെങ്കിൽ 50,000 ശരിയാക്കാൻ പറ്റുന്ന ഡിവൈസസിന് പോലെ അല്ല. കാരണം ബാറ്ററി അടിച്ചു പോയാൽ ഈ പറയുന്ന ഒരു ഇപ്പോഴത്തെ EV വണ്ടികളുടെ 50% കൂടുതലും വില വരുന്നത് അതിന്റെ
0: ബാറ്ററിയാണ്.
1: അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചത്തെ ന്യൂസ് ആയിട്ട് നമുക്ക് ടെക് ബൈറ്റ്സിൽ വരുന്നത്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സജഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നമുക്ക് വാട്സ്ആപ്പ് നമ്പറിൽ എഴുതി അറിയിക്കുക. വാട്സ്ആപ്പ് നമ്പർ ഇതാണ് 8848585. ഒരിക്കൽ കൂടി പറയാം, 8848585. അപ്പൊ എന്തായാലും ഇന്നത്തെ ടെക് ബൈറ്റ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്.
0: അനൂപ് സൈനിങ് ഓഫ്. ബൈ
1: ബൈ.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജ്.

0: 6671 or 646-996-1692.
1: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. എ ഗോപനം, ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. ഈ അക്ഷരമുദ്രയിലൂടെ മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികളുമായി അക്ഷരമുദ്രയിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു. കൂടാതെ പുതിയ തലമുറയിലെ നിരവധി എഴുത്തുകാരുടെ കൃതികളെയും നിരവധിയായ ലേഖനങ്ങളെയും ആത്മകഥയെയും ഒക്കെ കുറിച്ചും വളരെ ആഴത്തിൽ ശ്രോതാക്കളിലേക്ക് അറിവ് പകരുന്ന ഒരു പരിപാടിയാണ് അക്ഷരമുദ്ര എന്നത്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾക്കായി അറിവുകൾ പകരുന്നത് ചാർലി ചാപ്ലിൻ എൻ്റെ ആത്മകഥ എന്ന കൃതിയിലെ കുറേയധികം വിശേഷങ്ങളാണ്. ലോക സിനിമയിലെ എക്കാലത്തെയും മഹാനായ ചലച്ചിത്രകാരനായ ചാർലി ചാപ്ലിൻ്റെ ആത്മകഥയിലെ ഏതാനും കുറച്ച് ഭാഗങ്ങളാണ് അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ചാപ്ലിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും ചാപ്ലിൻ ലോക സിനിമയിലേക്ക് നടന്നുകയറിയ നിമിഷങ്ങളെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ചാർലി ചാപ്ലിൻ കുട്ടിക്കാലത്ത് തന്നെ അഭിനയം ആരംഭിച്ചു. നിശബ്ദ സിനിമാ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിയാണല്ലോ നമ്മുടെ ചാർലി ചാപ്ലിൻ. ശബ്ദ സിനിമകളുടെ പ്രാരംഭകാലത്ത് അതിലേക്ക് ചുവടുമാറ്റാൻ വിസമ്മതിച്ച വ്യക്തിയായിരുന്നു ചാപ്ലിൻ. ചാപ്ലിൻ്റെ മാസ്റ്റർ പീസുകളൊക്കെ ആ കാലഘട്ടത്തിൽ വളരെയധികം ഹിറ്റായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു വാക്കുപോലും ഉരിയാടാതെ മനുഷ്യരെ കുടുകുടെ ചിരിപ്പിച്ചു കൊണ്ടിരുന്നു ചാർലി ചാപ്ലിൻ. ചാപ്ലിൻ വിടവാങ്ങിയിട്ട് ഏകദേശം 4.5 കഴിഞ്ഞിട്ടും ലോകത്തിന് ഇന്നും ഹാസ്യ സാമ്രാട്ട് ചാർലി ചാപ്ലിൻ തന്നെയാണ് അല്ലേ? നമുക്ക് പൊട്ടിച്ചിരിയുടെ പര്യായമായി ചാപ്ലിനെ വിശേഷിപ്പിക്കാം. ചാപ്ലിനോളം നമ്മുടെ ലോകത്തെ ചിരിപ്പിച്ച മറ്റൊരാളുണ്ടോ? നമുക്ക് ചിരിയുടെ പര്യായമായി ചാപ്ലിൻ്റെ പേര് ചേർത്ത് വയ്ക്കാം അല്ലേ? ചാപ്ലിൻ തീർത്ത പൊട്ടിച്ചിരികൾ പുതുതലമുറയെ പോലും സ്വാധീനിച്ചിട്ടുണ്ട്. മോഡേൺ ആംസ്, ദ ഗ്രേറ്റ് ഡിറ്റക്ടർ, അങ്ങനെ കുറേയധികം സിനിമകൾ. മറ്റ് പല ഹാസ്യതാരങ്ങളെപ്പോലെയും കഠിനമായ ജീവിതവും വേദനകൾ നിറഞ്ഞ ബാല്യവുമൊക്കെയാണ് ചാപ്ലിൻ്റെ ഈ ഹാസ്യത്തിന് പിന്നിൽ എന്ന് ചാപ്ലിൻ തന്നെ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. 5 വയസ്സുള്ളപ്പോഴാണ് ചാപ്ലിൻ ആദ്യമായി അരങ്ങിലെത്തിയത്. ഒരു സ്റ്റേജ് ഷോയുടെ ഇടയിൽ മാതാവായ ഹന്നായ്ക്ക് ശബ്ദം നഷ്ടപ്പെട്ടപ്പോഴാണ് പാടാനാകാതെ തൻ്റെ മാതാവ് വേദിയിൽ സ്തബ്ധയായി പോയത് ചാപ്ലിനെ വളരെയധികം വിഷമത്തിലാക്കി. അങ്ങനെയാണ് ചാപ്ലിൻ ആ വേദിയിലേക്ക് കടന്നു വന്നത്. വളരെ അവിചാരിതമായിരുന്നു ചാപ്ലിൻ്റെ ആ രംഗപ്രവേശം. അങ്ങനെ ചാർലി ചാപ്ലിൻ എന്ന ഇതിഹാസ താരം അന്ന് അവിടെ ജനിക്കുകയായിരുന്നു. നാം ചാപ്ലിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു രൂപമുണ്ട് അല്ലേ? കറുത്ത തൊപ്പിയും നീളൻ വടിയും വലിയ പാൻസും മുറിമീശയും ഒക്കെ ചേർന്ന ചാപ്ലിനെ കണ്ടാൽ തന്നെ ചിരി വരുന്ന ഒരു രൂപമായി നമുക്ക് തോന്നും അല്ലേ? ചാപ്ലിൻ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ച ട്രാമ്പ് എന്ന കഥാപാത്രത്തിൻ്റെതാണ് ഈ വേഷവും രൂപവും എന്നൊക്കെ തന്നെ നമ്മിൽ എത്ര പേർക്കറിയാവുന്ന കാര്യമാണ്. ഇതിഹാസ തുല്യമായ രീതിയിൽ ചാപ്ലിൻ എത്തിയതിനു പിന്നിൽ ഈ കഥാപാത്രത്തിൻ്റെ വളരെ വലിയൊരു സ്വാധീനമുണ്ട് എന്ന് നമുക്ക് ചരിത്രം നോക്കിയാൽ മനസ്സിലാകും. വളരെ ഗൗരവതരമായ കാര്യങ്ങളെ ഏറെ നർമ്മഭാവത്തോടെ ലളിതമായി അവതരിപ്പിക്കാനുള്ള ചാപ്ലിൻ്റെ കഴിവ് വളരെ വലുതാണ്. ലോകത്തെ കിടുകിടാ വിറപ്പിച്ച അഡോൾഫ് ഹിറ്ററെ പരിഹസിച്ചുകൊണ്ട് 1940 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ ദ ഗ്രേറ്റ് ഡിറ്റക്ടർ അതുമാത്രം മതി അദ്ദേഹത്തിൻ്റെ കുറിക്കുകൊള്ളു.

എന്ന ഹാസ്യാത്മകമായ ആ ഒരു മികവിനെ നമുക്ക് വിലയിരുത്താൻ. കഥ, തിരക്കഥ, സംഗീത സംവിധാനം, നിർമ്മാണം തുടങ്ങി സിനിമയിൽ ചാപ്ലിൻ കൈവയ്ക്കാത്ത മേഖലകളില്ല. 2 തവണയാണ് ചാപ്ലിനെ തേടി ഓസ്കാർ അവാർഡ് എത്തിയത്. ചാപ്ലിനും ജ്യേഷ്ഠനായ സിഡ്നിക്കും അത്യന്തം സങ്കടകരമായ കാര്യമായിരുന്നു തൻ്റെ അമ്മയുടെ മാനസിക രോഗം. ഇടയ്ക്കിടയ്ക്ക് തങ്ങളെ അനാഥരാക്കിക്കൊണ്ട് അമ്മ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പുറപ്പെടുമായിരുന്നു. സമ്പന്നമായ ഒരു ബാല്യകാലത്തെക്കുറിച്ച് ചാപ്ലിൻ ഓർക്കുന്നുണ്ടായിരുന്നു. നിറയെ ഭക്ഷണമുള്ള ഒരുപാട് മുറികളുള്ള ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ചാപ്ലിനും സിഡ്നിയും അച്ഛൻ തങ്ങളെ ഉപേക്ഷിച്ചു പോയതോടെ അനാഥമാക്കപ്പെട്ട ആ ഒരു കുടുംബം ഒരു ഒറ്റ മുറിയിലേക്ക് മാറുന്നതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ചയിലെ അക്ഷരമുദ്രയിൽ വളരെ വിശദമായി ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഈ ആത്മകഥയിലെ കുറച്ചൊരു ഭാഗം ഞാൻ വായിക്കാം. തൊഴിൽ കേന്ദ്രത്തിലേക്ക് താമസം മാറുന്നതിലെ അപമാനത്തെപ്പറ്റി ഞാനും ജ്യേഷ്ഠനായ സിഡ്നിയും ബോധവാന്മാരായിരുന്നു. അത് കൂടുതൽ രസകരവും ഇടുങ്ങിയ ഒറ്റമുറിയിലെ താമസത്തിൽ നിന്നൊരു മോചനവുമാണെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് ഒരു മാറ്റമായിരുന്നു. പക്ഷേ വിഷാദനിർഭരമായ ആ ദിവസം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചു. തൊഴിൽ കേന്ദ്രത്തിൻ്റെ കവാടം കടക്കുന്നതുവരെ ഞാൻ ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല. അവിടെ വച്ച് വളരെ നിസ്സഹായമായ ഒരു പരിഭ്രാന്തി എന്നെയും ജ്യേഷ്ഠനായ സിഡ്നിയെയും ബാധിച്ചു. കാരണം ഞങ്ങൾക്ക് അമ്മയുമായി വേർപിരിയേണ്ടി വന്നു എന്ന നടുക്കുന്ന സത്യം ഞാനും സിഡ്നിയും തിരിച്ചറിഞ്ഞു. അമ്മയ്ക്ക് സ്ത്രീകളുടെ വിഭാഗത്തിലേക്കും ഞങ്ങൾക്ക് മറ്റൊരു ഭാഗത്തുള്ള കുട്ടികളുടെ വിഭാഗത്തിലേക്കുമായിരുന്നു പോകേണ്ടിയിരുന്നത്. പിന്നീട് പരസ്പരമുള്ള ആദ്യ സന്ദർശന ദിവസത്തെ ഹൃദയഭേദകമായ വേദനയോടെ ഞാൻ എത്ര നന്നായി ഓർക്കുന്നുവെന്നോ എന്നാണ് ചാപ്ലിൻ തന്റെ ആത്മകഥയിൽ പറയുന്നത്. തൊഴിൽ കേന്ദ്രത്തിലെ വസ്ത്രങ്ങൾ അണിഞ്ഞ് അമ്മ സന്ദർശക മുറിയിലേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോഴുണ്ടായ നടുക്കം എൻ്റെ മനസ്സിൽ മാറുകയില്ല. എത്ര നിസ്സഹായതയും സംഭ്രമവുമായിരുന്നു അമ്മയുടെ മുഖത്ത് അന്ന്. ഒരാഴ്ച കൊണ്ട് അമ്മ വളരെയധികം മെലിയുകയും പ്രായമാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങളെ കണ്ട മാത്രയിൽ ആ മുഖം പ്രകാശിച്ചു. ഞാനും ജ്യേഷ്ഠനായ സിഡ്നിയും തേങ്ങി തേങ്ങി കരഞ്ഞു. ഞങ്ങളുടെ വിഷമം അമ്മയെ വല്ലാതെയാക്കി. വലിയ കണ്ണുനീർത്തുള്ളികൾ അമ്മയുടെ കവിളിലൂടെ അങ്ങനെ ഒലിച്ചിറങ്ങി. ഒടുവിൽ അമ്മ സംയമനം വീണ്ടെടുക്കുകയും ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ പരുവരുത്ത ബെഞ്ചിലിരിക്കുകയും ചെയ്തു. അമ്മ മടിയിൽ വെച്ചിരുന്ന ഞങ്ങളുടെ കൈകളെ മൃദുവായി തഴുകിക്കൊണ്ടേയിരുന്നു. അധികം താമസിയാതെ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് ചേരുമെന്നും പറഞ്ഞു. മുടി പറ്റ വെട്ടിയ ഞങ്ങളുടെ തലയിൽ അവർ സാന്ത്വനപൂർവ്വം വിരലോടിച്ചു. തൻ്റെ പുറംകുപ്പായ കീശയിൽ നിന്നും തേങ്ങാമിഠായിയുടെ ഒരു സഞ്ചി അമ്മ എടുത്തു തന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. നേഴ്സുമാരിലൊരാളുടെ കുപ്പായ കൈകളിൽ ലേസ് തുന്നിപ്പിടിപ്പിക്കുന്ന ജോലിയിൽ നിന്നും കിട്ടിയ പ്രതിഫലം കൊണ്ട് തൊഴിൽ കേന്ദ്രത്തിലെ കടയിൽ നിന്നും അമ്മ അന്ന് വാങ്ങിയതായിരുന്നു അത്. സന്ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം അമ്മ എത്ര പ്രായമായിരിക്കുന്നു എന്ന് സിഡ്നി ദുഃഖപൂർവ്വം എന്നോട് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
2: അക്ഷരമുദ്രയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് തിരികെ എത്താം. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ കൃതികളുടെ ഒരവലോകനമാണ് അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോക സിനിമയിലെ അതുല്യ പ്രതിഭയായ ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തിൻ്റെ അവലോകനമാണ്. ചാപ്ലിൻ്റെ ആത്മകഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. തൻ്റെ ആത്മകഥയിൽ ചാപ്ലിൻ വേദനയോട് കുറിച്ചുവെച്ച കുറേയധികം കാര്യങ്ങളെ ശ്രോതാക്കളിലേക്ക് ഈയൊരു പ്രോഗ്രാമിലൂടെ എത്തിക്കുന്നുണ്ട്. ദി ട്രാമ്പ് എന്ന അനശ്വര കഥാപാത്രത്തിലൂടെ ജീവിതവിധകളെ നർമ്മത്തിൽ ചാലിച്ച് ലോകത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഹാസ്യനടനും സംവിധായകനുമൊക്കെയായി തീർന്ന ചാർലി ചാപ്ലിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ചാപ്ലിൻ വിടവാങ്ങിയിട്ട് ഏകദേശം 4.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പുതുതലമുറയിലെ നിരവധി പേർ ചാപ്ലിൻ്റെ സിനിമകളെ ഇന്നും നെഞ്ചോട് ചേർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരേ തമാശ ആവർത്തിക്കുമ്പോൾ ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരേ സങ്കടമോർത്ത് നാം വീണ്ടും വീണ്ടും കരയുന്നത് എന്തിനാണ് എന്നാണ് ചാർലി ചാപ്ലിൻ ചോദിച്ചത്. 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭയായിരുന്നു ചാർലി ചാപ്ലിൻ. ചാപ്ലിൻ തൻ്റെ ആത്മകഥയെ കുറിച്ച് കുറേ കാര്യങ്ങളാണ് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. സമ്പന്നമായ ഒരു ബാല്യത്തിൽ നിന്നും വളരെ പെട്ടെന്ന് അനാഥമായ തൻ്റെ കുടുംബവും ദിവസങ്ങൾ കഴിച്ചു കൂട്ടാൻ കഷ്ടപ്പെടുന്ന തൻ്റെ അമ്മയുമൊക്കെ ചാപ്ലിൻ്റെ മനസ്സിൽ ഒരു വേദനയായി ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. വിഷാദത്തിൻ്റെ ആവരണത്തിലായിരുന്നെങ്കിലും സിഡ്നിയും ഞാനും തൊഴിൽ കേന്ദ്രത്തിലെ ജീവിതവുമായി വേഗം തന്നെ പൊരുത്തപ്പെട്ടു എന്ന് ചാപ്ലിൻ പറയുന്നു. അവിടുത്തെ സംഭവങ്ങൾ കൂടുതലായി ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ നീണ്ട ഊണുമേശയിലെ ഉച്ചഭക്ഷണം ഹൃദ്യവും കാത്തിരിക്കാൻ തക്കതുമായിരുന്നു. തൊഴിൽ കേന്ദ്രത്തിലെ 75-കാരനായ ഒരു നല്ല വൃദ്ധന്റെ അധ്യക്ഷതയിലായിരുന്നു ഉച്ചഭക്ഷണ സമയം. നേരിയ താടിയും വിഷാദഭരിതമായ കണ്ണുകളുമുള്ള അദ്ദേഹത്തിന്റെ മുഖത്ത് ശാന്തത നിറഞ്ഞു നിന്നിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനും കൂടുതൽ ചുരുണ്ട മുടിയുള്ളവനും മുടി വെട്ടുന്നതിന് മുൻപ് ഞാനായിരുന്നതിനാൽ തൊട്ടടുത്തിരിക്കാൻ അദ്ദേഹം എന്നെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. അദ്ദേഹം എന്നെ ടൈഗർ എന്ന് വിളിച്ചു. വളർന്നു വലുതാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ പിൻസീറ്റിൽ കിന്നര തലപ്പാവണിഞ്ഞ് കൈകൾ പിണച്ചു വെച്ച് ഞാനിരിക്കുമെന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ ആ സന്തോഷത്തിന് അധിക നാളുണ്ടായിരുന്നില്ല എന്നും ചാപ്ലിൻ ഓർക്കുന്നു. അല്പ ദിവസങ്ങൾ കഴിഞ്ഞ് എന്നെക്കാൾ പ്രായം കുറഞ്ഞവനും കൂടുതൽ ചുരുണ്ട മുടിക്കാരനുമായ ഒരു കുട്ടി വരികയും അവൻ എൻ്റെ സ്ഥാനം അവഹരിക്കുകയും ചെയ്തു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ കൂടുതൽ ചുരുണ്ട മുടിയുള്ളവനാണ് പ്രഥമ സ്ഥാനം നൽകേണ്ടത് എന്നൊരു വിചിത്രമായ വിശദീകരണം അദ്ദേഹം നൽകുകയും ചെയ്തു. 3 ആഴ്ചകൾക്ക് ശേഷം ഞങ്ങളെ ലാമ്പത്തിലെ ആ തൊഴിൽ കേന്ദ്രത്തിൽ നിന്നും അനാഥരും അശരണരുമായ കുട്ടികൾക്ക് വേണ്ടി നടത്തിയിരുന്ന ഹാൻഡ്വെൽ സ്കൂളിലേക്ക് അയച്ചു. അത് അന്ന് ലണ്ടനിൽ നിന്നും ഏകദേശം 12 മൈൽ അകലെയായിരുന്നു. കുതിരകളെ പൂട്ടിയ ബേക്കറി വാനിലുള്ള യാത്ര ആവേശവും സന്തോഷവും നിറഞ്ഞതായിരുന്നു. എന്തെന്നാൽ ഹാൻഡ്വെല്ലിൻ്റെ ചുറ്റുപാടുമുള്ള ദേശം അക്കാലത്ത് ചെസ്റ്റ്നട്ട് മരങ്ങളുടെ നിരകളായിരുന്നു. വിളഞ്ഞുവരുന്ന ഗോതമ്പ് പാടങ്ങൾ, ഫലസമൃദ്ധമായ തോട്ടങ്ങൾ എന്നിവയാൽ വളരെ മനോഹരമായി അവിടം കാണപ്പെട്ടു. പിൽക്കാലത്ത് മഴ കഴിഞ്ഞുള്ള ഗ്രാമപ്രദേശങ്ങളുടെ സമൃദ്ധമായ ആ ഒരു സൗരഭ്യം എന്നിലെപ്പോഴും ഹാൻവെല്ലിന്റെ ഓർമ്മകൾ പകർത്തിയിരുന്നു എന്നും ചാപ്ലിൻ ഇവിടെ ഓർക്കുന്നു. എത്തിയ ഉടനെ അനുമതി ലഭിക്കാനുള്ള വിഭാഗത്തിലേക്കാണ് ഞങ്ങളെ അയച്ചത്. ശരിയായ സ്കൂളിലേക്കുള്ള പ്രവേശനത്തിന് മുൻപുള്ള വൈദ്യപരിശോധനയും മാനസിക ആരോഗ്യ നിരീക്ഷണവുമാണ് അന്ന് അവിടെ നടന്നത്. 300-400 കുട്ടികളിൽ ഒരാളെങ്കിലും മന്ദബുദ്ധിയായോ അസുഖമുള്ളവനായോ കാണപ്പെട്ടിരുന്നതിനാൽ അത്തരം കുട്ടികൾ സ്കൂളിന് തലവേദനയുളവാക്കും എന്നുള്ളതുകൊണ്ടാണ് അന്ന് ആ പരിശോധന നടത്തപ്പെട്ടത്. അങ്ങനെയുള്ള കുട്ടികൾക്കും ആ സ്കൂളിലെ പ്രവേശനം വിഷയമാകുമായിരുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ എനിക്ക് ദുഃഖവും വളരെ നിരാശയും അനുഭവപ്പെട്ടു എന്നും ചാപ്ലിൻ പറയുന്നു. എന്തെന്നാൽ തൊഴിൽ കേന്ദ്രത്തിൽ വെച്ച് അമ്മ അടുത്തെവിടെയോ ഉള്ളതായി എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഹാൻവെലാകട്ടെ മൈലുകളോളം ദൂരത്തിലും പ്രാഥമിക അനുമതി ലഭ്യമായ സിഡ്നിയും ഞാനും ശരിയായ സ്കൂളിലന്ന് പ്രവേശിക്കപ്പെട്ടു. അവിടെ ഞങ്ങൾ തമ്മിൽ വീണ്ടും വേർപിരിഞ്ഞു. സിഡ്നി മുതിർന്ന കുട്ടികളുടെ വിഭാഗത്തിലേക്കും ഞാൻ ശിശുവിഭാഗത്തിലേക്കുമായിരുന്നു പോയത്. വ്യത്യസ്ത കെട്ടിടങ്ങളിൽ ഉറങ്ങിയിരുന്നതിനാൽ വല്ലപ്പോഴുമേ ഞങ്ങൾ പരസ്പരം കണ്ടിരുന്നുള്ളൂ. 6 വയസ്സിൽ അല്പം കൂടുതൽ മാത്രം പ്രായമുള്ള ഞാൻ തനിച്ചായത്

അല്ലാതെ അശരണനാക്കി. പ്രത്യേകിച്ച് വേനൽക്കാല സായന്തനത്തിൽ കിടക്കുന്നതിന് മുൻപുള്ള ആ ഒരു പ്രാർത്ഥനയ്ക്കായി മറ്റ് 20 കുട്ടികളോടൊപ്പം രാത്രി കുപ്പായം അണിഞ്ഞ് വാടിൻ്റെ നടുക്ക് മുട്ടുകുത്തി നിന്ന് ഉയരമുള്ള ജാലകത്തിലൂടെ അസ്തമയത്തിൻ്റെ ആഴവും നിമ്നോന്നതമായ കുന്നിൻ പ്രദേശവും നോക്കിക്കൊണ്ട് പരസ്പര പൊരുത്തമില്ലാത്ത ഈണത്തിൽ തൊണ്ട തുറന്ന് പാടുമ്പോൾ എല്ലാത്തിനോടും എനിക്ക് അന്യഭാവം അന്ന് തോന്നിയിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് എന്നെ അതിശയകരമായി സന്തോഷിപ്പിച്ചുകൊണ്ട് 2 മാസത്തിനുള്ളിൽ അമ്മ ഞങ്ങളെ അവിടെ നിന്നും വിടുതൽ ചെയ്യിച്ചു എന്നുള്ളതാണ്. അന്ന് എൻ്റെ മനസ്സിൽ അത്യധികം സന്തോഷമാണ് ഉണ്ടായത്. അങ്ങനെ ലണ്ടനിലേക്കും ലാംബത്ത് തൊഴിൽ കേന്ദ്രത്തിലേക്കും ഞങ്ങൾ വീണ്ടും അയക്കപ്പെട്ടു. അമ്മ സ്വന്തം വസ്ത്രങ്ങൾ അണിഞ്ഞ് ഗേറ്റിൽ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. 2 ദിവസം മാത്രമായിരുന്നു തൻ്റെ മക്കളുടെ കൂടെ ചെലവഴിക്കാൻ അമ്മയ്ക്ക് പെർമിഷൻ കിട്ടിയത് എന്നും ചാപ്ലിൻ ഓർക്കുന്നു. ഏതാനും മണിക്കൂറുകൾ പുറത്ത് ചിലവഴിച്ചതിന് ശേഷം അന്ന് തന്നെ തിരിച്ചെത്താമെന്ന വ്യവസ്ഥയിൽ തൊഴിൽ കേന്ദ്രത്തിലെ അന്തേവാസി എന്ന നിലയിൽ ഞങ്ങളുടെ കൂടെ കഴിയാൻ അമ്മയ്ക്ക് ഇതുമാത്രമേ മാർഗമുണ്ടായിരുന്നു എന്നുള്ളത് അമ്മ എന്നോടും ജ്യേഷ്ഠനായ സിഡ്നിയോടും പറഞ്ഞുകൊണ്ടേയിരുന്നു. തൊഴിൽ കേന്ദ്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അവർ ഞങ്ങളുടെ വസ്ത്രങ്ങൾ വാങ്ങി കഴുകി വൃത്തിയാക്കിയിട്ടിരുന്നു. എന്നാലോ അവ മടക്കി തന്നത് ഇസ്തിരി ഇടാതെയായിരുന്നു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. അതിനാൽ അമ്മയും സിഡ്നിയും ഞാനുമൊക്കെ ചുക്കിച്ചുളിഞ്ഞ അവസ്ഥയിലാണ് അന്ന് വസ്ത്രങ്ങൾ ധരിച്ചിരുന്നത്. അതിരാവിലെ ആ സമയത്ത് ഞങ്ങൾക്ക് മറ്റെങ്ങും പോകാനില്ലാതിരുന്നതിനാൽ ഞങ്ങൾ ഏതാണ്ടൊരു മൈൽ അകലെയുള്ള കെന്നിങ്ടൺ പാർക്കിലേക്ക് നടന്നു. സിഡ്നിയുടെ കയ്യിലെ തൂവാലയിൽ കെട്ടിവച്ചിരുന്ന 9 പെൻസ് ഉപയോഗിച്ച് ഞങ്ങൾ 1/2 പൗണ്ട് കറുത്ത ചെറിപ്പഴങ്ങൾ വാങ്ങുകയും അത് തിന്നുകൊണ്ട് പാർക്കിലെ സിമെന്റ് ബെഞ്ചിലിരുന്ന് ആ പ്രഭാതം കഴിച്ചുകൂട്ടുകയും ചെയ്തു. സിഡ്നി ഒരു പത്രത്താൾ ചുരുട്ടിയെടുത്ത് ഏതോ നാരുകൊണ്ട് കെട്ടി ഒരു പന്തുണ്ടാക്കുകയും കുറച്ചു നേരം ഞങ്ങൾ 3 പേരും അതുപയോഗിച്ച് പന്ത് കളിക്കുകയും ചെയ്തു. ഉച്ചയ്ക്കാകട്ടെ ഞങ്ങളൊരു ഭക്ഷണശാലയിൽ പോയി ബാക്കി ഉണ്ടായിരുന്ന പണത്തിൽ നിന്ന് 2 പെനിക്ക് 1 ടീ കേക്കും 1 പെനിക് ബ്ലോട്ടറും മേടിച്ചു. 1/2 പെനി വീതമുള്ള 2 കപ്പ് ചായയും അന്ന് സിഡ്നി വാങ്ങി. തമ്മിൽ അന്നത് പങ്കുവെച്ചു കഴിച്ചു. അത് കഴിഞ്ഞ് പാർക്കിലേക്ക് തന്നെ മടങ്ങി വരികയും സിഡ്നിയും ഞാനും കളി തുടരുകയും ചെയ്തു. അമ്മയ്ക്കപ്പോൾ തുന്നൽ ജോലിയിൽ ഏർപ്പെടാനുള്ള ഒരു സമയമായിരുന്നു. വൈകുന്നേരം ഞങ്ങളാകട്ടെ തൊഴിൽ കേന്ദ്രത്തിലേക്ക് മടങ്ങി. നമ്മൾ ചായ സമയത്ത് തന്നെ എത്തും എന്ന് അമ്മ ലാഘവത്തോടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. തൊഴിൽ കേന്ദ്രത്തിലെ അധികാരികൾക്ക് അന്ന് ഞങ്ങളോട് കടുത്ത അമർഷമുണ്ടായി. അവർക്ക് ഞങ്ങളുടെ വസ്ത്രങ്ങൾ വീണ്ടും കഴുകിയെടുക്കേണ്ടി വന്നു എന്നത് വളരെയധികം കോപം ഞങ്ങളോട് അവർക്ക് ജനിക്കാൻ കാരണമായിത്തീർന്നു. അങ്ങനെ ഞാനും അമ്മയും സിഡ്നിയും തമ്മിൽ വീണ്ടും വേർപിരിഞ്ഞു എന്നും ചാപ്ലിൻ തൻ്റെ ഈ ആത്മകഥയിൽ ഓർക്കുന്നുണ്ട്. നിശബ്ദ സിനിമകളുടെ കാലഘട്ടത്തിലായിരുന്നു ചാപ്ലിൻ്റെ വരവെങ്കിലും ശബ്ദ സിനിമകളിലും അദ്ദേഹം തൻ്റെതായ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. സെല്ലുലോയിഡുകളിൽ പൊട്ടിച്ചിരിക്കുമ്പോഴും ജീവിതത്തിൻ്റെ ഫ്രെയിമുകളിൽ ചാർലി ചാപ്ലിൻ കരയുകയായിരുന്നു. ചാപ്ലിൻ്റെ ഓരോ സിനിമയിലും ജീവിതത്തിൻ്റെ വഴിത്താരയിൽ അദ്ദേഹം നേരിട്ട കടുത്ത പ്രതിസന്ധികളെ വളരെ അനായാസമായി കൈകാര്യം ചെയ്തിരുന്നതും തരണം ചെയ്തിരുന്നതുമായ നിരവധി കാര്യങ്ങളെയാണ് ചാപ്ലിൻ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തിൽ എന്നും പതറാതെ മുന്നോട്ടു പോകണം എന്നൊരു സന്ദേശം ചാപ്ലിൻ്റെ മിക്ക സിനിമയിലും ഉണ്ടായിരുന്നു. വിഖ്യാത ചലച്ചിത്രകാരനായ ചാപ്ലിനെ ലോകം സ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയാണ് 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭയെ നാം കാണുന്നത്. തൻ്റെതായ നിലപാടുകളിൽ ഉറച്ചുനിന്ന ചാപ്ലിന് ജീവിതത്തിൽ നിരവധി തിരസ്കാരങ്ങളും വിമർശനങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെ കടുത്ത വെല്ലുവിളികളെ വളരെ അനായാസമായി ചാപ്ലിൻ തരണം ചെയ്തതാണ് നാം ഈ ആത്മകഥയിൽ കാണുന്നത്. ചാപ്ലിന് അന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് ക്ഷണം ലഭിച്ചു. അദ്ദേഹം മരണം വരെ സ്വിറ്റ്സർലൻഡിൽ തുടർന്നു എന്നുമാണ് ഈ ആത്മകഥയിൽ പ്രതിപാദിക്കുന്നത്. മഹാനായ ഈ അത്ഭുത പ്രതിഭ 1977 ഒരു ക്രിസ്മസ് ദിനത്തിലായിരുന്നു മരിച്ചത്. ഉറക്കത്തിലുണ്ടായ ഒരു സ്ട്രോക്കാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണം. 88-ാമത്തെ വയസ്സിൽ ചാർലി ചാപ്ലിൻ എന്ന ചിരിയുടെ ചക്രവർത്തി ഈ ലോകത്തോട് വിട പറഞ്ഞു. കോർ
ഓഷ്യൻ വേവിലെ കൊച്ചുപള്ളിയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക

ശരീരം അന്ന് സംസ്കരിക്കപ്പെട്ടു. എന്നാലോ അവിടെയും ഒരു വിവാദമുണ്ടായി എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമായിരുന്നു. ചാപ്ലിന്റെ കല്ലറ 2 മാസങ്ങൾക്ക് ശേഷം തുറന്നതായി കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ അന്ന് അതിൽ നിന്ന് ആരോ തുറന്നെടുത്തിരുന്നു. വൈകാതെ അദ്ദേഹത്തിന്റെ ഭാര്യയെ തേടി നിരവധി അജ്ഞാത ഫോൺ കോൾസ് എത്തി. 6.5 ലക്ഷം ഡോളർ നൽകിയാൽ ചാപ്ലിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഞങ്ങൾ തിരികെ തരാം എന്നുള്ളതായിരുന്നു ആ ഫോൺ കോൾ. പണമായിരുന്നു അവരുടെ ആ ഒരു ഉദ്യമത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത്. പണത്തിനു വേണ്ടിയാണ് തങ്ങൾ ഇത് ചെയ്തത് എന്ന് പറഞ്ഞ അയാളോട് ചാപ്ലിന്റെ ഭാര്യ പക്ഷേ ക്ഷമിച്ചു എന്നും, എന്നാൽ അന്ന് സ്വിസ് പോലീസ് ഇവരെ പിടികൂടി ജയിലിലടച്ചു എന്നും ഈ ആത്മകഥയിൽ പ്രതിപാദിക്കുന്നുണ്ട്. വീണ്ടും ചാപ്ലിന്റെ ഭൗതിക ശരീരം ആ കല്ലറയിൽ തന്നെ സംസ്കരിച്ചു. കലുഷിത മനസ്കരായ മനുഷ്യർ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ഹാസ്യത്തിന് ഇടമുണ്ടാക്കാം എന്ന ചിന്തയാണ് ചാപ്ലിന്റെ സിനിമകളിലൂടെ, ചാപ്ലിനിലൂടെ ലോകം കണ്ടത് എന്ന് നമുക്കറിയാം. ഓരോ പുതിയ തലമുറയും തീർച്ചയായും ചാപ്ലിനെ ഓർക്കും. ഹാസ്യത്തിന് ഒരു മുഖമുണ്ടെങ്കിൽ അത് കറുത്ത തൊപ്പിയും മുറിമീശയും അതൊക്കെയുള്ള ചാപ്ലിന്റെ ആ മുഖമായിരിക്കും എന്നും നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ചാർലി ചാപ്ലിൻ തന്റെ ആത്മകഥ എന്ന കൃതിയിലെ വിശേഷങ്ങളാണ്. തന്റെ ജീവിതത്തിലുടനീളം താൻ പിന്നിട്ട വ്യഥകളെയും ദുഃഖങ്ങളെയും സന്തോഷത്തെയും തന്റെ അഭിനയ ജീവിതത്തെയും ഒക്കെ കുറിച്ച് വളരെ ആഴത്തിലാണ് ചാർലി ചാപ്ലിൻ ഈ ആത്മകഥയിൽ എഴുതി വച്ചിട്ടുള്ളത്. ചാപ്ലിന്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം നേരിട്ട നിരന്തരമായിട്ടുള്ള വെല്ലുവിളികളെ കുറിച്ചൊക്കെ ചാപ്ലിൻ വളരെ ആഴത്തിൽ നമ്മോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി അക്ഷരമുദ്രയിലൂടെ ചാപ്ലിന്റെ കുറേയധികം വിശേഷങ്ങൾ. ഈ ആത്മകഥയിൽ ചാപ്ലിൻ എഴുതിയിരിക്കുന്ന നാം അറിയേണ്ട നിരവധി വിശേഷങ്ങളുമായി തുടർന്നു വരുന്ന അക്ഷരമുദ്രയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്താം. നിങ്ങളോടൊപ്പം ഞാൻ രജനി ഗിരീഷ് ആയിരുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

ദേശാന്തരം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജ

0: സാങ്കേതിക സഹായം റയൻ ടൈറ്റസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

வேர்ல்ட். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensboro Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: Get ready for an extraordinary evening. Carola Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സന്തുലം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ന്യൂയോർക്ക് സിറ്റി അധ്യാപക യൂണിയനും മേയർ സുഹ്റാൻ മംദാനിയും തമ്മിൽ നിയമ പോരാട്ടത്തിലേക്ക്. സ്കൂൾ പാരാ പ്രൊഫഷണലുകൾക്ക് $10,000 വരെ ബോണസ് നൽകുന്ന റെസ്പെക്ട് ചെക്ക് ആക്ട് തടയാൻ മംദാനി ഭരണകൂടം നൽകിയ കേസിനെതിരെയാണ് യൂണിയൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ മംദാനിയെ പിന്തുണച്ചിരുന്ന യുണൈറ്റഡ് ഫെഡറേഷൻ ഓഫ് ടീച്ചേഴ്സ് ഈ നിയമം നിയമപരമാണെന്നും തൊഴിലാളികളുടെ അവകാശങ്ങൾ ലംഘിക്കുന്നില്ലെന്നും വ്യക്തമാക്കി. എന്നാൽ പൊതുജീവനക്കാരുടെ കൂട്ടായ വിലപേശൽ അവകാശങ്ങളെ നിയമം ബാധിക്കുന്നുവെന്നതാണ് മേയറുടെ വാദം. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും ജീവനക്കാരുടെ വേതന വർധനവിനെ എതിർക്കുന്നില്ലെന്നും മംദാനി വ്യക്തമാക്കിയിട്ടുണ്ട്. H-1B വിസ ഉടമകളുടെ പങ്കാളികളെ അമേരിക്കയിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന H-4M പേയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് സമ്പ്രദായം അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം നീക്കം തുടങ്ങി. ഇത് സംബന്ധിച്ച നിർദ്ദേശം ഓഫീസ് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് റെഗുലേറ്ററി അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. നിയമം നടപ്പായാൽ ആയിരക്കണക്കിന് H-4 വിസ ഉടമകൾക്ക് US നിയമപരമായി ജോലി ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെടും. ഇന്ത്യക്കാരെയാകും തീരുമാനം കൂടുതൽ ബാധിക്കുക. H-1B വിസ ഉടമകളുടെ പങ്കാളികളിൽ മിക്കവരും H-4 തൊഴിൽ പെർമിറ്റിലാണ് ജോലി ചെയ്യുന്നത്. കാനഡയിലെ ഉപരിപഠനത്തിനായി സ്റ്റഡി പെർമിറ്റിന് അപേക്ഷിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഇനി കൂടുതൽ സാമ്പത്തിക ശേഷി തെളിയിക്കണം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അധിക സാമ്പത്തിക ബാധ്യതയാകുന്ന തീരുമാനം ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിലായി. ക്യൂബൈക്ക് ഒഴികെയുള്ള കനേഡിയൻ പ്രവിശ്യകളിൽ ഒറ്റയ്ക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥി ഒരു വർഷത്തെ ജീവിത ചെലവിനായി കുറഞ്ഞത് $23,448 കനേഡിയൻ ഡോളർ കൈവശമുണ്ടെന്ന് തെളിയിക്കണം. വടംവലിയുടെ ലോകവേദിയിൽ ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറിയ ചിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ 12th അന്താരാഷ്ട്ര വടംവലി മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. September 6 ഞായറാഴ്ച രാവിലെ 8 മുതൽ ബെൻസൺവില്ലിലെ വിശാലമായ എനർജി സ്പോർട്സ് കോംപ്ലക്സിലാണ് ഇത്തവണത്തെ വടംവലി മാമാങ്കം അരങ്ങേറുന്നത്. ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം അൻസിബ ഹസനും പ്രശസ്ത ഗായകൻ സുധീഷ് ശശികുമാറും മുഖ്യ അതിഥികളായി പങ്കെടുക്കും. വ്യോമസേനയിൽ നോൺ മെഡിക്കൽ വിഭാഗത്തിൽ എയർ വൈസ് മാർഷൽ പദവിയിലേക്ക് ആദ്യമായി വനിതാ ഉദ്യോഗസ്ഥ. ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് എയർ വൈസ് മാർഷൽ ശക്തി ശർമ്മ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് ചീഫ് ഓഫ് എയർ സ്റ്റാഫായി ചൊവ്വാഴ്ച ചുമതലയേറ്റു. രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ പുതുക്കി കേന്ദ്ര സർക്കാർ. ഒരിടവേളയ്ക്ക് ശേഷം പെട്രോൾ കയറ്റുമതിക്ക് വിൻഫോൾ ടാക്സ് എന്ന അധിക എക്സൈസ് തീരുവ തിരികെ കൊണ്ടുവന്നു. ലിറ്ററിന് 1.5 രൂപയാണ് ഏർപ്പെടുത്തിയത്. ഡീസൽ കയറ്റുമതിക്കുള്ള അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 24 രൂപയിൽ നിന്ന് 25 രൂപയായി ഉയർത്തി. വിമാന ഇന്ധനത്തിന് ലിറ്ററിന് 19.5 രൂപയിൽ നിന്ന് 19 രൂപയായി കുറച്ചു. ചരമാറിയിപ്പുകൾ. മരങ്ങോലി കുമാരമംഗലം മറിയക്കുട്ടിമാണി അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. പാമ്പാടി കൊച്ചിൻ ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ പുത്തൻപുരയ്ക്കൽ തോമസ് എബ്രഹാം അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. അതിരമ്പുഴ തട്ടാരേട്ട് ത്രേസ്യാമ ജോർജ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
4: സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM ഫോർ യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ടുഡേസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: New York 11364. Call 845-553-5671 or 646-996-1692.
1: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
2: सुर में गाना सीखिए पाधानीसा ऐप के साथ AI पावर्ड पर्सनल म्यूजिक टीचर फ्रॉम सारेगामा.
3: लेडीज एंड जेंटलमैन, यू आर नॉट रेडी फॉर दिस.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഹായ്, ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

0: സന്തോനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
2: ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.